റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 21, ക്രിസ്തുവർഷം 2026, ജൂൺ 4, വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച കനേഡിയൻ ചലച്ചിത്രകാരനായ നോർബൻ മക്ലാറന്റെ മറ്റൊരു ചിത്രമാണ് ദ ചെറി ടെയിൽ. ഒരു കസേര കഥ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കഥ ഇതാണ്: ഒരിക്കൽ ഒരിടത്ത് ഒരു വായനക്കാരൻ പുസ്തകവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് വായിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ക്ഷീണം തോന്നി. ഒരു കസേരയിലിരുന്ന് വായിക്കാമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ ഇരിക്കാൻ ചെന്നു. ഇരിക്കുമ്പോഴേക്ക് കസേര തെന്നി മാറിക്കളഞ്ഞു. അയാൾ താഴെ വീഴുകയും ചെയ്തു. അയാൾ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് കസേര ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഒന്നുകൂടി കസേരയിലിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കസേര സമ്മതിച്ചില്ല, ഓടിക്കളഞ്ഞു. അദ്ദേഹം ബലപ്രയോഗം നടത്തി കസേരയിലിരിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ കസേര അനുവദിച്ചില്ല. അയാൾ ചിന്തിച്ചു, എന്താണ് കസേര ഇങ്ങനെ പെരുമാറുന്നത്? ഒരു ഉപായം അദ്ദേഹം ആലോചിച്ചു. കസേരയെ അനുനയിപ്പിക്കുവാൻ വേണ്ടി പല കോമിക്കുകളും പല ഫലിതങ്ങളും ഒക്കെ അദ്ദേഹം നടത്തി. അപ്പോഴെല്ലാം കസേര അത് ആസ്വദിക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ എപ്പോഴെങ്കിലും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചാൽ അന്നേരം കസേര ഓടിക്കളയും. അയാൾ ആലോചിച്ചു, എന്താണ് കാരണം? ഒട്ടും പിടികിട്ടിയില്ല. ഒടുവിൽ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ലേ ഈ കസേര ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് കസേര വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, തറയിലിരുന്ന് വായിക്കാം എന്ന് വിചാരിച്ച അയാൾ തറയിൽ ഇരുന്ന് വായന തുടങ്ങി. അപ്പോൾ പിണങ്ങിപ്പോയ ഒരു കുഞ്ഞ് മടങ്ങി വരുന്നതുപോലെ ഈ കസേര അയാളടുക്കലേക്ക് വന്നു. അയാൾ അതിനെ ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ആ കസേര അയാളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി അങ്ങും ഇങ്ങുമൊക്കെ തൊട്ടും ഉരസിയൊക്കെ നടന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു, ആ അങ്ങനെ വഴിക്ക് വാ, കസേര ഇപ്പോൾ മര്യാദ പഠിച്ചു കാണും എന്ന് വിചാരിച്ചാൽ അയാൾ എഴുന്നേറ്റ് വീണ്ടും കസേരയ്ക്ക് ഒന്ന് പൊടുത്തെട്ടിയിട്ട് ഇരിക്കാൻ ആരംഭിച്ചു. പക്ഷേ കസേര ഓടിക്കളഞ്ഞു. അങ്ങനെ എന്തെല്ലാം ഉപായങ്ങൾ ശ്രമിച്ചിട്ടും കസേര അയാളെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. ഒടുവിൽ അയാൾ ചിന്തിച്ചു, എന്താണ് കസേര ഇങ്ങനെ പെരുമാറുന്നതിനുള്ള കാരണം? അപ്പോൾ അയാൾക്ക് തോന്നി, ഞാൻ എല്ലാ ദിവസവും ഈ കസേരയിൽ വന്നിരുന്ന് വിശ്രമിച്ചു കൊണ്ടാണ് വായിക്കുന്നത്. പക്ഷേ കസേരയെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കസേരയും എന്നെ പോലെയല്ലേ, അതിനെ ശ്രദ്ധിക്കണം, അതിനെ ബഹുമാനിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരിക്കാം. അപ്പോഴാണ് അയാൾ ചിന്തിച്ചത്, ശരി, ഞാൻ കസേരയുടെ പുറത്ത് എല്ലാ ദിവസവും ഇരിക്കുന്നു, ഒരു ദിവസം പോലും കസേരയെ എൻ്റെ മടിയിൽ ഞാൻ ഇരുത്തിയിട്ടില്ല. അങ്ങനെ അയാൾ ഇരുന്നിട്ട് അയാളുടെ മടിയിലേക്ക് കസേരയെ കയറ്റിയിരുത്തി. കസേരയ്ക്ക് സന്തോഷമായി. കസേര ഉടനെ തന്നെ ഇറങ്ങി അദ്ദേഹത്തെ ഇരിക്കാൻ അനുവദിച്ചു. അങ്ങനെ അവർ സുഖമായി ഇരുന്ന് വായിച്ചു എന്നാണ് കഥ അവസാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സുഖപ്രദമാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. വ്യക്തികളുണ്ട്, വസ്തുക്കളുണ്ട്, ഈ പ്രകൃതിയുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം സുഖപ്രദമാക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവഗണിക്കാറാണ് പതിവ്. അതതിൻ്റെ കടമ നിർവഹിക്കുന്നു, എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നും നമുക്കില്ല. വസ്തുക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ലോകം കാണുവാൻ നാം ധരിക്കുന്ന കണ്ണട, നമ്മെ പുതപ്പിക്കുന്ന വസ്ത്രം, ഇതൊക്കെ നമുക്ക് എത്രയോ ഉപകാരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഉപകാരങ്ങളെക്കുറിച്ചൊന്നും നാം ഒരിക്കലും ചിന്തിക്കാറില്ല, നന്ദി ഉള്ളവരായിത്തീരാറുമില്ല. അതുപോലെ തന്നെ വ്യക്തികളും, ഏതെല്ലാം വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സുഖപ്രദമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു വേലക്കാരനായിരിക്കാം, ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ എൻ്റെ അമ്മ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോ പെങ്ങളോ ആയിരിക്കാം. ഇവരൊക്കെ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നവർ, എനിക്ക് ജീവിതം സുഖപ്രദമാക്കുവാൻ വേണ്ടി മറ്റുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിച്ചു തരുന്നവർ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെയൊക്കെ നമ്മൾ അവഗണിക്കാറാണ് പതിവ്. They are taken for granted. അവർ ആ സേവനം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരിക്കലും കൃതജ്ഞത ഉണ്ടാകാറില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ചലച്ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വസ്തുക്കളായാലും വ്യക്തികളായാലും ചുറ്റുമുള്ള പരിസരമായാലും നമ്മുടെ ജീവിതത്തെ സുഖപ്രദവും ആനന്ദഭരിതവുമാക്കുന്നതിന് വേണ്ടി ധാരാളം ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഉപകാരങ്ങളൊക്കെ നമുക്ക് വില കൊടുത്ത് വാങ്ങാവുന്നതല്ല, വിലമതിക്കാനാവാത്തതാണ്. വിലമതിക്കാനാവാത്ത ആ സംഭാവനകളെ എന്നും നമ്മൾ ബഹുമാനത്തോടെ തിരിച്ചറിയുവാനും ആദരവ് പ്രകടിപ്പിക്കുവാനും പരിശ്രമിക്കണം.
0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച പുനരാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ കെ എസ് ആർ ടി സി സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ എംഎൽഎമാരുടെ യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ 3-ടയർ ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബു ജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 2,23,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായ നികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
0: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഡി കെ ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്ര പ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിര് പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ

0: നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു അറിയിച്ചു.
0: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൌറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70-ലധികം രാജ്യങ്ങളിൽ നിന്ന് 400-ലധികം പേരാണ് 5 ദിവസത്തെ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5-ൽ താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2nd ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ് എട്ടഞ്ചിന്റെ അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്ക്ലി സ്പോർട്സ് റൌണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസല, 4:30 എല്ലാരും ചൊല്ലണോ, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഖിനോ ഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

സ്വന്തം ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാകാം? അതേക്കുറിച്ചൊന്ന് പറയാം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻഗരി. ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് നമുക്ക് തന്നെ വിനയായി മാറും എന്നറിയാമെങ്കിലും ചിലർ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതരിൽ ഒരാളായിരുന്ന ചാണക്യൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നീതിശാസ്ത്ര ഗ്രന്ഥത്തിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്. നീതിശാസ്ത്രത്തിൽ ഭരണസംബന്ധമായും മനുഷ്യജീവിത ബന്ധമായും ഒട്ടേറെ കാര്യങ്ങൾ പരാമർശിക്കുന്ന കൂട്ടത്തിൽ സ്ത്രീകളെക്കുറിച്ചും പരാമർശിക്കുന്നു. നീതിശാസ്ത്രത്തിൽ ചാണക്യൻ ഭാര്യമാരെ കുറിച്ച് മറ്റൊരാളോട് പറയരുതെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്തെല്ലാം ആണ്? കേൾക്കാൻ കൗതുകമല്ലേ? നമുക്കതൊന്ന് നോക്കാം. ഒരു വീടാകുമ്പോൾ പങ്കാളികൾ തമ്മിലും കുടുംബത്തിലെ മറ്റുള്ളവർ തമ്മിലും തർക്കങ്ങൾ ഉണ്ടാകാം. അത്തരം തർക്കങ്ങളെ കുറിച്ച് പുറത്തൊരു വ്യക്തിയോട് പറയരുത്. ഈ വിവരം പങ്കിടൽ നിങ്ങളെ പ്രതിസന്ധിയിലായിക്കേക്കാം. ചിലരുടെ ഭാര്യമാർ ജോലിക്ക് പോകുന്നവരായിരിക്കും. അവരുടെ സാമ്പത്തിക അതുപോലെ നിക്ഷേപം, ശമ്പളം ഇവയെക്കുറിച്ചൊന്നും മറ്റുള്ളവരോട് പറയരുത്. അതുപോലെ ഭർത്താവ് ബെഡ്റൂമിലെ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് ഒരിക്കലും പറയരുത്. അത് അവരെ മോശക്കാരിയായി കാണാനും ഇടയാക്കിയേക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ചാണക്യൻ പറഞ്ഞതെങ്കിലും ഇന്നും അതെല്ലാം പ്രസക്തമല്ലേ? ഇതിനോടനുബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. നിങ്ങൾ എത്ര ഉത്തമനായാണെങ്കിലും ഭാര്യയുമായുള്ള ആശയവിനിമയം ശരിയല്ലെങ്കിൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ തലപൊക്കും. ആശയവിനിമയത്തിൽ പ്രധാനം സുഖവിവരങ്ങളുടെ അന്വേഷണമാണ്. വല്ലപ്പോഴും പോരാ, ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും തരത്തിൽ പങ്കാളിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. എന്നാൽ അഭിനയിക്കുന്ന പോലെയോ പ്രകടമായ രീതികളിലോ ഒന്നും വേണമെന്നില്ല. എല്ലാ സ്നേഹപ്രകടനവും ആത്മാർത്ഥതയോടെ തന്നെ ആയിരിക്കണം. നിങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാവില്ലല്ലോ. നിങ്ങൾ എവിടെയെന്ന് ഭാര്യ അറിയണം. അങ്ങനെ പരസ്പരം എവിടെയെന്ന് അറിയുന്നത് ബന്ധങ്ങൾ ഉറപ്പുള്ളതാക്കും. എല്ലാ സമയവും സന്തോഷത്തോടെ പെരുമാറാൻ ഇണയ്ക്ക് കഴിയില്ലെങ്കിലും നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അടുപ്പക്കുറവ് ഉണ്ടാകരുത് എന്നും അറിയുക. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുക തന്നെ വേണം. എപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ അവരെ ചേർത്ത് നിൽക്കുന്നു എന്ന തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ ഭാര്യമാർക്ക് പരാതിയേ ഉണ്ടാകില്ല. സന്തോഷം ഇരുവരുടെയും ജീവിതത്തിൽ കളിയാടുക തന്നെ ചെയ്യും. ഏവർക്കും ശുഭദിനമാശംസിക്കുന്നു.

0: സമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്തുവയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10-ാമത് ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
1: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലെങ്കാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1-ാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാപ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച്, വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
0: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്നു തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
1: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ, ഗ്രേക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: നമുക്ക് ഭീഷണിയായി മാറാൻ പോകുന്ന രണ്ട് രോഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ഇതിൽ ആദ്യത്തേത് എബോളയാണ്. ഇത് നാം മുമ്പ് കേട്ട് കാണും. അതിൻ്റെ രണ്ടാം വരവ് എന്ന് സംശയിക്കുകയാണ് ഇപ്പോൾ. മധ്യ ആഫ്രിക്കയിൽ വീണ്ടുമുണ്ടായ എബോള വൈറസ് വ്യാപനം ലോകാരോഗ്യ രംഗത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ്. കോങ്കയിലും അയൽരാജ്യമായ ഉഗാണ്ടയിലുമായി പൊട്ടിപ്പുറപ്പെട്ട പകർച്ചവ്യാധി തടയാൻ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2014 2019 എബോളയ്ക്കെതിരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിൽ നടത്താനിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടിയും ഇപ്പോൾ മാറ്റിവെച്ചു. മരണനിരക്ക് കൂടുതലുള്ള ഈ രോഗം അതിവേഗം വ്യാപിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ലോകരാജ്യങ്ങൾ ജാഗ്രത ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇത്തവണ രോഗം ആദ്യം സ്ഥിരീകരിച്ചതും രോഗവ്യാപനം കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നതും ആഫ്രിക്കയിലെ കോങ്കോയിലെ കിഴക്കൻ പ്രദേശിയായ ഇറ്റൂരിയിലെ ഖനന മേഖലയിലാണ്. എബോളയുടെ ബുദ്ധി വിഗ്യോ എന്ന വകഭേദമാണ് ഇപ്പോൾ ശാസ്ത്രലോകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എബോള വൈറസ് രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് 1976 കോങ്കോയിലായിരുന്നു. രോഗബാധ കണ്ടെത്തിയ പ്രദേശം എബോള നദിക്ക് സമീപമായിരുന്നതിനാലാണ് ആ പേര് ഈ രോഗത്തിന് ലഭിച്ചത്. അതേ വർഷം, അതായത് 1976 തന്നെ സുഡാൻ മേഖലയിലും സമാന രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 20 എബോള വ്യാപനം പല കാലങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വന്യജീവികളിൽ നിന്നുള്ള വൈറസ് മനുഷ്യരിലേക്ക് പകരുകയും തുടർന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അതിവേഗം വ്യാപിക്കുകയും ചെയ്തതാണ് എബോള രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. വലിയ പഴന്തീനി വവ്വാലുകളെയാണ് വൈറസിൻ്റെ സ്വാഭാവിക സ്രോതസ്സുകളായി സംശയിക്കുന്നത്. ചിമ്പാൻസി, ഗൊറില്ല തുടങ്ങിയ ആൾക്കുരങ്ങുകൾ, കാട്ടുമാൻ പോലുള്ള വന്യമൃഗങ്ങൾ, വവ്വാലുകൾ തുടങ്ങിയവ മനുഷ്യരിലേക്കുള്ള വൈറസ് വ്യാപനത്തിൽ പങ്കുവഹിച്ചിരിക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ സംശയിക്കുന്നത്. വൈറസ് വാഹകരും ബാധിതരുമായ വന്യമൃഗങ്ങളെ വേട്ടയാടുക, അവയുടെ മാംസം കൈകാര്യം ചെയ്യുക, രോഗബാധിത മൃഗങ്ങളുടെ ശരീരഭാവങ്ങൾ, അതായത് ശരീരത്തിലെ വിവിധ ദ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കം വരിക എന്നിവയിലൂടെയാണ് എബോള രോഗം ആദ്യമായി മനുഷ്യരിലേക്ക് പടർന്നത്. രോഗബാധിതരുടെ രക്തം, ഉമിനീര്, ഛർദി, മറ്റ് ശരീരസ്രവങ്ങൾ എന്നിവയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് പ്രധാനമായും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്. രോഗബാധിതരായവരുടെ മൃതദേഹത്തിൽ പോലും ഏകദേശം ഒരാഴ്ചയോളം സജീവമായി നിലനിൽക്കാനും രോഗപ്പകർച്ച ഉണ്ടാക്കാനുമുള്ള ശേഷി എബോള വൈറസിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരവും നമ്മെ പ്രതിസന്ധിയിലാക്കുന്നതുമായ ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ പകർച്ചവ്യാധികളിൽ രോഗി മരിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ ശരീരത്തിലെ രോഗാണുവും പിന്നെ നശിച്ചു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി എബോളയിൽ ഒരാഴ്ചയോളം തന്നെ സജീവമായി ഈ വൈറസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ആരോഗ്യ പ്രതിസന്ധിയായി ലോകാരോഗ്യ സംഘടന WHO കാണുന്നത്. മറ്റ് പല വൈറസ് രോഗങ്ങളെയും പോലെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന എബോള വൈറസ് ആദ്യം ലക്ഷ്യമിടുന്നത് രോഗപ്രതിരോധ കോശങ്ങളെയാണ്. പ്രതിരോധ സംവിധാനത്തെ നിഷ്ക്രിയമാക്കിയ ശേഷം ശരീരമാകെ നിയന്ത്രണമില്ലാതെ പെരുകുന്ന വൈറസ് രക്തക്കുഴലുകളുടെ ഉൾഭിത്തികളെ പിന്നീട് ആക്രമിക്കും. ഇതോടെ രക്തക്കുഴലുകളുടെ സ്വാഭാവിക ഘടന തകരുകയും ശരീരത്തിനകത്തും പുറത്തും മാരകമായ രക്തസ്രാവം ആരംഭിക്കുകയും ചെയ്യും. രക്തം കട്ടിപിടിക്കുന്ന സംവിധാനം തകരാറിലാകുന്നതും കരൾ, വൃക്ക തുടങ്ങിയ പ്രധാന അവയവങ്ങളിലെ കോശങ്ങൾ നശിക്കുന്നതും സ്ഥിതി കൂടുതൽ വഷളാക്കും. ഒടുവിൽ രക്തസമ്മർദ്ദം ക്രമാതീതമായി താഴുകയും ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി പ്രവർത്തനരഹിതമാകുകയും ചെയ്യും. എബോള രോഗത്തിന് കാരണമാകുന്നത് എബോള വൈറസ് ജനുസിൽപ്പെടുന്ന വിവിധ വൈറസ് വകഭേദങ്ങളാണ്. ഇതിൽ മനുഷ്യരിൽ ഗുരുതര രോഗബാധ സൃഷ്ടിക്കുന്ന 4 പ്രധാന വകഭേദങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവയിൽ ഏറ്റവും അപകടകാരി സയർ എബോള വൈറസ് വകഭേദമാണ്. ബുദ്ധി ബ്യൂഗോ വൈറസ് വകഭേദം വഴി മനുഷ്യരിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത് ചരിത്രത്തിൽ ഇത് 3-ാമത്തെ തവണയാണ്. 2007 ഉഗാണ്ടയിലെ ബുദ്ധി ബ്യൂഗോ മേഖലയിൽ പടർന്ന രക്തസ്രാവത്തോടു കൂടിയ പനിബാധയെ തുടർന്നാണ് ഈ വൈറസ് വകഭേദം ആദ്യമായി തിരിച്ചറിയുന്നത്. സസ്തനി വിഭാഗമായ ആൾക്കുരങ്ങുകളെയും അതീവ മാരകമായി ബാധിക്കുന്ന വൈറസാണ് ഈ എബോള. ഒരു കാലത്ത് കൃത്യമായി പ്രതിവിധി ഇല്ലാതിരുന്ന എബോളയെ ചെറുക്കാൻ ഇന്ന് ഫലപ്രദമായ വാക്സിനുകളും മരുന്നുകളും ശാസ്ത്രലോകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എബോള സയർ വകഭേദത്തിനെതിരെ നൽകുന്ന എർബോബോ എന്ന വാക്സിൻ രോഗപ്രതിരോധ രംഗത്തെ വലിയൊരു മുന്നേറ്റമാണ്. രോഗികളുമായി സമ്പർക്കത്തിൽ വരുന്നവരിലേക്ക് രോഗം പടരാതിരിക്കാൻ റിംഗ് വാക്സിനേഷൻ രീതിയിലാണ് ഇത് പ്രധാനമായും നൽകുന്നത്. ഉയർന്ന രോഗസാധ്യത ഉള്ളവർക്കായി ഷാപ്ഡൻ, മൗബിയോ തുടങ്ങിയ വാക്സിനുകളും ഇന്ന് ലഭ്യമാണ്. രോഗബാധിതരുടെ ചികിത്സയ്ക്കായി വൈറസിനെതിരെ നേരിട്ട് പോരാടുന്ന മോണോക്ലോണൽ ആന്റിബോഡി മരുന്നുകളും ഇന്ന് വിപണിയിൽ ഉണ്ട്. രോഗബാധയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ മരുന്നുകൾ നൽകിയാൽ മരണനിരക്ക് വലിയ തോതിൽ തന്നെ നമുക്ക് കുറയ്ക്കാനാകും. ബുദ്ധി ബ്യൂഗോ ഉൾപ്പെടെയുള്ള മറ്റ് വകഭേദങ്ങൾക്കെതിരെ പൂർണ്ണ സംരക്ഷണം നൽകുന്ന വാക്സിനുകൾക്കായുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നു. അതായത് ഇന്ന് ലോകത്ത് ഉള്ള വാക്സിൻ വകഭേദമായ, അതായത് വൈറസ് വകഭേദമായ ബുദ്ധി ബ്യൂഗോയുടെ എതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ആരോഗ്യ പ്രശ്നമായി നിലനിൽക്കുകയാണ്. അതിനുള്ള ഗവേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്നാൽ മുമ്പ് കണ്ടെത്തിയ എബോളയുടെ മറ്റ് വൈറസ് വകഭേദങ്ങളുടെ വാക്സിൻ, അതുമൂലമുണ്ടാകുന്ന എബോളയ്ക്കെതിരെയുള്ള വാക്സിനുകൾ നിലവിലുണ്ട്. ഏറ്റവും പുതിയ വൈറസ് വകഭേദത്തിൻ്റെയാണ് ഇപ്പോൾ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കോങ്കയിലും മറ്റും ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് എന്നതാണ് ശാസ്ത്രലോകത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇനി നമ്മെ ഭീഷണിപ്പെടുത്തുന്ന മറ്റൊരു രോഗം, അത് ഇന്ത്യയിലാണ് കണ്ടത്. അതാണ് കുതിരപ്പനി. ചെന്നൈയിലാണ് കുതിരപ്പനി റിപ്പോർട്ട് ചെയ്തത്. 2 മുമ്പാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഉല്ലാസ സവാരിക്കുള്ള ഒരു കുതിര അപ്രത്യക്ഷിതമായി ചത്തതിനെ തുടർന്ന് സ്രവം ഹരിയാന ഹിസാറിൽ പ്രവർത്തിക്കുന്ന ദേശീയ കുതിരവർഗ ഗവേഷണ കേന്ദ്രത്തിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. പ്രധാനമായും കുതിര, കഴുത, കോവർ കഴുത തുടങ്ങിയ ഒറ്റക്കുളമ്പുള്ള മൃഗങ്ങളെയാണ് മാരകമായി ഈ പകർച്ചവ്യാധി ബാധിക്കുന്നത്. ഒട്ടകം, പൂച്ച, നായ, ചില വന്യമൃഗങ്ങൾ, എലികൾ എന്നിവയെയും ഈ കുതിരപ്പനി ബാധിച്ചേക്കാം. കാളകളെയും പന്നികളെയും സാധാരണയായി ഈ രോഗം ബാധിക്കാറില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. മനുഷ്യരിലേക്കും പകരുന്ന ജന്തുജന്യ രോഗമായതിനാൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കാരണം ഇത് മനുഷ്യരിലേക്കും ഈ മൃഗങ്ങൾ ഇന്ന് പടരാം. കുതിരവർഗങ്ങളിൽ കാണുന്ന മാരക ബാക്ടീരിയ രോഗം കൂടിയാണിത്. ബുർബോൾഡറിയ മല്ലേ എന്ന ബാക്ടീരിയയാണ് ഈ കുതിരപ്പനി പരത്തുന്ന രോഗകാരി. ഗ്ലാൻഡേഷ് രോഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പുരാതന ഗ്രീക്ക് ചരിത്ര രേഖകളിൽ കാണപ്പെടുന്നുണ്ട്. അതായത് ഈ കുതിരപ്പനിയുടെ ചരിത്രം പുരാതന കാലം മുതൽ തന്നെ ഉണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ പുതിയ വകഭേദമായിരിക്കാമെന്നും, കാരണം ബാക്ടീരിയയുടെ വകഭേദമായിരിക്കാമെന്നും പറയപ്പെടുന്നു. പ്രശസ്ത ഗ്രീക്ക് വൈദ്യനായ ഹിപ്പോക്രാറ്റ്സ് ഇത് ഗുരുതര രോഗമായി തന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. മധ്യ കാലഘട്ടം മുതൽ 1900 വരെ കുതിരപ്പനി സേനകൾക്ക് വലിയ ഭീഷണിയായിരുന്നു. കാരണം അന്ന് സൈന്യത്തിൽ പ്രധാനപ്പെട്ട ഒരു സേനാ വിഭാഗമായിരുന്നല്ലോ കുതിരസേന. കുതിരസേനയെ ആശ്രയിച്ചിരുന്ന കാലത്ത് ഈ രോഗം സൈനിക ശേഷിയെ തന്നെ അക്കാലത്ത് ഗുരുതരമായി ബാധിച്ചിരുന്നു. 1704 ഫ്ലൻഹീം യുദ്ധത്തിന് മുമ്പ് മാർഷൽ ഡെർലാർഡിന്റെ കുതിരസേനയിൽ രോഗം പടർന്നതിനെ തുടർന്ന് അവരുടെ സൈനിക ശക്തി വല്ലാണ്ട് കുറഞ്ഞു. ഇത് മൾബോറോയിലെ രാജകുമാരന്റെ വിജയത്തിന് തന്നെ പിന്നെ സഹായമായതായും ചരിത്ര രേഖകളിൽ കാണുന്നു. 1-2 ലോകമഹായുദ്ധ കാലത്ത് ഈ രോഗം പടർത്തി ശത്രുക്കളെ ദുർബലമാക്കാൻ എതിർചേരി ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ചരിത്രത്തിൽ ഉണ്ട്. 1943-44 കാലത്ത് കുതിരപ്പനി രോഗാണുവിനെ ജൈവായുധമായി ഉപയോഗിക്കാൻ ആകുമോ എന്ന് അമേരിക്ക പരിശോധിച്ചിരുന്നതായും ചില ജേർണലുകളിൽ കാണുന്നു. യുദ്ധകാലങ്ങളിൽ കുതിരാലയങ്ങളിൽ തൊഴിലാളികൾ, കുതിരയ്ക്ക് ലാടമിടുന്നവർ തുടങ്ങിയവർക്ക് രോഗബാധയുണ്ടായി. ജർമ്മൻ ശാസ്ത്ര

0: അമിത തിരക്കും രോഗവ്യാപനത്തിന് കാരണമാകും. മൃഗങ്ങളുടെ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ച ശേഷം ലക്ഷണങ്ങൾ പ്രകടമാക്കാൻ സാധാരണയായി 14 ദിവസം വരെ എടുക്കും. എന്നാൽ തീവ്രതയും രോഗത്തിന്റെ രൂപവും ആശ്രയിച്ച് ചിലപ്പോൾ ഇത് ആഴ്ചകളോ മാസങ്ങളോ നീളാം. ത്വക്കിലെ തുറന്ന മുറിവുകളിലൂടെയോ ചൊറിച്ചിലുകളിൽ കൂടിയോ ബാക്ടീരിയ ശരീരത്തിൽ കടന്നാൽ ചർമ്മത്തിൽ കുരുക്കൾ, പുണ്ണുകൾ, അൾസർ എന്നിവ പോലുള്ള ലക്ഷണങ്ങൾ 5 ദിവസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടും. ശ്വാസകോശമോ ശരീരമൊട്ടാകെയോ ബാധിക്കുന്ന രൂപത്തിൽ ഇൻക്യുബേഷൻ കാലം സാധാരണയായി 14 ദിവസമായിരിക്കും. പനി, ശക്തമായ ചുമ, ശരീരത്തിൽ പഴുപ്പ് രൂപപ്പെടൽ തുടങ്ങിയവ ആണ് ഇതിന്റെ ഗുരുതരമായ ലക്ഷണങ്ങൾ. ക്രോണിക് പ്ലാന്റേഷൻ ചിലപ്പോൾ രോഗം വളരെ മന്ദഗതിയിലും പുരോഗമിക്കാം. അത്തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ ആഴ്ചകളോ മാസങ്ങളോ തന്നെ എടുത്തുകൂടുന്നില്ല. മനുഷ്യരിൽ പ്രാരംഭ ലക്ഷണങ്ങളായി ശക്തമായ പനി, തലവേദന, ശരീരവേദന, ക്ഷീണം, ചുമ എന്നിവയും ഗുരുതര ലക്ഷണങ്ങളായാണ് കാണുന്നത്. അതുമാത്രമല്ല ശ്വാസകോശ അണുബാധ, ത്വക്കിൽ പുണ്ണുകൾ, രക്ത അണുബാധ എന്നിവയും ഉണ്ടാകും. ശാരീരിക പരിശോധന, ലബോറട്ടറി പരിശോധന, രക്തപരിശോധന എന്നിവ വഴി മനുഷ്യരിൽ രോഗം സ്ഥിരീകരിക്കാം. മൃഗങ്ങളിൽ ഫലപ്രദമായ ചികിത്സ ഇല്ല. കർശന ക്വാറന്റൈൻ, രോഗബാധിത മൃഗങ്ങളെ നശിപ്പിക്കൽ എന്നിവയാണ് നിലവിലെ പ്രധാന നിയന്ത്രണ മാർഗം. മനുഷ്യരിൽ ദീർഘകാല ആന്റിബയോട്ടിക് ചികിത്സ, ആശുപത്രി നിരീക്ഷണം എന്നിവ ആവശ്യമാണ്. എന്തായാലും രോഗം ബാധിച്ചാൽ മനുഷ്യരിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്നുകൾ നിലവിലുണ്ട്. പക്ഷേ ദീർഘകാലം മരുന്നുകൾ കഴിക്കുകയും നാം ചികിത്സയ്ക്ക് വിധേയമായി വിശ്രമിക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക ആരോഗ്യ രംഗത്ത് ഇന്ന് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ വൈറസ് വകഭേദത്തിൽപ്പെട്ട എബോളയും അതോടൊപ്പം തന്നെ ഒറ്റക്കുളമ്പുള്ള മൃഗങ്ങളിൽ കാണുന്ന കുതിരപ്പനി, അത് മനുഷ്യരിലേക്ക് ബാധിക്കുന്നതാണ്. അതിനെക്കുറിച്ചുമുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വല്യശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് റിപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. പുതിയ അധ്യയന വർഷത്തിലെ കുട്ടികൾക്കായിട്ടുള്ള ഒരുക്കങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അവരുടെ ഭക്ഷണം, ആരോഗ്യം എന്നിവയെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠന സാമഗ്രികളെക്കുറിച്ചും കുട്ടികളുടെ മാനസികമായ ഒരുക്കങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം, കുട്ടികളുടെ ആരോഗ്യം. സ്കൂൾ തുറക്കുന്ന കാലം സാധാരണയായി മഴക്കാലത്തിന്റെ തുടക്കം കൂടിയാണ്. അതോടൊപ്പം കുട്ടികളുടെ ദിനചര്യകളിൽ പെട്ടെന്ന് മാറ്റം വരുത്തുന്ന സമയം കൂടിയാണ്. ഈ ഘട്ടത്തിൽ അവരുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവ് നൽകാൻ ഭക്ഷണക്രമത്തിലും ആരോഗ്യകാര്യങ്ങളിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതേക്കുറിച്ചാണ് നമുക്കിനി ചിന്തിക്കേണ്ടത്. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. സ്കൂളിൽ പോകാനുള്ള ധൃതിക്കിടയിൽ പല കുട്ടികളും പ്രഭാത ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ നിർബന്ധിച്ച് രണ്ടു വായി കഴിപ്പിച്ചു വിടും. ഇത് കുട്ടികളുടെ പഠനത്തെയും ശ്രദ്ധയെയും വലിയ രീതിയിൽ ബാധിക്കാനിടയുണ്ട്. രാവിലെ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ക്ലാസ്സിൽ കൃത്യമായി ശ്രദ്ധിക്കാനും സജീവമായിട്ടിരിക്കാനും കുട്ടികൾക്ക് സാധിക്കൂ. അതുകൊണ്ട് കുറച്ചു നേരത്തെ എഴുന്നേറ്റ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും എളുപ്പം ദഹിക്കുന്നതുമായ പ്രഭാത ഭക്ഷണം കൃത്യമായി നൽകാൻ ശ്രദ്ധിച്ചിരിക്കണം. ലഞ്ച് ബോക്സും സ്നാക്സും സ്നേഹത്തോടെ തയ്യാറാക്കണം. സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന ലഞ്ച് ബോക്സുകളിൽ ജങ്ക് ഫുഡുകളോ ബേക്കറി പലഹാരങ്ങളോ പരമാവധി ഒഴിവാക്കുകയും വേണം. പകരം വീട്ടിൽ തയ്യാറാക്കിയ ചോറോ ചപ്പാത്തിയോ ഒപ്പം പച്ചക്കറികളും ഉൾപ്പെടുത്താം. ഇടവേളകളിൽ കഴിക്കാൻ ഫ്രൂട്ട്സോ ഉണക്കമുന്തിരിയോ ഈന്തപ്പഴമോ കൊടുത്തുവിടുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് ഊർജം ലഭിക്കാനും അത് ഇടയാക്കും. വിപണിയിൽ കിട്ടുന്ന പാക്കറ്റ് ജ്യൂസുകൾക്ക് പകരം തിളപ്പിച്ചാറിയ വെള്ളം ധാരാളമായി കുടിക്കാൻ വലിയൊരു ബോട്ടിൽ തന്നെ കൊടുത്തുവിടണം. മഴക്കാല രോഗങ്ങൾക്കെതിരെ മുൻകരുതൽ വേണ്ടിയിരിക്കുന്നു. സ്കൂൾ തുറക്കുന്നതോടെ പനി, ചുമ, വയറിളക്കം തുടങ്ങി പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് വ്യക്തി ശുചിത്വത്തെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായ അറിവ് നൽകണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പും അതിനുശേഷവും കൈകൾ സോപ്പിട്ട് കഴുകാൻ അവരെ ശീലിപ്പിക്കണം. നനഞ്ഞ വസ്ത്രങ്ങളോ ചെരുപ്പുകളോ ദീർഘനേരം ധരിച്ചിരിക്കരുതെന്നും കുടിവെള്ളം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ സ്നേഹത്തോടെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആരോഗ്യവാനായ ഒരു കുട്ടിക്ക് സന്തോഷത്തോടെ പഠിക്കാനും കളിക്കാനും സാധിക്കും. പഠനത്തിൽ അവർക്ക് നൽകുന്ന അതേ ശ്രദ്ധ അവരുടെ ഭക്ഷണത്തിലും ശുചിത്വത്തിലും നൽകുമ്പോൾ മാത്രമേ നമ്മുടെ ഒരുക്കം പൂർത്തിയാകൂ. നല്ല ശീലങ്ങളിലൂടെ അവരുടെ പ്രതിരോധ ശേഷിയും ഉയർത്താൻ കഴിയണം. ആരോഗ്യമുള്ള ശരീരത്തിലെ ഉണർവുള്ള മനസ്സുണ്ടാകൂ എന്നല്ലേ പറയുന്നത്. നല്ല ഭക്ഷണവും കരുതലും അവർക്ക് നൽകാം. പുഞ്ചിരിയോടെ അവരെ നമുക്ക് സ്കൂളിലേക്ക് വിടാം. അങ്ങനെയല്ലേ വേണ്ടിയിരിക്കുന്നത്. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസ് 207.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകൃത കമ്മ്യൂണിറ്റി കോളേജുകളിൽ നടത്തുന്ന കൌൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446102775. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയവർ യോഗ്യതാ പരീക്ഷയുടെ 2ാം വർഷ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി മാർക്ക് 7ാം തീയതി വൈകിട്ട് 6 മണിക്കകം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും നിയമനം നേടി അംഗീകാരം കാത്തിരിക്കുന്നവർക്കും 26, 27 തീയതികളിൽ നടത്തുന്ന സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് നാളെ വൈകിട്ട് 5 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ 2 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 10 വരെ അപേക്ഷിക്കാം. മീനാക്ഷി വിലാസം ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 8ന് അഭിമുഖം നടത്തും. ഡോൺ ബോസ്കോ ടെക് സംഘടിപ്പിക്കുന്ന സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സായ ക്ലൌഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 799455362. ജില്ലാ റൈഫിൾ അസോസിയേഷൻ ജില്ലാതല ഷൂട്ടിംഗ് മത്സരങ്ങൾ നടത്തുന്നു. 7 രാവിലെ 9 കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ PG ബ്ലോക്കിന് മുകളിലത്തെ ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിലാണ് മത്സരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9605594111. മറ്റൊരു നമ്പർ 9895767770. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ 2ാംകുറ്റി മാർക്കറ്റ്, കാലയിൽ, KC മോഹൻ എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ വൈദ്യുതി മുടങ്ങും. ആശ്രമം വാട്ടർ ടാങ്ക് ഭാഗം, ഇളംകുളം എന്നിവിടങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങും. SN, റഹുമത്ത്, കുറവൻ പാലം, ഹരിശ്രീനഗർ, പഞ്ചാരമുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ വൈദ്യുതി മുടങ്ങും. കനത്ത മഴയ്ക്കും കാറ്റിനും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യണം, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, വാപ്പുവ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 3 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടി. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും മുത്തശ്ശിക്കഥകളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗ്രീക്ക് പുരാണ കഥയാണ്. ഗ്രീക്ക് പുരാണ കഥകൾ എന്ന ജോർജ് ഇമ്മട്ടിയുടെ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഗ്രീക്ക് പുരാണ കഥയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. സ്വിസ് വലിയ താടിമീശക്കാരനാണ്, കയ്യിൽ ഇടുത്തിയുണ്ട്, അതാണ് പുള്ളിക്കാരൻ്റെ ആയുധം. എപ്പോഴും ഒരു ആട്ടൻ തോൽ ധരിച്ചിരിക്കും. ഗ്രീക്കുകാരുടെ ദേവനാണ് സ്വിസ്. ഭൂമിയും സ്വർഗവും സ്വിസ് ദേവന്റെ നിയന്ത്രണത്തിലാണ്. സ്വിസിന്റെ ഉത്ഭവം എങ്ങനെയാണെന്നോ, യുറാനസ് എന്ന ആകാശവും ഗിയ എന്ന ഭൂമിയും തമ്മിൽ വിവാഹം കഴിച്ചു. പക്ഷെ അവർക്കുണ്ടായ മക്കളെയെല്ലാം യുറാനസ് ഒരു ഗുഹയിൽ അടച്ചിട്ടു. എന്നാൽ ക്രോണോസ് എന്ന മകൻ മാത്രം അച്ഛന് പിടികൊടുത്തില്ല. മിടുക്കനായ ക്രോണോസ് വളർന്ന് വലുതായി അച്ഛനെ കീഴടക്കി. അനന്തരം അവൻ ലോകം ഭരിച്ചു. ക്രോണോസിന്റെ ഭരണകാലത്ത് ഭൂമിയിൽ സമൃദ്ധിയും സമാധാനവും വിളയാടി. പക്ഷേ ക്രോണോസിന് മാത്രം സമാധാനമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. കാരണം എന്താണ്? നിന്റെ ഒരു മകൻ നിന്നെ തോൽപ്പിച്ച് ലോകം ഭരിക്കും. ക്രോണോസിന് ഇങ്ങനൊരു വെളിപാട് ലഭിച്ചു. ഇത്തരം ഒരു പ്രവചനം കേട്ടിട്ട് ആരാണ് സമാധാനത്തോടെ ജീവിക്കുക? ക്രോണോസിന് അത് തന്നെ സംഭവിച്ചു. ഒരു സമാധാനവും ഇല്ല. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഏത് മകനാണ് എന്നെ കൊല്ലാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തയായി. എങ്ങനെ ഇതിനെ നേരിടാം? ക്രോണോസ് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സൂത്രം പ്രയോഗിച്ചു. അതെന്താണ്? തനിക്കുണ്ടായ മക്കളെയെല്ലാം ജനിച്ച ഉടൻ തന്നെ അയാൾ തൻ്റെ വലിയ വായിലേക്ക് എടുത്തിട്ട് വിഴുങ്ങി. ക്രോണോസ് തൻ്റെ മക്കളെയെല്ലാം വയറ്റിലോട്ട് വിഴുങ്ങി. അങ്ങനെ മൂന്ന് മക്കളെ ക്രോണോസ് അകത്താക്കി. നാലാമതും പ്രസവിച്ചു. പക്ഷേ ആ കുഞ്ഞിനെ ക്രോണോസിനെ വിഴുങ്ങാൻ കിട്ടിയില്ല. ഭാര്യ പൈതലിനെ രക്ഷിച്ചു. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ഭാര്യ എന്താണ് ചെയ്തത്? ഒരു കല്ല് തുണിയിൽ പൊതിഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഭർത്താവാകട്ടെ പൊതി തുറന്നു നോക്കാതെ കിട്ടിയ പാടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞാണെന്ന് കരുതി അത് വിഴുങ്ങി. ഭാര്യ കുഞ്ഞിനെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചു വളർത്തി. കുഞ്ഞിന് അവൾ സ്വിസ് എന്ന് പേരിട്ടു. അവൻ വളർന്ന് കരുത്തനായ ഒരു യുവാവായി മാറി. ശക്തനായി തീർന്നപ്പോൾ സ്വിസ് അച്ഛനെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്തു. മകന്റെ ആജ്ഞയനുസരിച്ച് അച്ഛൻ താൻ വിഴുങ്ങിയ മൂന്ന് മക്കളെയും ഛർദ്ദിച്ചു. അവർക്ക് അച്ഛൻ്റെ ഉദരത്തിൽ കിടന്നിട്ടും ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല. ക്രോണോസ് ഛർദ്ദിച്ച കൂട്ടത്തിൽ നാലാമത് അയാൾ വിഴുങ്ങിയ കല്ലും ഉണ്ടായിരുന്നു. ആ കല്ല് കണ്ടപ്പോഴാണ് ഭാര്യ തന്നെ ചതിച്ച വിവരം ക്രോണോസിന് മനസ്സിലായത്. തൻ്റെ അച്ഛൻ ഛർദ്ദിച്ച ആ വലിയ കല്ല് കണ്ട് സ്വിസ് ശരിക്കും ചിരിച്ചുപോയി. നൂറ് കൈകളുള്ള അതിഭീകരനായ ഒരു രാക്ഷസനാണ് ബ്രയോറിയോസ്. സ്വിസ് സർവാധിയായപ്പോൾ ബ്രയോറിയോസ് സ്വിസിന്റെ സേവകനായി മാറി. ഒറ്റക്കണ്ണന്മാരായ രാക്ഷസന്മാരാണ് സൈക്ലോപ്പുകൾ. സൈക്ലോപ്പുകളുടെ സംഘവും സ്വിസിന്റെ സഹായത്തിന് എപ്പോഴും കൂടെ നിന്നിരുന്നു. പക്ഷെ സ്വിസിന് ചില ശത്രുക്കളും ഉണ്ടാകാതിരുന്നില്ല. യുറാനസ് ഗുഹയിൽ അടച്ചിരുന്നവരെ സ്വിസ് മോചിപ്പിച്ചു. ടൈറ്റന്മാർ എന്നാണ് അവരെ വിളിക്കുക. നന്ദി കെട്ടവരായ അവർ സ്വിസിനോട് എതിരിട്ടു. ടൈറ്റന്മാർ സ്വിസിന്റെ ആസ്ഥാനമായ സ്വർഗം ആക്രമിച്ച് കീഴടക്കാൻ ഒരുങ്ങി. സ്വർഗം വളരെ മുകളിലാണ്, അതിനാൽ അവർക്ക് അവിടെ എത്താൻ പ്രയാസമായി. എങ്കിലും ടൈറ്റന്മാർ മലകളെ പറിച്ചെടുത്ത് ഒന്നിനുമീതെ ഒന്നായി കയറ്റി വെച്ച് സ്വർഗത്തിലേക്ക് കയറാൻ ആരംഭിച്ചു. അവർ കുറെ ഉയരം കയറി. അപ്പോൾ സ്വീസ് തന്റെ ആയുധമായ ഇടിമിന്നലിനെ അവർക്ക് നേരെ പ്രയോഗിച്ചു. ഇടിവെട്ടേറ്റ് ടൈറ്റന്മാർ കീഴോട്ട് വീണു. ക്രോണോസിന്റെ സഹോദരപുത്രനായ അറ്റ്ലസ് ടൈറ്റന്മാരുടെ പക്ഷത്തു നിന്ന് പൊരുതി. പക്ഷേ ശക്തനായ അയാളെ സ്വീസ് പിടികൂടി. അയാൾക്ക് സ്വീസ് ഒരു ശിക്ഷ കൊടുത്തു, അതിഭയങ്കരമായ ഒരു ശിക്ഷ. ശിക്ഷ എന്താണെന്നും ആകാശത്തെ എന്നെന്നും ചുമലിൽ വഹിച്ചു നിൽക്കണം, അതായത് ആകാശത്തെ ചുമലിൽ ചുമക്കണം എല്ലാ ദിവസവും. അങ്ങനെ അറ്റ്ലസ് ഇന്നും ആകാശത്തെ ചുമന്ന് നിൽക്കുകയാണ്. സ്വീസ് തൻ്റെ സഹോദരന്മാരിൽ പോസഡോണിനെ സമുദ്രത്തിൻ്റെയും പ്ലൂട്ടോവിനെ പാതാളത്തിൻ്റെയും അധിപതികളാക്കി വാഴിച്ചു. ക്രമേണ എല്ലാ ദേവന്മാരും ദേവേന്ദ്രനായ സ്വീസിൻ്റെ ശക്തിക്ക് വഴങ്ങുന്നവരായി മാറി. ഇത്രയുമാണ് കഥ. അപ്പോൾ ഗ്രീക്ക് പുരാണമാണ് നമ്മൾ കേട്ടത്. ഗ്രീക്ക് പുരാണം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മഹാഭാരതവും രാമായണവും പോലെ ഗ്രീസിലെ രണ്ട് പുരാണങ്ങളാണ്, ഇലിയഡും ഒഡീസിയും. രാമായണം വാൽമീകിയാണ് എഴുതിയത്, മഹാഭാരതം ആകട്ടെ വ്യാസനം. അപ്പോൾ അതുപോലെയാണ് ഗ്രീക്കുകാർക്ക് ഹോമർ. അപ്പോൾ ഈ പുരാണങ്ങളും ഇന്ത്യൻ പുരാണങ്ങളും തമ്മിൽ ഒട്ടേറെ സാമ്യങ്ങളുണ്ട്. ഇന്ദ്രന്റെ തുല്യനായ ദേവനാണ് ഗ്രീക്കുകാരുടെ സെയ്യൂസ് എന്ന് പറയുന്നത്. ഇന്ദ്രനെ പോലെ സ്വീസും ഇടിമിന്നലിനെ ആയുധമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രനെ പോലെ സ്വീസിനും ഇടിമിന്നലാണ് ആയുധം. അപ്പോൾ ഞാൻ ഒരു ആമുഖം എന്ന വേണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയൊന്ന് പറഞ്ഞതാണ്. ഇവിടെ സ്വന്തം കുട്ടികളെ ഒരു പിതാവ് വിഴുങ്ങുകയാണ്. ഈ കഥയിൽ നമ്മൾ തുടക്കത്തിൽ കേൾക്കുന്ന കാര്യമാണ്. ഇങ്ങനെ വിഴുങ്ങുന്ന മാതാപിതാക്കൾ ഇക്കാലത്തുമുണ്ട്. ഇപ്പോൾ നടന്ന സംഭവം നിങ്ങൾ കേട്ടുകാണും. ഒരു പിഞ്ച് ബാലനെ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് എന്തുമാത്രം ക്രൂര പീഡനങ്ങൾക്ക് വിധേയമാക്കിയാണ് കൊന്നത്. അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്, അന്യമല്ല. അത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഭയത്തോടെയാണ് നമ്മളത് വീക്ഷിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരു കൊച്ചുകുട്ടിയോടൊക്കെ എങ്ങനെ എത്ര ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നെല്ലാം നമ്മൾ ചിന്തിച്ചു പോകും. മനസാക്ഷി ഉള്ളവർ ആരും ചിന്തിച്ചു പോകും. അപ്പോൾ പുരാണങ്ങളിൽ മാത്രമല്ല അത്ര ഭയാനകമായ ക്രൂരകൃത്യങ്ങൾ ഉള്ളത്, ഇന്നത്തെ ഈ കാലത്തുമുണ്ട്, പരിഷ്കൃത സമൂഹത്തിലുണ്ട്, ആധുനിക സമൂഹത്തിലും ഇങ്ങനെ ഉള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. എവിടെയോ അത് മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ ചോദിച്ചെന്നം പോലെ നിൽക്കുകയാണ്. ഇവ സ്നേഹം എന്താണെന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമല്ല. സ്നേഹം എന്ന വേഷം കെട്ടി വരുന്നത് മനുഷ്യൻ്റെ തീവ്രമായ ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്. യഥാർത്ഥത്തിൽ സ്നേഹത്തിന് അങ്ങനെ ഇന്ന പോലെ ആയിരിക്കണമെന്ന് നിയമങ്ങളില്ല. സ്നേഹത്തിൽ ആവശ്യങ്ങളില്ല, കണ്ടീഷൻസ് ഇല്ല അല്ലേ? കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നിബന്ധനകൾ ഇല്ല. നിബന്ധനകളും ആവശ്യങ്ങളും മുൻനിർത്തിയുള്ള സ്നേഹമാവുമ്പോൾ അത് ഭിക്ഷയെടുക്ക് നടക്കാം. സ്നേഹത്തിന് വേണ്ടി പരസ്പരം ഭിക്ഷയെടുക്ക് നടക്കാം, പരസ്പരം ഭിക്ഷ യാചിക്കുക. നീ ഇത് ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കാം. മറ്റയാൾ പറയുന്നു, എനിക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അൺകണ്ടീഷണലല്ല, ഒരു നിബന്ധനകളും ഇല്ലാത്തതല്ല, എല്ലാത്തിനും നിബന്ധനകളാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്നേഹിക്കാം. ഞാൻ പറയുന്ന കണക്ക് നടന്നാൽ, ഞാൻ പറയുന്ന കണക്ക് അനുസരിച്ചാൽ, ഞാൻ പറയുന്നത് ആവശ്യപ്പെടുന്നത് വാങ്ങിച്ചു തന്നാൽ ഞാൻ സ്നേഹിക്കാം. അത് ഭിക്ഷയാചിക്കലാണ്. രണ്ട് ഭിക്ഷക്കാർ ഒരുമിച്ചാലോ യാചിക്കൽ വർദ്ധിക്കുകയാണ്. അതികഠിനമായ യാചിക്കലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. സ്നേഹം ഒരു നിബന്ധനയും ഇല്ലാതെ കൊടുക്കലാണ്. ഇങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ, അങ്ങനെയൊക്കെ പറയുന്ന അടുത്ത് സ്നേഹം അവസാനിക്കുകയാണ്. അത് വേറെന്തൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞൊക്കെ സ്നേഹത്തെക്കുറിച്ച് പലരും വർണ്ണിച്ച ചില കാര്യങ്ങളാണ് മനസ്സിലോട്ട് കടന്നു വന്നത് ഞാനൊന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാം ഭിക്ഷക്കാരാണ്, സ്നേഹത്തിൻ്റെ ഭിക്ഷക്കാരാണ്. ഇതിനകത്ത് സ്നേഹത്തിൻ്റെ കണക്കിൽ എന്താണ് ലാഭമെന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്തോറും നമ്മൾ കൂടുതൽ സമ്പന്നരായി മാറുകയാണ്. ഞാൻ ഈ പറയുന്ന സ്നേഹം പണം കൊടുത്തും അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി നേടുന്ന സ്നേഹമല്ല, വെറുതെ ഒരു കണ്ടീഷനും ഇല്ലാതെ, ഒരു നിബന്ധനയും ഇല്ലാതെ, ഒരു നിയമങ്ങളും ഇല്ലാതെ വെറുതെ സ്നേഹിക്കുന്നത് എന്നെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്നേഹം ഭയമാകരുത്, അത് വെറുപ്പുമാകരുത്. സ്നേഹത്തിൽ ഭയവും ഭീതിയും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ചുരുങ്ങുകയാണ്. മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ ചുരുങ്ങി വളരെ ദുർബലരാകുകയാണ്. ഭീതിപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തി സ്നേഹം കവരാൻ ശ്രമിക്കരുത്. വെറുപ്പ് സ്നേഹമല്ല. സ്നേഹമുള്ളപ്പോൾ നിങ്ങൾ വികസിക്കുക അല്ലെ, വിശാലമാവുകയാണ് മനസ്സും എല്ലാം, ചിന്തയും ചിന്താമണ്ഡലവും എല്ലാം വളരെ വിശാലമാവുകയാണ്. ഇവിടെ ചുരുക്കമില്ല. ആ അവസ്ഥയിലാണ് നാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നത്, നമ്മളെന്താണെന്ന് മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥ കേട്ടുകഴിഞ്ഞു, കഥയോടൊപ്പം പറയാനുള്ള കാര്യങ്ങളും കേട്ടുകഴിഞ്ഞു, രണ്ടും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം വിടവാങ്ങട്ടെ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഹിത്യം. തയ്യാറാക്കിയ

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: നമസ്കാരം എല്ലാ മനഃശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-29-3-1-1-1. അതുപോലെ ആശംസ 8:50 വരെ അയക്കാം. അപ്പം മെസ്സേജ് അയക്കുന്ന നമ്പർ 9809-0-3-1-1. നിങ്ങളുടെ കൂടെയോളൊപ്പം ഫിലോമിനയാണ്. 9 മണിവരെ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കുന്ന നമ്പർ 0474-29-3-1-1-1. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. ടെക്സ്റ്റ് ടൈം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0-1-3-1-1. അപ്പം നമുക്ക് അതാ ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-293-1111. നമുക്കത് ആദ്യത്തെ ഒരു കോളിലേക്ക് പോവാം.
1: ഹലോ ഹലോ ഹലോ ഹലോ ഹലോ.
0: ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോളിലേക്ക് പോവാം.
1: ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ.
3: എന്റെ പേര് ഫ്രാൻസിസ് എന്നാണ്.
0: എന്റെ
3: രണ്ട് മുമ്പുള്ള കൊച്ചുമക്കള് ഇരട്ടകളാണ്. അന്ന ക്രിസ്റ്റീന, അവരുടെ പിറന്നാളാണെന്ന്.
0: ഓക്കെ, അപ്പോൾ അന്നയ്ക്കും ക്രിസ്റ്റീനയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ആശംസ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ
0: ഹലോ
2: ഹലോ,
0: റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കേണ്ടതാണ്. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ, കേൾക്കുന്നുണ്ടോ?
0: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
4: ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. പത്തുന്നാ വിളിക്കുന്നത്, ഷിഫ എന്നാ പേര്.
0: ഓക്കെ, അപ്പോൾ ഷിഫ എന്ന ഫാത്തുമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
5: മോർണിംഗ്.
0: പറഞ്ഞോളൂ.
5: എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ നാളെ. അയാൻ എന്നാ പേര്. 3 വയസ്സ് തികയുന്ന.
0: ഓക്കെ, അപ്പോൾ അയാൻ മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
6: എന്റെ ഇളയ മകൻ അവിനാഷിന്റെ മൂത്ത മോള് മിത്ര അവിനാഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അച്ഛമ്മയുടെ എല്ലാ ആശംസകളും എന്റെ മോൾക്ക് നേരുന്നു.
0: ഓക്കെ, അപ്പോൾ മിത്രമോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111.
2: ഹലോ
0: ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ മോളെ.
0: റേഡിയോ വോളിയം ഒന്ന് കുറയ്ക്കണേ.
2: മോന്റെ മോടെ ബർത്ത്ഡേ. മോന്റെ പേര് സനൽ കുമാർ. മോന്റെ മോടെ പേര് രത്നശ്രീ. ഞാൻ നീരാജി എന്നാ മോളെ വിളിക്കുന്നത്.
0: ഓക്കെ
2: മോളെ, ഒരു ടൂൺ ഇട്ടേക്കണേ മോളെ.
0: ഓക്കെ, അപ്പോൾ
2: എന്റെ പേര് സത്യഭാമ.
0: ഓക്കെ ചേച്ചി, അപ്പോൾ സനൽ കുമാർ ചേട്ടനും രത്നശ്രീക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഹലോ
7: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്. എന്റെ പേര് നസീർ. എന്റെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. റേഡിയോയിൽ കൂടി ഒരു ആശംസ നേരിയ.
0: മോളുടെ പേരെന്താണ്?
7: നിഖിത.
0: എന്താണ്?
7: നിഖിത. നിഖിത.
0: ഓക്കെ, നിഖിത.
7: നിഖിത.
0: അപ്പോൾ നിഖിതയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന്.

0: തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അപ്പോൾ 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1333-1111.
1: ഹലോ
2: ഹലോ
1: ഹലോ
2: കടവൂരിന് ശ്യാമയാ.
1: ആ പറഞ്ഞോളൂ ചേച്ചി.
2: എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ സിദ്ധു എന്ന് വിളിക്കുന്ന ശിവദ്.
1: ശിവദ്,
2: ഹാപ്പി ബർത്ത്ഡേ മോനെ.
1: ഓക്കെ, അപ്പോൾ ശിവദ് മോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111.

0: തിരികെ വരാം ഗ്രീറ്റിംഗ് ടൈമിലേക്ക്. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം.
1: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി
0: ഓക്കെ കോൾ ഹോൾഡ് ആയി പോയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, എന്റെ പേര് രഞ്ജിനി, എന്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിനോടൊപ്പം ഫിലോമിനയ്ക്കും നല്ലൊരു പുലരി നേരുന്നു എന്ന് രഞ്ജിനി ചേച്ചിയാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ഹായ് മോർണിംഗ് ചേച്ചി, ഞാൻ പുതുച്ചേരിയിൽ നിന്നും ശ്യാമയാണ്. ഇന്നലെ എന്റെ ഏട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഏട്ടന്റെ പേര് ബിനീഷ്. എന്റെ ഏട്ടനെ 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിനീഷ് ഏട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നൂർജഹാൻ ചേച്ചിയാണ്. ഇന്നലെ വിവാഹ വാർഷികം ആഘോഷിച്ച പ്രിയപ്പെട്ട മഹേശ്വരിക്കും ഹസ്ബൻഡിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു എന്നാണ് നൂർജഹാൻ ചേച്ചി ആശംസ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും റേഡിയോ ബെൻ സിഗറിന്റെ ആശംസകൾ നേരുന്നു.

0: സമയം ഇപ്പോൾ 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന. ഇപ്പോൾ സമയം 9:00. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: പാചകവാതക വില വർധനയ്ക്ക് പിന്നാലെ ഭക്ഷണ വിഭവങ്ങളുടെ വില വർദ്ധിപ്പിച്ച് കേറ്ററിംഗ് മേഖല. 10% വരെയാണ് വർധന. വിവാഹം ഉൾപ്പെടെയുള്ള വിശേഷങ്ങളിൽ 1000 പേർക്ക് പച്ചക്കറി സദ്യ വിളമ്പാൻ നിലവിലുള്ളതിനേക്കാൾ 1.5 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് കാറ്ററിംഗ് അസോസിയേഷൻ പറയുന്നത്. നേരത്തെ ഒരാൾക്ക് സദ്യ ഒരുക്കാൻ 175 മുതൽ 200 രൂപ വരെ മതിയായിരുന്നു. ഇനി അത് 225 രൂപയെങ്കിലും വാങ്ങിയാൽ മാത്രമേ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് കാറ്ററിംഗ് ഉടമകളുടെ അസോസിയേഷൻ പറയുന്നത്. 250 രൂപയായിരുന്ന കോഴി ബിരിയാണിക്ക് 300 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന 19 കിലോ പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിച്ചതോടെയാണ് ഇങ്ങനെ വരാൻ കാരണം. കൊല്ലം ജില്ലയിൽ അംഗീകൃത ലൈസൻസ് ഉള്ള 300 കാറ്ററിംഗ് യൂണിറ്റാണ് ഉള്ളത്. എന്നാൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി ചെറുകിട യൂണിറ്റുകളും കൊല്ലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വിലവർധനയ്ക്ക് മുമ്പായി എടുത്ത ഓർഡറുകൾ നഷ്ടം സഹിച്ചാണ് ഇപ്പോൾ നൽകുന്നതെന്ന് കാറ്ററിംഗ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. കൊല്ലത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാറ്ററിംഗ് സർവീസുള്ള ഇടമാണ് കൊല്ലം നഗരപ്രദേശം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. Today's word is
2: factious
1: is spelled as f a c t I o u s.
2: This is an adjective that describes someone or something that causes division, disagreement or conflict within a large group. It is typically used to describe disruptive behavior, rebellious actions or arguments that treat a community or organization into small opposing factions. മലയാളത്തിൽ വിമത വിഭാഗീയത വിമതകക്ഷിയായ ഛിദ്രവാസനയുള്ള കലഹശീലമുള്ള എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമ്മുടെ പുതിയ ഒരു ഗസ്റ്റ് എന്ന് വെച്ചാൽ സഹസ്രയാണ്. അപ്പൊ സഹസ്ര എന്ന പേര് കേൾക്കുമ്പോൾ എനിക്കൊരു പാട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് സഹസ്രയുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. ഏതായാലും ഈ പ്രോഗ്രാമിലേക്ക് സഹസ്രയെ സ്വാഗതം ചെയ്യാം. ഹായ് സഹസ്ര.
1: ഹായ്.
0: ഓ നല്ല അടിപൊളി ഒരു പേര് കേട്ടോ സഹസ്ര. പെട്ടെന്ന് വായിൽ ഇങ്ങനെ ഈ സായുടെ ഒരു ബഹളം കൊണ്ട് പെട്ടെന്ന് സായ് ഇങ്ങനെ വായിൽ ഇങ്ങനെ വരുന്നില്ല സാ. സഹസ്ര അല്ലേ. ഓക്കെ സഹസ്ര എന്ന് മാത്രമേ ഉള്ളോ? ജെ ഉണ്ട്. ജെ എന്താണ്?
1: അച്ഛനമ്മയുടെ പേര്.
0: അച്ഛന്റെ അമ്മയുടെ പേര് ജെ ആണോ?
1: ജയലക്ഷ്മി ജയ ജയേഷ് കുമാർ.
0: അത് നല്ലൊരു നല്ല രസകരമായ ഒരു കാര്യട്ടോ. അച്ഛന്റെ അമ്മയുടെയും ആദ്യത്തെ ലെറ്റർ ജെ ആണ്. അതുകൊണ്ട് ഇംഷൽ ആട്ടം കിട്ടും. കറക്റ്റ് ഒക്കെ മാച്ച് ആയിട്ടോ. സാധനം ഒരാളുടെ പേരിടുമ്പോ അവസാനം ആ ഇംഷല് ഒരൊറ്റ ഇതായിരിക്കുമല്ലോ. ഇതെന്തായാലും അങ്ങ് ഒത്തു വന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം വെക്കേഷൻ അടിച്ചു പൊളിച്ചു.
0: ഓ അടിച്ചു പൊളിച്ചു അല്ലേ. എവിടെന്നാ വരുന്നത് ഇപ്പം?
1: ചന്ദനത്തോപ്പ്.
0: ചന്ദനത്തോപ്പ്. ചന്ദനത്തോപ്പാണ് വീട് അല്ലേ. ഓക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: അഞ്ച്.
0: അഞ്ച്. ഇപ്പൊ അഞ്ചിലാണോ അതന്നെ അഞ്ചിലോട്ടാവാൻ പോകുന്നേ? അഞ്ചിലോട്ടാവാൻ പോവാണ്.
1: അപ്പൊ
0: ചുരുക്കി പറഞ്ഞ നാലാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി റിസൾട്ട് ഒക്കെ കാത്ത് വന്ന് അല്ലെ ജയിച്ച് ഇനി അഞ്ചിലേക്ക് പോവാണ്. ഓക്കെ ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: സെന്റ് വിൻസെന്റ്.
0: സെന്റ് വിൻസെന്റ് അതെവിടെയാണ്?
1: കേരളപുരത്ത്.
0: കേരളപുരത്താണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയിപ്പോ സ്കൂളിലോട്ടൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തോ? തയ്യാറെടുപ്പ് എടുത്തപ്പം ഇപ്പൊ സ്കൂളൊക്കെ തുറപ്പ് രണ്ടു മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ നിന്ന് അടിച്ചു പൊളിച്ച് അല്ലേ. ഇനി ഒരു പുതിയ ഒരു വാതിൽ നമുക്ക് ഇവിടെ തുറക്കുകയാണ്. ആറാം അഞ്ചാം ക്ലാസ് എന്ന വാതിൽ അല്ലേ. അങ്ങോട്ട് പോകാൻ വേണ്ടി എല്ലാം റെഡിയായോ? ജൂൺ 1 സ്കൂൾ തുറക്കും അല്ലേ. അപ്പൊ എന്താ വിശേഷം?
1: അങ്ങനൊന്നുമില്ല.
0: നേരെ പഴയതുപോലെ സ്കൂളിൽ പോവുക അല്ലേ. അത്ര തന്നെ അല്ലേ.
1: എപ്പോഴും ട്യൂഷൻ ഉണ്ട്.
0: അതാ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലുള്ളതല്ലേ. ട്യൂഷന്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ? വെക്കേഷൻ ടൈം ഒക്കെ എങ്ങനെയായിരുന്നു?
1: അച്ഛന്റെ വീട്ടിൽ പോയി. കൊല്ലത്ത്. അവിടെ പോയി. ഒരുപാട് അടുത്ത് പോയി.
0: എവിടൊക്കെ പോയി? എന്നാലും മറക്കാനാവാത്ത ഒരു സ്ഥലം എവിടെയായിരുന്നു?
1: അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും പോയില്ല.
0: അങ്ങനെ മറക്കാനാവാത്ത സ്ഥലങ്ങളിലൊന്നും പോയില്ല. ഇതെല്ലാം പെട്ടെന്ന് മറക്കുന്ന സ്ഥലങ്ങളിലാ പോയതല്ലേ. ഓക്കെ എവിടാ? അച്ഛന്റെ വീട്ടിലാ. അവിടെ ഓർമ്മിക്കാനൊന്നും ഇല്ലായിരുന്നു അല്ലേ.
1: അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ
0: ഉണ്ടത്. പക്ഷെ ആരും ഓർക്കാൻ പറ്റുന്നില്ല അല്ലേ. ഓക്കെ എന്നാലും ഓർമ്മയിലൊക്കെ നിൽക്കുന്നത് വളരെ രസകരമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ. അവിടെ ഒക്കെ ഒന്ന് പോകണ്ടായിരുന്നു. അത് നമുക്ക് എന്നും നമുക്ക് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ നിക്കണ്ടേ. നമ്മൾ അഞ്ചാം ക്ലാസ്സിന് അല്ലെങ്കിൽ നാലാം ക്ലാസ്സിന് വെക്കേഷൻ ഇങ്ങനെ അങ്ങനെ പുറത്തു വരട്ടെ. തിരുവനന്തപുരത്ത് എവിടെയാ പോയത്?
1: അവിടെ അച്ഛന്റെ മാമന്റെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി.
0: അച്ഛന്റെ മാമന്റെ മോന്റെ കല്യാണത്തിന് പോയി അല്ലേ. ഓക്കെ അങ്ങനെയാണ് പോണത് അല്ലേ. അല്ല വേറെ ദൂരോട്ടോ അങ്ങനെ ഒന്നും ടൂറായിട്ടൊന്നും പോയില്ല?
1: ടൂറായിട്ട് അങ്ങനെ അവിടെയും പോയില്ല.
0: അപ്പൊ ഈ കല്യാണം
1: അമ്പലത്തിൽ പോയി. ഗുരുവായൂര്.
0: അതൊക്കെ നല്ല രസകരമായ സംഭവങ്ങളല്ലേ. ഗുരുവായൂരൊക്കെ പോകുന്ന നല്ല രസകരമായ സംഭവങ്ങളല്ലേ. ഗുരുവായൂരൊക്കെ പോയിട്ട് എന്തൊക്കെ പ്രാർത്ഥിച്ചു?
1: അങ്ങനൊന്നുമില്ല. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ബർത്ത്ഡേക്ക് പോയതാണോ? ഗുരുവായൂരപ്പനെ കേക്ക് കൊടുക്കാൻ പോയതാണോ?
1: അല്ല.
0: പിന്നെ
1: അല്ലാതെ വെറുതെ തൊഴാൻ.
0: തൊഴാൻ വേണ്ടല്ലേ. നമ്മുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ. അപ്പം ഓക്കെ അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേ ഗുരുവായൂരായിരുന്നു. ആദ്യമായിട്ടാണ് ഗുരുവായൂർ പോയി ബർത്ത്ഡേ ആഘോഷിക്കുന്നേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും എന്റെ ചേട്ടനും.
0: ചേട്ടനും ഉണ്ടല്ലേ. ചേട്ടനോടൊക്കെ അടിവിടാറുണ്ടോ?
1: കുറച്ച്
0: കുറച്ച് അല്ലേ. ചേട്ടൻ പാവമാണോ അതോ?
1: പാവമാണ്. ഭയങ്കര
0: രണ്ട് റോളും പുള്ളി ചെയ്യുന്നുണ്ടല്ലേ.
1: ഞാനതെ
0: പാവമാണ്. ഭയങ്കരമാണ്. ഇത് എപ്പോഴാണ് ഈ പാവവും ഭയങ്കരനൊക്കെ ആവുന്നത്?
1: അതാ ഇങ്ങോട്ടടിക്കാൻ പോയി. ഞാൻ അങ്ങോട്ട്.
0: ആ നമ്മുടെ അപ്പൊ നമ്മള് വില്ലനായിട്ട് മാറും അല്ലേ. വില്ലത്തിയും വില്ലനുമായിട്ട് മാറും അല്ലേ. അതല്ല സ്നേഹമാണോ പരസ്പരം അങ്ങോട്ടും
1: ഇങ്ങോട്ടൊക്കെ?
0: കുഴപ്പമില്ല. അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നു?
1: അച്ഛൻ അബുദാബി.
0: അബുദാബിയിലാണ്. അമ്മ?
1: അമ്മ കോഴിക്കോട്.
0: കോഴിക്കോട്. കോഴിക്കോട് എന്താ പരിപാടി?
1: ടീച്ചർ.
0: ടീച്ചറാണോ? ഓക്കെ കോഴിക്കോട് സ്കൂളിലെ ടീച്ചറാണ് അല്ലേ. ഓക്കെ അപ്പൊ കോഴിക്കോട് എന്ന് പറയുമ്പോ എങ്ങനെ ആഴ്ച പോയി വരുവോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോയല്ലേ. അപ്പൊ അമ്മയൊക്കെ പോത്തില്ലേ. ഓക്കെ അച്ഛൻ എന്നാ പോന്നെ?
1: അച്ഛൻ ഓണം കഴിഞ്ഞ
0: ഓണം കഴിഞ്ഞു പോലെ. അപ്പൊ അത്ര ഒരു ആശ്വാസം ഉണ്ട്. അത്ര നാളെ അച്ഛൻ നമുക്ക് കൂടെ ഉണ്ടാവും അല്ലേ. പിന്നെ അമ്മാമ്മയുള്ളല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ അമ്മാമ്മയുടെ ആ ഒരു രീതിയിലാണ് പിന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകേണ്ടുന്നത് അല്ലേ. ഓക്കെ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും സ്കൂളിൽ പോയാൽ?
1: 6 മണി. 6:30.
0: ആറിയാൻ പേടിക്കും അല്ലേ. ഓക്കെ, അപ്പൊ അമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ?
1: അങ്ങനൊന്നും ഇല്ല.
0: അമ്മമ്മ നോക്കും അല്ലേ. അപ്പൊ രാവിലെ എഴുന്നിട്ട് കുളിച്ച് അങ്ങനെ ഫുഡ് കൊണ്ടുപോകുമോ?
1: മോർണിംഗ്. അപ്പൊ അമ്മമ്മ അവിടുന്ന് എടുത്തരും, വീട്ടിൽ നിന്ന് വിളിക്കും.
0: എന്നിട്ട്
1: സ്കൂളിൽ പോകും.
0: സ്കൂളിൽ പോയിട്ട്?
1: സ്കൂളിൽ പോയിട്ടൊന്നും ഇല്ല, അവിടെ പഠിക്കും.
0: അവിടെ പോയി പഠിക്കണം, അങ്ങനെ കുഴപ്പമുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. സ്കൂളൊക്കെ തുറന്ന് പോകുന്നതിന് വിഷമം വല്ലതും ഉണ്ടോ?
1: ഇല്ല.
0: ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു?
1: ബെസ്റ്റ് ഫ്രണ്ട് ദൃശ്യയും ശിവാനി ചേച്ചി.
0: ദൃശ്യയും ശിവാനി ചേച്ചി? ശിവാനി ചേച്ചിയോ?
1: മൂത്തതന്നെ കട്ടി.
0: അതാ ചോദിച്ചു, ഇവിടെ പഠിക്കുന്നതാണോ? ക്ലാസ്സിൽ പഠിക്കുന്നതാണോ?
1: അല്ല, ഏഴാം ക്ലാസ്സിൽ.
0: ഏഴാം ക്ലാസ്സിൽ അല്ലേ. ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ ആരും ഇല്ലയോ?
1: അത് അങ്ങനെ ആരും ഇല്ല.
0: അങ്ങനെ ആരും ഇല്ല അല്ലേ. ഓക്കെ.
1: ബസ്സിലെ ആൾക്കാര്? അവര്
0: ബസ്സിലെ ആൾക്കാരാണോ?
1: സ്കൂൾ ബസ്സിലെ.
0: ഓ, സ്കൂൾ ബസ്സിനകത്തുള്ള ഫ്രണ്ടാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ അവിടെയും നമുക്ക് ഫ്രണ്ടിനെ ഒക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ. ഒരേ ട്യൂഷൻ ആണല്ലേ. ഓക്കെ. പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ എന്താ ചെലവഴി, എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഈ അവധി ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യും? എന്താ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരു ആക്ടിവിറ്റീസും ഇല്ല. അത്രേ ഉള്ളൂ. പാട്ടൊക്കെ പാടും? പാടും. അപ്പൊ നമുക്ക് രണ്ട് ഒരു നാല് വരെയെങ്കിലും ഒന്ന് പാടി കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. പാടൂ. ഓക്കെ, വെരി ഗുഡ്, പാടി കേക്കട്ടെ.
1: കണ്ണ നീ എന്നും കവർന്നേതോ തൂവണ്ണ, കണ്ണ നീ എന്നും കവർന്നേതോ തൂവണ്ണ. അവിടം വരെ
0: മറന്നുപോയല്ലേ. ഓക്കെ, എന്തായാലും ഒരു വലിയൊരു പാട്ടാണ് എന്റെ രണ്ട് വരി പാടിയത് കേട്ടോ. ഓക്കെ, എന്തായാലും സന്തോഷം. എന്നിട്ട് പാട്ടൊക്കെ പഠിക്കുക. ഓക്കെ. പിന്നെ ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? പഠിച്ചു വളർന്ന് വലുതായിട്ട് എന്തൊക്കെ ആവാനാണ് ആഗ്രഹം? പൈലറ്റോ? ആഹാ, എന്താണ് അങ്ങൊരു ആഗ്രഹം വരാൻ കാര്യം? ആകാശം കാണാനോ? ആകാശം കാണാനാണോ?
1: അല്ലാതെ.
0: അല്ലാതെ ചുമ്മാ ഒരു ടൈം പാസ്, സന്തോഷിക്കാൻ വേണ്ടി. അല്ല, ജോലി അങ്ങനെയുള്ളതല്ല.
1: ജോലിയാണ്.
0: ജോലിയാണ്, സന്തോഷിക്കുകയും ചെയ്യാം, ആകാശവും കാണാം, ജോലിയും ചെയ്യാം അല്ലേ, പൈസയും കിട്ടും അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആഗ്രഹമൊക്കെ നടക്കട്ടെ കേട്ടോ, നല്ലൊരു പൈലറ്റൊക്കെ ആവട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കാം അല്ലേ. ഇഷ്ട ഭക്ഷണം എന്തുവാ? എന്ത് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: റൈസ്, കുഴിമന്തി.
0: കുഴിമന്തി? കുഴിമന്തിയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ ഓക്കെ. ചോറൊക്കെ കഴിക്കുന്ന താല്പര്യം കുറവാണോ?
1: അങ്ങനെയൊന്നുമില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പം നമ്മള് പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയ സ്കൂളിലേക്ക്, സ്കൂൾ അത് തന്നെയാണല്ലേ അതോ വേറെയാണോ? ആ സ്കൂൾ തന്നെയാണല്ലേ. അപ്പൊ ആ സ്കൂളിലേക്ക് പോകുന്നു, പക്ഷെ ക്ലാസ് മാത്രം നമ്മൾ വ്യത്യസ്തമാവുകയാണ് അല്ലേ. അപ്പൊ പുതിയ ക്ലാസ്, പുതിയൊരു അന്തരീക്ഷം, ടീച്ചേഴ്സൊക്കെ പഴയ തന്നെ ആയിരിക്കുമല്ലോ, പുതിയ കുട്ടികളൊക്കെ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോ അവരോടൊക്കെ നമ്മൾ ഇനി നമ്മളൊരു പുതിയൊരു എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കി അല്ലെ, അതിലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഒക്കെ തെരഞ്ഞെടുത്ത് നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്ര ഇനി അവരിലൂടെയാണ് ഒരു വർഷം വരെ അല്ലേ. അപ്പൊ അടുത്ത വർഷം അങ്ങനെ തന്നെ പോട്ടെ അല്ലേ. അങ്ങനെ പോവാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് അല്ലേ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്? ചന്ദ്രതോപ്പിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ചന്ദ്രതോപ്പില്. എല്ലാരും സുഖമാണോ അവിടെ ഒക്കെ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ സഹസ്ര കളിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ പുറത്ത് വീട്ടില് പുറത്ത് കൂട്ടുകാരൊക്കെ ഇല്ലേ, അവരുടെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ലേ?
1: അവരുടെ കൂടെ കളിക്കാൻ പോകും, പിന്നെ അവര് വീട്ടിൽ വരും, അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യും
0: അവരുമായിട്ടൊക്കെ അല്ലേ. വെക്കേഷൻ അങ്ങനൊക്കെ അങ്ങനെ പോയല്ലേ. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ. വെക്കേഷൻ അങ്ങനൊക്കെ അങ്ങനെ പോയല്ലേ. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ. ഏ, വീട്ടിൽ തന്നെ ടൈം ഇല്ല, രാവിലെ സ്കൂളിൽ പോകണം, വൈകിട്ട് ട്യൂഷൻ ഉണ്ടല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്ര മണിക്ക് എത്തും?
1: ഒരു 9 മണി.
0: രാത്രി 9 മണിക്കോ?
1: 9-8 ഒക്കെ ആകുമ്പോ.
0: അയ്യോ, ഇപ്പൊ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും സ്കൂളില്?
1: സ്കൂളില് ഒരു 3:30 ഒക്കെ ആകുമ്പോ വീട്ടിൽ എത്തും.
0: 4 മണിയാകുമ്പോ വീട്ടിലെത്തും. പിന്നെ അത് കഴിഞ്ഞ് നേരെ ട്യൂഷൻ, അത് കഴിഞ്ഞ് 9 മണിക്ക് എത്തും അല്ലേ. 8 മണിക്ക് നേരത്തെ.
1: 8 മണിക്ക് എത്തും.
0: അപ്പൊ നേരെ തെറ്റിപ്പോയതല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ 8 മണിക്ക് എത്തും. 8 മണിക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി? പിന്നെ ഒന്ന് പഠിക്കാനില്ലല്ലോ അല്ലേ. ഉണ്ടോ? പിന്നെ നേരെ കടന്ന്
1: ടിവി കണ്ടിട്ടായിരുന്നു.
0: അത് വേണം അല്ലേ. ടിവി നമുക്ക് ഒരു മുടങ്ങാൻ പറ്റാത്ത ഒരു ക്യാപ്സ്യൂൾ പോലത്തെ സംഭവമല്ല, അത് നമ്മള് ടിവി കണ്ടിട്ട് നമ്മള് കടന്നുറങ്ങത്തോളൂ അല്ലേ. അത്രയും നമ്മുടെ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിട്ട്. ആണോ? ഓക്കെ. അപ്പം സഹസ്രയുടെ ഒരു ദിവസത്തെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് സഹസ്രയുടെ? എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തുടങ്ങും അല്ലേ. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും?
1: 7 മണിയൊക്കെ ആകുമ്പോ.
0: സ്കൂൾ ഉള്ളപ്പോഴോ?
1: 6 മണി.
0: 6 മണി. അതെന്താ അങ്ങനെ വ്യത്യാസം വന്നേ?
1: അത് 7:50 സ്കൂൾ ബസ് ആയിരുന്നു, അപ്പൊ അങ്ങനെ.
0: അപ്പൊ 6 മണിക്ക് എഴുന്നേക്കും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ സ്കൂൾ ബസ് അങ്ങനെ വീട്ടിന്റെ അടുത്തൂടെ ആണോ പോകുന്നത് കേട്ടോ? ഓക്കെ. അപ്പൊ തിരിച്ചു വരുന്നത് സ്കൂൾ ബസ്സിൽ തന്നെ അവിടെ കൊണ്ടിറക്കും അല്ലേ. പിന്നെ പിന്നെ ഒന്നുമില്ല. ഒന്നുമില്ല ഒന്നുമില്ല പറയും. എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഇടയിലുള്ളത്? ഒരുപാട് വിശേഷങ്ങൾ സഹസ്രക്ക് ഉണ്ടെന്ന് അറിയാം. സഹസ്ര
1: പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്.
0: ആ പാട്ട് പഠിക്കാൻ പോകുന്നത്? അത് എപ്പോഴാ പോകുന്നത്?
1: അത് വൈകിട്ട്.
0: വൈകിട്ട് എല്ലാ ദിവസവും ഉണ്ടോ?
1: ശനി ഞായറും.
0: ശനി ഞായറും. പാട്ടൊക്കെ എവിടം വരെ? അങ്ങനായില്ലേ. അപ്പൊ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ആവട്ടെ കേട്ടോ. പാട്ടൊക്കെ പഠിച്ചാലും മിടുക്കിയായിട്ട് നല്ല ജോലിയൊക്കെ കിട്ടി നല്ലൊരു പൈലറ്റൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ. വീട്ടില് ഇപ്പൊ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മുമ്മയുണ്ട്. ഇപ്പൊ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: അമ്മയും
0: അച്ഛനെയും. എന്താ വെച്ചാ രണ്ടുപേരുടെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞത്? അതോ അങ്ങനൊന്നും ഇല്ല, രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ കൂട്ടുകാരത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിൽ നമുക്ക് പറയാൻ കാണുമല്ലോ. നമുക്ക് അങ്ങനെ ഒന്നും തന്നെ ഇല്ല.
1: പിന്നെ വെക്കേഷൻ ആയിട്ട്

0: വെക്കേഷൻ ആയപ്പോ വിളിക്കുകയൊക്കെ ചെയ്യാറില്ലേ? ഇങ്ങനെ വീഡിയോ കോൾ ആണോ അതോ അല്ലാതെ
1: ലൈവ്?
0: അല്ലാതെ കോളിൽ വിളിക്കും അല്ലേ. വിളിച്ച എന്തൊക്കെ ചോദിക്കും? അന്വേഷണം എന്നാടി നീ സ്കൂളിൽ വരുന്നത്? ഇനി എന്ന് കാണുവേടി നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നില്ലെന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ തിരിച്ചെന്ത് പറയും? തിരിച്ച് അങ്ങനെ തന്നെ പറയും. കോപ്പി പേസ്റ്റ്?
1: അങ്ങനല്ല, അത് മറുപടി പറയും.
0: ആ മറുപടി എന്താ പറയുന്നേ?
1: അങ്ങനെയൊക്കെ മിസ് ചെയ്ത് അങ്ങനെയൊക്കെ പറയും. ട്യൂഷൻ വരുമ്പോഴും അല്ലാതെ വീഡിയോ കോൾ ചെയ്യുമ്പോഴും.
0: അടുത്തടുത്തുള്ള കൂട്ടുകാരാണല്ലേ, അതൊരു കുഴപ്പമില്ല. ട്യൂഷൻ ഒക്കെ വരുമ്പോ കാണാമല്ലോ ഇല്ലയോ. അപ്പൊ ഏതായാലും എന്തായാലും അടിപൊളിയുടെ കാര്യങ്ങളൊക്കെ പോട്ടെ, നന്നായിട്ട് പഠിക്കുക, അണക്ക് നല്ലൊരു പൈലറ്റ് ആവുക അല്ലേ, അതല്ലേ ആഗ്രഹം? അത് അമ്മയുടെ ആഗ്രഹമാണോ അച്ഛന്റെ ആഗ്രഹമാണോ സ്വന്തം ആഗ്രഹമാണോ? സ്വന്തം ആഗ്രഹം ഉറപ്പിച്ച തീരുമാനമാണോ അല്ലേ പൈലറ്റ് ആവണമെന്നുള്ളത്? ഓക്കെ, അപ്പൊ നല്ലൊരു പൈലറ്റ് ഒക്കെ ആവട്ടെ, എന്തായാലും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, അപ്പം പൈലറ്റ് ആയി കഴിഞ്ഞ ആകാശം ആയിരിക്കും മിക്കവാറും കേട്ടോ. അപ്പൊ ഭൂമി നിൽക്കുന്ന ഞങ്ങളെയൊക്കെ മറന്നു
1: പോവും
0: ഇല്ല, എങ്ങനെ ഓർക്കും?
1: റേഡിയോ
0: ബെൻസി ആൾക്കാർ വന്നപ്പോ ഓർക്കുവോ? റേഡിയോ ബെൻസി ആൾക്കാർ വരുന്ന എന്തിനാ ഓർക്കുന്നേ? അപ്പൊ നമ്മളെയൊക്കെ ഓർക്കുന്ന ചുരുക്കം അല്ലേ. അപ്പൊ ഏതായാലും മോളെ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും എന്നിട്ട് പഠിക്കുക കേട്ടോ. ഇനിയിപ്പോ അഞ്ചാം ക്ലാസ്സിലൊക്കെ പോകാൻ നിൽക്കുകയാണ്. അഞ്ചാം ക്ലാസ്സിലൊക്കെ എന്നിട്ട് പഠിച്ച് മിടുക്കിയായിട്ട് അവരൊക്കെ നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.
1: താങ്ക് യു.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്.

0: റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം.
1: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ചെറിയ തുരുത്ത്. തുരുത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതും നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അവിടെ ഏകദേശം ഒരു 40-45 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് പഠിച്ച് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറായി, ഒരു വ്ളോഗറായിട്ട് എത്തിയിരിക്കുന്ന അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡിഫ്ന സുമേഷാണ്. ഡിഫ്ന സുമേഷിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
2: താങ്ക് യു.
1: ഒന്ന് പരിചയപ്പെടുത്തിയോ?
2: എന്റെ പേര് ഡിഫ്ന സുമേഷ് എന്നാണ്. ഞാൻ കൊച്ചുതുരുത്ത് എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. എന്റെ വീട്ടില് പപ്പയമ്മ, അനിയൻ, അനിയത്തിയുണ്ട്. ഞാനിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇനി അടുത്ത പി ജിക്ക് വേണ്ടി പോന്നു. അപ്പോ ഇവിടെ വന്ന് നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്.
1: ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ഒരു വലിയ സാമൂഹ്യ മാറ്റമായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്?
2: അടുത്തിടെ ഇപ്പൊ സാമൂഹിക മാറ്റമായിട്ട് തോന്നുന്നതെന്ന് പറയുമ്പം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് പണ്ട് ആളുകൾ പേടിയായിരുന്നു എന്തിനും ഈ ഫോണൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓരോ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. പക്ഷെ ഇന്ന് എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ പോലും ഈ ഒരു ഡിജിറ്റൽ എറ കൊണ്ടുവന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും കുറേ അഡ്വർടൈസ്മെൻറ്റ് വഴിയാണെങ്കിലും ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാനും അല്ലെങ്കിൽ കുറേ പുതിയ പുതിയ നോളജൊക്കെ അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അതൊക്കെ ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ റെലവന്റ് ആയിട്ടുള്ള ഒരു മാറ്റം അതാണ്.
1: ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിനകത്ത് ഭരണകർത്താക്കൾ നന്നാവണം, ജനങ്ങൾ നന്നാവണം, അതുപോലെ തന്നെ യുവാക്കളാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ യുവാക്കൾക്ക് ഉള്ള പങ്ക് എന്താണ്? ഒരു സാമൂഹ്യ മാറ്റം വരുമ്പോൾ യുവാക്കൾക്കുള്ള പങ്ക് എന്താണ്?
2: യുവാക്കൾക്കുള്ള പങ്കെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് നമ്മളുടെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓരോന്നും കറക്റ്റായിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ജെനുവിൻ ആണോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ ഞാൻ ഈ ചെയ്യുന്നതെന്ന് ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ പരമായിട്ടുള്ള കുറെ എത്തിക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതനുസരിച്ച് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാം, പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കും.
1: നിലവിൽ നമ്മുടെ കേരളത്തിൽ, പണ്ടൊക്കെ കേരളത്തിലെ ദുരന്ത സാധ്യത ഭയങ്കര കുറവുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ ഇപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ദുരന്ത സാധ്യതകൾ ഉണ്ടാകുന്ന മേഖലകൾ തിരിച്ചു വരുമ്പോൾ ഈ തുരുത്ത് പോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുള്ള മേഖലകളാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ് താങ്കളുടെ ഈ തുരുത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് പറയാനുള്ളത്?
2: പുറത്തുനിന്ന് നമുക്ക് തോന്നുമ്പം ലക്ഷദ്വീപ് പോലെ ഒരു അടിപൊളി തുരുത്തായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവിടെ ജീവിക്കുക അല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം നല്ല പാടാണ്. കാരണം എന്താന്ന് പറയുമ്പോൾ നമുക്ക് ഈ മഴയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ, അതായത് ഞങ്ങളുടെ 4 വശവും വെള്ളമാണ്, തുരുത്തിന്റെ 4 വശം. അപ്പം എവിടെ പോകണമെങ്കിലും ഞങ്ങൾ വഞ്ചിയിലാണ് പോണേ. എവിടെ പോകണമെങ്കിലും നമുക്ക് ഈ ഒരു ആശ്രയമുള്ള ഹോസ്പിറ്റലാണെങ്കിലും എന്ത് കാര്യത്തിനും, സ്കൂളിൽ പോകാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ വഞ്ചിയിൽ വേണം പോകാൻ. അപ്പം നമ്മുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. വഞ്ചിക്കാത്ത കാരണം എന്താന്ന് പറയുമ്പം, ഈ കാറ്റൊക്കെ വരുന്ന സമയത്ത് വള്ളത്തിൻ്റെ അകത്ത് ഓളം അടിച്ച് വെള്ളം കയറാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ വള്ളം മുങ്ങിപ്പോവും. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ വെള്ളം ഒട്ടും നല്ലതല്ല. കാരണം എന്താന്ന് പറയുമ്പം ഫാക്ടറികളിൽ നിന്നുള്ള ഓരോ വേസ്റ്റ് ആണെങ്കിലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നീന്തൽ പഠിക്കാൻ അങ്ങനൊന്നും സാധിക്കാറില്ല. കാരണം ചിലർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ സ്കിൻ ഡിസീസസ് പോലത്തുള്ള ഓരോ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു നീന്തൽ പഠിച്ച് സർവൈവ് ചെയ്യാമെന്നുള്ളൊരു മെത്തേഡ് അവിടെ പോസിബിൾ അല്ലത്. എന്നാലും നീന്തൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പോലും പലവിധമായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ വട്ടക്കായൽ എന്ന് പറയും, ആ കായലുകളിൽ നിന്ന് പോ, അതായത് ഓരോ അസോള പ്ലാന്റുകളൊക്കെ, അതായത് കുളവാഴ എന്ന് പറയും, അതൊക്കെ ഞങ്ങളുടെ ഏരിയയിലോട്ട് വരും, അതവിടെ അടിഞ്ഞുകൂടും, അങ്ങനെ കൊതുകുകൾ ഉണ്ടാവും, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അതുവഴി ഉണ്ടാവാറുണ്ട്. പിന്നെ വീട് വെക്കുന്നതിന് അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വേലിയേറ്റ സമയത്ത് വെള്ളം നമ്മുടെ വീട്ടിലോട്ട് കയറാനൊക്കെ ചാൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ തുരുത്തായോണ്ട് തന്നെ ചില സമയത്ത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം കായലിലോട്ട് പോകണമെങ്കിൽ പോലും നമ്മുടെ അവിടുത്തെ മണ്ണെല്ലാം ഒലിച്ച് വെള്ളത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ താമസിക്കുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അധികാരികൾ വേണ്ടുന്ന എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ്, അതായത് റോഡിനൊക്കെ സ്ഥലം അനുവദിച്ചു, പാലം ഒക്കെ അനുവദിച്ചു, എന്നാൽ പോലും ഇത്രയും നാളായിട്ട് പോലും നമുക്കൊരു പാലോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടും പോവാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാനാണെങ്കിൽ വള്ളത്തില് വലിയ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. അല്ലാതെ ഇങ്ങനത്തെ ഉള്ള ഈ ഒരു ദുരന്ത, അതായത് ഈ മഴ കെണിതിയിൽ ഈ സമയത്തൊന്നും നമുക്ക് പോസിബിൾ അല്ല എങ്ങും പോവാനും വരാനും. ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോ പോലും നല്ല മഴയായിരുന്നു, അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടാണ് വന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്.
1: അല്ല, നിങ്ങളുടെ ഒരു ദിവസത്തെ യാത്രക്ക് പോകാനുണ്ട്, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അവിടെ നിന്ന് അക്കരയ്ക്ക് വരാനായിട്ട് ചെയ്യേണ്ടത്?
2: അത് നമ്മളിപ്പം 10 മണിക്കാണ് ഒരു സ്ഥലത്ത് എത്തേണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മണിക്ക് മുമ്പെങ്കിലും ഇറങ്ങണം. അതായത് വള്ളത്തിൽ നിന്ന് നമ്മൾ തുഴഞ്ഞു വേണം ഇപ്പുറത്തെ കരയിലെത്താൻ. അവിടുന്ന് എത്തിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നടന്ന് മെയിൻ റോഡിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു സമയമാവും. അതുകൊണ്ട് തന്നെ ഈ വള്ളത്തിലെ കാര്യം എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും കാറ്റ് വീഴാം. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്ത് നേരത്തെ കാണാൻ പറ്റത്തില്ല ഇന്ന സംഭവം സംഭവിക്കാന്ന്. ചില സമയത്ത് നമ്മൾ പോകുമ്പം നമ്മുടെ ഈ കായലിന്റെ നടുക്ക് തന്നെ വാട്ടർവേ, NH വാട്ടർവേ. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും ബോട്ടും, അതായത് ചെറിയ വള്ളങ്ങൾക്ക് ഞങ്ങൾ ഡിങ്കി എന്ന് പറയും, അപ്പൊ ഈ ഡിങ്കിയൊക്കെ എപ്പോൾ വേണേലും വരാം. അപ്പൊ ഇത് പോകുന്ന സമയത്ത് ഇതിന്റെ ഓളം അടിച്ച് വള്ളത്തെ കയറിയാലോ വെള്ളം കയറി അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പോലും നമുക്കറിയത്തില്ല. കാരണം ഇക്കര കരയിൽ നിന്ന് ഒരാൾ നോക്കണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആള് അക്കരെ എത്തിയിട്ടുണ്ടോ, അത്രമാത്രം റിസ്ക് ആണ് ഇവിടെ വരുന്നത്. അത്രയേറെ പാടാണ് ഈ പുറത്തേക്ക് വരാന്. അത് ഈവൻ ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെ. കാരണം ഞങ്ങളുടെ അവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെങ്കിലും ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുമ്പേ അവിടെ നിന്ന് പോയി ബന്ധുക്കളുടെ വീട്ടിലൊക്കെ മാറി നിൽക്കും. കാരണം എന്താന്ന് പറയുമ്പോൾ നമുക്കറിയത്തില്ല ഏത് സമയം വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ വൃദ്ധരായ ആളുകളെ ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോലും ഇപ്പം പനിയൊക്കെ ആയി ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലൊക്കെ തന്നെ വളരെ പാടാണ്, പ്രയാസമാണ് ഞങ്ങൾക്ക് ഇപ്പുറത്തെ കരയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്.
1: അതുപോലെ തന്നെ ഈ മാലിന്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ മാലിന്യ സംസ്കരണം വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം അതിരുന്നാണ് ഒരുപാട് അസുഖങ്ങളും വരുന്നുണ്ട്. ശരിയായ ഒരു മാലിന്യ സംസ്കരണം ഒരു ശൈലി നമ്മുടെ മലയാളികൾക്ക് ഇല്ല എന്നുള്ളത് വേണം പറയാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് യുവാക്കൾക്ക് എന്തൊക്കെ പങ്കുവഹിക്കാൻ പറ്റും നല്ലൊരു മാലിന്യ സംസ്കരണ രീതി ഉണ്ടാക്കാനായിട്ട്?
2: യുവാക്കൾക്ക് പങ്കുവഹിക്കാൻ പറ്റുന്നത് നമുക്കറിയാം, നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ ഒരാളായിട്ടല്ല താമസിക്കുന്നത്, ഒരു കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന നമുക്ക് കണ്ടാൽ നമുക്ക് പറയാം അമ്മേ അല്ലെ അച്ഛ ഇങ്ങനല്ല ചെയ്യേണ്ടത്. അതായത് പ്രോപ്പറായിട്ട് വീട്ടിൽ തന്നെ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ടും നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ളതും സെപ്പറേറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുവിധം മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുന്നത് റെഡിയാക്കാം. പിന്നെ അത് മാത്രമല്ല, കറക്റ്റായിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ ഹരിതകർമ്മസേന വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് കഴുകി ഉണക്കി വെച്ചാൽ അവരെടുത്തോണ്ട് പോകും. അപ്പൊ യുവാക്കൾക്ക് ഇതൊക്കെ യുക്തിപരമായി ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും പുതിയ പുതിയ ഐഡിയാസും എങ്ങനെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് യുവാക്കളുടെ പങ്ക് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ആണ്, അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം സെക്രീറ്റ് ചെയ്യണമെന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് വേണ്ടതെന്നാണ് പറയുന്നത്.
1: ഇപ്പൊ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ യുവാക്കൾ നല്ലൊരു പങ്ക് ഈ മാലിന്യ സംസ്കരണത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ചെയ്യുന്നുണ്ടോ?
2: ചെയ്യുന്നുണ്ട്. കാരണം കൊച്ചി, കോഴിക്കോട് ഇതൊക്കെ അതിന് എക്സാമ്പിൾ അല്ലേ. കാരണം അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ആലപ്പുഴ ബീച്ച് ക്ലീൻ ആക്കാനാണെങ്കിലും കുറെ സംഘടനകൾ അല്ലെ കുറെ യുവാക്കളല്ലേ മുൻപോട്ട് വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യുവാക്കൾ ഇതിനെ പങ്ക് വഹിക്കുന്നുണ്ട്.
1: ഒരു നമ്മുടെ ഇപ്പോഴത്തെ റോഡ് ഗതാഗതം അറിയാമല്ലോ, ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ പോക്കറ്റ് റോഡുകളിലൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലുള്ള റോഡ് ഗതാഗതം വളരെ ചുരുക്കമാണ്. നമ്മൾ കൃത്യസമയത്ത് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങുക, കൃത്യമായിട്ടുള്ള ട്രാഫിക് റൂൾസൊക്കെ പോവുക. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇതിനകത്ത് ഇതിൽ ഈ നിയമം തെറ്റിച്ച് പോകുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു കൂടുതലും പങ്കുവഹിക്കുന്നത് യുവാക്കൾ തന്നെയാണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു സംസാരം വിഷയം തന്നെ. ഈ റോഡ് ഗതാഗതം നിയന്ത്രിക്കാനും നല്ല രീതിയിലുള്ള റോഡ് അല്ലെങ്കിൽ ട്രാഫിക് സംസ്കാരം വളർത്തിയെടുക്കാൻ യുവാക്കൾക്ക് എന്തൊക്കെയാണ് പങ്കുവഹിക്കാൻ പറ്റുന്നതിൻ്റെ അകത്ത്?
2: യുവാക്കൾക്ക് ആദ്യം പങ്കുവഹിക്കുക എന്ന് പറയുന്നത് നമുക്ക് അറിയാം റോഡിൻ്റെ സിറ്റുവേഷൻ എന്താണ്, തിരക്കെന്താണ്. പണ്ടത്തെ കാലത്തൊക്കെ വെച്ചിപ്പോ പറയുവാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ ഒന്നോ രണ്ടോ വണ്ടിയെ ഒരു വീട്ടിൽ കാണത്തുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഓരോരോ സ്വന്തമായിട്ട് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് വെഹിക്കിൾസ് ഉണ്ടെന്ന് പറയാം. അപ്പൊ അവർ ഇതുമായിട്ട് പോകുന്ന സമയത്ത് ഇവിടെ റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ യുവാക്കളെ പറ്റി പറയുകയാണെങ്കിൽ മറ്റൊരാൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. ഞാനപ്പോ എന്ത് ചെയ്യും, കുറച്ചുകൂടി സ്പീഡിൽ പോകും. സ്പീഡിൽ പോകുമ്പോ ഇപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യും, അവനെ പൊട്ടിക്കാൻ ഞാനോട് കുറച്ച് സ്പീഡിൽ പോകും. അങ്ങനെ ഈ സ്പീഡിൽ പോകുന്ന സമയത്താണ് മെയിൻ ആയിട്ട് ആക്സിഡന്റുകൾ ഉണ്ടാകുന്നത്. ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ തന്നെയാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ രാവിലെയുള്ള ഈ അതായത് ഉറക്കം ഒഴിച്ചിട്ടുള്ള ഈ രാവിലെയിലും രാത്രിയിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരുവിധം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സിഡന്റ് ഒക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ആദ്യം ഏറ്റവും കൂടുതൽ ഞാൻ ഊന്നി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ടൂ വീലറിൽ പോകുന്നവർ ഈ ഹെൽമെറ്റ് വെക്കുവാനും പിന്നെ ഈ ഫോർ വീലറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ഇടാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നിയമങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അന്നേരം നമ്മുടെ സമൂഹത്തിലുള്ള യുവാക്കൾ പറയും, അന്നേരം പെറ്റി അടിക്കുന്ന ഇവരുടെ ഖജനാവ് നിറയ്ക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അവിടെ പെറ്റി അടിക്കുക എന്നുള്ളതല്ല, അതിനു മുന്നേ നമ്മുടെ സേഫ്റ്റി അല്ലേ അവർ എൻഷുർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ, അതായത് സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്, സ്പീഡ് ത്രില്ല് ചെയ്യും പക്ഷെ അത് നമ്മുടെ ലൈഫാണ് കൊണ്ടുവന്നത്. അപ്പം ഇങ്ങനത്തെ ഉള്ള നിയമങ്ങൾ കുറെ ഉണ്ട്, മോഡിഫിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും കുറെ നിയമങ്ങളുണ്ട്. അതെല്ലാം പാലിക്കുക എന്നുള്ളതാണ് യുവാക്കളുടെ അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ നമ്മളിപ്പോ സമൂഹത്തിൽ കണ്ടുവരുന്ന വലിയ ഒരു ദുരന്തമാണ് ലഹരി ഉപയോഗം. അത് ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളിലുമാണ് എന്നുള്ളതാണ്. ആദ്യം കോളേജ് തലത്തിലുണ്ടായിരുന്നു, ഇപ്പൊ സ്കൂൾ തലത്തിലേക്ക് എത്തി, ഇനി താഴെത്തട്ടിലേക്ക് പോകാൻ വളരെ സാധ്യതയുള്ള ഒരു സംഭവമാണ് ലഹരി ഉപയോഗം. അപ്പൊ ഇതിന് ഈ യുവാക്കളുടെ ഇടയിൽ എന്താണ് ഇതിനൊരു കാരണം എന്നുള്ളത്, ഈ ലഹരി ഉപയോഗത്തിനൊരു കാരണം എന്താണ്, അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക്, ഈ ഒരു സാമൂഹ്യ വിപത്താണിത്, ഇതിനെ നമ്മൾ എങ്ങനെ നമുക്ക് മറികടക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
2: എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറയുമ്പോൾ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടുകാരോട് പറയണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്നദ്ധയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡിപ്രഷൻ അല്ലെ ലോൺലിനെസ് ഫീൽ ചെയ്യത്തില്ല. അല്ലാത്ത പക്ഷം നമ്മൾ ഇതിൽ ഈ ലഹരിയിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന ഒന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഈവൻ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, അവർ ഇൻഫ്ലുവൻസ് ചെയ്താൽ പോകുന്നത്. അതേസമയം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ആരോടെങ്കിലും സംസാരിച്ച് അല്ലെങ്കിൽ പ്രോപ്പർ ഒരു കൗൺസിലിംഗ് കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു ലഹരിയുടെ പുറകിലൊന്നും പോകത്തില്ല. ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മദ്യപിക്കുന്നതാണ് എന്നിരിക്കട്ടെ. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം, അച്ഛൻ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അന്നേരം ആദ്യമേ നമ്മുടെ വീട്ടിലാണ് ഇത് ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കേണ്ടത്. അങ്ങനെ വീട്ടിൽ നിന്നൊരു മാതൃക ഉണ്ടായി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ ഇൻസ്പിറേഷൻ ആയാൽ മാത്രമേ നമുക്കും നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളിപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി ഇത് ഉപയോഗിക്കരുത് ഇങ്ങനെയാണെന്ന് പറയുമ്പം നാളെ ഒരാൾ അപ്പുറത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കരുത്, നിന്റെ വീട്ടിൽ ഒരാൾ ഉപയോഗിച്ച് റോഡിൽ കടന്നല്ലോ അപ്പൊ നിനക്ക് എങ്ങനെ പറയാൻ അധികാരമുണ്ട് അല്ലെങ്കിൽ നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിക്കാൻ ഇട വരുത്തരുത്. അപ്പം ആദ്യം നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക ഇത് ചെയ്യുന്നത് തെറ്റാണ്, എന്നാൽ മാത്രമേ നമുക്കൊരു എന്താ പറയാ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ. പിന്നെ ഫ്രണ്ട്ഷിപ്പിൽ നമുക്കറിയാം ഒരു കാര്യം നല്ലതാണ്, ഒരു കോയിന് രണ്ടു വശം ഉള്ള കണക്ക്, പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള കണക്ക്. ഫ്രണ്ട്ഷിപ്പിലും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്. അപ്പൊ നല്ല കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കുക, നല്ലവരല്ല നമ്മുടെ ഫ്രണ്ട്സ് എങ്കിൽ പോലും നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ അവരെ നന്നാക്കി എടുക്കുക. അപ്പൊ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, അവരെ തിരുത്താൻ നോക്കുക. നമ്മളെ കൊണ്ട് തിരുത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ട അധികാരികളോട് പറഞ്ഞ് അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കി നല്ല പാതയിൽ കൊണ്ടുവരിക. എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്, സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്.
1: നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് യുവാക്കളുടെ ഇടയിൽ, അതുപോലെ തന്നെ പൊതുവെ ജനങ്ങൾക്കിടയിൽ ഈ അടുത്ത കാലത്തായിട്ട് മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ജോലി തിരക്കാവാം, ഫാമിലിയുടെ ഇഷ്യൂസ് ആവാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തന്നെ വലിയൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ ഈ ഒരു മെൻ്റൽ ഹെൽത്ത്, സാമൂഹികമായിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് നന്നാക്കാൻ, അത് പ്രത്യേകിച്ച് യുവാക്കളാണല്ലോ പ്രതിനിധീകരിച്ചിരിക്കുന്നത്, യുവാക്കളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ലഹരിയിലേക്കൊക്കെ പോകാനൊക്കെ ചില ലഹരി ഉപയോഗം കാരണം ഇത് വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
2: മെന്റൽ ഹെൽത്ത് നമുക്ക് നന്നാക്കണമെങ്കിൽ ബെറ്റർ സ്ലീപ്പ്, നല്ല രീതിക്ക് നമുക്ക് ഉറക്കം കിട്ടണം. നമ്മുടെ ആ ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ കറക്റ്റ് ആക്കിയാൽ മാത്രമേ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒരുവിധം ഓക്കെ ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്കറിയാം, ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മെമ്മറി പവർ കുറഞ്ഞു വരിക. പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട്, പണ്ടത്തെ കാലത്ത് ഞാനിപ്പോ കൂടുതൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ എൻഗേജ് ചെയ്തിരുന്ന പലവിധമായ ആക്ടിവിറ്റീസിലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെല്ലാം ഫോണില് ഒരു ഇൻസ്റ്റാഗ്രാം കണ്ടാൽ നമ്മൾ അത് കണ്ടോണ്ടിരിക്കും, യൂട്യൂബ് കണ്ടാൽ അത് കണ്ടോണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോണിലോട്ട് കോൺസെൻട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ വീട്ടുകാരടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ പുറത്ത് പ്രകൃതിയിൽ അല്ലെങ്കിൽ എന്താ ഒരു യാത്ര പോകാനൊന്നും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതേസമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. 2019-20 ആ കൊറോണയുടെ കാലഘട്ടത്തിൽ ഫോൺ റീചാർജ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇല്ലായിരുന്നു. അന്നേരമാണ് പല കുട്ടികളും എന്ത് ചെയ്യുന്നത്, ഈ ഫോൺ കിട്ടി ആ ഫോൺ മാറ്റി വെച്ചിട്ട് വീടിന്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത്. കാരണം അന്നേരമാണ് അവർ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുന്നത്, വീട്ടിൽ ഇത്ര പേരുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അയൽക്കാർ, എൻ്റെ വീട്ടിൽ ഈ മരങ്ങളൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ആ ഒരു ഇതില. കാരണം നമ്മളൊരു 4 ചുമരുകൾക്കുള്ളിൽ ഈ ഫോണുമായിട്ട് അകപ്പെട്ട് പോയാൽ പെട്ടത് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. എനിക്കിതിൽ നിന്ന് ഓവർകം ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യണം. ഇപ്പം നമുക്കിപ്പോൾ സമൂഹത്തിനെ സേവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് നമ്മളിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു മെന്റൽ സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ എല്ലാവരുമായിട്ടും നമ്മൾ ഇന്ററാക്ട് ചെയ്യണം. ഇപ്പം പിള്ളേരെ ഭയങ്കര കോമഡി ആയിട്ട് പറയും, ഞാനൊരു ഇൻവെർട്ടറാണ്, അത് ഇൻട്രോവേർട്ടാണ്, ഞാൻ ആരുമായിട്ട് മിണ്ടത്തില്ലെന്ന്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ആവശ്യത്തിന് സംസാരിച്ചാൽ മതി, അനാവശ്യമായിട്ട് സംസാരിക്കരുത്. ചില സ്ഥലങ്ങളിൽ അത് നല്ലതാണ്, എന്നാൽ പോലും നമ്മൾ ചില സമയങ്ങളിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു പ്രശ്നം കാണുമ്പോൾ അത് നമ്മൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അപരന്റെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എപ്പോഴും നല്ല കാര്യമാണ്. അന്നേരം നമ്മൾ ഒരാൾ ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി കിടന്നു, നമ്മൾ സഹായിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കുക. അല്ലാതെ ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം മെന്റൽ എബിലിറ്റി അല്ല മെന്റൽ സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പം നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, നമ്മളിൽ തന്നെ ഒരു ചിന്ത ഉണ്ടാക്കുക, എനിക്കൊരു മാറ്റം വേണം, ഐ വാണ്ട് എ ചേഞ്ച് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. അത് തന്നെ
3: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഈ യുവാക്കളുടെ പ്രവർത്തിക്കുന്നതാണല്ലോ, അപ്പം എന്തെങ്കിലും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് താങ്കൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
2: എന്റെ കൂട്ടുകാരുടെ ഇടയിൽ കൂടുതൽ ഞാൻ അവൈലബിൾ ആണ്. കാരണം ഞാൻ എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് എന്താണെന്ന് പറയുമ്പം, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു നല്ല ലിസണർ ആയിട്ടിരിക്കും. കാരണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കാൻ അല്ലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്നെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനൊരു നല്ലൊരു കേൾവിക്കാരിയാണ്, ഞാൻ ഒരു നല്ലൊരു ലിസണറാണ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പം അവർക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു റിലീഫ് കിട്ടത്തില്ലേ. അപ്പം ഞാൻ ആ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇപ്പം എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു കാര്യം എടുത്തിട്ടുണ്ട്.
1: അതുപോലെ തന്നെ ഇപ്പം റേഡിയോ ഉപയോഗം, പണ്ട് കാലത്ത് റേഡിയോ ഉപയോഗമൊക്കെ വലുതായി ഒരുപാട് ഉണ്ടായിരുന്നു. റേഡിയോകളൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു മുത്തശ്ശന്മാരുടെ വീട്ടിലൊക്കെ പോയി നോക്കിയാൽ കാണുമായിരുന്നു. ഒരു കാലത്ത് റേഡിയോയെ ആശ്രയിച്ചിരുന്നതാണ്. പിന്നീട് അത് മാറി ടി വിയിലോട്ട് വന്ന് ന്യൂസുമൊക്കെ അതിൽ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം നമ്മുടെ സ്മാർട്ട് ഫോൺ, മൊബൈൽ വന്നപ്പം അതിൽ റേഡിയോ ആയി. സ്മാർട്ട് ഫോൺ വന്നപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് പോയി. തിരിച്ചൊരു റേഡിയോയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കണം. എന്തും കൊണ്ട് എനിക്കൊന്നും റേഡിയോ ആണ് ഇനി വരുന്ന തലമുറകൾക്ക് കുറച്ചുകൂടി നല്ലത്. കേട്ട് കേൾവി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് റേഡിയോയിലൂടെയാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അങ്ങനെ വരുമ്പോൾ യുവാക്കളുടെ ഇടയിൽ റേഡിയോ ഉപയോഗം ഭയങ്കര കുറവാണ് എന്ന് നല്ലത് തന്നെയാണ്. അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റേഡിയോ ഒന്ന് ഇവർക്കിടയിൽ കുറച്ചുകൂടി സ്വാധീനം ചെലുത്തിപ്പിക്കാനായിട്ട്?
2: ഇപ്പൊ റേഡിയോയുടെ സ്വാധീനം കുട്ടികളുടെ ഇടയിൽ അല്ലെ യുവാക്കളുടെ ഇടയിൽ ഭയങ്കര കുറവാണ്. ശരിയാണ് ആ പറഞ്ഞത്. അപ്പൊ കൂടുതൽ പിള്ളേരുടെ ഇടയിൽ അല്ലെങ്കിൽ യുവാക്കളുടെ ഇടയിൽ എൻഗേജ് ചെയ്യണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ എന്തെങ്കിലും എന്താണ് പുതിയ പുതിയ എന്തെങ്കിലും ഈവെന്റ്സ് അല്ലെ പുതിയ പ്രോഗ്രാംസ് എന്തെങ്കിലും അല്ലെങ്കിൽ പാട്ടുകളാണെങ്കിൽ തന്നെ അവർക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ കൂടുതൽ എന്താണ് ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ അവരെയും കൂടി ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്താൽ നല്ലതായിരിക്കും കൂടുതൽ. പിന്നെ ഏറ്റവും കൂടുതൽ എന്താണ് ആഡ്സ് ഒക്കെ കുറച്ച് കൂടുതൽ പാട്ടോ അല്ലെങ്കിൽ ഇപ്പം സോഷ്യലി ഇറലവൻ്റ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുക അല്ലെ അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്.
1: സോഷ്യൽ മീഡിയ ഉപയോഗം, നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വലുതാണ്. ഇപ്പം സോഷ്യൽ മീഡിയ ഫോണില്ലാതെ, സ്മാർട്ട് ഫോൺ ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കാലത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. സ്മാർട്ട് ഫോൺ എന്നല്ല, ഒരു ഫോൺ ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകുന്നതിന് ഭയങ്കര കഷ്ടപ്പാടാണ്. അതുപോലെ കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ എന്തിനും ഏതിനും ആശ്രയിക്കുന്ന സോഷ്യൽ മീഡിയ ആണ്, AI ആണ്, എല്ലാം. ഇത് നല്ലതും ചീത്തയുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് അല്ലേ. ഒരുപാട് പ്രായവ്യത്യാസമുള്ള തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നു. അപ്പം ഇതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് യുവാക്കൾ ചെയ്യേണ്ടതെന്നുള്ളത്?
2: എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പം ഈ എന്താണ് ജെനുവിൻ അല്ലാത്ത ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. കാരണം നമുക്കിപ്പം എത്ര രൂപ വേണമെങ്കിലും തന്ന് ഓരോരോ ആഡ് ചെയ്യാനാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ ആളുകൾ വരും. അപ്പം ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് പല ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് എന്താണ് പാരബൻ ഒക്കെ ഉള്ള ഭയങ്കര പ്രശ്നമുള്ള കെമിക്കൽസ് ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ചില ഇൻഫ്ലുവൻസേഴ്സ് അത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരത് പ്രൊമോട്ട് ചെയ്യും. കാരണം ഞങ്ങൾ ഇത് ഉപയോഗിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ മാറ്റങ്ങൾ വന്നു. അങ്ങനെ ഉപയോഗിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ റിവ്യൂ ഇടും. ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ റിവ്യൂ ഇടാറുണ്ട്. പക്ഷെ അത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് ഉണ്ട്, പ്രശ്നമൊന്നും ഇല്ല എന്ന് കണ്ടിട്ട് മാത്രമേ ഞാൻ എൻ്റെ പേജിൽ അത് പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ അല്ല, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്, ഓരോ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഒരു കാര്യങ്ങൾ ബുക്ക് വഴിയാണ് റെഫറൻസ് ചെയ്തെങ്കിൽ ഇപ്പം PSC ക്വസ്റ്റ്യൻസ് ഓരോന്ന് തന്നെ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ നമുക്ക് റീൽസ് ആയിട്ടൊക്കെ കാണാം. അതൊക്കെ പെട്ടെന്ന് പിള്ളേർ ക്യാച്ച് ചെയ്തെടുക്കും, അല്ലെ നമ്മൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ചീത്തയെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് എക്സ്പോസിങ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മോശമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള ഗെയിംസ് ആപ്സ് പിന്നെ ഗാംബ്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവര് ഇതിൽ നിന്നൊക്കെ മാറി സോഷ്യലി അവരൊരു റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു ചിന്താഗതി അവരിൽ വന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു.
1: അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന വേറൊരു

0: നമ്മൾ പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പം അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ യുവാക്കളിൽ തന്നെ ഉണ്ട്. കണ്ട് പണ്ടുള്ളവരുടെ ആയുസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 80-85 പേർ വയസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ശരാശരി മലയുടെ ആയുസ് എന്ന് വെച്ചാൽ 55-60 വയസ്സ് തന്നെയാണ്. അപ്പം ഇതിന് കാരണം നമ്മുടെ ആഹാര രീതിയും ജീവിതശൈലിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരു യുവാവ് എന്ന രീതിയിൽ, ഒരു ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാൻ പറ്റുന്നതെന്നുള്ളത്?
1: ഇപ്പം നമുക്കിതിനെ മറികടക്കുക എന്ന് പറയുമ്പോൾ, പണ്ട് നമ്മൾ കൃഷി ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും. വീട്ടിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൃഷി ചെയ്തെടുക്കുമായിരുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകളും വേറെ AI ഫീൽഡ് അല്ലെങ്കിൽ IT മേഖലകളിലേക്ക് പോയപ്പം കൂടുതൽ ആളുകളും കൃഷിയിലേക്ക് എൻഗേജ് ചെയ്യാറായി. അപ്പോൾ ഈ നമുക്ക് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന അരി പോലും ആന്ധ്രാപ്രദേശ് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നല്ലേ വരുന്നത്. അപ്പം പച്ചക്കറികൾ പോലും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം അത്രയും വിഷം അടിച്ച് ഇത് കൊണ്ടുവരുമ്പോൾ നമ്മളത് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതെങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെ ഓരോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഗ്യാസ്, അതായത് എനിക്ക് ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ പുള്ളിക്കാർ സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കും, എന്താ ഇന്ന് ഫുഡിന് എന്താ ഉണ്ടാക്കി, എന്താ കറി? അവൾ പറയുന്ന സ്വിഗ്ഗി ഞങ്ങൾ ഓർഡർ ചെയ്യാം, സ്വിഗ്ഗിയിലല്ലേ സൊമാറ്റോ ഞങ്ങൾ ഓർഡർ ചെയ്യാം. അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ വീട്ടിലൊന്നും വെക്കാറില്ലേ? വീട്ടിൽ വെക്കുവാണെങ്കിൽ മഞ്ഞപ്പൊടി മുളകൊടി എല്ലാം നമ്മൾ വാങ്ങിക്കണം, അരി വെക്കണം, ഗ്യാസ് എന്താണ് മേടിക്കണം, സ്റ്റൗ കത്തിക്കണം, ഓരോ പണിയില്ലേ? ഇതാവുമ്പോൾ നമ്മൾ ഫോണിൽ ഓർഡർ ചെയ്താൽ എത്തത്തില്ലേ? അപ്പം ഇവരെന്ത് ചെയ്യും, ഇത് വാങ്ങിച്ച് ചൂടാക്കി ചൂടാക്കി കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഇത് അഫക്ട് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ ഓരോ ജോലികൾ ചെയ്യുന്ന ഞാൻ, ഞങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത് ഞങ്ങൾക്ക് മത്സ്യകൃഷി അവിടെ ഉള്ളത്. അതുമാത്രമല്ല, മത്സ്യങ്ങളാണ് ഞങ്ങൾ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് കൺസ്യൂം ചെയ്യും. പക്ഷെ നമ്മുടെ പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ കഴിക്കുമ്പോൾ പറയും, മീൻ നീ ഇവിടെ ഞങ്ങൾക്ക് കൊണ്ട് കറി വെച്ച് കൊണ്ടുവരുന്ന മീനിൻ്റെ ടേസ്റ്റ് അല്ല ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്, കാരണം അത് അമോണിയം കലർന്നതാണെന്ന് അവർ പറയും. ശരി, അപ്പം ഇങ്ങനത്തുള്ള രാസപദാർത്ഥങ്ങൾ ഇതിൽ ഉപയോഗിക്കും, കാരണം ഇവർക്ക് അറിയത്തില്ല, ഇവരൊരിക്കലും അവെയറല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ ഒരു അവെയർനെസ് ഇതിനെ പറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുവിധം ഇതിൽ നിന്ന് പുറകിലേക്ക് മാറും. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫാസ്റ്റ് ഫുഡിലേക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും ആശ്രയിക്കാൻ കാരണം പെട്ടെന്ന് അവൈലബിൾ ആണ്. എപ്പോൾ നമ്മൾ ഓർഡർ ചെയ്താലും സാധനം നമുക്ക് മുമ്പിൽ കിട്ടും. അത് തന്നെയാണ് ആൾക്കാർ കൂടുതൽ ഇതിലേക്ക് എന്താണ് എൻഗേജ് ചെയ്യാനുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ഒരു കാര്യം തന്നെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള. ആർക്കും മെനക്കെടാൻ വയ്യ, കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ബിസി സ്റ്റൈലാണ്, ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ടായിരിക്കാം ആളുകളെല്ലാം ഇതിലേക്ക് എൻഗേജ് ചെയ്തിരിക്കുന്നത്.
0: ഇപ്പോഴും നമ്മൾ റീസെന്റ് ആയിട്ടുള്ള പല പഠനങ്ങളിലും ഒരു പറയുന്നതാണ്, നമ്മളൊരു പാചകം ചെയ്യുന്ന ഏകദേശം 2-2.5 മണിക്കൂർ പാചകം ചെയ്യണം. പക്ഷെ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് അത് കഴിച്ചു തരും. അപ്പോൾ ഇത്രയും സമയമെടുത്ത് പാചകം ചെയ്തൊരു സാധനം 10 മിനിറ്റ് കൊണ്ട് കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും കാശ് സമയം അതിനുവേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് സ്വിഗ്ഗിയിലും ഓൺലൈൻ ഓർഡേഴ്സിനൊക്കെ പോകാനുള്ള ആൾക്കാരുടെ ചിന്താഗതി മാറാൻ കാരണം. പക്ഷേ ഈ 2-3 മണിക്കൂർ കൊണ്ട് പാചകം ചെയ്യുന്നതിൻ്റെ ഗുണം എന്തുവാന്നുള്ളത് 30-40 വർഷം കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുപോലെ തന്നെ കൃഷി മേഖലയിൽ, നേരത്തെ പറഞ്ഞ പോലെ കൃഷി മേഖലയിൽ ഇപ്പം കേരളം ഭയങ്കര പിന്നോക്കമാണ്. എല്ലാ മറ്റു സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. യുവാക്കൾ പൊതുവെ കുറച്ചുപേർ ഇപ്പോൾ ഈ അടുത്ത രംഗത്ത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അത് കുറേ ഫണ്ടും പ്രോജക്റ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും യുവാക്കൾ ഹൈ എൻഡ് ജോബുകളാണ് നോക്കുന്നത്, വൈറ്റ് കോളർ ജോബ്സ് ആണ് നോക്കുന്നത്, കാരണം അതിനെ സമൂഹത്തിന് വിലയുള്ളൂ എന്നുള്ളു. അപ്പം കൃഷി നല്ലൊരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പം അത് യുവാക്കളിലേക്ക് കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനോടുള്ള അഭിപ്രായം എന്തുവാണ്?
1: എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ വരുന്നത് തുരുത്തി നിന്നാ. ഞങ്ങളുടെ അവിടെ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മത്സ്യകൃഷിയാണ്. ഞങ്ങൾക്ക് ഫിഷറീസിന്റെ ഭാഗത്ത് നിന്ന് കരിമീൻ കുഞ്ഞുങ്ങളെ തന്ന് ഞങ്ങൾ അങ്ങനെ പരിപാലിക്കാറുണ്ട്. പിന്നെ ചിപ്പി, അതായത് കല്ലുമ്മക്കായ, കക്ക, ഇതൊക്കെ ഞങ്ങളുടെ അവിടെ കൃഷി ചെയ്യാറുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ വരുമാന മാർഗം അതാണ്. അതൊരിക്കലും എന്താണ് മനുഷ്യരെ ഹാം ചെയ്യുന്നുള്ള രീതിയിലല്ല, നല്ല രീതിക്കാണ് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വൈറ്റ് കോളർ ജോബാ. കൃഷി എന്ന് പറയുമ്പോൾ IA എന്നൊരു കോൺസെപ്റ്റ് ആണ് അവർ. ആ എന്റെ മോൻ കർഷകനാണ്, IA അതെന്താ അങ്ങനെ. പക്ഷെ ഒരിക്കലും അറിയുന്നില്ല നമ്മൾ ചെയ്യുന്നത് വലിയ മഹത്വമായിട്ടുള്ള ഒരു കാര്യമാണ്. റീസെന്റ്ലി ഞാനൊരു ഒരു റീല് കണ്ടായിരുന്നു. ഒരാൾ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചേക്കുക, അതിൽ ചെളിയാണ്. ആ ചെളിക്കകത്ത് കാണിക്കുന്ന എന്താന്ന് പറയുമ്പം നെല്ലാണ്. അതിന്റെ വേറൊരു ഇമേജ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കൈയും ഒരു ഒരു പീസ് ചോറുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പം ഇതേപോലെ കുറെ കർഷകർ മനസ്സ് കൊണ്ട് ആഗ്രഹിച്ച് ഈ ഒരു ഫീൽഡിൽ വന്ന് മറ്റുള്ളവരെ എന്താണ് ഫീഡ് ചെയ്യണമെന്ന് അവർക്ക്

0: തോന്നിയോണ്ടല്ലേ നമ്മളിപ്പോ കഴിക്കുന്ന ഓരോ അരിമണി പോലും ഏതോ കർഷകൻ എവിടെയോ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തതല്ലേ. ഒരിക്കലും നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാരും ഈ വൈറ്റ് കോളർ ജോബിനും അല്ലെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പോസിബിൾ, കാരണം ഞങ്ങളുടെ മണ്ണ് ഉപ്പ് മണ്ണാണ്. അപ്പൊ അവിടെ ഇങ്ങനെ അധികം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മത്സ്യകൃഷിയാണ്. ഞങ്ങളെ കൊണ്ട് അതാണ് സാധിക്കുന്നത്. പിന്നെ അവിടെ കണ്ടൽക്കാടുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലാണെങ്കിൽ പോലും ഈ കരിമീൻ മുട്ടയിടാനും ഞണ്ടുകളെ പരിപാലിക്കാനാണെങ്കിൽ അവിടെയൊക്കെ സാധിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ, യുവാക്കൾ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ നമ്മുടെ ഹൗൾഡറി സിനിമയിലെ പോലെ അമ്മമാര് വീട്ടമ്മമാരല്ലേ കുട്ടികൾ യുവാക്കളൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്ന കാണാറുള്ളൂ. അപ്പൊ എന്താന്ന് പറയുമ്പം ഒരിക്കലും കൃഷി എന്ന് പറയുന്നത് ഒരു അയ്യല്ല, മോശപ്പെട്ട ഒരു ജോലിയായിട്ട് കാണേണ്ട കാര്യമല്ല. കാരണം നമ്മുടെ അധ്വാനം അല്ലെ, ഒരു കർഷകന്റെ അധ്വാനം നാളെ ഒരുവന്റെ അന്നമാണെന്നുള്ള ഒരു കാര്യം ഓർത്താൽ നമുക്കൊരിക്കലും അതൊരു അയ്യായിട്ട് തോന്നത്തില്ല.
1: അപ്പൊ അതുപോലെ തന്നെ ഡിഫ്ന തുരുത്തിരുന്നാണ് എനിക്കൊന്ന് കോളേജിൽ പഠിക്കുന്നല്ലേ, എല്ലാ ദിവസം പോയി വരികയാണ്.
0: അതെ.
1: അപ്പൊ ഒരു ദിവസം ഈ സ്കൂളിൽ അല്ലെ കോളേജിലൊക്കെ പോകണമെങ്കിൽ എങ്ങനെയാണ് യാത്രാമാർഗം, എത്ര സമയം എടുക്കും എന്നുള്ളതൊക്കെയാണ്?
0: ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. അതായത് ഞാൻ പഠിക്കുന്നതെന്ന് പറയുമ്പം ഗവൺമെന്റ് കോളേജ് തഴവ, വവ്വാക്കാവിന് കിഴക്കോട്ടെന്ന് പറയും. അവിടെ എന്റെ വീട്ടില് വീട്ടിൽ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങിയാലേ എനിക്കൊരു 10 മണിക്കെങ്കിലും കോളേജിൽ എത്താൻ പറ്റും. കാരണം എന്താന്ന് പറയുമ്പം ഇത് തന്നെ, നമുക്ക് വള്ളത്തിൽ വേണം എവിടെ വേണമെങ്കിലും പോവാന്. ഈ ഒരു സാഹചര്യം കാറ്റാണെങ്കിൽ ഒട്ടും പറയണ്ട, വളരെ നമ്മൾ പേടിപ്പെട്ടാണ് ഇപ്പുറത്തെ കരയിലോട്ട് എത്തുന്നത്. അവിടെ നിന്ന് നടന്ന് കറക്റ്റ് സമയത്ത് ബസ് കിട്ടി കോളേജിൽ എത്തുമ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ ഞാനിപ്പം കോളേജിൽ നിന്ന് പറയാം, മിസ് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ അവിടെ ചെറിയ പിള്ളേർ പോകുന്നുണ്ട്, LKG തൊട്ട് ഡിഗ്രി അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർ, അങ്ങനത്തെ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെ 7.5 ഒരു കടത്തുവള്ളം ഉണ്ട്, അതിനാണ് പോകുന്നത്. അപ്പൊ വീട്ടിലെ മാതാപിതാക്കൾ എല്ലാരും അവിടെ വന്ന് കരയില് അവരവരുടെ വീടിന്റെ ഫ്രണ്ടില് വന്നിരുന്ന് നോക്കത്തേ ഉള്ളൂ ഈ വള്ളം പോകുന്നത്, കുട്ടികൾ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ, അവർക്ക് കറക്റ്റ് സമയത്ത് ബസ് കിട്ടുന്നുണ്ടോ. അതായത് ഈ കുട്ടികൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വള്ളത്തിൽ കയറി അവിടെ കരയ്ക്ക് ചെന്നെന്ന് ഇവർക്ക് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റൂ. ഈ മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു വള്ളത്തിനകത്ത് പോവുക എന്നുള്ളത്. പിന്നെ പ്രോപ്പറായിട്ട് അവിടെ നമുക്ക് കടത്തുണ്ടെങ്കിൽ പോലും എപ്പോഴും അവൈലബിൾ അല്ല. നമുക്ക് ഈ കുട്ടികളെ കൊണ്ടുപോവാ ആ ഒരു ടൈമിന് മാത്രമേ ഈ കടത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഓരോ വീടുകളിലും ചെറുവള്ളങ്ങളുണ്ട്. ഈ ചെറുവള്ളങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാലോ ഈ കാറ്റത്തും മഴയത്താണെങ്കിൽ നമുക്ക് ഒട്ടും പറയണ്ട, ഈ ഇപ്പുറത്തെ കരയിലോട്ട് ഒന്നിനും വരാൻ പറ്റത്തില്ല. മഴയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ട ഗ്രോസറീസ് മേടിക്കാൻ പുറത്ത് കടകളിൽ പോകാനോ ഒന്നിനും നമുക്ക് സാധിക്കത്തില്ല. കാരണം എന്താന്ന് പറയുമ്പം ഈ മഴക്കെടുതിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ എന്ന് പറയുമ്പം മഴ സമയത്ത് ഈ ഈർപ്പം കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ തുണികളൊന്നും ഉണക്കാനൊന്നും പറ്റത്തില്ല ചില സാഹചര്യങ്ങളിലൊക്കെ. കാരണം ഈർപ്പം താങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സുകളൊന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല. അപ്പൊ പിള്ളേരൊക്കെ ഈ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ എന്തെങ്കിലും ഇലക്ട്രിക്, അതായത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ എന്തെങ്കിലും ഒടിഞ്ഞു വീണാൽ തന്നെ നന്നാക്കാൻ വരാനൊക്കെ 2 ദിവസമൊക്കെ എടുക്കും. കാരണം ഇക്കരെ വന്ന് സാധനങ്ങൾ പോസ്റ്റെല്ലാം കളക്ട് ചെയ്ത് അല്ലെ ആളുകളെ എല്ലാം കളക്ട് ചെയ്ത് ഇപ്പുറം കൊണ്ടുവന്ന് ഇതെല്ലാം ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സമയവും നമുക്ക് പ്രോപ്പറായിട്ട് ചില സമയത്ത് കറണ്ട് പോലും കിട്ടാറില്ല. കാരണം എന്താന്ന് പറയുമ്പം പിന്നെ മരങ്ങളൊക്കെ അവിടെ തോനെയുള്ളതുകൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ വീഴും. ഇതൊക്കെ അറുത്ത് മാറ്റി പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വളരെ പാടാണ് ആളുകൾക്ക് എത്തിപ്പെടാനും പോവാനും. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ തുരുത്തിൽ ആര് വരണം ആര് പോകണമെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മൾ തീരുമാനിക്കണം ആര് പോകണം. കാരണം ഒരു വീട്ടിൽ ഒരാൾക്ക് വരണമെങ്കിൽ കറക്റ്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടേ വരാൻ പറ്റൂ. അത് മാത്രമേ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം എന്ന് പറയുമ്പം പിന്നെ ഇപ്പം CRZ നിയമമൊക്കെ വന്നായിരുന്നു സുനാമിക്ക് ശേഷം. അന്നേരം നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കൊന്നും നടത്താനൊന്നും പറ്റത്തേയൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ വർക്കൊന്നും നടത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ ചോർച്ചയുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും തുരുത്തിലെ ഞങ്ങളുടെ എല്ലാ പിള്ളേരും നല്ല ബ്രില്ലിയന്റ് ആണ്. എല്ലാവരും അങ്ങനെ പുറത്തെ കുട്ടികളെ മാറ്റി പറയല്ല, എന്നാലും അത്യാവശ്യം എല്ലാവർക്കും ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യും. അപ്പോ ഒരു റോഡോ പാലോ ഒക്കെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യായിരുന്നു. ഇത്രയൊക്കെ സഹിച്ചാണ് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്നത്. ഒരിക്കലും ഒരു എളുപ്പമായിട്ടല്ല. കാരണം എല്ലാ കുട്ടികളും കഷ്ടത അനുഭവിച്ചു തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും പോകാൻ പോകുന്നതും.
1: ഓക്കെ, അപ്പൊ നമ്മളടുത്ത് ഇത്തരത്തിലെ വിശേഷങ്ങളും അതൊരു യുവാവ് എന്ന രീതിയിൽ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ യുവാക്കളിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ നല്ല ലളിതമായിട്ട് ഡിഫ്ന പറഞ്ഞു തന്നു. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് ഡിഫ്നയ്ക്ക് പറയാനുള്ളത്?
0: പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം, ഞങ്ങൾക്ക് കുറച്ച് നാളായി പാലത്തിനുള്ള ഫണ്ട് അനുവദിച്ചു. ഞങ്ങൾ ഇപ്പുറത്തെ കരയിൽ വസ്തുവൊക്കെ വാങ്ങി, റോഡൊക്കെ പകുതി വരെ ആയി കിടക്കുവാണ്. അപ്പം അധികാരികൾ ഇത് കേൾക്കുന്നു കാണുന്നു ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പാലം എന്നുള്ള ആ ഒരു സ്വപ്നം ഒന്ന് സാക്ഷാത്കരിച്ചു തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതുമാത്രമല്ല, നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എവിടെ പോവാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിയാണ്. ഇപ്പോൾ ഈ ഒരു വേദിയിൽ ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്രയേറെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അധികാരികളോടും എല്ലാവരോടും ഈ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പാലവും റോഡും എന്നുള്ള ഈ ഒരു ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു തരണമെന്നാണ്. ഇനി ഒരു ജീവനുകളും പൊലിഞ്ഞു പോവാതിരിക്കട്ടെ. കാരണം നമ്മൾ പറഞ്ഞല്ലോ, റിസ്കി ആയിട്ടാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് അവിടെ കൊണ്ടുപോകുന്നത്. എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം. അപ്പോൾ വേറുള്ളവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഈ പാലം റോഡെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു.
1: ഓക്കെ, അപ്പോൾ എല്ലാ സ്വപ്നങ്ങളും സഫലമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിന് അടുത്തൊരു അതിഥിയുമായിട്ട് നിങ്ങളോടൊപ്പം കാണുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞുകൊള്ളുന്നു. റിനി ഷാൻഡി, നന്ദി, നമസ്കാരം.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
5: ഹലോ ലിസ്ണേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി വെരി വാമിംഗ് എപ്പിസോഡ് ഓഫ് വീക്കിലി സ്പോർട്സ് റൗണ്ട് അപ്പ്. ഇറ്റ്സ് മീ ശ്രുതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അങ്ങനെ വേനലവധിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലേ. ഇനി എല്ലാവർക്കും അങ്ങ് തിരക്കായിരിക്കും. രാവിലെ കുട്ടികളെ ഒരുക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ജോലിക്ക് പോണവരെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, കുട്ടികളുടെ കാര്യമെല്ലാം ഒതുക്കി അവർ ജോലിക്ക് പോകുമ്പോഴേക്കും ഒരു സമയമാവും അല്ലേ. എന്തായാലും എത്ര തിരക്കാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം അല്ലേ. എനിവേ, നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പൊ എങ്ങനെ, തുടങ്ങുമല്ലേ? കം ഓൺ, ലെറ്റ്സ് ടോക്ക്.
6: വിനേഷിന് ട്രയൽസിൽ പങ്കെടുക്കാൻ സുപ്രീം കോടതി അനുമതി കിട്ടിയിരിക്കുകയാണ്. അതായത്, ഏഷ്യൻ ഗെയിംസ് ട്രയൽസിൽ വിനേഷ് പങ്കെടുക്കുന്നതിനെതിരെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് വന്നത്. ഇതോടെ ഡൽഹിയിൽ നടക്കുന്ന ട്രയൽസിൽ വിനേഷിന് മത്സരിക്കാൻ സാധിക്കും. ഇനി വനിതാ ഹൈജമ്പിലേക്ക് വരുമ്പോൾ ദേശീയ റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ് പൂജ സിംഗ്. ഹോങ്കോങ്ങിൽ നടന്ന അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് 1.9 meters ചാടി 19 വയസ്സുള്ള പൂജ റെക്കോർഡിട്ടത്. 2012 സഹന കുമാരി സ്ഥാപിച്ച റെക്കോർഡാണ് ഹരിയാന സ്വദേശിയായ പൂജ സിംഗ് മറികടന്നത്. മത്സരത്തിൽ സ്വർണം നേടിയത് മാത്രമല്ല, കോമൺവെൽത്ത് ഗെയിംസിനുള്ള യോഗ്യത കൂടിയാണ് പൂജ സ്വന്തമാക്കിയത്. ചാമ്പ്യൻഷിപ്പിൽ 4 swords, 2 vedam വെങ്കലവുമാണ് ഇന്ത്യയുടെ നേട്ടം.
7: ഇനി കേരള ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഒരു വിജയമുണ്ട്, ആരും ആഘോഷിക്കാതെ പോയൊരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ദേശീയ അണ്ടർ 20 ഫുട്ബോളിൽ കേരളത്തിന് കിരീടം ലഭിച്ചിരിക്കുകയാണ്. ഫൈനലിൽ 4-2 മിസോറാമിനെ തോൽപ്പിച്ചാണ് കേരളം ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയത്. ഇനി കേരളത്തിൽ നിന്ന് നേരെ അങ്ങ് ജർമ്മനിയിലേക്ക് പോയാൽ ബയൺ മ്യൂണിക്ക് ജർമ്മൻ കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. 26 വർഷത്തിന് ശേഷം, അതായത് 2000 ശേഷം ആദ്യമായിട്ടാണ് ജർമ്മൻ കപ്പ് ഫൈനലിൽ ബയൺ മ്യൂണിക്ക് എത്തുന്നത്. ഇതിന് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാരി കെയിന്റെ ഹാട്രിക് ഗോളോടുകൂടിയാണ് ബയണൽ മ്യൂണിക്ക് ജർമ്മൻ കപ്പ് കിരീടം സ്വന്തമാക്കിയത്. ദിവസം കഴിയുന്നോറും വൈന് വീര്യം കൂടുമെന്ന് പറയുന്നത് പോലെയാണ് ഹാരി കെയിന്റെ കാര്യം. ദിവസം കഴിയുന്നോറും പഴയതിന് പവർഫുൾ ആയിട്ടാണ് ഹാരി കെയിൻ ഗ്രൗണ്ടിൽ എത്തുന്നത്.
5: ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അപ്പോ അടുത്ത ആഴ്ച എത്തും വരെ, അണ്ടിൽ നെക്സ്റ്റ് വീക്ക്.

ഹായ് ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പല രീതിയിൽ പല ദിവസങ്ങളായിട്ട്, മിക്കവാറും എല്ലാ ദിവസവും ഒരു തട്ടിപ്പിനെ കുറിച്ചെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. കാരണം പുതിയ പുതിയ തട്ടിപ്പുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പുതിയ പുതിയ തട്ടിപ്പുകൾ ഒരുപാട് പുതിയ തരത്തിൽ, അതായത് നമ്മൾ തട്ടിപ്പാണ് എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാത്ത തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഞാനിത് പറയേണ്ട കാര്യം തന്നെയുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു തട്ടിപ്പിലൊക്കെ ചെന്ന് വീഴുന്നതിനുള്ള സാധ്യത കൂടി ഒന്ന് കുറഞ്ഞു കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. സാധാരണ തട്ടിപ്പിന് എങ്ങനെയാണ് ആൾക്കാർ ആ ഒരു പറ്റിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുന്നു, നിങ്ങളുടെ വാഹനത്തിന് ഇത്ര ഫൈനുണ്ട് എന്ന് പറയുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് അവർ ഒരു ലിങ്ക് അയക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആപ്പ് ആയിരിക്കും അയക്കുന്നത്. നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതൊരു APK ഫയലായിരിക്കും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ നിയന്ത്രണം അവരുടെ കസ്റ്റഡിയിലാകുന്നു. പിന്നീട് അവർ അതിനകത്ത് തന്നെ നമുക്ക് പിന്നെ പണി തരുന്നു. അത്രേ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പണിയാണ് ഉത്തർപ്രദേശിലെ ഇറ്റാവാ സ്വദേശിയായിട്ടുള്ള അൻഷുൽ യാദവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി. അദ്ദേഹം ഒരു MCA ബിരുദധാരിയാണ്, വളരെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയായിട്ടുള്ള ഒരു വ്യക്തി. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു കഴിവുകൾ നല്ല കാര്യത്തിന് വിനിയോഗിച്ചിരുന്നുവെങ്കിൽ വളരെ എത്രത്തോളം നല്ലതായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു ആ തരത്തിലുള്ള ഒരു പറ്റിപ്പുകൾ കൂടിയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ വ്യാജമായിട്ടുള്ള ലിങ്കുകളൊക്കെ അയച്ച് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം പരിവാഹൻ സൈറ്റ്, നമ്മൾ മോട്ടോർ വാഹന നിയമപ്രകാരം അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സൈറ്റിനകത്ത് ചെന്ന് നോക്കുന്നത്. അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ തന്നെ, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സൈറ്റാണ് ഈ പരിവാഹൻ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് പരിവാഹൻ സൈറ്റിന് സമാനമായിട്ടുള്ള ഒരു വ്യാജ പോർട്ടൽ നിർമ്മിച്ചിട്ട് രാജ്യവ്യാപകമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് പറ്റിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം കൂടി ഒന്ന് ഓർത്ത് നോക്കണം, വെറും 24 വയസ്സാണ്. വെറും 24 വയസ്സുകാരനായിട്ടുള്ള ഉത്തർപ്രദേശിലെ ഇറ്റാവാ സ്വദേശിയായിട്ടുള്ള അൻഷുൽ യാദവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇതറിയുന്നത്. ഡൽഹി പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചപ്പോഴാണ് ഇതറിയുന്നത്. അതായത് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഈ ഡൽഹി പോലീസ് നടത്തുന്ന സമയത്തിലാണ് ഈ ഒരു വ്യക്തിയെ, അൻഷുൽ യാദവ് എന്ന് പറഞ്ഞ ഈ ഒരു 24-കാരനെ അദ്ദേഹം വലയിലാകുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൈറ്റിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഒരുപക്ഷെ ഇത് യഥാർത്ഥ സൈറ്റാണോ എന്ന് തന്നെ തോന്നിപ്പോകും. കാരണം പരിവാഹൻ .online എന്ന പേരിലാണ് യഥാർത്ഥത്തിലുള്ള സർക്കാർ വെബ്സൈറ്റുകളെ വെല്ലുന്ന രീതിയിൽ അതേപോലെ തന്നെ വ്യാജ പോർട്ടൽ ഇദ്ദേഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരിവാഹൻ .online എന്ന് പറഞ്ഞിരിക്കുന്ന, ഇപ്പം നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന സമയത്താണ് പരിവാഹൻ സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു എന്തെങ്കിലും ഫീസ് അടയ്ക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് നമ്മുടെ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പെർമിറ്റ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിയമപരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പരിവാഹൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് പരിവാഹൻ കിട്ടുന്നു. നോക്കുന്നു പരിവാഹൻ .online, നോക്കുമ്പോൾ അതേ സൈറ്റ്, ഗവൺമെന്റിന്റെ അതേ സൈറ്റ്, പക്ഷേ വ്യാജ സൈറ്റാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഇദ്ദേഹം പൊതുജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ആ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഒരു സൈറ്റ് വഴി ആൾക്കാർ കയറിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ കൊടുത്തു. അതുപോലെ RTO സംബന്ധമായിട്ടുള്ള, അതായത് RC ബുക്ക് പുതുക്കുന്നത്, അതിൻ്റെ സേവനങ്ങൾ, നികുതി ടാക്സ് അടയ്ക്കുന്നത് തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാമാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കയറുന്നു, ലൈസൻസ് പുതുക്കാൻ അവിടെ കൊടുക്കുന്നു, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കാൻ കൊടുക്കുന്നു, ടാക്സ് അടച്ചു നമുക്ക് അതിൻ്റെ ഒരു റെസിപ്റ്റോ കിട്ടും. നമ്മളിതെല്ലാം വെച്ചുകൊണ്ട് എല്ലാം പെർഫെക്റ്റായി ഓക്കെ ആയി റെഡി ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. നമ്മുടെ ലൈസൻസ് ഒക്കെ പുതുക്കിയല്ലോ, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും നമുക്ക് കിട്ടും, ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ റെഡി ആയി എന്നിരിക്കും. പക്ഷേ പിന്നീട് ഒരു അപകടം നടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഏതെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അവർ പറയും നിങ്ങളുടെ ലൈസൻസ് എക്സ്പയർ ആയിട്ട് ഇത്രയും നാളായല്ലോ. ആ ഒരു സമയത്താണ് നമുക്ക് പണി കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഈ ഒരു വാഹനത്തിൻ്റെ നമ്പർ, അദ്ദേഹത്തിന് ഒരു പണി കിട്ടിയത് ഇവിടെയാണ് കേട്ടോ. അദ്ദേഹം ഈ വാഹനത്തിൻ്റെ നമ്പർ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യും. ഇപ്പം അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടെ നമ്പർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ റാൻഡം വൈസ് ആയിട്ട് നമുക്ക് നമ്പർ കിട്ടും. ഇനി അതല്ല, ഫാൻസി നമ്പർ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു പരിവാഹൻ സൈറ്റിൽ ഒരാൾ കയറിയിട്ട് ഓൺലൈനായിട്ട് ഈ ഒരു നമ്പർ ബുക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത്
അങ്ങനെയാണ്. അപ്പം ഇദ്ദേഹം തട്ടിപ്പിന് ഇരയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി വരാനുള്ള കാരണം, കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇത് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്ത സമയത്ത് ഇത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ 1099 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വിചാരിച്ചു ശരിയാണ്, 1000 രൂപയും 99 രൂപ ടാക്സും ആയിരിക്കും, അപ്പൊ 1099 രൂപ അദ്ദേഹം ഓൺലൈനായിട്ട് അടച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതിനകത്ത് വരുന്നുണ്ട് നിങ്ങളിത് ഇത്ര രൂപ കൂടി അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പിന്നീട് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് ഫീസ് അടയ്ക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കും, ആദ്യം തന്നെ ചോദിക്കും, നമ്മൾ അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും ആരും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ പ്രത്യേകിച്ചും നിങ്ങൾ ഇന്ന ഫീസ് അടയ്ക്കണമെന്ന് പറയില്ല. കാരണം അടയ്ക്കേണ്ടുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് സംശയം തോന്നി, ആഹാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തോ പറ്റിപ്പായിരിക്കും. അങ്ങനെ അദ്ദേഹം നാഷണൽ സൈബർ ക്രൈംസ് റിപ്പോർട്ടിംഗ് പോർട്ടലില് അദ്ദേഹം പരാതി നൽകി. 1930 അതിൽ വിളിക്കുന്നു, അതിൽ വിളിച്ച് പരാതി പറയുന്നു, അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി അവിടെ പരാതി രേഖപ്പെടുത്തുന്നു. അങ്ങനെ പരാതി കിട്ടിയ സ്ഥിതിക്ക് എന്ത് ചെയ്തു, ഡൽഹി പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു വ്യക്തി, യു പി സ്വദേശിയായിട്ടുള്ള ഈ 24 വയസ്സുകാരൻ, ഈ അദ്ദേഹം MSc ബിരുദധാരിയായിട്ടുള്ള ഈ വ്യക്തി പറ്റിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഒന്ന് ആലോചിച്ചൊക്കെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം നല്ല രീതിയിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് വിനിയോഗിച്ചിരുന്നതെങ്കിൽ എത്ര നല്ലതായിരുന്നു, അദ്ദേഹം ഇന്ന് ഈ ഒരു പ്രശ്നത്തിലുണ്ടാകില്ല. ഏറ്റവും പെട്ടെന്ന് ചുരുങ്ങിയ സമയത്ത് പണം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു തെറ്റായ ചിന്തയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക, എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി അറിയാവുന്നവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. ഒരിക്കലും ഹറിബറിയായിട്ട് അവസാന നിമിഷം കൊണ്ടൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ കയറി ചെയ്യണമെങ്കിൽ നമ്മൾ അവസാന നിമിഷമാകുമ്പോൾ ഓ ഇന്നുകൂടെ ഉള്ളൂ, അപ്പം ഞാൻ ഇന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന ഒരു ധാരണ വരാതെ അതിന് മുൻപേ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ധാരാളം പറ്റിക്കലിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു, ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ എടുക്കട്ട്. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നല്ല ഇടിച്ചു കുത്തി പെയ്യുന്ന മഴ അല്ലേ? പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കണ്ണ് കാണാൻ വയ്യാത്ത മഴയായിരുന്നു, ഇടിച്ചു കുത്തി പെയ്യുന്ന മഴയായിരുന്നു. തുള്ളിക്കൊരുകുടം പേമാരി അല്ലെങ്കിൽ തുള്ളിക്കൂട് ഒരു കുടം പെയ്യുന്ന മഴയായിരുന്നു, ഇടമുറിയാത്ത മഴയായിരുന്നു. ഇങ്ങനെയൊക്കെ പല പല പേരുകളിലാണ് ഇതിനെ പറയുന്നത്. അങ്ങനെയുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ പലരും പറയുന്ന വാഹനം ഓടിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറെ പറഞ്ഞതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ്. നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, കുറെ അധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. സാധാരണഗതിയിൽ ഞാനൊരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതേക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് കുറച്ച് കേട്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ചിലർ പറയുന്നൊരു കാര്യമാണ്, ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ പറയും കണ്ണ് കാണാൻ വയ്യാത്ത മഴയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം എന്താ, കണ്ണ് കാണാൻ വയ്യാത്ത മഴയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കരുത്. അതെങ്ങനെയാണ് കണ്ണ് കാണാൻ വയ്യാത്ത സമയത്ത് മഴ, അത്രയ്ക്ക് മഴയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥ, ചൂടാണെങ്കിലും ശരി മഴയാണെങ്കിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട്. അതായത് എന്തൊക്കെയാണ്, ഞാൻ ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഈ ശക്തമായിട്ടുള്ള മഴയിൽ നമ്മൾ സാധാരണ പൊതുവെ വെളിച്ചം കുറവായിരിക്കും, നിരത്തിൽ റോഡുകളിൽ വെളിച്ചം കുറവായിരിക്കും അല്ലേ, കാഴ്ച മങ്ങും. അപ്പോൾ ഈ ഒരു കനത്ത മഴയിൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുന്നത് മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കനത്ത മഴയുള്ള സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ട് നമ്മൾ വാഹനം ഓടിക്കുക. എന്താണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അതിൻ്റെ ഹൈ ബീം അല്ലെങ്കിൽ ബ്രൈറ്റിൽ ഉപയോഗിക്കരുത്. കാരണം ഒന്നാമത് പ്രകാശം കുറവാണ്, റോഡിൽ പ്രകാശം കുറവാണ്. അപ്പോൾ ഈ മഴത്തുള്ളി അല്ലെങ്കിൽ മഴയിൽ ഇതിങ്ങനെ തിളങ്ങിയിട്ട് ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈവർമാർക്ക് അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഒരു റോഡിലുള്ള പിന്നെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഹെഡ്ലൈറ്റ് ഇടണമെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ട് ഓടിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാവരും ഹെഡ്ലൈറ്റ് ഇടും എന്ന ധാരണ വേണ്ട. ഹെഡ്ലൈറ്റ് ഇല്ലാതെയും വാഹനങ്ങൾ വരാം. എല്ലാവരും നമ്മുടെ റേഡിയോ ബെൻസീർ കേൾക്കുന്നവരല്ലോ അല്ലേ? പക്ഷെ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അങ്ങനെ ഹെഡ്ലൈറ്റ് ഇല്ലാത്ത വരുന്ന വാഹനങ്ങളെ ചിലപ്പോൾ അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി സാവധാനത്തിൽ വേഗത കുറച്ച്, പൊതുവേ ഉള്ളതിനേക്കാൾ വേഗത കുറഞ്ഞായിരിക്കണം നമ്മൾ വാഹനം ഓടിക്കേണ്ടത് എന്നുള്ളതാണ്. അത് മഴയിൽ സാവധാനം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. കാരണം അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ, ഇതിനകത്ത് വെള്ളക്കെട്ടുണ്ടെങ്കിൽ അത് ചെറിയ അളവിലാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മുകളിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കരുത്. കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ ചിലപ്പോൾ ഒരു കുഴിയായിരിക്കാം. ആ കുഴിയിൽ നമ്മൾ വീണു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാം, വാഹനം തെറിച്ചു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ടയറിനും റോഡിനുമിടയിൽ ഒരു ജലത്തിൻ്റെ ഒരു പാളി, അക്വാപ്ലൈനിങ് എന്നാണ് അതിന് പറയുന്നത്. ആ പാളി രൂപപ്പെടുകയും നമുക്ക് നമ്മുടെ പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ നിയന്ത്രണം കുറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ തെന്നിമാറുന്ന, നമ്മൾ സ്കിഡ് ചെയ്യുന്ന എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഉണ്ടാകും. അത് മാത്രമല്ല, ചില സമയത്ത് വെള്ളക്കെട്ടില്ലെങ്കിലും റോഡിലെ ചെളി അല്ലെങ്കിൽ എണ്ണമയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ടയർ തെന്നിമാറുന്നതിനുള്ള ഒരു കാരണം കൂടിയാകും. വളവുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധ വേണം. നമ്മൾ ഈ മഴക്കാലത്ത് ഒരുപാട് കാണുന്നതാണ് വലിയ വളവുകളിലൊക്കെ വാഹനങ്ങൾ മറിഞ്ഞു കിടക്കുന്നത്, നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ എന്തായാലും തെന്നിമാറാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് വെള്ളക്കെട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഓടിക്കുന്നത് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചായിരിക്കണം. വലിയ വെള്ളക്കെട്ടാണെങ്കിൽ വാഹനം ഇറക്കാതിരിക്കുക, ചെറിയ വെള്ളക്കെട്ടൊക്കെ ആണെങ്കിലും നമുക്ക് പോകാൻ സാധിക്കുന്നതാണെങ്കിൽ പോകുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്, വേഗത്തിൽ പോകണം അല്ലെങ്കിൽ നിന്നു പോകില്ലേ? തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, വാഹനം ഫസ്റ്റ് ഗിയറിൽ മാത്രം സഞ്ചരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ നമുക്ക് എഞ്ചിൻ്റെ പിടുത്തം കൂടുതലായിരിക്കും, നമുക്ക് സ്ലോയിൽ പോകാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഹാഫ് ക്ലച്ചിൽ ആക്സിലേറ്റർ നിർത്താതെ, കാരണം നമ്മുടെ സൈലൻസറിലൂടെ വെള്ളം അകത്തേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹാഫ് ക്ലച്ചിൽ നമ്മൾ റേസ് ചെയ്ത് പിടിച്ചായിരിക്കണം നമ്മൾ വാഹനം, എന്നാൽ സ്ലോ ആയിട്ട് നമ്മളിങ്ങനെ കടത്തു പോകുക എന്നുള്ളത്. ഇനി അഥവാ വെള്ളക്കെട്ടി വെച്ച് നിന്ന് പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നമാകും. അതിനേക്കാൾ നല്ലത് ആ ഒരു അവസ്ഥയിൽ തന്നെ അവിടെ നിന്ന് തള്ളി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കാനുള്ള, പ്രത്യേകം ഓർക്കാനുള്ളത്, മഴയുള്ള സമയത്ത് വാഹനങ്ങളുടെ തൊട്ടു പിന്നിൽ
സഞ്ചരിക്കാതെ സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക. ഈ സുരക്ഷിതമായിട്ട് പലരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, ഈ ഒരു വാഹനത്തിന്റെ പിന്നിൽ സുരക്ഷിതമായ അകലം നമ്മൾ ഓടിക്കുന്ന സമയത്ത് എത്രയാണ് എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ പറയുന്നത് 3 സെക്കൻഡ് എന്നാണ്. ദൂരം സെക്കൻഡിലാണോ പറയുന്നത്? നമ്മുടെ ഇന്ത്യയിൽ 2 സെക്കൻഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സാധാരണ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 3 സെക്കൻഡ്. 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വേഗത്തിൽ പോകുമ്പോഴും 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമോ അത്രയും ദൂരമായിരിക്കും നമ്മൾ അകലം പാലിക്കാനുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 സെക്കൻഡിന്റെ റൂളാണ് പാലിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്നും നമ്മൾ 2 സെക്കൻഡ് അകലം പാലിക്കുന്നു. അകലം പാലിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. അതായത് 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ എത്ര ദൂരമാണോ സഞ്ചരിക്കുന്നത് ഏകദേശം അത്രയും. അതായത് 60 കിലോമീറ്റർ, ഒരു ഉദാഹരണം കൂടെ ഒന്ന് പറയാം, അപ്പൊ ഒന്ന് ഒരു വ്യക്തത കിട്ടും. 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ 1 സെക്കൻഡിൽ ഏകദേശം 17 മീറ്റർ ആണ് നമ്മുടെ വാഹനം സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ 2 സെക്കൻഡ് കൊണ്ട് എത്രയാണ്? ഏകദേശം 34 മീറ്റർ ആണ് അതിന്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 100 കിലോമീറ്റർ പോകുമ്പോഴാണെങ്കിലോ 1 സെക്കൻഡ് കൊണ്ട് ഏകദേശം 31 മീറ്റർ ആണ് നമ്മൾ ദൂരം സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ അകലം പാലിക്കുന്നതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്നും ചിലപ്പോൾ ഈ ചെളിവെള്ളമൊക്കെ തെറിച്ചിട്ട് നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നമ്മുടെ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ വീണിട്ട് നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന ഒരു സംഗതി കൂടെയുണ്ട്. അത് മാത്രമല്ല, ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വാഹനം ബ്രേക്ക് ചെയ്താൽ നമ്മുടെ വാഹനം ചിലപ്പോൾ അതേപോലെ നിൽക്കണമെന്നില്ല, ടയറിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. അങ്ങനെ ടയറിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഓരോ വാഹനത്തിൻ്റെയും മേക്ക് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഉള്ള സമയത്തൊക്കെ ഇത് വലിയ പ്രശ്നമായി മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നത്, അത് വെട്ടിമാറ്റുന്നത്, ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ തന്നെ റോഡിലെ സീബ്ര ലൈൻ, അതൊക്കെ ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കാനുള്ള ഒരു സംഗതിയാണ്. ഇതെല്ലാം തെന്നിമാറാൻ, സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ടയറുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല വാഹനങ്ങളുടെയും ടയർ നമ്മൾ കാണുന്നുണ്ട്, മൊട്ട ടയറുകളാണെന്ന് നമ്മൾ പറയുന്ന അല്ലെ, ത്രെഡ് ഒന്നും ഇല്ലാത്ത ടയറുകളായിരിക്കും. ഇത് നമുക്ക് പണി തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ടയർ പ്രഷർ കൃത്യമാക്കി വെക്കണം. സാധാരണഗതിയിൽ ചിലപ്പോൾ പലരും ഒക്കെ കുറച്ച് 2 പോയിന്റ് കൂടുതൽ അടിക്കും. 34 ആണ് കമ്പനി പറയുന്നതെങ്കിൽ 36, അതല്ല 32 ആണ് പറയുന്നതെങ്കിൽ 34 കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മഴ സമയത്ത് ആ ഒരു പണി വേണ്ട, അത് നമുക്ക് പണി തരും, ഇങ്ങോട്ട് പണി തരും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഇതെല്ലാം കൃത്യമായിട്ട് ലൈറ്റുകളെല്ലാം അതുപോലെ തന്നെ വൈപ്പറും ഒക്കെ വർക്ക് ചെയ്യുന്നതാണെന്നുള്ളതും കൂടെ ഒന്ന് ഉറപ്പുവരുത്തിയേക്കണം. കാരണം എന്ന് പറയുന്നത് ഈ ഒരു പണി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ചിലപ്പോൾ കത്തുന്നില്ല, അതല്ല എങ്കിൽ ബ്രേക്ക് ലൈറ്റ് കത്തുന്നില്ല, അല്ലെങ്കിൽ വൈപ്പർ, നല്ല മഴ വൈപ്പർ വർക്ക് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ റോഡിൽ ഇറങ്ങുമ്പോഴായിരിക്കും പണി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം, നമ്മൾ ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളും പുഴകളും ഇതിനകത്തൂടെ യാത്ര പാടില്ല എന്ന് തന്നെ. അതുപോലെ തന്നെ ചില കനാലുകളിലൊക്കെ ഇങ്ങനെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല അതിനകത്ത് എവിടെയാണ് കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെയാണ് അതിൻ്റെ അതിര് എന്നുള്ളത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് ഗൂഗിൾ മാപ്പാണല്ലോ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിക്കരുത്. കാരണം ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ചു പോയി അപകടത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക. മഴക്കാലമാണ്, സുരക്ഷിതമായിട്ട് എല്ലാവരും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് കയ്യിൽ എത്ര രൂപ കരുതിയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 500, 5000, 10000, ഞാൻ പറയുന്നത് വലിയ ഇന്റർനാഷണൽ ട്രിപ്പൊന്നും അല്ല പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഒരു ഒരു ടൂറ് പോകുന്ന സമയത്തോ അല്ല ഞാൻ പറഞ്ഞത്. രാവിലെ പോയി വൈകിട്ട് വരികയാണ്, നമ്മുടെ പോക്കറ്റിൽ എത്ര ഉണ്ടാകും? പലപ്പോഴും 100 രൂപ പോലും ക്യാഷായി നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഇടപാടുകളാണ്, അതായത് ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിലും ജി പേ എന്നൊക്കെ പറയുന്ന ഇതുപോലെ, അതുപോലെ തന്നെ ഭീം, പിന്നെ ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ആപ്പുകൾ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ആപ്പുകളും അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ പലരും അവരുടെ കൈവശം പണമായി സൂക്ഷിക്കുന്നത് വളരെ ചുരുങ്ങിയ തുക. പലപ്പോഴും കയ്യിൽ പൈസ പോലും ഉണ്ടാകില്ല. എവിടെയെങ്കിലും ഒരിടത്ത് ഇത് വർക്ക് ചെയ്യില്ല, നെറ്റ്വർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരിക്കുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റുകളെ ഈ ഒരു ഇഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത്, നമ്മളൊരു കടയിൽ ചെന്ന് തൊട്ടടുത്തൊരു ഒരു തട്ടുകടയിൽ ചെന്നിട്ട് ഒരു 10 രൂപയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ പോലും നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്ന ഓൺലൈൻ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്, അല്ലേ? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓരോ പ്രാവശ്യവും ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പർച്ചേസുകൾ നടത്തി ആ സമയത്ത് ഓരോ പ്രാവശ്യവും നമുക്ക് ഇതിനകത്ത് പിൻ നമ്പർ നമ്മളിങ്ങനെ 6 ഡിജിറ്റുള്ള അല്ലെങ്കിൽ 6 പിൻ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നു എങ്കിൽ അതൊരു സേഫ്റ്റിയാണ്, സെക്യൂരിറ്റിയാണ്, ശരിയാണ്. പക്ഷേ കുഞ്ഞു കുഞ്ഞു ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇത് നമുക്ക് മെനക്കേടാണ്. പക്ഷേ ഇതിനേക്കാൾ, പക്ഷേ സേഫ്റ്റിയും വേണം കേട്ടോ, ഇതിനേക്കാൾ നല്ല സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദേ അതിനുള്ളൊരു സംവിധാനം ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്നു. അതായത് 5000 രൂപ വരെയുള്ള പണമിടപാട് നടത്തുന്നതിനുള്ള സൗകര്യം ഈ പറഞ്ഞിരിക്കുന്ന പിൻ നമ്പറിന് പകരം വിരലടയാളം നൽകിക്കൊണ്ട് ഈ 5000 രൂപ വരെയുള്ള പണമിടപാട് നടപ്പിലാക്കുന്നതിനുള്ള അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇതൊക്കെയുള്ള അടക്കമുള്ള ആപ്പുകളിലൊക്കെ ലഭ്യമായി തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ഇത് ബയോമെട്രിക് രീതിയിലുള്ള അതിവേഗ പണമിടപാട് നടത്താൻ കഴിയുന്ന ഈ ഒരു സംവിധാനം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ കഴിഞ്ഞ വർഷം തന്നെ അവതരിപ്പിച്ചതാണ്, എങ്കിലും ഇത് ലഭ്യമായി തുടങ്ങിയത് ഈ അടുത്ത സമയത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിത് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. എന്തായാലും ഇത് ആദ്യം വന്നിരിക്കുന്നത് ഭീം എന്ന് പറഞ്ഞ ആപ്പാണ്, നമ്മുടെ ഇന്ത്യയുടെ തന്നെ സ്വന്തം ആപ്പാണ്. പലരും ഒക്കെ അത് ഉപയോഗിക്കുന്നില്ല. ജി പേ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആപ്പ് ഉപയോഗിക്കുന്നതാണ് കുറെ കൂടെ നല്ലതെന്നുള്ളൊരു വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലല്ലോ ഞാൻ പറയാനുള്ളത്, അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു UPI ലൈറ്റ് ഒഴികെയുള്ള സാധാരണ ഇടപാടുകൾക്ക് പിൻ നമ്പർ നിർബന്ധമാണ് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. ഈ പുതിയ രീതി അനുസരിച്ചാണെങ്കിൽ ഫോണിലെ ഫിംഗർ പ്രിന്റ് സ്കാനറിൽ വിരൽ പതിപ്പിച്ച് ഇതിനകത്ത് ഇടപാട് നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ഇതിനകത്ത് ഉണ്ടോ ഇങ്ങനെ ഫിംഗർ പ്രിന്റ് നടത്തുന്നതിനുള്ള സംവിധാനം ഫോണുകളിലുണ്ടോ? ഇപ്പോൾ ഇറങ്ങുന്ന, അതായത് രാജ്യത്ത് ഉള്ള പുതിയ സ്മാർട്ട് ഫോണുകളിൽ 70%ത്തിലധികവും ബയോമെട്രിക് സ്കാനിങ് സൗകര്യമുള്ള, അതായത് ഫിംഗർ പ്രിന്റ് കൊണ്ട് നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമുള്ള ഫോണുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിംഗർ പ്രിന്റ് സൗകര്യമുള്ള ഫോൺ ആയതുകൊണ്ട് ഈ ഒരു പ്രത്യേകത നമുക്ക് ഇതിനകത്തും ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാ ഫോണുകളിലേക്കും ഇത് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചില ഫോണുകളിലൊക്കെ ഈ ഒരു ഫീച്ചർ എത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടെ എടുക്കും എന്നുള്ളതാണ്. അവർ അതിനുള്ള സൗകര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ ഗൂഗിൾ പേയിലെ കാര്യങ്ങളോട് ഒന്ന് പറയാണ്. ഗൂഗിൾ പേ തുറന്നിട്ട് അതിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്. ആ പ്രൊഫൈൽ ഐക്കനകത്ത് ഒരു ചിത്രം ഉണ്ടാകും, അതിനകത്ത് നമ്മൾ ഒന്ന് തൊടുക, ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരും പേയ്മെന്റ് മെത്തേഡ് എന്നുള്ളത് വരും. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മുടെ ബാങ്ക് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അതിന്റെ ഏറ്റവും താഴെയായിട്ട് മാനേജ് ബയോമെട്രിക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കിയൊന്ന് പറയാം. നമ്മൾ അതിനകത്ത് ഈ ഒരു ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യുകയും അൺലോക്ക് ചെയ്യുകയും ചെയ്യുന്ന സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ഗൂഗിൾ പേ തുറന്നിട്ട് അതിന്റെ വലതുവശത്ത് മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്യുക. അതിനകത്ത് പേയ്മെന്റ് മെത്തേഡ് കാണും. ആ പേയ്മെന്റ് മെത്തേഡിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്ഷന്റെ താഴെയായിട്ട്, ഏറ്റവും താഴെയായിട്ട് മാനേജ് ബയോമെട്രിക്സ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നമ്മൾ അതിനകത്ത് യൂസ് ഫിംഗർ പ്രിന്റ് ഓർ ഫേസ് ID എന്നത് എനേബിൾ ചെയ്യുക. എനേബിളും ഡിസേബിളും മിക്കവാറും ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് യൂസ് ഫിംഗർ പ്രിന്റ്
ഓർ ഫേസ് ഐ ഡി എന്നത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അപ്പൊ ആ ഒരു സമയത്ത് അവർ പിൻ നമ്പറൊക്കെ ചോദിക്കും, കാരണം നമ്മളാണെന്ന് ഉറപ്പുവരുത്തണമല്ലോ. എന്തായാലും നമ്മൾ പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ ഫോണിൽ നിലവിൽ ഫിംഗർ പ്രിന്റ് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി അത് മാറ്റണം. അത് അവിടെ പോയിട്ട് നമുക്ക് വിരൽ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം പല ആംഗിളിൽ നിന്ന് നമ്മളത് വെച്ചുകൊണ്ട് അത് ഓപ്ഷൻ ഉണ്ട് അവിടെയുണ്ട്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യാൻ. എന്തായാലും കുറെ കൂടെ നല്ല ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഇനി ഒരു ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്നിട്ടോ ചെറിയ പേയ്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ പിൻ നമ്പറിന് പകരം ഈ ഒരു ഫിംഗർ പ്രിന്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ചെയ്യാം, ഈസി ആയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്നുണ്ട്. അപ്പൊ ഫിംഗർ പ്രിന്റ് എന്ന് പറയുമ്പോൾ അത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൻ നമ്പറിനേക്കാൾ സേഫ് ആണ്, മറന്നുപോകാനുള്ള സാധ്യതയുമില്ല. കാരണം എന്താണ്, നമ്മുടെ ഫിംഗർ പ്രിന്റ് നമ്മുടെ കൈവശം തന്നെയുണ്ട്, അത് ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. അത് ഫിംഗർ പ്രിന്റ് കോപ്പി അടിക്കുക എന്ന് പറയുന്നത് എളുപ്പം സാധിക്കുന്ന ഒരു സംഗതിയല്ല. അതേസമയം നമ്മുടെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കണ്ടു നിൽക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എഴുതിയിടുകയോ ഈ അടുത്ത സമയത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിൻ നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മറന്നു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്കവിടെ എന്താ പറയുക പറ്റിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പുതിയ പുതിയ അപ്ഡേഷനുകൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് സേഫായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസ്റ്റിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് നിങ്ങളൊരു വീട് വെക്കാൻ പോവുകയാണെന്ന് ഒന്ന് പ്ലാൻ ചെയ്യുക. ഈ മഴയത്താരാ വീട് വെക്കുന്നത് അല്ലേ? എന്തായാലും മഴ കഴിഞ്ഞിട്ട് വെക്കുമല്ലോ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ ഒരു മഴ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ വീട് വെക്കുകയാണ് അല്ലെങ്കിൽ വീട് വച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വയറിംഗ് പ്ലംബിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാം. ഒരു ചെറിയൊരു ഓർമ്മയാണ്, ഇതൊന്ന് മനസ്സിൽ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ പിന്നീട് നമുക്കത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് നിങ്ങളുടെ വീടുകളിൽ ഇപ്പൊ തന്നെ ഇപ്പൊ നിലവിൽ വീട് ഉള്ളവര് ഒന്ന് നോക്കുക, നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറികളിലും എത്ര പ്ലഗ് പോയിന്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാമോ? നമ്മളിങ്ങനെ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാമോ? നമ്മൾ ആ കയറി ചെല്ലുന്ന സിറ്റ് ഔട്ടിലെ നമുക്ക് ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഡ്രോയിങ് റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് പ്ലഗ് പോയിന്റ് ഉണ്ട്. അവിടെ ഡൈനിങ്ങിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടെയാണ് ടെലിവിഷൻ വെച്ചിരിക്കുന്നത്, അവിടെയാണ് പിന്നെ നമ്മുടെ റെഫ്രിജറേറ്റർ ഇരിക്കുന്നത്. അപ്പൊ അതിനുണ്ട് ഒന്ന് രണ്ട്. ടി വി ഇരിക്കുന്ന സ്ഥലത്ത് മൂന്ന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് മൂന്ന്. പിന്നെ ഇപ്പുറത്തൊരെണ്ണമുണ്ട്. നമുക്ക് എണ്ണിയിട്ട് എണ്ണം കിട്ടുന്നില്ല, കാരണം മുറികളിലൊക്കെ ചെല്ലുന്ന സമയത്ത് രണ്ട് മൂന്നും പ്ലഗ് പോയിന്റ് ഇരിക്കട്ടെ, എല്ലടം ഇരിക്കട്ടെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചെയ്യുന്ന സമയത്തല്ലേ ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ, പിന്നീട് നമുക്ക് ഓരോ പ്ലഗ് പോയിന്റ് അധികം വേണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പ്ലഗ് പോയിന്റുകൾ വെക്കുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഇത് നമുക്ക് ഒരു അധിക ചെലവ് വരുത്തുന്ന ഒരു സംഗതിയാണ്. അതായത് നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും പ്ലഗ്ഗുകളെ ലോഡായിട്ടാണ് KCB കണക്കാക്കുന്നത്. പലരും അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ അറിയാമെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാ ബോർഡിലും പ്ലഗ് സ്ഥാപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു സംശയം അവിടെ ചോദിക്കും, KCB അങ്ങനെ കണക്കാക്കും, എല്ലാം ലോഡാണെങ്കിൽ അത് എത്ര ലോഡാണ്, എത്ര വാട്ട്സാണ് ഇതിനകത്ത് അവർ കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒന്നും കണക്ട് ചെയ്യാതെ ഇരിക്കുന്നതാണെങ്കിൽ പോലും 100 watts പവർ എടുക്കുന്നു എന്ന അനുമാനത്തിലാണ് ഓരോ പ്ലഗിന്റെയും ലോഡ് കണക്കാക്കുന്നത്. 100 watts എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. 100 watts എന്നാണ് അവരെടുക്കുന്നത്. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, ഞാനിവിടെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനേ ഉപയോഗിക്കുന്നുള്ളൂ, മൊബൈൽ ചാർജ് ചെയ്യാൻ വളരെ കുറഞ്ഞ കറണ്ട് മാത്രം മതിയല്ലോ, പക്ഷേ ഈ 100 watts എടുക്കുന്നത് അപ്പൊ ശരിയാണോ? നമ്മൾ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് 100 watts ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഇത് പവർ പ്ലഗ് ആണെങ്കിൽ പലരും പലയിടത്തൊക്കെ ആവശ്യമില്ലാതെ കിച്ചണിലൊക്കെ ആവശ്യമില്ലാതെ പവർ പ്ലഗുകൾ വയ്ക്കും. വേണം, നമുക്ക് അത്യാവശ്യത്തിന് വേണം, പക്ഷേ ഇങ്ങനെ ആവശ്യമില്ലാതെ പവർ പ്ലഗുകൾ വെച്ചാലും ഉപയോഗിക്കാത്ത പവർ പ്ലഗുകളാണെങ്കിൽ 500 watts ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മിക്കവാറും ഇപ്പോൾ എല്ലാ റൂമുകളിലും നമ്മൾ എയർ കണ്ടീഷൻ വെക്കുന്നില്ല എങ്കിൽ പോലും ഇത് വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അതിന്റെ വയറിംഗ് നടത്തുന്ന സമയത്ത് എല്ലാ റൂമുകളിലും നമ്മൾ എയർ കണ്ടീഷന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമ്മൾ പിന്നെ പവർ പ്ലഗുകൾ വെക്കാറുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും 500 watts പവറായിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് എത്ര ബാത്റൂമുണ്ടോ, ബാത്റൂമുകളിലെല്ലാം ഗീസർ വെക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മളിത് വെക്കാറുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ റെഫ്രിജറേറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ട് പവർ പ്ലഗാണ് പലരും വെക്കുന്നത്. പക്ഷേ റെഫ്രിജറേറ്റർ പുതിയ തലമുറയിലുള്ള പിന്നെ റെഫ്രിജറേറ്റർ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊന്നും പവർ പ്ലഗിന്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ ചിലവാക്കുന്നുള്ളൂ അല്ലെങ്കിൽ എടുക്കുന്നുള്ളൂ എങ്കിൽ പോലും നമ്മൾ പവർ പ്ലഗുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനും നമുക്ക് കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കണക്റ്റഡ് ലോഡ് കണക്കാക്കുന്നത് വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് വരുന്ന സമയത്ത്, ഇനി ഇപ്പോൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്ന വീടുകളിൽ, പുതിയ തലമുറ വീടുകളിലെല്ലാം തന്നെ അതിന്റെ മുൻവശത്തോ അതിന്റെ പോർച്ചിലോ അതല്ലെങ്കിൽ സിറ്റ് ഔട്ടിനോട് ചേർന്നോ ഒരു പവർ പ്ലഗ് കൂടെ വെക്കും. കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറോ സ്കൂട്ടറോ ഒക്കെ ചാർജ് ചെയ്യുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി, ഇപ്പം നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ഇല്ല എങ്കിൽ പോലും ഫ്യൂച്ചറിൽ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെല്ലാം കൂടെ വരുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം, ഇതിന്റെ കണക്റ്റഡ് ലോഡ് ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് വരുന്ന സമയത്ത് 5000 watts കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിംഗിൾ ഫേസ് എന്നുള്ളത് 3 phase ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ സാധാരണ രീതിയിൽ 3000 watts മുകളിൽ കണക്റ്റഡ് ലോഡ് വരികയോ അതല്ലെങ്കിൽ ഏതെങ്കിലും 3 phase ഉപകരണം ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 phase ഈ പറഞ്ഞിരിക്കുന്ന 3 phase വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്തില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എങ്കിൽ പോലും 5000 watts കവിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കമ്പൾസറി 3 phase മാറേണ്ടി വരും. 3 phase മാറുമ്പോൾ അത്തരത്തിലുള്ള വയറിംഗിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതിൻ്റെ ഉപകരണങ്ങളെല്ലാം 3 phase മാറ്റണം. അതിൻ്റെ ഡെപ്പോസിറ്റ് കൂടുന്നുണ്ട്, മന്ത്ലി റെന്റ് കൂടുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് കൂടുന്നുണ്ട്. അതേസമയം നമ്മൾ
1: പവർ പ്ലഗ്ഗുകൾ അല്ലെങ്കിൽ പ്ലഗ്ഗുകൾ ഒഴിവാക്കാം എന്ന് കരുതി അല്ലെങ്കിൽ പവർ പ്ലഗ്ഗുകളൊക്കെ വേണ്ടാന്ന് വെക്കുന്നതും അതും മണ്ടത്തരമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അയൺ ബോക്സ്, അതുപോലെ തന്നെ ഗ്രൈൻഡർ, മിക്സി, ഇനി വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക്, കൂടുതൽ കറണ്ട് എടുക്കുന്ന വാഷിംഗ് മെഷീൻ, സാധാരണ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ കറണ്ട് കുറച്ചേ എടുക്കുകയുള്ളൂ. അതേസമയം നമ്മൾ ഇപ്പൊ ഹീറ്റിംഗ് സൗകര്യം കൂടെ ഒക്കെ ഉള്ള ചൂട് വെള്ളത്തിലൊക്കെ കഴുകുന്ന വാഷിംഗ് മെഷീനുകളുണ്ട്. ഇതിനൊക്കെ നമുക്ക് കുറഞ്ഞ അളവ് അല്ല വൈദ്യുതി എടുക്കുന്നത്, കൂടിയ അളവിലേക്ക് എടുക്കുന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഹീറ്റർ, ഗീസർ, പമ്പ്, ഇതെല്ലാം പവർ പ്ലഗ് നമുക്ക് വേണം, നിർബന്ധമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരിടത്തു നിന്ന് തന്നെ ഇതെല്ലാം കൂടെ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ചിലർ ചെയ്യുന്നത് ഈ മൾട്ടി പ്ലഗ് അല്ലെങ്കിൽ ത്രീ പിൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു മൾട്ടി പ്ലഗ് അല്ലെങ്കിൽ മൾട്ടി പിൻ ഉപയോഗിക്കുന്നത്, അത് വളരെയധികം അപകടകരമായിട്ടൊരു സംഗതി കൂടിയാണ്. കാരണം ഒരു പ്ലഗിൽ നിന്നും നമ്മൾ അധികം കറണ്ട് എടുക്കുന്ന സമയത്ത് ഇതും നമുക്ക് വളരെയധികം അപകട സാധ്യത ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ഇനി എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം കൂടെ ഞാനൊന്ന് പറയാം. ELCB എന്ന് പറയുക, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, ഇത് വീടിന്റെ സുരക്ഷയ്ക്ക് നിർബന്ധമായിട്ടും അത് വെക്കേണ്ടത് ആവശ്യമാണ്. അതായത് വൈദ്യുതി ചോർച്ച മൂലമുണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ ഇത് സാധിക്കും എന്നുള്ളത് മാത്രമല്ല, പുതിയ ഇലക്ട്രോണിക് മീറ്റർ ആണെങ്കിലുള്ള ഒരു പ്രശ്നം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അത് ചെറിയ കറണ്ട് ലീക്ക് പോലും നമ്മുടെ റീഡിംഗിൽ പ്രതിഫലിക്കും. അപ്പൊ അതായത് 30 mA ചോർച്ച പോലും കണ്ടുപിടിക്കാനായിട്ട് ELCB കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. 30 mA കറണ്ടിൽ കൂടുതൽ ചോർച്ച വരികയാണെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പാവും. അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനകത്ത് പിന്നെ ഇലക്ട്രിസിറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടിയൊക്കെ കാണിച്ചിട്ട് വല്ല കറണ്ട് അടിക്കുകയോ ഷോക്ക് അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് ട്രിപ്പാകും. അങ്ങനെ ട്രിപ്പാകുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്, അപകടം ഒഴിവാകും, കറണ്ട് അടിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇത് ശ്രദ്ധിക്കാനുള്ളൊരു സംഗതി തന്നെയാണ്. ആവശ്യത്തിന് നമ്മൾ പ്ലഗ്ഗുകളൊക്കെ കണക്ട് ചെയ്യണം, പക്ഷെ അനാവശ്യത്തിന് വേണ്ട കണക്റ്റഡ് ലോഡ് വെറുതെ കൂട്ടിയിട്ടിട്ട് നമ്മളെ ഡെപ്പോസിറ്റും എമൗണ്ടും ഇതെല്ലാം കൂടെ മാറ്റണ്ട എന്നുള്ളതും കൂടെ ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്തേക്ക് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചൂരം ടൈം പാസിലേക്ക് ഞാൻ അടുക്കി സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ ആധാർ കാർഡ്, ആധാർ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ഒരു വ്യക്തമായിട്ട് പലവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു കാർഡായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു റൂം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ ടിക്കറ്റ് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ, അതല്ല എങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കുമുള്ള ഒരു രേഖയായിട്ട്, പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് ആധാർ കാർഡ് മാറിക്കഴിഞ്ഞു. ആധാർ കാർഡ് ഇല്ലാത്തവർ, മിക്കവാറുള്ള എല്ലാം ഈ ആധാർ കാർഡ് ഉൾപ്പെടെ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട്, ആധാറുമായിട്ട് പല കാര്യങ്ങളും ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് പല തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതി കൂടിയാണ്. എന്തായാലും ഇതിന് നമ്മൾ ഈ ഒരു ആധാർ കാർഡ് നമ്മൾ കൈവശം കൊണ്ട് നടക്കുന്നതിന് പകരം ഡിജിറ്റലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എം ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പ് നമ്മുടെ എല്ലാവരുടെയും, മിക്കവാറും എല്ലാവരുടെയും നമ്മുടെ മൊബൈലിലുണ്ട്, എൻ്റെ മൊബൈലിലുണ്ട് കേട്ടോ. അതനുസരിച്ച് അതന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത സമയത്ത് നമ്മുടെ ഈ ടൈം പാസിലൂടെ തന്നെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു പലരും അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പലരും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ എം ആധാർ ഇനിയിപ്പോൾ അത് നിർത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പറയുകയാണ്. അത് എം ആധാർ വരുന്ന സമയത്ത് ഞാനൊന്ന് പറഞ്ഞു, അപ്പോൾ അത് നിർത്താൻ പോകുന്ന സമയത്തും പറയണമല്ലോ, അത് പറയേണ്ടുന്നതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നല്ലൊരു സംവിധാനമായിരുന്നല്ലോ ആധാർ കൊണ്ട് നടക്കുന്നതിന് പകരമായിട്ട് ഡിജിറ്റലി നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നല്ലോ ഈ പറഞ്ഞിരിക്കുന്ന എം ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പ്. അപ്പോൾ അതിന് പകരം നമ്മളിനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ദേ അതിനേക്കാൾ ഭംഗിയായിട്ട്, അതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമായിട്ട് പുതിയ ആധാർ ആപ്പ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഇത്തരത്തിലുള്ളൊരു ന്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് ഞാനതങ്ങ് ഡൗൺലോഡ് ചെയ്തതെല്ലാം ചെക്ക് ചെയ്ത് നോക്കും ഇതെല്ലാം വർക്ക്.

ചെയ്യുന്നോ? ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശ്രോതാക്കളിലേക്ക് കൂടെ അതൊന്ന് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഫിംഗർ പ്രിന്റ്, വിരലടയാളം, ഐറിസ്, നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യുന്നത്, മുഖം, ഇതിന്റെ എല്ലാം വിവരങ്ങൾ ആപ്പ് വഴി തന്നെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കുന്ന പുതിയ സംവിധാനങ്ങളുള്ള ഒരു ആധാറാണ് വന്നിരിക്കുന്നത്. അതിന്റെ പേര് എം ആധാർ അല്ല, വെറും ആധാർ എന്നാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ട്, നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ആധാർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആധാർ അവിടെ കാണും. ആധാർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരുപാട് ഒരുപാട് പുതിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ഉടമകൾക്ക് ഔദ്യോഗികമായിട്ട് ആധാർ കൊണ്ട് നടക്കുന്നതിനുള്ള എം ആധാർ സംവിധാനം സർക്കാർ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ അറിയിക്കുകയാണ് കേട്ടോ. എന്തായാലും ആധാർ കാർഡ് ഫോണുകളിൽ ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകത ആയിട്ട് മനസ്സിലാക്കുന്നത്. അതായത് വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ശക്തമാക്കുന്നതിനും അതുപോലെ തന്നെ ഡിജിറ്റൽ വെരിഫിക്കേഷൻ ശക്തമാക്കുന്നതിന്, ആ ഒരു സിസ്റ്റം സജീവമാക്കുന്നതിനും വേണ്ടിയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, UIDAI, ആ UIDAIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പുതിയ മാറ്റം സ്ഥിരീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള എക്സ് ഹാൻഡിലൂടെ ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ UIDAI, ആ UIDAI തന്നെയാണ് ഇത് ഉപഭോക്താക്കളോട് ഈ ഒരു വിവരം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ആപ്പിലേക്ക് മാറാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടെ UIDAI നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ശ്രോതാക്കളിലേക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തരും, നിങ്ങൾ നേരത്തെ ഉപയോഗിക്കുന്നവരാകാം, ഉപയോഗിക്കാത്തവരാണെങ്കിൽ ആദ്യം മുതലേ ഒന്നുകൂടി ഞാൻ ഈ പറഞ്ഞ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ആധാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഈ എം ആധാർ സംവിധാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും എം ആധാർ സംവിധാനം ഉടൻ തന്നെ അവസാനിപ്പിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെ ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സുരക്ഷിതമായിട്ടും അതുപോലെ തന്നെ സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ പുതിയത് വരുന്ന സമയത്ത് പഴയത് നിലനിർത്തേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അപ്പൊ എന്തായാലും മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഫലപ്രദവും സുരക്ഷിതവുമായാണ് പുതിയ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് UIDAI പറഞ്ഞിരിക്കുന്നത്. നമുക്ക് QR കോഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആധാർ കാർഡ് വിവരങ്ങൾ പങ്കുവെക്കാം എന്നുള്ളതാണ് ഇതിൽ ചേർത്തിരിക്കുന്ന ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന QR കോഡ് സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് നമുക്ക്, അതായത് ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ, ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ, അതുപോലെ തന്നെ മറ്റ് സർവീസ് സെന്ററുകൾ, ഇവിടെ എല്ലാം ആധാർ വിവരങ്ങൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പുതിയ സംവിധാനം നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നമ്പർ, ആധാർ നമ്പർ ആർക്കും മിസ്യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ കാർഡ് കൊണ്ട് നടക്കുന്നു, അതിനകത്ത് നമ്പർ ഉണ്ട്. ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പലർക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അവർക്ക് നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ കണക്ഷൻ വരെ എടുക്കുന്നതൊക്കെ നേരത്തെ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് സാധ്യമായിരുന്നു. അപ്പൊ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ഓതന്റിഫിക്കേഷൻ സിസ്റ്റത്തിലൂടെ വലിയ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും SMS വഴിയുള്ള OTP മുഖേന മാത്രമേ നമുക്ക് നേരത്തെ ആധാർ വെരിഫിക്കേഷന് സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണെങ്കിൽ, OTPക്ക് പുറമെയായിട്ട് നമുക്ക് ഫേസ് ഓതന്റിക്കേഷനും QR വെരിഫിക്കേഷനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വിരലടയാളം, ഐറിസ്, അതായത് കണ്ണ്, മുഖം, ഇവയുടെയൊക്കെ വിവരങ്ങൾ ആപ്പ് വഴി തന്നെ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ മാറേണ്ടത്, പുതിയ ആപ്പിലേക്ക് മാറുന്നത് എങ്ങനെ എന്നുള്ളത് ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറയാം. നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും അതിനകത്ത് ആധാർ എന്ന് പറഞ്ഞിരിക്കുന്ന AADHAAR ആധാർ ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് അതിനുശേഷം അത് ടാപ്പ് ചെയ്ത് അതിൽ ടച്ച് ചെയ്തിട്ട് അത് തുറക്കുക. അത് തുറന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. നമുക്ക് ഇംഗ്ലീഷ് വേണേൽ ഇംഗ്ലീഷ്, മലയാളം വേണേൽ മലയാളം, ഇനി മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ അത് നമുക്ക് തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈലിൽ ആ മൊബൈൽ നമ്പർ ചോദിക്കും, ആ മൊബൈൽ നമ്പർ കൊടുക്കുന്നു, OTP വരുന്നു, നമ്മുടെ ആ മൊബൈലിലേക്ക് വരുള്ളൂ കേട്ടോ. ആ OTP വഴി നമ്മൾ ലോഗിൻ ചെയ്യുന്നു, അതുകൊണ്ട് മിസ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് അതിനകത്ത് ഫേസ് ഓതന്റിക്കേഷൻ നമുക്ക് പൂർത്തിയാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പിൻ നിർമ്മിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബയോമെട്രിക് അൺലോക്ക് സംവിധാനം ഇത് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ആധാർ, പുതിയ ആധാർ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്കിതിൻ്റെ ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ ഭാവിയിൽ വരുന്ന സമയത്ത് ഈ ആധാർ ഉപയോഗിച്ചുകൊണ്ട് ഒറിജിനൽ ആധാർ കയ്യിൽ കൊണ്ടു നടക്കുന്ന അതേപോലെ അല്ലെങ്കിൽ അതേക്കാൾ സൗകര്യപ്രദമായിട്ട് നമ്മുടെ മൊബൈലിൽ ഇപ്പം നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൈവശം ഉണ്ടാകുമല്ലോ, ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുകയാണ്, ഉടനെ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചുവരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ട്. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഈ മഴയെ കുറിച്ച് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ചും വാഹനവുമായിട്ട് പറയുന്ന സമയത്ത്, ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. പറയാൻ മറന്നുപോയത് കൊണ്ടാണ്, മറന്നുപോയതല്ല, അവിടെ ഒരു സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാനൊന്ന് പറയാൻ വന്ന. ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകേണ്ട ഒരു സമയം കൊണ്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. കാരണം മഴയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഹസാർഡ് വാർണിംഗ് ലാമ്പ്, നമ്മളെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുമല്ലോ, ഇത് ഇട്ട് പോകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യാമോ, അല്ലെങ്കിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് നമ്മൾ ഉപയോഗിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് മഴയത്ത് ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓൺ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം, മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമപ്രകാരം, സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരവും ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതായത് നമ്മൾ ഹസാർഡ് ചിലര് ക്രോസ് റോഡുകളൊക്കെ വരുന്ന സമയത്ത് നേരെ പോകാൻ വേണ്ടിയിട്ടും ഈ ഇൻഡിക്കേറ്റർ ഇട്ട് പോകാറുണ്ട്. ഡബിൾ ഇൻഡിക്കേറ്റർ എന്നാണ് അവരതിന് പറയുന്ന പേര്. അത് നേരെ പോകാനുള്ളതാണ്, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകാനായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റിലോട്ട് പോകാൻ വേണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ, ഇനി നേരെ പോകാൻ വേണ്ടി ഈ ഒരു ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ രണ്ട് ഇൻഡിക്കേറ്ററും കൂടി ഇട്ടുകൊണ്ട് പോകും. ഇത് തികച്ചും തെറ്റായിട്ടുള്ള പ്രവണതയാണ്. കാരണം ഇപ്പൊ നമ്മൾ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാം, നേരെ പോകുന്നു.

0: റോഡിലൂടെ. നമ്മൾ ഈ രണ്ട് ലൈറ്റും കൂടി ഇട്ടുകൊണ്ടാണോ പോകുന്നത്? അല്ല, നേരെ പോകുന്നതിന്. അപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ക്രോസ് റോഡ് വരുന്ന സമയത്ത് ഈ വ്യക്തി നേരെയാണ് പോകുന്നത് എന്ന് മറ്റുള്ളവർ എങ്ങനെ അറിയും? നേരെയാണ് പോകുന്നതെങ്കിൽ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, അപ്പോൾ അവർ നേരെ പോവുകയാണ്. ലെഫ്റ്റിലേക്ക് പോകാനാണെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടും, റൈറ്റിലേക്ക് പോകാനാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും. പക്ഷേ ഇപ്പോഴും ഇത് അറിയാതെ വ്യക്തികൾ. ഇനി അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് പോകണം, എമർജൻസി ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഇടും, തെറ്റാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്, എക്സെപ്റ്റ് ഒരു കണ്ടീഷന് കേട്ടോ, ഒരു സാഹചര്യത്തിൽ മാത്രമേ. അതായത് നമ്മുടെ വാഹനം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഈ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ഒരു തെറ്റായ പ്രവണതയാണ്. കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മഴയുള്ള സമയത്ത് ഈ ഇൻഡിക്കേറ്ററുകൾ ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയുന്നത്? ഇപ്പൊ ഈ ഒരു ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഇട്ടു, അതായത് നാല് ഇൻഡിക്കേറ്ററും കൂടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വാഹനം വലത്തോട്ട് തിരിയാൻ പോവുകയാണ്, നമ്മൾ ഓർക്കാതെ എന്ത് ചെയ്യും? വലത്തെ ഇൻഡിക്കേറ്റർ ഇടും. പക്ഷേ ഈ നാല് ഇൻഡിക്കേറ്ററും കത്തുന്നത് കൊണ്ട് ഈ വാഹനം തിരിയുകയാണോ എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റത്തില്ല. കാരണം എല്ലാ ലൈറ്റും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകും? ഇത് അപകടമുണ്ടാകും. പ്രത്യേകിച്ച് മഴയത്താണ് പെട്ടെന്ന് തിരിയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇല്ലാതെ, സിഗ്നൽ ഇല്ലാതെ അതിന്റെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മുന്നിൽ വരുന്ന വാഹനങ്ങൾക്കോ ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. ഇത് വലിയ അപകടത്തിന് കാരണമാകും. ഇനി അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്റർ എപ്പോഴാണ് ഇടേണ്ടി വരുന്നത്? ഇപ്പൊ നമ്മൾ ഹൈവേ പോലുള്ള റോഡുകളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ വാഹനം നിർത്തിയിടേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഇടുന്നത്. അപ്പൊ പിറകിൽ വരുന്ന ഒരു വ്യക്തി, അവരെന്ത് വിചാരിക്കും? ഈ വാഹനം കേടായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇത് ഇടുന്ന സമയത്ത് പിന്നെ തെറ്റിദ്ധരിച്ചിട്ട് അവർ ബ്രേക്ക് ചവിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനകത്ത്. ഇനി അത് മാത്രമല്ല, മറ്റ് ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കാമെന്നുള്ളതും കൂടെയുണ്ട്. കനത്ത മഴയുള്ള ഈ സമയത്താണെങ്കിൽ ലൈറ്റുകൾ തുടർച്ചയായിട്ട് മിന്നുമ്പോൾ പുറകിൽ വരുന്ന ഡ്രൈവറുടെ കണ്ണുകളിലേക്ക് ഒരു പ്രകാശം അടിച്ചു കയറും. അപ്പോൾ അത് അവരുടെ കാഴ്ചയെയും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധയെയും ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ മഴയുള്ള സമയത്ത് നമുക്കത് കൂടുതലായിട്ട് കൃത്യതയോടുകൂടി മറ്റുള്ളവരെ അറിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാഹനം പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമേ ഉള്ളൂ, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹെഡ് ലാമ്പ് നമ്മൾ ഓൺ ചെയ്യുക. ഇനി മഴയോ അതുപോലെ തന്നെയാണ് മൂടൽമഞ്ഞോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഹെഡ് ലാമ്പ് ഓൺ ചെയ്യാം. ഇനി അതുപോലെ തന്നെയാണ് ഈ ഹെഡ് ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ നമ്മൾ ലോ ബീമിലായിരിക്കണം, അതായത് ഡിമ്മിലായിരിക്കണം ഇടുക എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഇപ്പം മിക്കവാറും വാഹനങ്ങളിൽ ഫോഗ് ലാമ്പുകളുണ്ട്. ഈ വാഹനത്തിൻ്റെ ഫോഗ് ലാമ്പുകൾ ഹെഡ്ലൈറ്റിൻ്റെ താഴ്ഭാഗത്തായിരിക്കും അത് ഓൺ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് കേട്ടോ, മറ്റുള്ളവർക്ക് നമ്മുടെ വാഹനത്തെ പെട്ടെന്ന് കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് കുറച്ചുകൂടെ പതിഞ്ഞ താഴ്ന്നിരിക്കുന്ന ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ റോഡ് കൃത്യമായിട്ട് കാണുന്നതിന് സാധിക്കും, പ്രത്യേകിച്ച് മൂടൽമഞ്ഞുള്ള സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഫോഗ് ലാമ്പ് എന്ന പേരും കൂടെ കൊടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ പുറകിലുള്ള ടെയിൽ ലൈറ്റ്, അതായത് ഹെഡ്ലൈറ്റിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ അതിന്റെ സ്വിച്ചിന്റെ കൂടെ തന്നെയായിരിക്കും നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ബാക്കിൽ രണ്ട് റെഡ് ലൈറ്റ് നമുക്ക് കത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ടെയിൽ ലൈറ്റ് കത്തുന്നത് കൊണ്ട് പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ വാഹനമുണ്ട് അല്ലെങ്കിൽ മുന്നിൽ പോകുന്നു അതിന്റെ വരി പിടിച്ചു പോകാൻ സാധിക്കും, അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കരുത്. അപ്പൊ പിന്നെ കനത്ത മഴയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ മഴയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത മഴയാണെങ്കിൽ ഏറ്റവും സുരക്ഷിതം ഒന്ന് മാത്രം, സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഈ വാഹനം റോഡരികിലേക്ക് മാറ്റി നിർത്തിയിടുക എന്നുള്ളൊരു സാഹചര്യം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ മാറ്റിയിടുന്ന സന്ദർഭത്തിൽ നമ്മൾ ഹസാർഡ് ലൈറ്റുകൾ ഓൺ ചെയ്തിടണം. പക്ഷെ അങ്ങനെ മാറ്റിയിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും മരങ്ങളുടെയോ, ഇപ്പൊ നമ്മൾ നോക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള മരമാണ്, ഒരിക്കലും പാടില്ല. കാരണം ഇത്രയും വലിയ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തും കാറ്റുണ്ടാകുന്ന സമയത്തും ആ മരം അല്ലെങ്കിൽ അതിന്റെ ചില്ലകൾ അതിന്റെ കടപുഴകി വീഴാനോ ഒടിഞ്ഞു വീഴാനോ ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള മരങ്ങളുടെ അതുപോലെ തന്നെ ലൈൻ കമ്പികളുടെ താഴെയൊക്കെ നമ്മൾ നിർത്തുന്നത് ഒഴിവാക്കിയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വേണം വാഹനം മാറ്റി നിർത്താനുള്ളത്. അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് നമുക്ക് ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന് ഒരു ധാരണ, എന്നൊരു മെസ്സേജ് നമുക്ക് പുറകിൽ വരുന്നവർക്കോ മറ്റുള്ളവർക്കോ നമുക്കത് നൽകാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സുരക്ഷിതമാകണം, സുരക്ഷിതമാകേണ്ടതാണ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ടൈം പാസിൻ്റെ സമയം കൂടെ പൂർത്തിയാവുകയാണ്. നമുക്കിനിയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് വരുന്ന ആഴ്ചകളിലും. നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായിട്ടുള്ള കുറേ വിശേഷങ്ങളുമായിട്ട് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് തിരികെ വരുന്നതുവരെ ഇന്നത്തേക്ക് ഈ ഒരു ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ ടൈം പാസിൽ നിന്നും വിടവാങ്ങുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം.
1: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗതുകം.

0: സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാരന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗാനകൗതുകത്തിന്റെ 343 എപ്പിസോഡിലേക്ക് സ്വാഗതം.

നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്ന ഈ വാദ്യവൃന്ദ ശകലം നിങ്ങളിൽ എന്തെങ്കിലും സംശയം ഉളവാക്കിയോ? ഒരു ഇളയരാജ ചച്ച നിങ്ങൾക്ക് അനുഭവപ്പെട്ടോ? സംശയിക്കേണ്ട, ബഹുമുഖ പ്രതിഭയായ ഇശയ്ഞാനി ഇളയരാജയുടെ മറ്റൊരു മുഖമാണിത്. വെറുമൊരു സംഗീത സംവിധായകൻ മാത്രമല്ല താനെന്ന് തെളിയിക്കുന്ന തൻ്റെ മറ്റൊരു വശം. ഇന്ന് 2026 ജൂൺ 3 84 ജന്മദിനം ആഘോഷിക്കുന്ന ഇളയരാജയ്ക്ക് ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് ഗാനകൗതുകത്തിൻ്റെ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള പന്നൈപുരത്തിൽ രാമസ്വാമിയുടെയും 4 ചിന്നത്തായമ്മാളുടെയും 3 മകനായി 1943 ജൂൺ 3 ജ്ഞാനദേശികൻ എന്ന യഥാർത്ഥ നാമധാരിയായ ഇളയരാജയുടെ ജനനം. താൻ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച അന്നക്കിളി എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് പഞ്ചു അരുണാചലമാണ് ഇളയരാജ എന്ന പേര് നൽകിയത്. അക്കാലത്തെ പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന എം രാജയുടെ പേരുമായുള്ള സാദൃശ്യം ഒഴിവാക്കാനാണ് അരുണാചലം ഇളയരാജ എന്ന പേര് നൽകിയത്. 1970 ഇളയരാജ സലൽ ചൗധരിയെപ്പോലുള്ള പ്രശസ്ത സംവിധായകരോടൊപ്പം ഗിറ്റാറിസ്റ്റായും ഹാർമോണിസ്റ്റായും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ജി കെ വെങ്കടേഷ് എന്ന കന്നഡ സംഗീത സംവിധായകൻ്റെ സഹായിയായി ഏതാണ്ട് 200 ചിത്രങ്ങളിൽ ഇളയരാജ പ്രവർത്തിച്ചിരുന്നു. തമിഴ് നാടൻ ശൈലികളുടെ മട്ടിലുള്ള ഈണങ്ങളും പാശ്ചാത്യ സംഗീതത്തിൻ്റെ ശൈലിയിലുള്ള ഓർക്കസ്ട്രേഷനും കോർത്തിണക്കിയുള്ള ഇളയരാജയുടെ നവീനമായ ശൈലി ക്ലിക്കായതോടെ 1980 മധ്യത്തോടെ ഇളയരാജയുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചു. 48 സംഗീത ജീവിതത്തിനിടയിൽ വിവിധ ഇന്ത്യൻ ഭാഷകളിലായി ഏതാണ്ട് 5000 ഗാനങ്ങൾക്ക് ഈണം നൽകിയ അദ്ദേഹം ഏതാണ്ട് 800 ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. സിംഫണി പോലുള്ള സർഗാത്മകമായ സംഗീത പരീക്ഷണങ്ങൾക്ക് 2012 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇളയരാജ കമ്പോസ് ചെയ്ത ഒരു സിംഫണി കേട്ടാലോ?

മൂന്നാം നൂറ്റാണ്ടിലെ ശൈവ ഭക്തകവി മാണിക്യവാസകർ രചിച്ച തമിഴ് കീർത്തനങ്ങളുടെ ഒരു വാല്യമാണ് തിരുവാസകം. ഈ തിരുവാസകത്തിലെ 6 ശ്ലോകങ്ങൾ തിരുവാസകം എ ക്ലാസിക്കൽ ക്രോസ് ഓവർ എന്ന പേരിൽ സിംഫണി രൂപത്തിൽ ഒരു ആൽബമായി 2005 ഇളയരാജ പുറത്തിറക്കി. ഇളയരാജയോടൊപ്പം മകൾ ഭവതരണി, ഉണ്ണികൃഷ്ണൻ, മധു ബാലകൃഷ്ണൻ, വിജയ് യേശുദാസ്, മഞ്ജരി, ആശ, ഗായത്രി തുടങ്ങിയ ഗായകരും ഈ സംരംഭത്തിൽ പങ്കാളികളായി. തിരുവാസകത്തിലെ മുത്തുനാട്ടമം എന്ന ശ്ലോകം കേൾക്കുക.

1984 സാഗര സംഗമം, 1986 സിന്ധു ഭൈരവി, 1989 രുദ്രവീണ എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും, 2009 പഴശ്ശിരാജയിലൂടെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ പുരസ്കാരവും ഇളയരാജയെ തേടിയെത്തി. 1991 പുറത്തിറങ്ങിയ ദളപതി എന്ന ചിത്രത്തിലെ ഇളയരാജ ഈണമിട്ട് എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ആലപിച്ച ഈ ഗാനം BBC ലോകത്തെ മികച്ച 10 ഗാനങ്ങൾക്കായി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ 4 സ്ഥാനത്തെത്തുകയുണ്ടായി. ഈ ഗാനമാകട്ടെ ഇന്നത്തെ ഹംസഗാനം.

ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിരിയറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രദാ. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ ഹൽവയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. കിസ്മിസ് 1/2 കപ്പ്, പഞ്ചസാര 4 ടീസ്പൂൺ, പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഉരച്ചെടുത്ത ആപ്പിൾ 4 എണ്ണം, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പ്, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ആപ്പിൾ ഹൽവ തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് കിസ്മിസ് വറുത്തു കോരിയെടുക്കുക. ഏലക്ക, ഗ്രാമ്പു, പട്ട ഇവയുടെ പൊടിയിട്ട് ആപ്പിൾ ചേർത്തിളക്കുക. പഞ്ചസാര ചേർത്ത് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ച് കുറച്ച് സമയം ഇളക്കിയ ശേഷം കിസ്മിസ് പകുതിയിട്ട് ഇളക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നെയ്യ് പുരട്ടിയ പാത്രത്തിലാക്കി നിരത്തുക. ഇത് ആറുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ ആപ്പിൾ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ആപ്പിൾ ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് കിസ്മിസ് വറുത്തു കോരിയെടുക്കുക. ഏലക്ക, ഗ്രാമ്പു, പട്ട ഇവയുടെ പൊടിയിട്ട് ആപ്പിൾ ചേർത്തിളക്കുക. പിന്നീട് പഞ്ചസാര ചേർത്ത് കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ച് കുറച്ച് സമയം ഇളക്കിയ ശേഷം കിസ്മിസ് പകുതിയിട്ട് ഇളക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നെയ്യ് പുരട്ടിയ പാത്രത്തിലാക്കി നിരത്തുക. ഇത് ആറുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ ആപ്പിൾ ഹൽവ തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകൃത കമ്മ്യൂണിറ്റി കോളേജുകളിൽ നടത്തുന്ന കൌൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446102775. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയവർ യോഗ്യതാ പരീക്ഷയുടെ 2ാം വർഷ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി മാർക്ക് 7ാം തീയതി വൈകിട്ട് 6 മണിക്കകം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും നിയമനം നേടി അംഗീകാരം കാത്തിരിക്കുന്നവർക്കും 26, 27 തീയതികളിൽ നടത്തുന്ന സ്പെഷ്യൽ കേറ്റഡ് പരീക്ഷയ്ക്ക് നാളെ വൈകിട്ട് 5 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ 2 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 10 വരെ അപേക്ഷിക്കാം. മീനാക്ഷി വിലാസം ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 8 അഭിമുഖം നടത്തും. ഡോൺ ബോസ്കോ ടെക് സംഘടിപ്പിക്കുന്ന സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സായ ക്ലൌഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7994553662. ജില്ലാ റൈഫിൾ അസോസിയേഷൻ ജില്ലാതല ഷൂട്ടിംഗ് മത്സരങ്ങൾ നടത്തുന്നു. 7 രാവിലെ 9 കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ PG ബ്ലോക്കിന് മുകളിലത്തെ ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിലാണ് മത്സരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9605594111. മറ്റൊരു നമ്പർ 9895767770. കനത്ത മഴയ്ക്കും കാറ്റിനും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963132

0: എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: മഴ തുള്ളി

0: ചേരും ചേരും ചേരും. അങ്ങനെ യെല്ലോ അലർട്ടോടുകൂടി നമ്മുടെ തത്സമയ കാതോട് കാതോരം ആരംഭിക്കുകയാണ്. സന്തോഷ് ഇരുപുരം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥ കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. എല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നു. രാവിലെ തൊട്ട് തന്നെ നല്ല മഴ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയമൊന്നും കളയണ്ട, ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്? ആ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കണം, അല്ലെ, അവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. ആ, പേര് പേര് ക്ലിയർ ആയില്ല.
1: മണി.
0: മണി, ഓക്കെ ഓക്കെ. ആ, സുഖമായിട്ടിരിക്കുന്നോ?
1: നല്ല മഴ.
0: ഓക്കെ. ആ, പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? ആ, അതാണ് ഇനിയിപ്പം നമ്മളെ കാലവർഷമാണ്. ഇനി അതിൻ്റെ ആയിട്ടുള്ള പല പല മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടിയിരിക്കും. ശക്തമായ കാറ്റിനൊക്കെ ഉള്ള മുന്നറിയിപ്പുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് പോകണം. അല്ലേ, അസുഖങ്ങളൊക്കെ വരാതെ നോക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ള സമയമാണ്. ആ, ഓക്കെ. പിന്നെ പാട്ട് ചോദിച്ചായിരുന്നോ?
1: ആ, നല്ലൊരു പാട്ട് വെക്കുക.
0: ആ, ശരി ശരി, ഓക്കെ, പാട്ടിലേക്ക് പോവാം.

0: അങ്ങനെ തത്സമയ കാതോട് കാതോടെ ഇങ്ങനെ മഴയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474239311. ഈ കായലിൻ്റെ സൈഡിലൊക്കെ വീടുള്ളവർ വളരെ ഭാഗ്യവാന്മാരാണ്. കാര്യം ഈ മഴ അവിടെ ഇരുന്ന് ഇങ്ങനെ ആ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് കാണുമ്പം, പ്രത്യേകിച്ച് നമ്മളെ ഈ അഷ്ടമുടിക്കായലിൻ്റെ വളരെ മനോഹരമായ അത് അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു ചെറിയ ചായയും കൂടെ ആരെങ്കിലും ഇട്ട് എന്തെങ്കിലും ഒരു ചൂട് കടി എന്തെങ്കിലും കൂടെ കിട്ടിയാൽ കുറച്ചും കൂടെ ആഡംബരമാവും. അപ്പോൾ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?
1: രേവതിയാണ്.
0: രേവതി, എവിടുന്നാ രേവതി വിളിക്കുന്ന?
1: രേവതി അഞ്ചോളപ്പുറത്തുനിന്നാ.
0: മേക്കോൺ. ആ മേക്കോൺ മേക്കോൺ. ഓക്കെ, ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ ആദ്യം തൊട്ട് അവസാനം വരെ ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, സ്കൂളിലൊക്കെ പോയോ? ആണോ? ഏത് ക്ലാസ്സിലൊക്കെയാണ് അവര്?
1: ഒരാള് എൽ കെ ജിയിലും ഒരാള് അംഗൻവാടിയിൽ.
0: ഓ, കൊടയൊക്കെ പിടിച്ചൊരു ഇറക്കം കാണൂലേ, ബാഗ് ഒക്കെ മുതുകത്ത് തൂക്കി. അത് ഊരി വെക്കത്തില്ല ചിലപ്പോ പോയാലും.
1: കോട്ട മേടിച്ചു കൊടുത്താ, മഴ ആയതുകൊണ്ട് കോട പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ.
0: കോട്ട് ആ ബാഗും എല്ലാം അതിനകത്ത് നിക്കും. കുട്ടികളൊക്കെ എന്ത് ഭാഗ്യവന്മാരെ, പണ്ട് നമ്മള് വാഴയിലെയും ചേമ്പലയൊക്കെ ആയിട്ടായിരുന്നു പോകുന്നത്. അങ്ങനെയുള്ള അത് എനിക്കൊന്ന് രേവതിയൊന്നും അങ്ങനെ പോയി കാണത്തില്ല. കൊടയൊക്കെ ആയിട്ട് തന്നെ
1: സ്കൂളിൽ പോകത്തില്ല.
0: ആ അങ്ങനെ ഉണ്ടല്ലേ, മഴ ആകാശത്ത് കണ്ട ബുക്കെല്ലാം പറക്കി അങ്ങ് അകത്ത് വെക്കും. അമ്മയും പറയും പോകണ്ടെന്ന് പറയും അല്ലേ. പക്ഷെ പിറ്റേന്ന് ചെല്ലുമ്പോ എന്തു പറയും? ടീച്ചറുടെ പകരം
1: പനിയായിരുന്നെന്ന് പറയും.
0: ഇനി അങ്ങോട്ട് പനിയുടെ കാലവാ. ഓക്കെ ഓക്കെ രേവതി, പാട്ട്. എന്റെ പേര് സന്തോഷി രവിപുരം. ആണോ? അച്ഛന്റെ പേരെന്താണ്?
1: അച്ഛന്റെ പേര് രവീന്ദ്രൻ.
0: രവീന്ദ്രൻ, ഓക്കെ. ശരി, അപ്പൊ അച്ഛനെ തിരക്കെന്ന് പറയണം കേട്ടോ. പാട്ടിലേക്ക്
1: പോകാം.
0: സന്തോഷ് ഇരവിപുരം.
1: ഞങ്ങളെ സ്ഥലമാണല്ലേ.
0: ഓക്കെ
1: ശരി,
0: ശരി രേവതി, താങ്ക് യു.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം PCOD. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ, കൺസൾട്ടന്റ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
3: തത്സമയ കാതോട് കാതോടും തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ മഴക്കാലമായാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇരുചക്ര വാഹനക്കാരാണ്. കാരണം ഇപ്പോൾ നമ്മൾ മെയിൻ റോഡുകളിലൊക്കെ കട്ടറുകൾ കുറവാണ്, പക്ഷേ ബൈ റോഡുകളിലൊക്കെ ചെല്ലുമ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കും. ആ അതെ അതെ, അത് വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
4: ഹലോ
3: ഹലോ നമസ്കാരം.
4: ഹലോ, ഞാൻ യമുന.
3: ഒത്തിരി കാലമായല്ലോ ചേച്ചി ഈ വഴിയൊക്കെ നടന്നു വന്ന് കണ്ടിട്ട്. എന്തൊക്കെയുണ്ട്? കേൾവിക്കാരിയായി മാറിയോ?
4: കേൾവിക്കാരിയായിട്ട് മാത്രം മാറി
3: മാറി. ആ അതിങ്ങനെ ഒരു സൈക്കിൾ കുറച്ച് നാളെ
4: ബുദ്ധിമുട്ട് നമുക്ക് ഇരുന്ന് വിളിച്ച് വിളിച്ച് വിളിച്ച് ഭയങ്കര പാട് വിളിക്കുമ്പോ റേഡിയോ ശബ്ദം കുറയ്ക്കണം അങ്ങനെയൊക്കെ. പിന്നെ കിട്ടാൻ പാട്, പിന്നെ മാനസികമായി ശാരീരികമായുള്ള പ്രശ്നങ്ങള് ഒക്കെ കൊണ്ട്
3: ഒന്ന് സൈഡിലോട്ട് നിന്നു.
4: പിന്നെ പെട്ടെന്ന് തോന്നി വിളിക്കണം തോന്നി.
3: കിട്ടുകയും ചെയ്തു അല്ലേ?
4: കിട്ടുകയും ചെയ്തു. എസ് ബി ബിയുടെ ബർത്ത്ഡേ അല്ലേ?
3: അതെ അതെ അതെ
4: അല്ലേ. സന്തോഷിന്റെ ഫേവറേറ്റ് ആണോ
3: എനിക്കറിയാം. നേരിട്ട് കാണാനും കുറെ അധികം സമയം ഒരുമിച്ച് ചെലവഴിക്കാനും പറ്റി കടപ്പാക്കട സ്പോർട്സ് ക്ലബിന്റെ പരിപാടിയിൽ. അതൊരിക്കലും മറക്കാനൊക്കത്തില്ല. അത് ഇങ്ങനൊക്കെ പോകുന്നു ചേച്ചി, കുഴപ്പമില്ല.
4: വീട്ടില് സുഖമായിരിക്കും. രണ്ടു ദിവസം കഴിയുമ്പോ എന്റെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്.
3: രണ്ടു ദിവസം കഴിയുമ്പോ
4: അന്ന് വിളിച്ചാൽ ഇനി ചിലപ്പോ സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെച്ചിന്ന് അങ്ങ് വിളിക്കാന്ന്.
3: ഓ ശരി ശരി.
4: അങ്ങനെ എസ് പി ബിയും പിന്നെ നമ്മുടെ ചിത്രയും കൂടെ പാടിയ ഒരു പാട്ടാണ് ഞാൻ
3: ആവശ്യപ്പെട്ടത്. ഓക്കെ ഓക്കെ.
4: ഓക്കെ ശരി.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം, വിളിക്കേണ്ട നമ്പർ 0474239311. ശരിക്കും കൊല്ലക്കാരുടെ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ അന്ന് ദാസേട്ടൻ്റെ കാലിൽ തൊട്ടുവീഴ് സാഷ്ടാംഗം പ്രണമിച്ച ആ ഒരു ഫോട്ടോ ഒക്കെ പിറ്റേ ദിവസത്തെ മനോരമ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ കാതോട് കാതോരമാണ്. നിങ്ങളോടൊപ്പം ഉള്ള ഞാൻ സന്തോഷ് ഇരവിപുരം. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഒരു മാസം കൂടുതലായി
0: ദുബായ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. അത് കാരണം ഇവിടെ കറങ്ങി നമ്മള് പേരിടുന്നല്ലേ.
1: ഞാൻ വിചാരിച്ച ദുബായ് പോയിട്ടാണോ, ഒരു മാസം കൂടി കാണുന്നില്ല.
0: നമ്മളെ ദുബായ് അഞ്ചാലും മൂട് കുരിയപ്പോഴേക്കെ തന്നെ.
1: ഞാൻ പിന്നെ കഴിഞ്ഞ മാസം ഒരു ദിവസം വന്നിട്ട് പോയി, പിന്നെ കാണുന്നില്ല.
0: ആണോ, ജോലിക്ക് ഇന്ന് പോയില്ലേ ചേട്ടാ? ഇന്ന് പോയില്ലേ? ആ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ. ആ, ഒരു ഗ്യാപ്പ് തന്നാ എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടി പോകാൻ പറ്റും. കണ്ടിന്യൂസ്
1: ചെയ്യാതിരുന്നാൽ
0: പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്ന് തീരുമ്പോ അടുത്ത് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട്
1: ഓടാം.
0: പിന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അതെ അതെ, സുഖമായിട്ടിരിക്കുന്നു.
1: വന്നല്ലേ?
0: ഓക്കെ ഓക്കെ. ആ ശരി ശരി. പറയാം
1: പറയാം.
0: അതെ അതെ, സുഖം. അതെ അതെ അതെ.
1: ഓക്കെ
0: ഓക്കെ. ആ, പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതോട്ട് കാതോരം തുടരുന്നു. അങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ശരിക്ക് ഈ മഴ അതിനും കൂടെ പറ്റിയതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ റെഗുലറായിട്ട് കേൾക്കുന്ന പാട്ടല്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ആ,
1: പഴയ പാട്ടാ?
0: പഴയ പാട്ടാണോ? ഇതാരാണ് ഈ സംസാരിക്കുന്നത്?
1: വയനാട്ടിൽ തോമൻ ചേച്ചിയ.
0: എവിടുന്നാണ്?
1: വയനാട്ടിൽ തോമൻ ചേച്ചിയ.
0: വയനാട്ടിന്നോ? ആ, നമസ്കാരം ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരെയും, നമ്മളെ അറിയാവുന്ന എല്ലാവരെയും തിരക്കിന്ന് പറയണം കേട്ടോ.
1: ഓ, പറയാം പറയാം. ഞാൻ വിളിക്കുന്ന എല്ലാരോടും ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞ് നമ്പറൊക്കെ കൊടുത്തിരുന്നു. എന്നെ എല്ലാരും കളിയാക്കി, ഞാൻ എപ്പോഴും ഈ പാട്ട് വെക്കണേനെ കൊണ്ട്.
0: ആ, അതെന്തൊരു പരിപാടി, അവർക്ക് കിട്ടാത്തതിന്റെ അസൂയ കേട്ടോ.
1: ആ, ഞാന് കൊറേ അടിക്കുക വന്നിട്ട് കിട്ടൂല. ഡോക്ടറൊക്കെ സംസാരിക്കുമ്പോ ഒക്കെ വിളിക്കുമ്പോ കിട്ടൂല. ഇപ്പൊ തന്നെ ദൈവങ്ങളെല്ലാം കൂട്ടി പിടിച്ച് പ്രാർത്ഥിച്ചിട്ടാ കിട്ടിയത്.
0: അതാ, എന്ത് ഐശ്വര്യാണെന്ന് നോക്കിയ. അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ? മഴയൊക്കെ ഉണ്ടോ അവിടെ? അങ്ങ് ഇങ്ങോട്ട് വന്നാ മഴ നല്ല മഴ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ ഉണ്ട്. ഓക്കെ, എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചത്.
1: ഞാനിവിടെ തയ്യൽ പണിയാ, തയ്യൽ കടയിലാ.
0: ആണോ? അവിടെ അപ്പൊ കൂടെ എത്ര പേരുണ്ട്?
1: കൂടെ രണ്ടാളുണ്ട്. ഞങ്ങള് യൂണിഫോമിന്റെ പണിയാ.
0: ആ, ഇപ്പൊ സ്കൂൾ തുറക്കുന്നതിന്റെ അല്ലേ? തുറന്നല്ലോ അതിന്റെ. അപ്പൊ അവർക്ക് എല്ലാരും ഞങ്ങളുടെ അന്വേഷണം പറയണം
1: കേട്ടോ.
0: ശരി ശരി, ഓക്കെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പോ ഒരു അനൗൺസ്മെന്റ് വരും നമ്മുടെ വാർത്തകൾക്ക്, വാർത്തകളെ കുറിച്ച് പറയാനുള്ള. അപ്പോ തത്സമയ കാതോട് കാതോരം ഒരു മണിക്ക് ശേഷം തുടരും.

போய கிழவி நீலமேகம் கண்டு கண்டு பீலி நேர்த்தும் மயிலு போ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു.
1: ഒരു രഹസ്യ ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കി. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം.
0: സഭയിൽ വെച്ച ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ ഡി ആർ കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. കെഎസ്ആർടിസി, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി.
0: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ 5 നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400 താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 72 ഉയർന്ന് 74,418 നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480 ഗ്രാമിന് 14,310 ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMA ആഡംബരക്കാറും 100,000 പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസ് അപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്രം പുരസ്കാര ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. MC റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം ദുരിത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു, പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ക്രിസ്തീയ ഗാനം ദിവ്യകാരുണ്യ സ്നേഹമായി. രചന ഫാദർ ജോളി എബ്രഹാം. ആലാപനം കെസ്റ്റർ.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: പ്രധാന വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. നന്ദിപ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അബറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ

0: പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്തിന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
2: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യം. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന് 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,14,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ

0: മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
2: തത്സമയ കാതോടുകാതോരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം സാറേ.
2: ആരാണ്?
3: എന്റെ പേര് രാജു മരത്തടി.
2: നമസ്കാരം ചേട്ടാ, കുറച്ച് നാളായില്ലേ നമ്മൾ
3: സംസാരിച്ചു?
2: ഒരുപാട് നാൾ. അതെ അതെ, അതാ ഞാൻ ചോദിച്ചത്. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ ഉണ്ട്? ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഓക്കെ, ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അതെ അതെ, എപ്പോഴും പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് ആ റോഡിനെ കുറിച്ചും അവിടുത്തെ കുളത്തിനെ കുറിച്ചും ഒക്കെ. വളരെ ബുദ്ധിമുട്ടാണല്ലേ, മഴയും കൂടെ പെയ്തു തുടങ്ങിയപ്പോ.
3: മഴയും കൂടെ പെയ്തപ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട്, വീടിന് വെളിയിലോട്ടിറങ്ങി വണ്ടിയായിട്ട് പോകാൻ പറ്റത്തില്ല.
2: ആ ആ,
3: അതാണ്
2: അവസ്ഥ. എന്ത് ചെയ്യാനാ ഇനി? തീർച്ചയായും ഇതൊക്കെ പലരും കേൾക്കുന്നുണ്ടായിരിക്കും, നമ്മളുടെ ഈ വിഭാഗത്തിലുള്ളവരൊക്കെ. അപ്പോ ഇനി മഴ ഒന്ന് കുറഞ്ഞാലല്ലേ എന്തെങ്കിലും ഒക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ. ആ ആ, ഓക്കെ. അപ്പം പിന്നെ സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. സുഖം. ആ, ഞാൻ രണ്ടുപേരി പാടാം. ഇന്ന് നമ്മളെ എസ് പി ബിയുടെ ജന്മദിനമാണ്. അദ്ദേഹം മലയാളത്തിൽ ആദ്യമായിട്ട് പാടിയൊരു പാട്ടുണ്ട്, കടൽപ്പാലം എന്ന ചിത്രത്തിൽ.

പോണവരെ. ഇച്ചിരി വലിയ പാട്ടാണ്, അതുകൊണ്ട് ഞാനത് ഇതിലങ്ങ് നിർത്താം. അതിൽ നമ്മളെ ദേവരായ മാസ്റ്റർ ഇല്ല, വയലാർ സാറില്ല, എസ് പി ബി സാറില്ല, ഇവരെല്ലാം നമ്മളെ വിട്ടുപോയി. കടൽപ്പാലം എന്നാണ് ആദ്യത്തെ അദ്ദേഹത്തിന്റെ മലയാള ചിത്രമായിരുന്നു എസ് പി ബി സാറിന്റെ. ഓക്കെ ചേട്ടാ, പാട്ടിലേക്ക് പോവാം. താങ്ക് യു.

0: തത്സമയ കാതോട് കാതോടും തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം.
1: രണ്ടാം നമ്പർ കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്.
0: ഓക്കെ ജി, സുഖമായിട്ടിരിക്കുന്നോ?
1: എല്ലാ കൂട്ടുകാർക്കും എന്റെ മേശിരിക്കും തേച്ചിക്കും ഒരു സൈ പറയണം.
0: മഴ
1: കൊണ്ടായിരിക്കും
0: കേൾക്കാൻ പറ്റുന്നില്ല. പറയുന്നത്
1: എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ മേശരിക്കും മുതലാളിക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരു വലിയ ഹൈ. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം.
1: കൂട്ടുകാരും എല്ലാരും ഉണ്ട്,
0: എല്ലാവർക്കും.
1: ഇന്നലെ മുതലേ വിളിക്കാൻ, ഞാൻ ഇന്നലെ മുതലേ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
0: ആണോ? ഏതായാലും ഇന്നെങ്കിലും കിട്ടിയത് കാര്യമായി അല്ലേ?
1: ഇന്നലെ ഞാൻ തേങ്ങ അടിച്ച് നിർത്തിയതാ ഇന്നലെ.
0: ആ, എന്നിട്ട് ഇന്ന് പിന്നെ നമ്മൾ ഇന്ന് ഗണപതി തേങ്ങ അടിച്ച് തുടങ്ങിയ. എന്നിട്ട് ഇന്നലെ ചിലപ്പോഴേ തേങ്ങ നല്ലതായിരിക്കും, പേട്ട് തേങ്ങ വല്ലതായിരിക്കും. പാട്ട്, ആ പാട്ടിലേക്ക് നമുക്ക് പോവാം.
2: അതൊക്കെ പോട്ട്.

0: അടിച്ചത്?
1: എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കണോടാ?
2: ഇല്ലണ്ണ സത്യമിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല. അണ്ണനാണ് സത്യം.
0: നീയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കും, ഇനി അവനെ തൊട്ടാ
1: തൊട്ടാ തൊട്ടാ. നീ എന്തിനാടാ?
2: നോക്കിക്കോ അടിയണ്ണോ,
0: തൊട്ട് നോക്കണ അപ്പറിയാ.

0: തത്സമയ കാതൊടുകാതൊരു തുടരുന്നു. ഞാൻ സന്തോഷി രവിപുരം, വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?
1: മഴയുണ്ടോ?
0: മഴയില്ല, വെയില്. പൊളിച്ചിരുന്ന വിളി ഇല്ലേ, വളവിൽ നിന്ന് ചാടി വീഴുന്നതാണ്. ഓ, അറിയാം ജിജു, ഇപ്പൊ ആദ്യത്തെ കമ്പാർട്ട്മെന്റ് കിട്ടുന്നില്ലേ? ആണോ? ഓക്കെ.
1: എന്റെ കൂടെ കിട്ടി.
0: ആണോ?
1: അതെ.
0: പിന്നെ സുഖം തന്നെയല്ലേ?
1: അവരെ തത്തി മാറ്റി അവരാരുമേ.
0: ജിജോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷം മഴയായിട്ട് വീട്ടിലിരിക്കേ സാറേ.
0: ആ, അപ്പോ സുഖമായിട്ട്. മഴ
1: മഴയുണ്ടോ?
0: ഏതാണ്? എല്ലായിടത്തും ഉണ്ട്. ആ, ഇവിടെ എല്ലായിടവും തകർത്ത് മഴ പെയ്യുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ മഴയത്ത് ചോദിച്ചേക്കുന്ന?
1: നമ്മുടെ ഈ മഴയായാലും വെയിലായാലും ചൂടായാലും അടിച്ചു പൊളിയ പാട്ട് ചോദിക്കാറുള്ളൂ.
0: ആ, ഓക്കെ.
1: പിന്നെ അന്നേന്റെ സുഖമായ പാട്ടാ കാതല്ലേ പഠിക്കുമോ?
0: ആ,
1: ആ പാട്ട് നമുക്ക് എല്ലാവർക്കും കേട്ടാലും.
0: ഓക്കെ, അങ്ങോട്ട് പോവാം.
1: ഓക്കെ,
0: ഓക്കെ, ബൈ.

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: തത്സമയ കാത്തോട് കാത്തോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. മഴയില്ല, മഴയേ ഇല്ല, ഭയങ്കര വെയില്. ഇത് ആരാണ്? പേര് പറഞ്ഞില്ല. അതെ അതെ, സുഖമായിട്ടിരിക്കുന്നു. പേര് പറഞ്ഞില്ല. സുധാ.
2: എന്റെ പേര് സുധാ. സ്ഥലം കൊല്ലം.
1: കൊല്ലം. കൊല്ലത്ത് എവിടാണ്?
2: കൊല്ലത്ത് ഈ കൊല്ലം അല്ല സാറേ, പിന്നെ പരവൂര് പാരിപ്പല്ല, പിന്നെ കൂത്തുംകുണമെന്ന് പറയും.
1: ആ അത് കൊല്ലം തന്നെയല്ലേ?
2: കൊല്ലമാണ്, കൊല്ലമാണ്.
1: ഓക്കെ ഓക്കെ. ആ പിന്നെ
2: ആട്ടക്കലാശത്തിലെ പാട്ട് ചോദിച്ചാ.
1: ആ ആട്ടക്കലാശത്തിലെ നല്ല പാട്ടുകളല്ലേ അതിനകത്ത് എല്ലാ പാട്ടുകളും. ഏത് പാട്ടാ?
2: പാട്ട്
1: പിടിക്കുമ്പോഴെന്നുള്ള പാട്ടാണ്. ഓക്കെ, ഉഗ്രം പാട്ടാണ്. ഓക്കെ, ശരി ശരി, താങ്ക് യു.

0: തത്സമയ കാതോട് കാതോടം തുടരുന്നു. ഞാൻ സന്തോഷ് രവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, സന്തോഷമായില്ലേ?
0: അതെ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം, ഞാൻ സുരേഷാണ്.
0: ഓക്കെ,
1: ഒരുപാടാണായി നമ്മള്.
0: അതെ അതെ,
1: ഒരു മാസം, ഒന്നര മാസമായി.
0: അതെ, ശരിയാണ്.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
0: ഇങ്ങനെ പോകുന്നു.
1: മഴ രാവിലെ തൊട്ടേ തുടങ്ങി, രാവിലെ ഇന്നലെ തൊട്ടേ ഉണ്ട് മഴ.
0: അതെ, ഇനി സ്കൂള് തുറക്കും, കുട്ടികള് പോകുന്ന സമയത്തൊക്കെ പെയ്യും ഇനി തൊട്ട് രാവിലെ. അങ്ങനെയൊക്കെ
1: സന്തോഷമാണ്.
0: അവർക്ക്
1: മഴയത്തൊക്കെ നനഞ്ഞാടൊക്കെ ഒരു സന്തോഷം.
0: അവര് കോട്ടൊക്കെ ഇട്ട്, ഇപ്പൊ എല്ലാവർക്കും കോട്ടൊക്കെ ഉണ്ടല്ലേ, തൊപ്പിയും. നല്ല
1: നമ്മള് സൂക്ഷിക്കേണ്ടുന്ന യാത്ര. റോഡ് സൈഡിലായാലും എനിക്ക് കാണാം, ഒരു വണ്ടിക്കകത്ത് രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെ ഇരുത്തിയാണ് അമ്മമാര് കൊണ്ടുപോകുന്നത്. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
0: അത് മാത്രല്ല, ഈ ബാഗുകള് സ്കൂട്ടറിന്റെ സൈഡിലിടും, സൈഡിലോട്ട് ഇട്ടേക്ക്. അത് വല്ല വേറെ വണ്ടിയിലെങ്ങാണോ ഉടക്കിയാല് വലിയ
1: അപകടമാണ്. അത് കാണുമ്പോ നമ്മളെ നെഞ്ചിടിക്കുകയാണ്.
0: ശരിയാണ്,
1: എനിക്ക് വർഷാപ്പായിട്ട് മൂന്നാ നാലേ മീറ്റർ അകലെ ഉള്ള റോഡ്.
0: എപ്പോഴും കാണാമല്ലോ,
1: എപ്പോഴും കാണുന്നുണ്ടത്. അത് അമ്മമാര് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടും മൂന്നും കുഞ്ഞുങ്ങൾ മഴപ്പോട്ടും എല്ലാം ഇട്ടാണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും.
0: ശരിയാണ്.
1: പിന്നെ
0: പോകുന്നു,
1: പ്രോഗ്രാം കൂടുതലൊന്നും അങ്ങനെ വിളിക്കാറില്ല. കഴിഞ്ഞ നമ്മള്
0: സംസാരിച്ചു
1: വിളിച്ചതാണ്.
0: അതെ അതെ,
1: ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. ഞാനൊരു പഴയ പാട്ടാണ് ആവശ്യപ്പെട്ടിരുന്നത്.
0: ഓക്കെ,
1: മലനാട്ടിൽ ഒരു മലയാളി എന്നാണ് തോന്നുന്നു പടത്തിന്റെ പേര്.
0: ഏത് പാട്ടാണ് അത്? നല്ല ദാസേട്ടന്റെ മനോഹരമായ ഒരു പാട്ടാണ്. അതെ അതെ, ഓക്കെ,
1: മലനാടൻ മലയിൽ എന്നാണോ തോന്നുന്നു. വിജയശ്രീ അസുർ അഭിനയിച്ച ഒരു പാടാണ്.
0: ഓക്കെ, പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടുകൂടി ഉടൻ ട്രെയിനിങ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം PCOD. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ, കൺസൾട്ടന്റ്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ

0: തത്സമയ കാതൊടുക്കാതൊരു തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം. ഹലോ നമസ്കാരം.
1: നമസ്കാരം സാറേ.
0: ആരാണ്?
1: ജയ.
0: എവിടുന്നാ വിളിക്കുന്ന? കൊല്ലം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളാണോ? സുഖമായിട്ടിരിക്കുന്നോ? അതെ അതെ, സുഖമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ എന്തായി, കഴിച്ചോ? കഴിച്ചില്ലേ?
1: കഴിച്ചു.
0: ആ പിന്നെ വേറെ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
1: ഇപ്പൊ
0: പാട്ട് ഏതാ ചോദിച്ച? ധനുഷിന്റെ. ഓക്കെ, കേൾക്കാം. പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതൊട്ട് കാത്തൊരു തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: മുണ്ടക്കിൽ നിന്ന് വീണ്ടും കൊച്ചുമോൾ.
0: പേര് അങ്ങനെ ആവും കേട്ടോ, വീണ്ടും കൊച്ചുമോൾ എന്നാവും. അല്ല, അങ്ങനെ ഒരു പേര് വന്ന ഒരു വെറൈറ്റി ആവുമായിരുന്നു അല്ലേ? ആ, വീണ്ടും കൊച്ചുമോൾ. ഫേമസ് ആവും ഉറപ്പാ. പിന്നെ കടയുടെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും, പ്രോഗ്രാമൊക്കെ അതിനൊക്കെ ആയിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? റേഡിയോ അടുത്താന്നിരിക്കുന്ന ആരോ മന്ത്രം ചെല്ലുന്ന കണക്ക് കേൾക്കുന്നല്ലേ. റേഡിയോയുടെ അടുത്താണോ? റേഡിയോ അടുത്താന്നിരിക്കുന്ന ആരോ മന്ത്രം ചെല്ലുന്ന കണക്ക് കേൾക്കുന്നല്ലേ. റേഡിയോയുടെ അടുത്താണോ?
1: വീട്ടിലേക്ക് പുറത്തേക്ക്.

അല്ല, അത് പറയുന്നത് തന്നെ വീണ്ടും കേട്ടോണ്ടിരിക്കുന്നു. കൊറേ ആൾക്കാരെ നിർത്തിയിരിക്കുകയാണ്, അത് ഏറ്റു പറയാനായിട്ട്. അങ്ങനെ കാണും വല്ലതാണോ? ആ ഓക്കെ ഓക്കെ, അത് തന്നെ കാര്യം. ഇടതോട്ട് തിരിക്കാനുള്ളതിന് വലത്തോട്ട് തിരിച്ച്. ഓക്കെ, അപ്പൊ ഇനി പാട്ടിലേക്ക് പോവാം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
4: തത്സമയ കാതോട്ട് കാതോടം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
4: ആരാണ്?
5: ഞാൻ ആലുംമൂട്ടിൽ നിന്നും മിനിയാ വിളിക്കുന്നത്.
4: മിനി, ഏത് ആലുംമൂടാണ്? നമ്മള് കളക്ടറേറ്റിന്റെ അടുത്താണോ?
5: മോദി ആലുംമൂട്.
4: ഓക്കെ ഓക്കെ. ആ,
5: ഞാൻ നേരത്തെ ഒരു വട്ടം വിളിച്ചിട്ടുണ്ട്.
4: ആണല്ലേ, ഓക്കെ. സുഖമായിട്ടിരിക്കുന്നോ?
5: സുഖമായിട്ടിരിക്കുന്നു. ജോലി സ്ഥലത്തുനിന്നാ ഇപ്പൊ വിളിക്കുന്നേ.
4: ആ ഓക്കെ.
5: കൊല്ലത്ത്, മാടനടയിന്ന്.
4: ശരി ശരി, ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിയൊക്കെ നല്ലതുപോലെ പോകുന്നുണ്ടോ?
5: എന്താ സാറേ,
4: ജോലിയൊക്കെ നല്ലതുപോലെ പോകുന്നോ?
5: ആ, ജോലിയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു.
4: കുഴപ്പമൊന്നുമില്ല, ഓക്കെ. ഇങ്ങനെ പോകട്ടെ അല്ലേ. പിന്നെ വീട്ടിൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെന്താ വിശേഷം? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക്
5: എന്റെ അമ്മയുടെ ഓർമ്മ ദിവസമാ.
4: അപ്പൊ അതൊരു കാര്യമല്ലേ നമ്മളെ കുടുംബത്തിൽ.
5: ഏറ്റവും വലിയ കാര്യം അല്ലാതെ വിശേഷം ഒന്നും ഇതാ എനിക്ക്.
4: ആണല്ലേ, എത്രാമത്തെ വർഷമായി?
5: അമ്മ 5 വർഷമായി.
4: 5 വർഷം, ഓക്കെ. അപ്പൊ നാളെ എന്തെങ്കിലും ചടങ്ങൊക്കെ കാണുമായിരിക്കും അല്ലെ വീട്ടില്? അല്ലേ,
5: ചെറുതായിട്ട്.
4: ഓക്കെ, അപ്പോൾ എല്ലാ എന്താണ് അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിലൊരു ആദരാഞ്ജലി. പാട്ട് ചോദിച്ചായിരുന്നോ?
5: പാട്ട് ചോദിച്ചു.
4: പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: തത്സമയ കാതൊടുകാതൊരത്തിൽ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, സ്വാഗതം. അജിത്, ആ ഓക്കെ, എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു.
1: ആ
0: എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലൊക്കെ? ഹലോ, കേൾക്കുന്നുണ്ട്?
1: ആ, മഴ പെയ്തോണ്ടിരിക്കുന്ന മഴയാണ് വിശേഷം, വേറെ പ്രത്യേക വിശേഷം ഒന്നും ഇല്ല.
0: എങ്ങനെ ബഹളമൊക്കെ കേൾക്കുന്നല്ലോ വീട്ടില്? ആണോ, ശരി ശരി, ഇവിടെ കേക്കാം.
1: സാറാ പിന്നെ ഞാൻ പാട്ട് പറഞ്ഞു സാറിന് എല്ലാവർക്കും വേണ്ടി കേട്ടാ.
0: ആണല്ലോ, ഓക്കെ, സന്തോഷം.
1: സാറേ, എനിക്ക് ഒന്നിനെ പറഞ്ഞോട്ടെ?
0: പറഞ്ഞോട്ടെ.
1: ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടുന്ന് പോയി കരുണാപ്പള്ളിയില. അപ്പം അതിന് ആ ചേച്ചിക്കോടൊണ്ടെങ്കിൽ പാട്ടാണ് വെച്ചു
0: കേട്ടോ. ഓക്കെ ഓക്കെ.
1: അവിടെ നിന്ന് എല്ലാവർക്കും എല്ലാവരും തിരിക്കുന്നു പറഞ്ഞേ സാറേ.
0: പറയാം പറയാം. ശരി ശരി, താങ്ക് യു.

0: തത്സമയ കാത്തോട്ട് കാത്തോടും തുടരുന്നു. ഞാൻ സന്തോഷ് രവിപുരം. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?

0: സതി. ആ ഓക്കെ, ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കുന്നല്ലോ. കമ്പനിക്കകത്ത് ശബ്ദമാണോ? ആണോ? നല്ല മഴയുണ്ട്, നല്ല ശബ്ദവും ഉണ്ട്. അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു കേട്ടോ. ആ അപ്പൊ എല്ലാരെയും അന്വേഷണമൊക്കെ അറിയിക്കുക. മേശ്ശേരി മുതലാളി കൂട്ടുകാരി
1: പുളിയുമുളം വെച്ചതും കൂട് ചോറും കൂടെ കൂട്ടി തിന്നാ എന്ത് സുഖമായിരിക്കും.
0: അയ്യോ, ഇതിപ്പോ കേട്ട് വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണും കേട്ടോ.
1: പിന്നെ ഞാൻ വിളിച്ചത് എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേയാ.
0: ആണോ? കൂട്ടുകാരിയുടെ പേരെന്താണ്?
1: എന്റെ ബെസ്റ്റ് കൂട്ടുകാരി വത്സല.
0: വത്സല, ഓക്കെ. വത്സലയുടെ എത്രാമത്തെ ബർത്ത്ഡേയാ?
1: വത്സലയ്ക്ക് വേണ്ടിയാണ് ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയാ ഈ പാട്ട്.
0: അപ്പൊ ഇന്നത്തെ ചൂട് ചീനിയും ചാളയൊക്കെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണോ?
1: അതെങ്ങനെ ജോലി കൊടുത്തായി പോയി.
0: ഓക്കെ ഓക്കെ ശരി, അങ്ങനെ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ
0: ഓക്കെ.

0: തത്സമയ കാതോട് കാതോരം ഈ മഴയത്തും തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474 2931 1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. അതെ അതെ, ആരാണ്? ഉഷ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: സൂപ്പാട്ടിരിക്കാ. ഇന്ന് ജോലിക്ക് പോയില്ല, ഇന്ന് മഴയൊക്കെ അല്ലേ, ഒരു നേരത്തേക്കൊക്കെ ഒന്ന് പോണമായിരുന്നു. കാരണം ഇന്ന് ഞാൻ ജോലി മുടങ്ങി.
0: ഇന്ന് ലീവ് എടുത്തു അല്ലേ?
1: ഇന്ന് ലീവ് എടുത്ത്. പിന്നെ കോർപ്പറേഷനിൽ ഒന്ന് പോണമായിരുന്നു, പോട്ടൊക്കെ വന്ന്.
0: മഴയത്ത് യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ?
1: ബുദ്ധിമുട്ട്, ഭയങ്കര മഴ. അവിടെ ചെന്നപ്പോ സാറന്മാരെല്ലാം ലീവും, പിന്നെ അവിടെ ചെന്നപ്പോ ഫ്ലൈറ്റ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങള്.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് പോകുമ്പോ ചെറിയൊരു വള്ളമൊക്കെ കൈ വെച്ചിരിക്കുന്നത് നല്ലതാ കേട്ടോ. റോഡെല്ലാം മുങ്ങി കിടക്കുക പല സ്ഥലത്തും, തുഴഞ്ഞു അപ്പുറത്തിറങ്ങാമല്ലേ. റോഡിലൊക്കെ നമ്മള് പലയിടത്തും, അതുകൊണ്ട് അപകടങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം പോവേണ്ടതൊക്കെ. കഴിച്ചു കഴിച്ചു.
1: ഞാൻ ഇന്ന് നമ്മളെ സിദ്ദീഖ് മൊരാളിയെ കമ്മില്ല ജോലിക്കാർക്ക് വേണ്ടിയും പുളിയത്തുമ്മക്കയിൽ നിന്ന് വിളിക്കുന്ന കുമാരി ചേച്ചിക്കും വേണ്ടിയാന്ന് പാട്ട് ചോദിച്ചേക്കുന്ന. ഇച്ചിരി മുമ്പേ വിളിച്ച് എന്നെ കുറെ പരാതി പറഞ്ഞു. പാട്ടി വിളിച്ചിട്ട് എനിക്ക് പാട്ട് ചോദിക്കാത്ത എന്താന്ന്.
0: കുമാരിയൊക്കെ മാറിയല്ലേ,
1: വിഷമം
0: കേട്ടോണ്ടിരിക്കുവാണ് കേട്ടോ. വിഷമിക്കണ്ട,
1: അല്ല ഇപ്പൊ വിളിക്കും, എന്റെ ഫോണി ഇപ്പൊ വിളിക്കും.
0: ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം.
1: ജോലി ചെയ്യുന്ന മണിച്ചേച്ചിക്കൊക്കെ വേണ്ടിയാ പാട്ട് ചോദിച്ചേക്കുന്ന കേട്ടോ.
0: ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം.
1: ആ തീർച്ചയായും.

0: തത്സമയ കാതോട് കാതോരം തുടരുകയാണ്. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474239311. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഇത് മുണ്ടക്കൽ നിന്ന് ത്യാഗരാജനാണ്.
0: ആഹാ, നമസ്കാരം ത്യാഗരൻ ചേട്ടാ. കുറെ കാലമായല്ലോ റേഡിയോ വഴി കേട്ടിട്ട്.
1: ഞാനങ്ങനെ വിളിച്ചില്ല.
0: ആണോ? ആ, കുറെ നാളായി. ചുമയൊക്കെ ഉണ്ടല്ലേ? തണുപ്പ് പ്രശ്നമാണോ?
1: ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാട്ട് വിളിച്ച് അവരെ ചതിപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സാറായതൊന്ന് വിളിച്ചതാ. സൗണ്ട് കേൾക്കാമല്ലോ സാറിന്റെ.
0: എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? എങ്ങനെയുണ്ട്
1: വിശേഷങ്ങള്?
0: ആ, വിശേഷമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു ചേട്ടാ. എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? എങ്ങനെയുണ്ട്
1: ചെക്കപ്പിനൊക്കെ? പമ്പിങ് വളരെ മോശമാണ്.
0: ആ ആ,
1: ഇപ്പൊ 22-ാം ചെക്കപ്പില് 35 കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കൊരു 60-70 പമ്പിങ് ഉണ്ടെങ്കിലേ ശരിയാവട്ടെ.
0: മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? ശരിയായി വരും. അത്
1: ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏറെയൊക്കെ പരിശോധിച്ച് ഇപ്പൊരു പോരായ്മകളൊക്കെ ഉണ്ട്. ചെറിയ പോരം നേരം നടക്കാൻ സൈക്കിളൊന്നും
0: എടുക്കണ്ടെന്ന് പറഞ്ഞു.
1: സൈക്കിൾ ഇപ്പോഴും സാറ് പറഞ്ഞത് അടിയുള്ളൂ. സൈക്കിൾ എടുക്കുന്ന
0: പിന്നെ അധികം കട്ടിയുള്ള ജോലിയൊന്നും
1: കഴിക്കുന്നു.
0: ഭാരം എടുക്കുക അങ്ങനെയൊക്കെ ഉള്ള
1: അടിമപ്പണം റേഡിയോ വഴി പരിചയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്.
0: ഓക്കെ ചേട്ടാ.
1: മുണ്ടക്കൽ ചായരായ.
0: ഓക്കെ, എന്തായാലും സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: തത്സമയ കാതോട് കാതോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആരാണ്?
2: ഹെലൻ.
1: ഹെലൻ എവിടുന്നാ വിളിക്കുന്നത്?
2: പട്ടത്താനം.
1: ആ, കൊറേ നാളുകളായി കേട്ടിട്ട്. സുഖായിട്ടിരിക്കുന്നോ?
2: പറ്റിയില്ല.
1: ആണോ? ആ, സുഖായിട്ടിരിക്കുന്നോ?
2: നടുവേദന
1: ആണല്ലേ. ആ ആ, സംസാരത്തിൽ തന്നെ അതൊരുപോലെ ഒരു തോന്നുന്നുണ്ട്. ഡോക്ടറെ കാണിച്ചോ?
2: ഇല്ല ഇല്ല, ഇന്ന് വൈകിട്ട് പോണം.
1: ആണല്ലേ. ഓക്കെ ഓക്കെ. വൈകുന്നേരത്തൊക്കെ മഴയാണ്, അപ്പൊ അതിന് മുമ്പേ പോയില്ല. ഓക്കെ. ആ ആ, ഓക്കെ ഓക്കെ. പിന്നെ അപ്പൊ ഇനി എന്തോന്ന് ചോദിച്ചാ, വേദനയാണല്ലോ ഇപ്പൊ പ്രധാനമായിട്ട് നിക്കുന്നത്.
2: വേദനയാ
1: പ്രധാനം. ഓ ഓ, കുഴപ്പമില്ല. ഡോക്ടറെ ഒക്കെ കാണുമ്പോഴത്തേക്ക് റെഡിയാവും. റെഡിയായല്ലേ പറ്റൂ. ഓക്കെ, പാട്ട് ചോദിച്ചായിരുന്നോ? ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം.
2: ഓക്കെ
1: ഓക്കെ.

0: തത്സമയ കാതോട് കാതോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2913-1111. അപ്പൊ ഇനിയിപ്പോ സമയം 2:25 ആയിട്ടിരിക്കുകയാണ്. അപ്പോ പെട്ടെന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കുക. കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: രാമങ്കുളങ്ങര ബിന്ദു.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് ബിന്ദു? വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
0: മനസ്സിലായി മനസ്സിലായി. കൊറേ നാളായില്ലേ അല്ലേ? ആ, ഉത്സവ സമയത്ത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നോ?
1: സുഖായിരിക്കുന്നു.
0: ഓക്കെ, പിന്നെ പാട്ട് ചോദിച്ചോ?
1: പാട്ട് പറഞ്ഞു.
0: ആ,
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, പാട്ടിലേക്ക് പോവാം.
1: ഓ ശരി ശരി.
0: ഓക്കെ ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
5: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
6: വീട്ടിൽ മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും കർഫ്യൂ ഏർപ്പെടുത്തണോ? അതിന് ടൈം ടേബിൾ ആവശ്യമാണ്.
5: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിലെ തത്സമയ കാതോടുകാതോരം. നിങ്ങളോടൊപ്പം ഉള്ള ഞാൻ സന്തോഷ് ഇരുവരമാണ്. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
8: ഹലോ.
7: ഹലോ, നമസ്കാരം. ഹലോ, ഇതാരാണ്? റിച്ചു. റിത്തിക്ക്? ആഹാ, അടിപൊളിയാണല്ലോ. ഏ മോനെ, എന്തോ ഇപ്പൊ LKG ആണോ UKG ആണോ? LKG. മിടുമിടുക്കൻ കേട്ടോ. ഏ, ഏതാ? മിടുക്കനാണ് കേട്ടോ. പാട്ടൊക്കെ പാടുന്ന ആളല്ലേ, എനിക്കറിയാം. മോ ഒന്ന് പാടിയേ. ഹലോ, പാട്ടറിയോ മോൻ? ഏതെങ്കിലും പാട്ട് പാടണോ? അറിഞ്ഞൂടാ. ഓക്കെ, കുഴപ്പമില്ല. മോൻ ഏത് പാട്ടാ കേൾക്കേണ്ടത്? പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മിടുക്ക. എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. ഏതാ?

0: തത്സമയ കാതോട്ട് കാതോടും തുടരുകയാണ്. ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 0474 2931 1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?
1: പാട്ടൊക്കെ ഉണ്ടോ?
0: പാട്ടൊക്കെ ചെറുതായിട്ടുണ്ട്. അങ്ങനൊന്നും ഇല്ല, നമുക്ക് വലിയ സീസൺ ഒന്നും ഇല്ലല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും.
1: ഓക്കെ,
0: താങ്ക് യു. പേര് പറഞ്ഞില്ല.
1: ഞാൻ കടപ്പാക്കടയിൽ നിന്ന് പ്രസന്ന.
0: ഓക്കെ ഓക്കെ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? കുറെ നാളായി അല്ലേ സംസാരിച്ചിട്ടൊക്കെ.
1: സന്തോഷ്, കുറേ നാളായല്ലോ വന്നിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കാൻ.
0: അല്ല, ഞാൻ കഴിഞ്ഞ 4-ാം തീയതി ഉണ്ടായിരുന്നു. അല്ല സോറി, 4-ാം തീയതി ഇന്നാ, 25-ാം തീയതി ഉണ്ടായിരുന്നു. 25 മെയ് 25. അതെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. പിന്നെ
1: നമ്മള് തമ്മിൽ കണ്ടിട്ടുണ്ട്, അതാ സ്വകാര്യം
0: ചോദിക്കുന്നത്.
1: മതിലുകൾക്കപ്പുറമപ്പുറമല്ലേ?
0: അതെ അതെ, കണ്ടിട്ടുണ്ട്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ ചേച്ചി?
1: ആ സുഖം തന്നെ,
0: സുഖം. ഓക്കെ, എന്നാ പിന്നെ പാട്ടിലേക്ക് പോകാം.
1: ഓ ശരി.
0: ഓക്കെ.

0: തത്സമയ കാതൊടുകാതൊരം തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
2: The person you are speaking with has put your call on hold. Please stay on the line.
0: Hello. Hold ആയി പോയോ? ഹോൾഡ് ആയി പോയി അല്ലേ? ആ ഓക്കേ. ആ പേര് പറഞ്ഞില്ല. അയ്യോ, ഒത്തിരി കാലം ആയല്ലോ മഹേന്ദ്ര കേട്ടിട്ട്. ഇവിടെങ്ങും ഇല്ലേ?
1: അയ്യോ,
0: കിട്ടിയപ്പോ ഹോൾഡ് ആവുകയും ചെയ്ത്. എന്തായാലും ഹോൾഡ് മാറി ഇല്ലേ? ഇപ്പൊ ഇവിടെ ഉണ്ടാ? അങ്ങ നീരാവിലാണോ? മങ്ങാടുണ്ട്. ആ പിന്നെ അങ്ങോട്ടൊക്കെ പോകാറുണ്ടോ നീരാവിലോട്ടൊക്കെ? അതൊരു ശരിയാണല്ലേ, പഴയ കാലം അല്ലല്ലേ ഇല്ലേ? ഒരു ചടങ്ങായിരുന്നു. ഇപ്പൊ എന്തായാലും പെട്ടെന്ന് മിന്നല് പോലെ എത്താം. അല്ല ആ റോഡ് വന്നപ്പോ തന്നെ, അല്ല അന്ന് ഈ താനിക്ക റോഡ് ഇത് വന്ന മംഗള റോഡ് വന്നപ്പോ തന്നെ കുറച്ച് ആശ്വാസമായിരുന്നു അല്ലേ അഞ്ചാലും മൂടുകാർക്ക്?
1: വലിയ
0: ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് അതുപോലെ ഈ ഇരവിപുരത്ത് റെയിൽവേ പാലം വന്നപ്പോഴോടുകൂടി ഞങ്ങൾക്കും കുറച്ച് എളുപ്പമായി പള്ളിമുക്കിലെത്താൻ. അതുകൊണ്ട് കുറച്ച് പേര്
1: നേരത്തെ
0: അതുണ്ട് അതുണ്ട്. പിന്നെ ഈ പിന്നെ ഹൈവേ കൂടെ പോകുമ്പം കറക്റ്റ് സ്ഥലം ഇറങ്ങി, പ്രത്യേകിച്ച് ഈ കൊട്ടിയം ചാത്തനൂർ ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തിനെ കുറിച്ചൊക്കെ ബോധമില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ കണക്ക് കല്ലുവാതക്കിൽ നിന്ന് വിട്ടാ പാരിപ്പള്ളി പോയാൽ തിരിഞ്ഞു വരാനൊക്കത്തുള്ളൂ.
1: സർവീസ് റോഡിൽ കൂടെ പോകുന്നതിന് പകരം ടോപ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തായിരിക്കും.
0: ആ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടാ കാണുന്ന കൊട്ടിയം താഴെ കൂടെ പോകുന്നു, അതുപോലൊക്കെ
1: തോന്നുന്നു. സർവീസ് റോഡിൽ പോയില്ലെങ്കിൽ എംഎൽഎ പോകണമെങ്കിൽ സർവീസ് റോഡിൽ കൂടെ പോയില്ലെങ്കിൽ ചിലപ്പോ ടോപ്പിൽ കൂടെ കയറി പോയാൽ ചിലപ്പോ കൊട്ടിയെത്തി ഇറങ്ങേണ്ടി വരും.
0: ആ അതെ അതെ. പിന്നെ ഈ കല്ലുവാതക്കൽ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്നാ പിന്നെ പാരിപ്പള്ളിയില് സൈഡ് അല്ല, പാരിപ്പള്ളിയിലും അല്ല, പാരിപ്പള്ളി സർവീസ് റോഡിൽ കൂടെ കയറി അകത്ത് ഇറങ്ങി തിരിഞ്ഞു വരണം കല്ലുവാതക്കൽ എത്താൻ. ആ വണ്ടിയിൽ പെട്രോൾ ഒക്കെ അഡീഷണൽ ആയിട്ടൊക്കെ അടിച്ചിട്ടിരിക്കണം, ചിലപ്പോ ഇത് കുറച്ചുകൂടെ അഡീഷണൽ പോകേണ്ടി
1: വരും.
0: ഓക്കെ,
1: പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നിച്ചിരി നേട്ടം പറഞ്ഞ താണിക്ക മുക്കി വഴി പോകേണ്ടതിന് പകരം നമുക്ക് 10 മിനിറ്റ് കൊണ്ട് സർവീസ് റോഡിലായാലും നമുക്ക് വീട്ടിൽ ചെല്ലാം. നീരാവിലൊക്കെ പോകാനും ഇങ്ങോട്ട് പോകാനും കൊല്ലത്ത് അങ്ങനെയുള്ള സൗകര്യം ഉണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്.
0: ഇനി അതങ്ങ് ശീലമാവും എല്ലാം ഒരേ രീതിയിൽ, എല്ലാം അങ്ങ് ശീലമാവും. ശീലമായല്ലേ പറ്റത്തുള്ളൂ.
1: എല്ലാം റെഡിയായി വരുമ്പോൾ കംപ്ലീറ്റ് പൂർത്തിയാകുമ്പോഴേ അതിന്റെ ഒരു സൗകര്യം നമുക്ക് കിട്ടത്തുള്ളൂ.
0: അതെ അതെ, വർഷങ്ങൾ
1: എടുക്കുമായിരിക്കും.
0: എന്തായാലും സന്തോഷം. പാട്ട് ചോദിച്ചായിരുന്നോ?
1: ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.

0: തത്സമയ കാതോടുകാതോരം അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? എന്താണ്ട് സുഖമായിട്ടിരിക്കുന്ന ജയൻ? ഇപ്പോഴെവിടുണ്ട്?
1: ഞാനിപ്പോ പരവൂര്.
0: ഓക്കെ, ജോലിയൊക്കെ
1: എങ്ങനെ? ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോകാം.
1: ഓ പിന്നെ.
0: ഓക്കെ ഓക്കെ.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസെൽത്ത് ഡി ബി എം മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം അതിനകത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ് അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: കോളിലേക്ക് പോകാം. ഹലോ ഹലോ
6: ഹലോ
5: ഹലോ നമസ്കാരം.
6: ഹലോ
5: നമസ്കാരം. ആരാണ്?
6: ഞാൻ സുരേഷ്.
5: എവിടുന്നാ സുരേഷ് വിളിക്കുന്ന?
6: ചന്നാത്തോപ്പ്.
5: ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഏതായാലും അവസാനത്തെ കോളറാണെന്ന്
6: തോന്നുന്നു.
5: ഓക്കെ, അതാണ് നമ്മളെല്ലാം പോസിറ്റീവ് ആയിട്ട് കാണണമല്ലോ അല്ലേ. പിന്നെ ഇനി നമ്മൾ അതിന്റെ അതുമായിട്ട് നമ്മൾ അങ്ങ് യൂസ്ഡ് ആവും, ശീലമാവും അല്ലേ. ഈ ചൂട് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ നമ്മൾ കുറെ ആദ്യമൊക്കെ പുതിയതായിട്ട് കാണുന്ന കണക്കൊക്കെ തോന്നും, പിന്നെ ഇത് ശീലം. നേരം വിളക്കുമ്പഴേ അങ്ങ് തുടങ്ങുന്ന മഴയും അർദ്ധരാത്രിയും ഇടവേളകളില്ലാത്ത മഴകളൊക്കെ വരും. വരട്ടെ അല്ലേ. ഇപ്പൊ എവിടെ, വീട്ടിൽ നിന്നാണോ സംസാരിക്കുന്ന?
6: വീട്ടിൽ നിന്നാ.
5: ആണല്ലേ. ഓക്കെ ഓക്കെ.
6: സുരേഷ് പെരുന്നാടില്ലേ?
5: ആ
6: സുരേഷ് പെരുന്നാടിന്റെ ഒരു സംഗീത സ്കൂളുകളുണ്ട് ഞങ്ങൾ ആട്ടം ഓടുന്നിടത്ത്.
5: ആണല്ലേ. ഓക്കെ. അപ്പൊ എപ്പോഴും കൂട്ടുകാരനാണോ?
6: ഹംസധ്വനി, ഹംസധ്വനി എന്ന് പറയുന്നത്.
5: ആ ശരി.
6: അതിന്റെ മുമ്പിൽ ആട്ടം ഓടുന്നത്.
5: അപ്പൊ സംഗീത സാന്ദ്രമായിരിക്കുമല്ലോ ഓട്ടോ സ്റ്റാൻഡ്
6: വൈകുന്നേരം.
5: ആ അതൊരു ഭാഗ്യം തന്നെ അല്ലേ. ഇടയ്ക്ക് പാട്ടൊക്കെ കേട്ടിരിക്കാമല്ലോ ഓട്ടോ ഇല്ലാത്തപ്പോ. പാട്ട് മാത്രം കേട്ടിരുന്ന കാര്യം നടക്കത്തില്ലല്ലേ. ഓക്കെ ഓക്കെ. എന്നാ പാട്ടിലേക്ക് പോകാം. പാട്ട് ചോദിച്ചായിരുന്നു. ഓക്കെ ഓക്കെ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലിപ്പോൾ വളർച്ചയുടെ പടവുകൾ ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: വളർച്ചയുടെ പടവുകളിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുട്ടികളുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടമാണ് പഠനം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പഠന വൈകല്യത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ രോഷ്ണി മുഹമ്മദ് കുഞ്ഞാണ്. സ്വാഗതം മാം പരിപാടിയിലേക്ക്.
2: താങ്ക് യു
1: മാം. ഇന്നത്തെ നമ്മുടെ പേരൻസിന്റെ ആയാലും കുട്ടികളുടെ ഒക്കെ ആയാലും ഏറ്റവും ഒരു ടെൻഷൻ പിടിച്ചൊരു ഘട്ടം എന്ന് പറയുന്നതാണ് ഈ പഠനം എന്ന് പറയുന്നത്. അതില് എന്തെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, അയ്യോ എന്റെ കുഞ്ഞിന് ഇനി പഠന വൈകല്യം ഉണ്ടോ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചിലപ്പോൾ ഇടത് കൈ കൊണ്ടായിരിക്കും വലത് കൈ കൊണ്ടായിരിക്കും എഴുതി തുടങ്ങുന്നത്,

0: എല്ലാം കൺഫ്യൂഷൻ തുടങ്ങുകയാണ്. മാം, ഇപ്പം ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, എന്താണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ചെയ്യുന്നത് എന്നുള്ളത്. പൊതുവെ ഈ റോളിലുള്ളവർ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നതെന്ന് നമ്മുടെ പൊതുജനങ്ങൾക്ക് പൊതുവെ അവയർനെസ് കുറവാണ്. അപ്പം അത് തന്നെ നമുക്ക് തുടങ്ങാം.
1: നമ്മുടെ ഒ പിയിൽ തന്നെ ആണെങ്കിലും പേരൻസ് ബാക്കിയുള്ള തെറപ്പിസ്റ്റിനെ കാണാൻ വരുമ്പോൾ തന്നെ ആണെങ്കിലും നമ്മുടെ ബോർഡ് കണ്ടിട്ട് അവിടെ എല്ലാവരും ചോദിക്കാറുള്ളതാണ്, എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ബാക്കിയുള്ള തെറപ്പി റൂമുകളിലൊക്കെ ആണെങ്കിലും പ്ലേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട്, നമ്മുടെ റൂമിൽ മേശയും കസേരയും മാത്രമാണ് കാണാറുള്ളത്. എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, എല്ലാ നോർമൽ കുട്ടികളെയും അവരവരുടെ രീതിക്ക് സ്കൂളിലെ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരെയും മലയാളം പഠിപ്പിക്കുന്നവരെയും സബ്ജക്ട് വൈസ് ഉള്ളവരെയെല്ലാം നമ്മൾ എഡ്യൂക്കേറ്റേഴ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പം ആ എഡ്യൂക്കേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്പെഷ്യൽ വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദർ ഇസ് സംതിങ് സ്പെഷ്യൽ. സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒരു കുട്ടിക്ക് എവിടാണോ ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടുള്ള ഏരിയ കണ്ടുപിടിച്ച് അസസ്മെൻ്റ് എല്ലാം നടത്തി അവരെ ആ ഏരിയയിൽ എങ്ങനെ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം, സമൂഹത്തിന്റെ മുമ്പിൽ അവരെ കളിയാക്കാതെയോ അല്ലെങ്കിൽ അവരെ പോരായ്മയ്ക്കൊരു പിന്നോട്ട് നിൽക്കാതെയോ ഇല്ലാത്ത രീതിയിൽ നമുക്ക് അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആസ് എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഞങ്ങൾ കുട്ടികളുടെ തലം മനസ്സിലാക്കി, അതായത് കറണ്ട് ലെവൽ എന്ന് ഞങ്ങൾ പറയും, അവർ നിൽക്കുന്ന ആ കറണ്ട് ലെവൽ മനസ്സിലാക്കി അവിടുന്ന് അവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാറാണ് പതിവ്. അതാണ് ഞങ്ങളുടെ റോൾ എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന കണക്ക് എഡ്യൂക്കേഷൻ മാത്രമല്ല അവരുടെ ലൈഫ് സ്കിൽസിനകത്ത് അതേ കണക്ക് തന്നെ എല്ലാ മേഖലയിലും ഒരു കുഞ്ഞിനെ ഏതൊക്കെ മേഖലയിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാം. അപ്പൊ പോർ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികളുണ്ട്, അവരെയും ഞങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ പല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ലൈഫ് സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ ഡ്യൂട്ടിയാണ്.
0: ഓക്കെ മാം, ഇപ്പം ഈ ഒരു പ്രൊസീജിയേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്? ഇപ്പം നമുക്കറിയാം എന്തൊരു കാര്യം എടുക്കുമ്പോൾ അതിനകത്തൊരു പാനൽ ഉണ്ടാകും, അതിനകത്ത് സൈക്യാട്രിസ്റ്റ്, അങ്ങനെ പീഡിയാട്രീഷ്യൻ, അങ്ങനെ എല്ലാം ഒരു ഒരു വിങ്ങായിട്ടാണല്ലോ വരുന്നത്. നമ്മപ്പം ഇതിനകത്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും വരുന്നത്?
1: ട്രാവൻകൂർ മെഡ് സിറ്റിയിൽ നമ്മളൊരു CDC, അതായത് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞൊരു വിങ്ങാണ് ഞങ്ങളുടെ അവിടെ ഉള്ളത്. അവിടെ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, അതായത് ഞങ്ങളുടെ HOD എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മീര മാം ആണ്. മാമിന്റെ അണ്ടറിലാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത്, അതായത് ഞങ്ങളൊരു ടീമായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ഡെവലപ്മെന്റ് തെറാപ്പി ഉണ്ട്, അതിനോടൊപ്പമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനും. ഇതെല്ലാം കൂടെ ഒരു ടീമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കൊരു കുഞ്ഞിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ആദ്യമേ വരുമ്പോൾ അവിടെ ഇനിഷ്യൽ അസസ്മെന്റ് ആണ് നടക്കുന്നത്, അത് മാമിന്റെ അടുത്താണ്, ഡെവലപ്മെന്റ് പീഡിയാട്രിഷ്യൻ മാമിന്റെ അടുത്താണ് നടക്കുന്നത്. മാം ആണ് ആദ്യമേ ക്ലയന്റിനെ കാണുന്നത്. ഈ പറയുന്ന പേരൻസിന്റെ കൺസേണും അവരുടെ പോരായ്മകളും കുഞ്ഞിനെയും ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഷീ വിൽ ഡിസൈഡ് എന്ത് തെറാപ്പി അല്ലെങ്കിൽ എന്ത് അസസ്മെന്റ് ആണ് ഈ കുട്ടിക്ക് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്തതിന് ശേഷം മാം അസൈൻ ചെയ്തിട്ടാണ് നമ്മളിലേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന അസസ്മെന്റ് ടൂൾസ് ഉണ്ട്, അത് മാൻഡേറ്ററി ആയിട്ടുള്ള അസസ്മെന്റ് ടൂൾസ് ആണ്, അത് യൂസ് ചെയ്താണ് നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യാറേ ഉള്ളൂ. അസസ്മെന്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയെ കണ്ടുകൊണ്ട് മാത്രം ഒബ്സർവേഷന്റെ പേരിൽ മാത്രം നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. പേരൻസും പലതും കണ്ടിട്ടും യൂട്യൂബിൽ നോക്കിയിട്ടും ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടും ഒക്കെ നമ്മളോട് വന്നിട്ട് ചോദിക്കാറുണ്ട്, മാം എന്റെ കുട്ടിക്ക് ADHD ആണോ, മാം എന്റെ കുട്ടിക്ക് ASD ആണോ, എന്താണ് എന്റെ കുട്ടിയുടെ പ്രശ്നം, ലേണിംഗ് ഡിസബിലിറ്റി ആണോ, ലേണിംഗ് എന്താണെന്നുള്ളതും അറിയാൻ വയ്യാതെയാണ് അവർ നമ്മുടെ OP-യിലേക്ക് ഓടി വരും. അപ്പൊ അതിന് നമ്മുടെ OP-യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ അവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ടീം കൊണ്ട്.
0: സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ റോൾ മാം പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ എന്തൊക്കെ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മളിപ്പം കോമൺലി എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ലേണിംഗ് ഡിസേബിലിറ്റി, അല്ലെ പഠന വൈകല്യം എന്താണ്, അതുപോലെ തന്നെ ലേണിംഗ് ഡിഫിക്കൽറ്റി, ഇത് തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മാം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
1: ലേണിംഗ് ഡിഫിക്കൽറ്റിയും ലേണിംഗ് ഡിസബിലിറ്റിയും എൻ്റർലി ഡിഫറെന്റ് ആണ്, രണ്ടും രണ്ട് ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ആണ് ഉള്ളത്, അത് മിസ്ഗൈഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ലേണിംഗ് എന്ത് കണ്ടാലും എന്ത് പ്രോബ്ലം കണ്ടാലും പേരൻസ് വിചാരിക്കുന്നത് എന്താണത് ലേണിംഗ് ഡിസബിലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടാണ് പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ബട്ട് നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു കുട്ടിക്ക് ഈ പറയുന്ന കണക്ക് നമ്മളൊരു ക്ലാസ്സിൽ കൊണ്ടുവന്നിരുത്തുകയാണ്, അവിടെ അവൻ്റെ എൻവയൺമെന്റിൽ അവന് പറ്റുന്നില്ല, ആ ക്ലാസ്സിലുള്ള ബോർഡ് അവന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കുഞ്ഞിന് ഒരിക്കലും ബോർഡിലുള്ളത് കോപ്പി ചെയ്ത് എഴുതാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് മിസ്റ്റേക്സ് വരുമ്പോൾ പേരൻസിൻ്റെ അടുത്ത് ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് പറയും. വീട്ടിൽ വരുമ്പോൾ പേരൻസ് കുട്ടിയെ വഴക്ക് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴും പേരൻസ് വിചാരിക്കുന്ന എന്താണ്, അയ്യോ ഇത് ലേണിംഗ് ഡിസബിലിറ്റി കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് പറ്റാത്തത്. പക്ഷേ ഒരു മെയിൻ ഫാക്ടറാണെന്ത്, അവന് കണ്ണിന് എന്തെങ്കിലും വിഷൻ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ നോക്കുക. ഒരു കുട്ടി ഇപ്പോൾ ബോർഡിൽ എഴുതുന്നത് കറക്റ്റായിട്ട് നോട്ടിലേക്ക് പകർത്തുന്നില്ലെങ്കിൽ അത് ഉടനെ ലേണിംഗ് ഡിസബിലിറ്റി അല്ല. നമ്മൾ ഉടനെ അവൻ്റെ വിഷൻ നോക്കുക, എന്നിട്ട് അതിന് വേണ്ടുന്ന അവിടെ കുറെ അക്കോമഡേഷൻസ് നമ്മൾ ചെയ്യുക. എന്നിട്ടും അവന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനുള്ള അസസ്മെന്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കുഞ്ഞിന് വീട്ടിൽ പഠിക്കാനായിട്ട് ഒരു എൻവയൺമെന്റ് ഇല്ല. കുഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ വഴക്കും അടിയും അങ്ങനെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പഠിക്കാൻ പറ്റില്ല. അതും അവനൊരു ഡിഫിക്കൽട്ടിയാണ്. അവൻ ആ എൻവയൺമെന്റിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പേരൻസിന്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെ വരുമ്പോഴും അതൊരു ഡിഫിക്കൽട്ടിയാണ് കുഞ്ഞിന്റെ. പിന്നെ ഒരു ഡിഫിക്കൽട്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവന് ചിലപ്പോൾ ചെറിയൊരു സപ്പോർട്ട് അവിടെ ആവശ്യം കാണും, അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന രീതികൾ തെറ്റായിരിക്കാം. എല്ലാവർക്കും ഇപ്പം എഴുതി പഠിക്കും, അവൻ പഠിക്കുന്ന രീതികൾ തെറ്റായിരിക്കാം. എല്ലാവർക്കും ഇപ്പം എഴുതി പഠിച്ചാൽ മനസ്സിലാവില്ല, വായിച്ച് പഠിച്ചാൽ മനസ്സിലാവില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്, ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പം ഓരോ കുട്ടിക്കും ഓരോ ലേണിംഗ് സ്റ്റൈലായിരിക്കാം. അപ്പം പക്ഷേ അവനൊരു ട്യൂഷൻ ക്ലാസ്സിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോഴോ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കുന്നത് എല്ലാവരും എഴുതി പഠിക്കുക, അപ്പൊ അവനും എഴുതി പഠിക്കുക. പക്ഷെ അവനായി എഴുതുന്നത് അവന് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പൊ അതും അവൻ്റെ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടിയാണ്. റോങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വരുമ്പം തന്നെ അവിടെ ഒരു ഡിഫിക്കൽട്ടി വന്നു കഴിഞ്ഞു. അപ്പൊ എന്താണെന്നുള്ളത് നോക്കണം നമ്മൾ, എന്നിട്ടേ നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ന്യൂറോ പ്രോബ്ലം ആണ്. അതൊരിക്കലും നമുക്ക് ക്യൂറബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. പല പേരൻസും നമ്മളടുത്ത് വന്നിട്ട് ചോദിക്കുന്നതാണ്, മാം ഇത് എത്ര നാളുകൊണ്ട് ശരിയാവും? ഒപ്പിയിൽ വന്ന അസസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദ്യം അതാണ് പേരൻസിന്റെ, ഇത് എത്ര നാളുകൊണ്ട് നേരെയാവും, നമുക്ക് എത്ര സെഷൻസ് വേണ്ടി വരും. അങ്ങനെയാണ് അവരുടെ ഡൗട്ട് വരുന്നത്. നമ്മ ഓരോ കുട്ടിയും ഇൻഡിവിജ്വലി ഓരോ രീതിയിലാണ് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കുന്നതും ആ ഒരു രീതിയിലാണ്. ഇപ്പൊ ഒരു കുഞ്ഞിന് ചിലപ്പോ വായിച്ചാൽ മനസ്സിലാവും, കുറെ തവണ കേൾക്കുമ്പോൾ മനസ്സിലാവും. ചില കുട്ടികൾക്കാണെങ്കിൽ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചാലേ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ചിലർക്ക് പെട്ടെന്ന് അക്ഷരങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് സെൻസറി മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സിലാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. അതിനാണ് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉള്ളത്. പിന്നെ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്സ് ആണുള്ളത്. ഒന്ന് വായനയിലുള്ള ബുദ്ധിമുട്ട്, രണ്ട് എഴുത്തിലുള്ള ബുദ്ധിമുട്ട്, മൂന്നെന്ന് പറഞ്ഞാൽ കണക്കിൽ ഉള്ള ബുദ്ധിമുട്ട്. ഇത് മൂന്നിനും മൂന്ന് പേരുണ്ട്. അതായത് ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ മൂന്നിൻ്റെയും പേര് പറയുന്നത്. അപ്പൊ നമ്മൾ വായനയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞിന് നമ്മൾ വായിക്കാനായിട്ടൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു വേർഡോ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അത് കാണുന്നതിന് മുമ്പേ ഗസ് ചെയ്ത് ഒരു വേറൊരു വാക്കായിട്ട് വായിക്കും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ദാറ്റ് ആയിരിക്കാം, പക്ഷെ അവൻ പെട്ടെന്ന് ടി എച്ച് കാണുമ്പോൾ ഡീസ് എന്നോ ദിസ് എന്നോ ദാൻ എന്നോ ദെമ്മെന്നോ എന്ത് വേണമെങ്കിലും അവനവിടെ ഗസ് വർക്കാണ് കുഞ്ഞുങ്ങൾ. ഇത് ഇങ്ങനെ വരുന്നതെല്ലാം ഡിസബിലിറ്റി ആണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ചില എക്സാമ്പിൾസ് പറയുന്നേ ഉള്ളൂ. അതും ഈ പറയുന്ന കണക്ക് നമ്മൾ ഏത് പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ അസസ്മെന്റ് ആണ് ചെയ്യുന്നത്. അസസ്മെന്റ് ടൂൾസ് ഉണ്ട്, അത് ഉപയോഗിച്ച് അസസ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കുഞ്ഞിന് വായനയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ലേണിംഗ് ഡിസബിലിറ്റിയിലുള്ള ഡിസ്ലെക്സിയ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഡിസ്ഗ്രാഫിയ വരുമ്പം എഴുത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് അക്ഷരങ്ങൾ അവർ എത്രയൊക്കെ നോക്കിയാലും അവർക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റില്ല, ലൈൻ ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റില്ല, പെൻസിൽ നല്ലതുപോലെ പിടിക്കാൻ പറ്റില്ല, അക്ഷരങ്ങൾ എഴുതുമ്പോഴത്തേക്കും തിരിഞ്ഞു പോകും, കണ്ടിന്യൂസ് ആയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരും,
0: അങ്ങനെ ബി എഴുതുമ്പോൾ ഡി
1: റിവേഴ്സൽസ് വരിക, അങ്ങനെയൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇതും ഒക്കെ നമ്മൾ അസസ് ചെയ്ത് അവരെ അക്കാഡമിക് ലെവലിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അസസ്മെന്റ് ടൂൾസ് ഉപയോഗിച്ച് അസസ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോഴത്തേക്കും പ്യുവർലി കണക്കാണ്. അപ്പം നമുക്ക് അതിനകത്തെന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളെ എത്ര നമ്മൾ പ്ലസ് ഓർ മൈനസ് സൈൻസ് ഒക്കെ പഠിപ്പിച്ചാലും ഇവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, തിരിഞ്ഞു പോകും, പ്ലസ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യും, മൈനസ് ചെയ്യേണ്ടത് പ്ലസ് ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് എത്ര പഠിപ്പിച്ചാലും കുഞ്ഞുങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കില്ല. അപ്പൊ പേരൻസ് നമ്മളടുത്ത് വരുമ്പം പറയുന്നത്, മാം ഇവനെ ഞാൻ ടേബിൾസ് പഠിപ്പിക്കും, അവൻ ഇന്ന് പഠിക്കും, നാളെ മറന്നു പോകും. അവർക്ക് നല്ല രീതിയിൽ മെമ്മറി ലോസ് ആണ്. പക്ഷേ ഇവർ മെയിൻ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരൻസ് വരുമ്പോൾ നമ്മളടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി എല്ലാത്തിനും നല്ല ബുദ്ധിയാണ് മാം, പക്ഷേ അവന് പഠിത്തത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് അവനെ ബുദ്ധിമുട്ടും മറവിയും ഒക്കെ വരുന്നത് എന്നാണ്.

0: അവരും പറയാറുള്ളത്. അതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ബാക്കി അവർക്ക് ഐക്യൂലൊന്നും യാതൊരുവിധ പ്രശ്നമുള്ള കുട്ടികളല്ല. അവർക്ക് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് പഠനത്തിലാണ് പ്രശ്നം, അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽട്ടിയും എൻ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമ്മൾ ആദ്യമേ നോക്കുക, കുഞ്ഞിന് ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ചില കുട്ടികൾക്ക് ഈ പറയുന്ന കണക്ക് കേൾവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് ടീച്ചേഴ്സ് പറയുന്നത് ക്ലാസ്സിൽ കേൾക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ അവർക്ക് അറ്റൻഷൻ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അതല്ല ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഭയങ്കര മ്യൂസിക്കും ഇതും ഒക്കെ ആയിട്ട് വീട്ടിൽ അവർ പഠിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും യൂഷ്വലി രാത്രിയൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുന്നത്. അപ്പൊ വീട്ടിൽ ബാക്കിയുള്ളവർ അപ്പുറത്തെ റൂമിൽ ടി വി ഇട്ടിട്ട് കുഞ്ഞിനെ മറ്റൊരു റൂമിൽ ഇരുത്തി പഠിയെന്ന് പറയുമ്പോൾ ഇവന് ഏതൊരു കുട്ടിക്കാണെങ്കിലും ശ്രദ്ധ എവിടെയായിരിക്കും? സൗണ്ടിലോട്ടായിരിക്കും. അപ്പൊ നമ്മള് ആദ്യമേ സറൗണ്ടിങ്സ് കറക്റ്റ് ആക്കുക, അതിനുള്ളൊരു സറൗണ്ടിങ് ഒരുക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ബ്ലെയിം ചെയ്യാനായിട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ എന്താണ് അവന്റെ ഇഷ്യൂ എന്നുള്ളത് ആദ്യമേ നമ്മൾ നോക്കുക. അതിപ്പോ ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും അതിന് ഒരുപോലെ മുൻകൈ എടുക്കുക.
1: മാം, യൂഷ്വലി ഇപ്പൊ കുട്ടി ടെൻത്തിൽ എത്തുമ്പോഴോ ഒക്കെ ആയിരിക്കും ഈ ഒരു കാര്യം അഡ്രസ് ചെയ്യപ്പെടുന്നത്. മാം, അത് ശരിയായ രീതിയാണോ? എങ്കിൽ എത്ര വയസ്സിൽ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും? എത്ര നാളുണ്ടല്ലോ ട്രെയിനിങ് ഉണ്ട്, ഇവർക്ക് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും?
0: യൂഷ്വലി നമ്മളുടെ ഇപ്പം ക്ലിനിക്കിൽ തന്നെ ആണെങ്കിലും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഒരു 7th 8th ഒക്കെയാണ് കൂടുതലും പേരൻസ് കുട്ടികളെ നമ്മളെടുത്ത് കൊണ്ടുവരുന്നത്. അതായത് ഹൈസ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ആ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഇവരോട് ഇൻഫോം ചെയ്യുന്നത്. ഇവന് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, എന്താ പ്രശ്നമെന്ന് അറിയില്ല, ബാക്കിയുള്ള കുട്ടികളുടെ കണക്ക് അവൻ നോട്ട് കംപ്ലീറ്റ് ആക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് പേരൻസ് കൊണ്ടുവരാറുള്ളത്. മെയിൻലി ഇവര് കുഞ്ഞിലെ കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ടാവും. LKG കുഞ്ഞുങ്ങൾ ഈ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പം അവര് വിചാരിക്കും നാളെ മാറും, ഇന്ന് മാറും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവര് പറയും അവന്റെ അച്ഛനും പഠിക്കാനൊക്കെ പുറകോട്ടായിരുന്നു, അങ്ങനെയുള്ള കുറേ ഡയലോഗ്സ് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും പേരൻസ് അവിടെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇന്ന് മാറുമായിരിക്കും, അല്ലെങ്കിൽ അവനെ ഒരു സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്തു നോക്കും. അപ്പം ട്യൂഷൻ ക്ലാസ്സിൽ ചെന്നാലും ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1-on-1 സപ്പോർട്ടാണ് വേണ്ടത്. ഒരാൾ അവനെ ഒറ്റയ്ക്ക് ഇരുത്തി അവന്റെ പ്രശ്നം എന്താണ്, അവനിക്ക് വായിക്കാൻ പറ്റാത്തതാണെങ്കിൽ അവനെ വായനയിലേക്ക് ഫോക്കസ് ചെയ്തു ആ ഒരു രീതിയിൽ അവനെ വായിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ഒരു ടീച്ചറിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് ഒത്തിരിയും കുട്ടികളെ വെച്ചിട്ടാണ് അവർ 45 മിനിറ്റ്സ് അവരോട് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു കുട്ടിക്ക് മാത്രം വേണ്ട അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. ഞാൻ എപ്പോഴും പേരൻസ് വരുമ്പോൾ ഞാൻ പറയും ഒരു ടീച്ചേഴ്സും റോബോട്ട് അല്ല. ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലുള്ള ഒരു കുട്ടിയെ മാത്രം പിക്ക് ചെയ്തിട്ട് അവന് സപ്പോർട്ട് കൊടുക്കാൻ അവർ റെമഡിയൽ കൊടുക്കുന്നുണ്ട്. പല സ്കൂളുകളിലും ടീച്ചേഴ്സ് തനക്ക് അവരുടെ ടൈം എടുത്തിട്ട് അവരെ ഫ്രീ ടൈം എടുത്തിട്ട് അവർ ടീച്ചേഴ്സ് കുട്ടികൾക്ക് പല സ്കൂളുകളിലും അങ്ങനെ കൊടുക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിനെ നമുക്കറിയാം, സ്കൂളുകളും നമുക്കറിയാം. പക്ഷെ ഇപ്പോ അങ്ങനെ പറ്റാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യണം, 1-on-1 തന്നെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ക്ലാസ് പോകുന്നതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്നാ അവർക്ക് പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ വേണം, നമ്മൾ സ്കൂളിൽ വിടണ്ടെന്ന് പറയത്തില്ല. നമ്മളെടുത്ത് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് നമ്മൾ ആ ഒരു രീതിയിൽ സെഷൻ കൊടുത്തിട്ട് അവരെ സ്കൂളിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇപ്പൊ എല്ലാ സ്കൂളുകാരും അത് അഗ്രി ചെയ്യുന്നുണ്ട് അങ്ങനെ സെഷൻസിന് കൊണ്ടുവരാനും.
1: പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലോ
0: ഗവൺമെന്റ് സ്കൂളിലൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. CVC സ്കൂളുകളിലെല്ലാം ഇപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ കുറേ വലിയ വലിയ സ്കൂളുകളിലെല്ലാം മോസ്റ്റ് പ്രോബബ്ലി എല്ലാ സ്കൂളുകളിലും ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലായിടവും ഇപ്പം വലിയൊരു സ്കൂളിലേക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് വരുന്നത്. അപ്പൊ അവർക്ക് അവിടെ എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെടുത്തോട്ട് കുട്ടികളെ അവർ കൂടുതലും റെഫർ ചെയ്ത് വിടാറുള്ളത്. ഇപ്പൊ സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്ക് റെഫർ ചെയ്ത് നമ്മുടെ CDSലേക്ക് വിടുന്നുണ്ട്. വിടുന്ന കുട്ടികൾക്കൊക്കെ നമ്മൾ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്.
1: ഓക്കെ, താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോട് സംസാരിച്ചത് ട്രാവൻകൂർ മെഡിസിറ്റിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ രോഷ്നി മുഹമ്മദ് കുഞ്ഞാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ വിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം PCOD. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2931111.

0: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
1: വീട്ടിൽ മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും കർഫ്യൂ ഏർപ്പെടുത്തണം, അതിന് ടൈം ടേബിൾ ആവശ്യമാണ്.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
2: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: കാർത്തി പ്രിയാമണി നടித்த பருத்தி வீரன் என்ற படத்தின் கதைதான் கேட்டு ரசித்து கொண்டிருக்கின்றோம். இந்த படத்தின் இசை வந்து யுவன் சங்கர் ராஜா. இப்ப நாம கேட்ட அந்த பாட்டு ஸ்ரேயா கோஷலும் யுவன் சங்கர் ராஜாவும் தான் பாடியிருப்பாங்க. மாணிக்க விநாயகமும் கிருஷ்ணராஜும் கூட இணைஞ்சு பாடியிருப்பாங்க. ரொம்ப அற்புதமான ஒரு காதல் பாட்டு. என்ன இந்த படத்துல வந்து யாருக்குமே மேக்கப்பே கிடையாதுங்க. மதுரை அதுக்கு உள்ள இருக்கிற அந்த ஒரு கிராமத்துல இந்த படத்தை முழுக்க முழுக்க

0: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
1: വീട്ടിൽ മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും കർഫ്യൂ ഏർപ്പെടുത്തണോ? അതിന് ടൈം ടേബിൾ ആവശ്യമാണ്.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ എല്ലാവരും ചൊല്ലണ ഇവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിഷയം പ്രൊമോയിലുണ്ടായിരുന്നു, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം, വീട്ടിൽ മൊബൈൽ ഫോണിന് സോഷ്യൽ മീഡിയയ്ക്കും കർഫ്യൂ ഏർപ്പെടുത്തണോ? അതിന് ടൈം ടേബിൾ ആവശ്യമാണോ? ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ, ഇത് ലൈവ് ഫോൺ ഇൻ പരിപാടിയാണ്, അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെ ലഭ്യമാണ്. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ 0472939311. അപ്പോൾ ഇന്നത്തെ വിഷയം വളരെ ലളിതമായ വിഷയമാണ്, പക്ഷെ എന്നാൽ നമ്മൾ എല്ലാ ദിവസവും അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ്, എല്ലാ കുടുംബങ്ങളിലും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മൊബൈൽ ഫോൺ, അല്ലേ? അത് നമ്മൾ കുട്ടികൾക്ക് മാത്രമാണെന്ന് വിചാരിക്കും, പക്ഷേ മുതിർന്നവരും ഇതൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ, ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്നവർ, ഒരു മൊബൈൽ ഫോണല്ലേ, ഒരു പെട്ടെന്ന് അങ്ങോട്ട് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല. ഒരു 1-2 മണിക്കൂറൊക്കെ ഇങ്ങ് ഇരുന്ന് പോകും. അതിനൊക്കെയുള്ള റീൽസാണ് ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ്. അപ്പം ഇങ്ങനെ പോലീസ് ഇങ്ങനെ ഒരു ഓപ്ഷനൊക്കെ പറയുന്നുണ്ട്, ഇതിനൊക്കെ പോലീസ് ഇങ്ങനെ ഒരു നീക്കമൊക്കെ ഉണ്ട്. അതായത് ഒരു ടൈം ടേബിൾ വെക്കുക എന്നുള്ളത് ഇതിന്, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നമ്മളെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കാണുന്ന സംഭവം, ശ്രോതാക്കളുടെ വീട്ടിലൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അതിനെങ്ങനെ നേരിടാം. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക, നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ പല കുടുംബങ്ങളിലും അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ജീവിത നിലവാരം താഴുന്നു, അങ്ങനെയൊക്കെ ഒട്ടേറെ, ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊക്കെ പറയത്തില്ല, അത് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതുമായിട്ട് അഭിമുഖീകരിച്ചു, പ്രത്യേകിച്ച് കുട്ടികളിൽ വല്ലാത്ത, എന്താ പറയുക, സ്വഭാവത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ, ദേഷ്യം, വളരെ ഉത്കണ്ഠ, അത് കിട്ടിയില്ലെങ്കിൽ അല്ലാത്ത പ്രശ്നം. ഞാൻ ഒരു കോളുണ്ട്, കോളിലോട്ട് കടന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഹലോ, നമസ്കാരം.
3: ഹലോ ബോണിജി, നമസ്കാരമുണ്ട്.
2: ഓക്കെ,
3: നമ്മുടെ ഈ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഇതില്ല, മിണ്ടിയും പറഞ്ഞ പരിപാടി ഇല്ലായിരുന്നു രാവിലെ.
2: എന്നത്തെ? ഈ തിങ്കളാഴ്ചയാണോ? ഉണ്ടായിരുന്നു.
3: ഞാൻ നെറ്റ്വർക്കിലാവും ഇത് കേൾക്കുന്നതെങ്കിലും അതിനകത്ത് ഇല്ലായിരുന്നു സംഭവം. അതിനകത്ത് ഓഫ്ലൈനിലായിരുന്നു. അതാ
2: അന്നേരം
3: ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സത്യത്തിൽ ഇന്ത്യ, നമ്മുടെ രാജ്യം മൊത്തത്തില് ഒരു 16 വയസ്സ് വരെ ഇത് ബാൻ ചെയ്യണമെന്നുള്ളതാണ്.
2: അതാണ്
3: ബാൻ ചെയ്യണം ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ചും കുട്ടികളിൽ വളരെ മോശമായ സ്വഭാവങ്ങളും. ഈ അത് പ്രത്യേകിച്ച് എന്താ പറയുക, മാതാപിതാക്കൾക്ക് വളരെ മോശമായ സ്വഭാവമാണ്. മാതാപിതാക്കള് നമ്മൾ എത്ര പറഞ്ഞാലും അവര് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഒരു 20,000 രൂപയുടെ ഫോൺ മേടിച്ച് കുട്ടികളുടെ കയ്യിലെങ്ങും കൊടുക്കും. എന്നിട്ട് ഈ പറയുന്ന 10-ാം ക്ലാസ്സിൽ സ്കൂളിലും, അല്ലെങ്കിൽ 5-ാം ക്ലാസ്, എന്തോ എന്ന് പറയുന്ന നമ്മുടെ പ്ലസ്, സോറി, 1-ാം ക്ലാസ് മുതൽ ഇത്
2: പ്രൈമറി സ്കൂളുണ്ട്,
3: 1-ാം ക്ലാസ് മുതൽ ഇത് അനുവദനീയമായിരുന്നെങ്കിൽ ഈ പൊങ്ങച്ചക്കാര് അവരുടെ കയ്യിൽ ഒരു 20,000 രൂപയുടെ ഫോൺ മേടിച്ചാൽ പിള്ളേരുടെ കയ്യിൽ കൊടുത്തു വിടും. കാര്യമല്ല, മനുഷ്യന് ഒരു വല്ലാത്തൊരു സ്വഭാവം. പക്ഷേ വിവരമുള്ള കുറെ രാജ്യങ്ങൾ ഇത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു വളരെ
2: അപകടം. എല്ലാ രാജ്യം, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയ പഠനങ്ങൾ നടന്നു. കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്. അതിന് ആസ്പദമാക്കി ഒത്തിരി പഠനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം വളരെ ആശങ്ക ഉണർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.
3: അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞ, ഇപ്പൊ ഈ AI ക്യാമറ, AI എന്ന് പറഞ്ഞ ഒരു സാധനം വന്നല്ലോ. അതായത് നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനെ അത് വിശ്വസിക്കുന്ന രീതിയിലാണ് അവരിക്കുന്നത്. ഇല്ലാത്ത മൃഗങ്ങളും ഇല്ലാത്ത ജീവികളും ഇല്ലാത്ത മനുഷ്യന്റെ ഒക്കെ ഇട്ടിട്ടാണ് ഓരോന്ന് ഇടുന്നത്. താങ്കൾ തന്നെ കണ്ടു കാണും. പക്ഷെ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. AI എന്താണെന്നുള്ളത്, അതിന്റെ AI വിഷ്വൽ എന്താണ്, ആ വീഡിയോ ഏതാണെന്നുള്ളത് കാണുമ്പോ തന്നെ അറിയാം. പക്ഷെ അത് വളരെ, ഇപ്പൊ നമ്മൾ ഭരിക്കുന്ന നേതാക്കന്മാരുടെ, നമുക്ക് ഭരിക്കുന്ന നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ ഭരിക്കാത്തവരുടെയും ഭരണം നഷ്ടപ്പെട്ടവരുടെയും ഒക്കെ ഫോട്ടോ ഇട്ടിട്ട് ഈ എന്തോ നമ്മുടെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഇറങ്ങിയ ഒരു ഹിറ്റായ ഒരു പാട്ടുണ്ട്, വരിക്ക ചക്കയുടെ തുടുതുടുത്തൊരു തൊടുതുടുത്തൊരു കല്യാണി. ഈ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് വലിയ നേതാക്കന്മാര് ഡാൻസ് ചെയ്യുന്ന കേട്ടാ കാണിക്കുന്ന നമ്മൾ വീഡിയോ. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ ആദ്യമേ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്, അത് കഴിഞ്ഞ ഫേസ്ബുക്കിൽ വരത്തുള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലോക്കൽ ചാനലുകളുകാരെല്ലാം എടുക്കുന്നതും. എന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ 14 വയസ്സ് വരെ നമ്മുടെ ഈ ഇന്ത്യയിൽ നിരോധിക്കണമെന്നുള്ളത് തന്നെയാണ്. ഈ സത്യത്തിൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് അത് ചെയ്യേണ്ടത്, പിന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വേണമെങ്കിൽ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്
2: ചെയ്യാം. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഇതൊക്കെ നിരോധനം ഏർപ്പെടുത്തി കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ചുകൂടാ എത്രയോ വയസ്സ് വരെ.
3: ഇന്ത്യയുടെ ഇന്തോനേഷ്യ ആണോ മലേഷ്യ ആണോ ഞാൻ പുറത്ത് വായിച്ചതാണ്, അവരവിടെ നിരോധനം ഏർപ്പെടുത്തി.
2: പല രാജ്യങ്ങളും ചിന്തിക്കുന്നുണ്ട് ചിലര് നിരോധനം ഏർപ്പെടുത്തി.
3: ഈ ഫോൺ എന്ന് പറയുന്നത് വളരെ, ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പഴയ ആൾക്കാര് ഈ സാഹിത്യകാരന്മാരും അവരെല്ലാം പറയും നമ്മൾ സ്വർണം കാരണം ഒരുപാട് പേരുടെ ജീവൻ പോകുന്നു, ഈ ഇരുമ്പ് കാരണം ഒരുപാട് പേരുടെ ജീവൻ പോകുന്നു, അതേപോലെ എല്ലാ ഓരോ ലോഹങ്ങൾക്കും അതിന്റേതായ ഗുണവും ഉണ്ട്, അതേപോലെ നെഗറ്റീവ് വശവും എന്ന് വെച്ചാൽ ജീവൻ എടുക്കുന്ന വശവുമുണ്ട്. ഇപ്പം ഈ വെടിയുണ്ട എന്ന് പറയുന്ന സാധനം ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് സ്വർണം കൊണ്ട് എന്തായാലും ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാര്യം അതിന്റെ വില കൂടുതൽ കാരണം. അല്ലെങ്കിൽ ചെമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാര്യം ഇത് വേസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണല്ലോ, ഉപയോഗശൂന്യമായിട്ട് പോകുന്ന ഒരു സാധനമാണ്. അതായത് ഇത് പോയിക്കോട്ടെ, അതായത് ഇത് വെച്ചിട്ട് മനുഷ്യന്റെ ജീവൻ പോകുന്നു. അതേപോലെ ഒരു സാധനമാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. ഫോൺ വന്ന കാലങ്ങളിൽ നമ്മുടെ ഞങ്ങളുടെ ശാസ്താംകോട്ടെ നടന്ന ഒരു സംഭവമാണ്. ഒരു പെണ്ണിന് ഒരു മിസ് കോള് കിട്ടിയപ്പോൾ ആ പെണ്ണ് ആ മിസ് കോൾ എടുത്ത് നിരന്തരം മിസ് കോൾ അടിച്ചടിച്ച് ഈ മിസ് കോള് കിട്ടിയ ആളിന്റെ കൂടെ പെണ്ണ് ഒളിച്ചോടി. ഒളിച്ചോടിയപ്പം പെണ്ണിന്റെ അച്ഛൻ അന്നേരം ഇത് പത്രത്തിൽ ഞങ്ങളെ വായിച്ച മാതൃഭൂമി പത്രം ഏതോ പത്രത്തിൽ അതിനകത്ത് അതിനകത്തൊക്കെ ഒരു കോമഡി ആയിട്ട് ഇട്ടതാണ്. അത് ഒരു മിസ് കോള് കിട്ടിയപ്പോ ഒരാളുടെ കൂടെ ഒളിച്ചോടി, ഇനി അടുത്തൊരു മിസ് കോള് കിട്ടുമ്പോ അയാൾ ഉപേക്ഷിച്ചിട്ട് പോവുമോ?
2: എന്തുവാ മിസ്ഡ് കോൾ ജീവിതം അല്ലേ?
3: അങ്ങനെ ആദ്യ തുടക്കകാലത്ത് ഈ ഫോൺ നമ്പർ വരെയും കൊടുക്കാൻ എല്ലാവർക്കും ഒരു മടിയായിരുന്നു, പേടിയായിരുന്നു. ഇനി കൊറോണ വന്നതിന് ശേഷം ആ ഫോൺ എല്ലായിടത്തും, ഫോൺ ഏത് കടയിൽ പോകുന്നോ ഏത് സ്ഥലത്ത് പോകുന്നോ അല്ലെങ്കിൽ എവിടെ പോയാലും ഈ ഫോൺ നമ്പരും കൊടുക്കണം, ഇന്നാൾ ഇവിടെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുള്ള ഒരു റെക്കോർഡിന് വേണ്ടി. ഇപ്പൊ ഞാൻ തന്നെ ആയാലും പ്രവർത്തിക്കുന്ന കടയിൽ കൃത്യമായിട്ട് എല്ലാ വരുന്നവരുടെയും പോകുന്നവരുടെയും എല്ലാ ഫോൺ ഇന്നും ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങളുടെ വർക്കിന്റെ ഈ പിന്തുടർച്ച വെച്ചിട്ട് നമ്മൾ വരുന്നവരുടെ ഏത് വ്യക്തിയായാലും അവരുടെ ഫോണും ഞങ്ങൾ ഇവിടെ കളക്ട് ചെയ്യും. അന്നേരം ഒരു കാലത്ത് ഫോൺ നമ്പർ കൊടുക്കത്തില്ല, അത് കൊടുക്കാത്ത ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് അങ്ങോട്ട് ഐ ലാവ് യു പറയുമെന്ന് പേടിച്ചിട്ടാ. അന്നേരം അങ്ങനെ ഈ ഞരമ്പ് രോഗമൊക്കെ
2: മനുഷ്യനുള്ളതാകുന്നല്ലേ.
3: ഇത് വെച്ചായിരുന്നു അന്ന് ഫോൺ നമ്പർ കൊടുക്കാത്ത, പക്ഷെ ഇന്ന് ഫോൺ നമ്പർ ആര് ചോദിച്ചാലും എവിടെയും കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഈ ഫോൺ വിളിച്ചിട്ട് പിന്നെ ഉള്ള ഹറാസിങ്ങും അതിന്റേതായ പിന്നെ ഈ എന്തോ ഒരു ഞരമ്പ് രോഗവും ഈ ഞരമ്പ് അസുഖം വരുന്നതൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ വളരെ കുറഞ്ഞു പോയി. കാര്യം ഇതിന്റെ നിരന്തരമായ ഉപയോഗം കാരണം ഇതിന്റെ ആ വില അങ്ങ് പോയി. അന്നേരം ഇത് സത്യത്തിൽ ഇപ്പൊ പുതിയ ഒരു തലമുറ എന്ന് പറയുന്നത് AI ക്യാമറയും റീൽസും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫോൺ റീൽസ് കാണൽ അഡിക്ഷൻ എന്ന് പറയാം, റീൽസ് കാണൽ അഡിക്ഷൻ എന്ന് മലയാളത്തിൽ പറയണം. എന്നുവെച്ചാൽ അതിന് അടിമയാകുക, അത് തോണ്ടി. ഞാൻ ഒരിടത്ത് ചെയ്തപ്പോ ഒരു കുട്ടി, ഒരു 12 വയസ്സുള്ള ഒരു കുട്ടി, ഇത് കണക്കൊരു അമ്മ ഒരു കൊച്ചിനെ ഇടുപ്പി വെച്ചോണ്ടിരിക്കുക, അന്നേരം ഈ 12 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ ഈ ഫോൺ കൊടുത്തിട്ട് ഈ കുട്ടി ഒരു സൈഡിൽ ഇരുന്നോണ്ട് ഇങ്ങനെ തോണ്ടിയാണ്, തോണ്ടലോട് തോണ്ടല കേട്ടോ, വോൾട്ടേജ് വയസ്സിൽ ഒരു സൈഡിൽ ഇരുന്നോണ്ട് കസേര ഇരുന്നോണ്ട് ഈ കുട്ടി ഇങ്ങനെ തോണ്ടലോട് തോണ്ടല, എന്തോ തോണ്ടുന്നേന്ന് അറിയോ?
2: മൊബൈലായിരിക്കുമല്ലോ.
3: ഈ റീൽസ് റീൽസ് ഇങ്ങനെ ഒന്നിന് പുറകെ
2: അതാണ് റീൽസിന്റെ ഏറ്റവും ഒരു ചെയിൻ കണക്കാ. അതിങ്ങനെ ഒരു അവസാനം ഇല്ല, നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കാം, എത്ര മണിക്കൂർ വേണമെങ്കിലും കണ്ടോണ്ടിരിക്കാം, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
3: അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും റീൽസ് 10-20 റീൽസ് ഒക്കെ ഡയറക്റ്റ് അല്ല എഡിറ്റ് ചെയ്ത് ഡാൻസ്, അതായത് ഡാൻസ് മാസ്റ്ററെ കൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്.
2: അതെ, സ്വന്തമായിട്ട് ഡാൻസ് ചെയ്ത് റീൽസ് ഇട്ടോ?
3: ഇട്ടിട്ടുണ്ട് ഒത്തിരി.
2: അതിന്റെ ഇടയ്ക്ക്
3: ഞാൻ ആ ഹിന്ദി റീൽസ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഒത്തിരി ഉണ്ട്. ഞാൻ
2: റീൽസ്
3: എടുക്കുന്ന ആളാ. ഞാൻ റീൽസ് എടുക്കുന്ന പറഞ്ഞാൽ അത് ബിലായി സ്റ്റീൽ പ്ലാന്റ് ജോലി ചെയ്യുന്ന ജാക്സ്റ്റൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ അവിടെ ഡാൻസ് സെന്റർ നടത്തുന്ന ആളാണ്. അയാൾ ഈ തെക്കുംഭാഗത്തുകാരനാണ് ഈ വ്യക്തി വിനോദ് ശങ്കർ.
2: അയാളെ
3: കുട്ടികൾക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അതായത് നമ്മളെടുത്ത് ഇങ്ങനെ പറഞ്ഞ ഇയാൾ റീൽസ് എടുന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നെടുത്ത് വിജയിച്ച് രണ്ടാമത്തെ വിജയിച്ച് 4,000-5,000 കണ്ട് വടക്കേന്ത്യയിൽ ഒരുപാട് ഹിറ്റായിരുന്നത്. അത് ഹിന്ദി പാട്ടിന്റെ റീൽസാ. അന്നേരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മനുഷ്യനൊന്നാമത് സമയമില്ല, പിന്നെ ഈ റീൽസ് കാണണമെങ്കിൽ ആൾക്കാർക്ക് 1 മിനിറ്റ് റീലൊക്കെ ഇവർ കാണത്തുള്ളൂ. കൂടുതൽ നേരം ഉള്ള റീൽസ് പരമാവധി ആൾക്കാർ കാണത്തില്ല, കൂടുതൽ സമയമെടുക്കുന്നത്. അന്നേരം ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ആ റീൽസ് എഡിറ്റ് ചെയ്ത് തീർക്കണം, എന്നാലേ ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണത്തുള്ളൂ. വലുതൊക്കെ എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ കാണും, എങ്ങനെ മെഡിക്കൽ പരമായിട്ട് ആരോഗ്യപരമായിട്ട് ഒരു ഡോക്ടർ വന്നിരുന്നോണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റിയും ബ്ലഡ് പ്രഷറിനെ പറ്റിയും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അവർ പറയുന്ന നല്ല കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് ഉള്ള റീൽസ് ആയാലും നമ്മൾ അത് കണ്ടിരിക്കും. ആരോഗ്യത്തെ പിന്നെ ഫയൽസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെ വരുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഈ റീൽസിനകത്ത് വരുന്ന അത് നമുക്ക് എത്ര സമയമായാലും ശരി തന്നെ ഞാൻ അത് ജോലി സമയത്ത് അത് കാണും. കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യനിഷ്ഠമാണ്,
2: വസ്തുതാപരമാണ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതാണ് അല്ലേ?
3: നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന അത് ആരോഗ്യപരമായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇതാ മിനിഞ്ഞാന്ന് ഞാൻ ഒരു 5 ദിവസം മുമ്പ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് യൂറിക് ആസിഡ്, പിന്നെ കൊളസ്ട്രോള്, പിന്നെ അതിന് പറയുന്ന നമ്മുടെ മൂത്രത്തിലോ അല്ല രക്തത്തിൽ വരുന്ന യൂറിയ ഇങ്ങനെയൊക്കെ എല്ലാം ചെക്ക് ചെയ്യണം. ഇത്ര വയസ്സ് കഴിയുമ്പോൾ ആ ഡോക്ടർമാർ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ഉദാസീനതയെ സാമ്പത്തികമായിട്ട് ലാഭത്തിന് വേണ്ടി നോക്കുമ്പോൾ അത് വലിയ അപകടങ്ങളിലേക്ക്
2: പോകും.
3: നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മുടെ രക്തം പോയി നല്ല വിശ്വാസമുള്ള ഒരു ലാബിൽ പോയി പരിശോധിക്കണമെന്നുള്ളത് സത്യമാണ്. അന്നേരം ഞാനത് കേട്ടപ്പോഴാണ് എനിക്ക് ആ വിശ്വാസം വന്നത്. അന്നേരം ഇങ്ങനെ നല്ല കാര്യങ്ങൾ റീൽസിനകത്ത് പറയുന്നത് നല്ലതാണ്. പക്ഷെ ഇത് പുതിയ തലമുറ ഇത് ഒരു എനിക്കറിയാവുന്ന എന്റെ കൂട്ടുകാരിൽ തന്നെ 1-2 പേരുടെ മക്കൾ മാനസിക രോഗിയായവരുണ്ട് ഈ ഫോണിനടിമ. അത് കൂടുതലും അടിമയായത് ഈ സമയത്തായിരുന്നു. എന്താണെന്നറിയാം,
2: കൊറോണ സമയത്ത് അതാണ് ലോകവ്യാപകമായിട്ട് കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്.
3: മാനസിക രോഗികളായി, മാനസിക ഡിപ്രഷൻ, ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഫോൺ അഡിക്ഷൻ. അതിന് ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ തന്നെ ഞാൻ പലവട്ടവും തർക്കിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മകന്റെ മരുമോൾ എന്ന് പറയുന്നത് ജോസ് കോയിവള, ജോസ് കോയിൽ എന്നത് കഥ എഴുതുന്ന ആളിന്റെ മോളാ. അന്നേരം അവിടെ ചെന്നപ്പോ ഉണ്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോ 4 പേര് അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്, ഈ പെണ്ണും ഉണ്ട്, എല്ലാവരും ഓരോ ഫോൺ എടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തു ഇത്, എന്തൊരു സ്വഭാവം ഇത്, ഒരാള് വീട്ടിൽ വരുമ്പോ നിങ്ങൾ 4 പേരും 4 സൈഡ് ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അതൊരു അതിന് ഡിപ്രഷൻ, അതിന് പറയുന്നത് വേറെ എന്തോ ഒരു മാനിയായ ഇത്. ഒരാള് വരുമ്പോ വീട്ടിൽ അന്നേരം നിങ്ങൾ എല്ലാരും ആ ഫോൺ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തോണ്ടി തോണ്ടി നോക്കിക്കൊണ്ടിരിക്കുക ന്യൂസുകൾ. അത് ഇവിടെ ഒരു വീട്ടിലല്ല അത്. ഇപ്പൊ നമുക്ക് ട്രെയിനിൽ ചെന്നാ അറിയാം, ട്രെയിനിൽ പോകുമ്പോ അറിയാം ഒരു 10 ഒരു കമ്പാർട്ട്മെന്റിൽ 50 പേരുണ്ട്, 50 പേരുടെ കയ്യിലും ഫോണാണ്, ഫോണും തോണ്ടി തോണ്ടിയിരിക്കുക. എന്നിട്ട് തന്നെ നമ്മുടെ റെയിൽവേ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് വേണം കേൾക്കാൻ, മറ്റുള്ളവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. റെയിൽവേ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
2: പക്ഷേ ഈ ഹെഡ്ഫോൺ അധികം ഉപയോഗിച്ചാലും കുഴപ്പമാണ്, ചെവിക്ക് വലിയ പ്രശ്നങ്ങളാണ്.
3: അല്ല, അത് 1 മണിക്കൂറൊക്കെ ഉപയോഗിക്കാം,
2: ഒരു മണിക്കൂർ അല്ലല്ലോ ഉപയോഗിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
3: ഫോൺ ഇൻജേബേസിൽ ഫോണിനകത്ത് വാർണിംഗ് കൊടുക്കുന്നുണ്ട് ഇത്ര വോളിയമേ നിങ്ങൾ വെക്കാൻ പാടുള്ളത്. എന്തുവാ ഫോണിൽ നമ്മൾ വോളിയം കൂട്ടുമ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര വോളിയമേ വെക്കാവൂ, അതിൽ കൂടുതൽ വെച്ചാൽ നിങ്ങളുടെ ചെവിക്ക് അതായത് എന്തോ ഇയറിന് കംപ്ലൈന്റ്
2: വരും, കംപ്ലൈന്റ് വരും,
3: അതിന്റെ ഡയഫ്രാമത്തിന് പ്രശ്നങ്ങൾ വരും, കേൾവിയും മറ്റു പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്ര സൗണ്ട് വെക്കാവുള്ളത് ഫോൺ നല്ല ഫോണുകളെല്ലാം മെമ്മറി ഇത് കൊടുക്കുന്നുണ്ട് വാണിങ്. നിങ്ങൾ വോളിയം കൂട്ടുമ്പോ
2: അറിയാം
3: പിന്നെ വോളിയം ഫുള്ള് വെച്ചിട്ട് ഈ പറയുന്നതാണൊക്കെ 1 മണിക്കൂറൊക്കെ കേൾക്കാവുള്ളത് ഡോക്ടേഴ്സും പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് അതെ. ഇത് സമൂഹത്തിലെന്ന് പറയുന്നത് ഇത് വളരെ അപകടകാരി തന്നെയാണ്. പുതിയ ജനറേഷനെ വഴി തെറ്റിച്ചിട്ടുള്ളതും ഇത് കണ്ടിട്ടായി പിള്ളേർ റേസിംഗ് ചെയ്യുന്നതും വാഹനം ഓടിക്കുന്നതും ഈ കാണിക്കുന്ന കോപ്രായത്തരങ്ങളിൽ ഭൂരിപക്ഷം കോപ്രായത്തരങ്ങൾ കാണിക്കാൻ ഇന്നത്തെ ഈ സമൂഹത്തിൽ 20 കൊല്ലം കൊണ്ട് ഈ മാറ്റം ഉണ്ടായത് ഈ ഒരു സാധനത്തിന്റെ പുറത്ത് തന്നെ. ഇത് മാറ്റം ഗവൺമെന്റ് കൊണ്ടുവരണം, നിരോധിക്കണം. ഇത് കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല. കുട്ടികൾ കൊടുക്കുകയാണ് ആ മാതാപിതാക്കൾ ഇവർക്ക് അന്നാലും കൊടുക്കും പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി. ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ഫൂളിഷ്നെസ് ആയിട്ടുള്ള മാതാപിതാക്കളാ. അവരുടെ കയ്യിൽ സ്വർണ്ണമാല ഇട്ട് പെമ്പിള്ളേർ വിടരുതെന്ന് പറഞ്ഞാലും അവർക്ക് എന്റെ മോക്ക് സ്വർണ്ണമുണ്ട്, 4 പവന്റെ സ്വർണ്ണമുണ്ടോ കാണിക്കല്ലേ, എന്റെ മോളുടെ വീട്ടിൽ ഒരു ഒന്നിനും പഞ്ഞലില്ലെന്നും പറഞ്ഞ് കാലയിലും കയ്യിലും എല്ലാം ഇട്ട് കുപിടിക്കും. എത്രയോ പേരുടെ ജീവനെടുത്ത കാര്യമായി സ്വർണം. ഇതില്ലാതെ നടന്നാലും എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, ഭൂമി ഇടിഞ്ഞ് താഴുവോ? അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഈ ഫോണും ഇല്ല മൊബൈലും ഇല്ലാതെ നമ്മുടെ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കാം? ഒരു ആക്രമണം നമ്മൾ ഈ ആൾക്കാർ പറയുന്നു ഫോൺ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇതൊക്കെ അറിയാവുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു 30 കൊല്ലം മുമ്പ് ഫോൺ ഇല്ലാഞ്ഞപ്പോഴൊക്കെ എന്ത് ഇവിടെ ഇത്രയും വലിയ അഴിമതിയും അക്രമങ്ങളും നടന്നായിരുന്നു റോഡിലൊക്കെ? ഇത് പരസ്പരം പടച്ചുണ്ടാക്കുന്നതാണ്. നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മൾ എങ്ങനെ മനുഷ്യൻ വന്നത് നഗ്നമായിട്ടാ വന്നത്, അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതവും. ഒരു കൈ കൊണ്ട് കഴിക്കുന്നു, ഒരു കൈ കൊണ്ട് നമ്മൾ കഴുകിക്കളയുന്നു. നമുക്ക് എല്ലാവരും ആഹാരം കഴിച്ചിട്ട് വരുന്നത് വിസർജ്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഒരു പുതിയ സമൂഹത്തെ പഠിപ്പിക്കുകയും മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് അപകടം തന്നെയാണ്. ഇത് ഒരു നിയമം കൊണ്ടുവരണം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഈ നിയമം കൊണ്ടുവരണേ എന്നാണ് എന്റെ ആഗ്രഹം. പ്രത്യേകിച്ച് 16 വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കാവുള്ളൂ, ഒരല്പം പക്വതയായതിനു ശേഷം. എന്തുവാ കുട്ടികളിൽ പക്വത, അവര് വയലൻസ് ആകുന്നതും അവർ ഈ അപകടകരമായ എല്ലാ സ്വഭാവം അവരിൽ വരുന്നതും സെക്ഷലി അഡിക്റ്റ് ആകുന്നതും ഈ ഒരു സാധനം
4: കൊണ്ടാണ്.
3: ഇതിനകത്ത് ഏറ്റവും കൂടുതൽ
4: വിഷയം
3: ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അവര് തമ്മിൽ ഒരുമിച്ചാ വളരേണ്ടത്, അല്ലാതെ ഈ വീഡിയോ കണ്ടല്ല. ഈ വീഡിയോ കാണുന്നത് കൊണ്ട് അവരിൽ തെറ്റായ ചിന്താഗതികൾ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് സെക്സ് പരമായ, അതായത് ലൈംഗികപരമായ, നമ്മുടെ മലയാളത്തിൽ ആ പറയണ്ടത് ലൈംഗികപരമായിട്ട് അവർക്ക് ദൗർബല്യങ്ങളും തെറ്റായ മാർഗങ്ങളും എല്ലാം ഇതിലൂടെയാണ് വരുന്നത്. ഞങ്ങളൊക്കെ ബോംബെയിൽ റെഡ് സ്ട്രീറ്റിന്റെ മുന്നിൽ കൂടെ നടന്നു പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ എന്റെ 16-ാമത്തെ വയസ്സിൽ. ഞാൻ ഇല്ലാത്ത പറയല്ല, അതായത് റെഡ് സ്ട്രീറ്റില് ലൈംഗികപരമായിട്ട് ഗവൺമെന്റ് അനുവാദം ഉള്ളിടത്ത് കൂടെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾക്ക് ആ വികാരമൊന്നും എനിക്കുണ്ടായിട്ടില്ല 16-ാമത്തെ വയസ്സിൽ. അന്ന് എന്റെ പ്രായം അതാണ്, വളരെ കൗമാരത്തിൽ നിൽക്കുന്ന പ്രായമാണ്. പക്ഷെ നമുക്കറിയാം അത് തെറ്റാണെന്നുള്ളത്, എന്തുവാ നമുക്ക് ആ ചിന്താഗതി ഉണ്ട് അത് തെറ്റാണ്, പോയാൽ രോഗങ്ങൾ വരും, അത് വരും ഇത് വരും. പിന്നെ നിർബന്ധം ആവശ്യമുള്ളവർ പോകണം, അത് നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ള. അന്നേരം ഇതൊക്കെ മനസ്സിലാക്കേണ്ട കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എടുക്കുകയും ചെയ്യേണ്ട ഒരു പുതിയ തലമുറയെ നമ്മൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കണം. അത് ഈ ഫോണ് കൊണ്ടൊന്നും ഒരിക്കലും ഒരു സമൂഹത്തിൽ ഈ സമൂഹത്തെ ഒന്നും നന്നാക്കാൻ പറ്റില്ല. മാതാപിതാക്കൾ പറയുന്നത് എന്റെ മോൾ എവിടെ ഉണ്ടെന്നറിയാൻ ഈ സാധനം ഉണ്ടെങ്കിലേ പറ്റും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞില്ലേ 30 കൊല്ലം മുമ്പ് നമ്മുടെ കുട്ടികളെല്ലാം പഠിക്കാൻ പോകുമ്പോൾ 24 മണിക്കൂർ വിളിച്ചോണ്ടിരുന്നേ,
4: സ്കൂളിൽ
3: നിന്ന് ഇറങ്ങി അവർ കൃത്യമായിട്ട് നാട്ടിലെത്തുക, അന്ന് മിസ്സിംഗ് ഒന്നും ഇല്ല.
4: ബസ് കയറി പോയി പഠിക്കുന്ന എത്രയോ
3: ലക്ഷക്കണക്കിന് കുട്ടികൾ ബസ് കയറിയാ പോയി പഠിച്ചത്, സ്കൂൾ ബസ് ഇല്ല, സ്കൂൾ ബസ്സും സർവീസും ഒന്നും ഇല്ല. ഇന്ന് പ്രൈവറ്റ് വാഹനങ്ങൾ കുറവാ, അത് കാരണം ഈ സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഇല്ലാത്തതുകൊണ്ട്. അത് പ്രത്യേകിച്ചും ഈ ടൂ വീലർ, ഓട്ടോമാറ്റിക് ടൂ വീലർ ഇറങ്ങിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ തകിടം പറഞ്ഞു, യാത്രാ സൗകര്യം മൊത്തത്തിൽ തകിടം പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇവരീ യാത്രാ സൗകര്യം നമ്മുടെ ട്രാൻസ്പോർട്ട് സംവിധാനത്തെ ഉപയോഗിക്കണം, അതുകൂടെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം കൂടാ. ഈ ടൂ വീലർ ഇനി ഹൈവേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല, എന്ന് വെച്ചാൽ സ്പീഡാകും, ആക്സിഡന്റ് ഒരുപാട് കൂടത്തേ ഉള്ളു. അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് സമൂഹത്തിന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന അപകടങ്ങൾ ഒരു പ്രധാനമായിട്ടും ടൂ വീലർ പരമാവധി ഉപയോഗിക്കരുത്. ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾ തേവലക്കരയിൽ നിന്ന് പോകുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനോട് പറയേണ്ടത് നിങ്ങൾ ബസ് പൊതു ഗതാഗതം ഉപയോഗിക്കണം, ഗവൺമെന്റിന്റെ പൊതു ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഗതാഗതം ഉപയോഗിച്ച് നിങ്ങൾ കൊല്ലത്ത് പോയി ഇറങ്ങണം, നിങ്ങൾ ഈ സ്കൂട്ടർ ഉപയോഗിക്കരുത്. ഞാൻ പലരിടത്തും പറയാനുള്ളത് നിങ്ങൾ ഹൈവേ സ്കൂട്ടറായിട്ട് പോകരുത്, അപകടത്തിന് ഏത് സമയവും സാധ്യതയുള്ളതാ. എന്റെ മക്കള് തന്നെ പോകുമ്പോ പറയും വണ്ടി അവിടെ വീട്ടുതറയെ കൊണ്ട് വെച്ചിട്ട് വേണം അവിടുന്ന് അങ്ങോട്ട് ബസ്സിൽ കയറാൻ പറയും. മനസ്സിലായില്ലേ? ഏറ്റവും സുരക്ഷയാണ്, അതായത് ട്രാൻസ്പോർട്ട്, നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുണ്ട് അല്ലെ, പ്രൈവറ്റ് ബസ്സുണ്ട്, അതിനകത്ത് പോകുന്നത് നമുക്ക് സുരക്ഷ, ആന വണ്ടി ആന പോലെ നമുക്ക് സുരക്ഷിതമായിട്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇത് ഗവൺമെന്റ് കൊണ്ടുവരിക തന്നെ വേണം, ഇത് നിർത്തണം, ഇത് കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല. സ്കൂളിൽ പോകുമ്പോ കൊടുക്കുകയേ ചെയ്യരുത്. അതെ,
4: രാജീവ് ആണ് സംസാരിച്ചത്, കുറെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ ദീർഘമായ ഒരു പ്രഭാഷണമായിരുന്നു രാജീവിന്റെ. അപ്പം എനിക്ക് തോന്നുന്നു ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന ഈ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഒക്കെ സംസാരിച്ചു. അപ്പൊ ശ്രോതാക്കൾ വിളിക്കുക, ആരെങ്കിലും ഒക്കെ വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0472911 0474239311 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്, സെർച്ച് ചെയ്താൽ കിട്ടും, അതുവഴി നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വിഷയം, വീട്ടിൽ മൊബൈൽ ഫോണിന് സോഷ്യൽ മീഡിയയ്ക്കും കർഫ്യൂ ഏർപ്പെടുത്തണോ, അതിന് ടൈം ടേബിൾ ആവശ്യമാണോ, ഇതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ടൈം ടേബിൾ തീർച്ചയായിട്ടും ആവശ്യമാണെന്നാണ് എൻ്റെയും വ്യക്തിപരമായ കാര്യം. ഇതിനൊരു റെസ്റ്റ് കൊടുക്കേണ്ട ഒരു ദിവസം ഉണ്ടാവണം ഈ പറഞ്ഞൊക്കെ. അതിനൊക്കെ എന്നെ 10 മണി കഴിഞ്ഞ് നമ്മൾ ഇതിനെ മാറ്റി വെക്കേണ്ട ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അതാണ് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം. അപ്പം ജീവിത നിലവാരം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാരണം. ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോൺ വരുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ഒരു എന്താ പറയുക, കുടുംബത്തിലെ ആയാലും നമ്മുടെ ബന്ധങ്ങളിലെ ആയാലും, അത് ബന്ധങ്ങൾ എന്ന് പറയുമ്പം വീട്ടിലെ ബന്ധം മാത്രമല്ലല്ലോ, നമ്മുടെ ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതോടൊപ്പം തന്നെ ഈ സമൂഹവുമായിട്ടുള്ള ബന്ധം, സൗഹൃദ വലയം, ഇതിനകത്തെല്ലാം ഇത് വളരെ മോശകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി സമയം നമുക്ക് പലപ്പോഴും അവർക്ക് കൊടുക്കാൻ, സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്കോ ഒക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ ജോലിയിൽ തന്നെ വല്ലാതെ ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് കുട്ടികളെ പ്രധാനമായിട്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടു കാണും
2: ഒരു സംഭവം, നിങ്ങൾ ഒരു കുട്ടി മൊബൈൽ ഫോൺ അല്ലേ ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു കെട്ടിടത്തിന്റെ മേളിൽ കയറിയിട്ട് ഒരു അത്ര വയസ്സൊന്നുമില്ല, ഒരു 6-7 വയസ്സുള്ള ഒരു കുട്ടി മേളിൽ കടന്ന് അങ്ങ് ഇപ്പൊ ചാടുമെന്ന് പറഞ്ഞ അഭ്യാസമായിരുന്നു. അപ്പോൾ പോലീസ് വരുന്നു, നാട്ടുകാർ വരുന്നു അല്ലെ, താഴെ ഇറക്കാൻ പിന്നെ ശ്രമിച്ചിറക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ മൊബൈൽ അഡിക്ഷൻ അത്രയ്ക്ക് അവന്റെ മനോനില തന്നെ തെറ്റിയ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ കുട്ടികളെയൊക്കെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം.
5: ഹലോ.
2: ആ ഹലോ
5: ഹലോ നമസ്കാരം ചിത്ര.
2: ആ ചിത്ര. ആ ഓക്കെ. ചായ കുടിച്ചോന്ന് അന്വേഷിക്കാനാണോ ലൈവിൽ വിളിച്ചത്?
5: അല്ല, ഇന്ന് ഫോട്ടോ ഇടുന്നു, അതുകൊണ്ട് ചോദിച്ചതാ.
2: ഫോട്ടോ ഇടുന്നോ? ഓക്കെ, അങ്ങനെ ഞാനത് മൗത്ത് എക്സസൈസ് എന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് വായൊന്ന് തുറന്ന് വ്യായാമം കൊടുക്കുക എന്ന് പറയത്തില്ലേ.
5: ഇത് ചായ കുടിക്കാത്ത
2: അത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, എന്നാലും അങ്ങനെ വിചാരിക്കണ്ട. ഓക്കെ, മഴയേ ഉള്ളു, അതെന്തൊരു ചോദ്യമാണ്. എ സി ഉണ്ട്, ഞാനിപ്പോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ നന്നായി ഞാൻ നനഞ്ഞിരിക്കുക, അതുകൊണ്ട് ഞാൻ വളരെ തണുത്തിരിക്കുന്നോണ്ട് ഇപ്പൊ എ സി ഓഫ് ചെയ്ത്.
5: പിന്നെ
2: എന്താണ്
5: നമ്മള് ഇന്നാളും കൈകാര്യം ചെയ്തതാ ഈ വിഷയം? ഇന്നാളും
2: ഇപ്പോൾ എനിക്കൊന്ന് പോലീസിന്റെ ആയിട്ടുള്ളൊരു നീക്കമുണ്ട്. അതായത് ഒരു പറഞ്ഞ കുറെ സമയം ഒരു കർഫ്യൂ ഏർപ്പെടുത്തുക, ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക.
5: അവിടുന്ന് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായില്ല.
2: അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. അതിനെ കുറിച്ച് ഒരു ബോധവൽക്കരണമാണ്.
5: വലിയവരാരും നമുക്ക് ചിന്തിക്കണ്ട, വലിയവര് വിന്നപ്പിച്ച് പ്രായമായാന്ന് പറയാം. പിള്ളേരെന്ന് പറഞ്ഞാൽ അവര് വഷളായിക്കൊണ്ടിരിക്കുക.
2: അവർക്ക്
5: ആഹാരം വേണമെങ്കിൽ പിന്നെയും വേണ്ടെന്ന് വെക്കാം, അവർക്ക് മൊബൈല് വേണം, അത് കളയാനൊക്കത്തില്ല. അതിനാ നമ്മളെ രക്ഷകർത്താക്കള് തന്നെ തീരുമാനം ഉണ്ടാക്കണം. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കായാലും ശരി മൊബൈൽ കൊടുക്കരുത്. കേക്കാമോ? അവിടെ ശബ്ദം കേക്കാൻ വെക്കുന്നില്ല സാറേ, ശബ്ദം കുറവാ.
2: എന്റെ ശബ്ദമാണോ കേക്കാൻ പറ്റാത്ത?
5: ആ, ഇതിനകത്താ കേക്കാം, ഒരു മഴയുടെ ആയോണ്ടായിരിക്കും. അന്നേരം നമ്മള് ഒരു ടൈം ടേബിൾ കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് എത്ര നാള് നേരം കൊടുക്കണമെന്നുള്ളത്. ഞായറാഴ്ച ദിവസം വീട്ടിൽ ഇരിക്കുമല്ലയോ, അന്നേരം ഒരു ഇച്ചിരി നേരം അവർക്ക് കളിക്കാൻ കൊടുക്കണം.
2: ഇച്ചിരി നേരം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ ഇച്ചിരി നേരം കഴിഞ്ഞ് തരത്തില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ നമ്മളെ കണ്ണു തപ്പുമ്പോൾ പോയി മൊബൈൽ എടുക്കുന്നു, അവര് സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്തത് വീണ്ടും കാണാൻ തുടങ്ങുന്നു. എങ്ങനെയെങ്കിലും അവർക്ക് മൊബൈൽ എത്തിപ്പെട്ടാൽ മതി, മൊബൈൽ കയ്യിൽ എങ്ങനെയെങ്കിലും വരണം. അത് അതിനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുക, എങ്ങനെയെങ്കിലും പാത്തും പതുങ്ങിയൊക്കെ പോയി മൊബൈൽ എടുക്കുക അല്ലേ, അങ്ങനെയൊക്കെയാണ് പൊതുവെ കാണുന്നത്.
5: പിന്നെ ഇപ്പൊ അമ്മക്കൊന്നും പറയാനൊക്കത്തില്ല, കാര്യം ചോദിക്കുമ്പോ ഉടനെ അമ്മ മൊബൈൽ കാണുന്നില്ലയോ, അച്ഛൻ മൊബൈൽ കാണുന്നില്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്താ പറയും?
2: പെട്ടിരിക്കുകയാണ്.
5: സത്യ അല്ല, ഞാനെങ്കിൽ ഇടക്കാലമായിട്ടാ ഞാൻ ഈ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ റേഡിയോ പെൻസിൽ എടുത്താ നോക്കുന്നത്. നോക്കുമ്പോ റീൽസ് കണ്ട് കണ്ട് വരുന്ന എല്ലാം വൃത്തിയുടെ രംഗങ്ങളും വൃത്തിയുടെ സംഭാഷണങ്ങളും ഒക്കെ അതിനകത്ത്. പിന്നെ അത് കാണുമ്പോ നമ്മുടെ മക്കളിനും അങ്ങനെ നന്നാവും സാറേ. ഇത് ഇന്നാള് ഞാൻ ഈ വിഷയം സാർ എടുത്തപ്പോ ഞാൻ എന്താ പറഞ്ഞതായിരുന്നു, ഇങ്ങനത്തെ ദുശീലം പിള്ളേരെ കാണാൻ വയ്യാത്തെല്ലാം കട്ട് ചെയ്യണമെന്ന്. അവരാരും അതൊന്നും കൈ കൊണ്ടതും പോലും ഇല്ല, കേട്ടതും ഇല്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പേപ്പറ്റയുടെ ആയിരുന്നു തന്നെ, ഇന്നലെ ഇന്ന് പേപ്പർ എടുത്ത് നോക്ക് 10 പേരെ എങ്ങാണ്ട് കടിച്ചെന്ന് പറയുന്നു ജീവ നായ്ക്കള്.
2: നമ്മള്
5: ഈ കാര്യങ്ങൾ തന്നെ നമ്മള് പലതവണ വിഷയം നമ്മള് ചർച്ച ചെയ്ത് എന്നിട്ട്
2: നമ്മള് മാത്രമല്ല, അതിനുശേഷം ഇപ്പൊ കോടതി കുറച്ച് രണ്ടു മൂന്നാഴ്ചയേ ഉള്ളൂ, കോടതി ഇടപെട്ടു, കോടതി പറഞ്ഞു ഇതെല്ലാം നിയന്ത്രിക്കണം, ഇതിനെയൊക്കെ ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റണം, കൊല്ലേണ്ടതിനെ പേ ഉള്ളതിനെയൊക്കെ കൊല്ലുക, അല്ലെങ്കിൽ പേപ്പെട്ടി അങ്ങനെ തോന്നല് അങ്ങനെ പേ ഇളയാൻ സാധ്യതയുള്ള പെട്ടികളെയൊക്കെ കൊല്ലുക, ഇങ്ങനെ തെരുവ് നായ്ക്കളെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് വിധിച്ചു, വീണ്ടും ഓർമ്മപ്പെടുത്തി അധികാരികളെ.
5: കേൾക്കുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ഈ മൊബൈലിന്റെ കാര്യം, ഈ രണ്ട് വിഷയം നമുക്ക് ഏറ്റവും വലിയ കാര്യം.
2: അതുകൊണ്ടാണ് വീണ്ടും എടുത്തത് ഈ വിഷയം.
5: അപ്പൊ നമ്മുടെ പിള്ളേരെ മക്കളായാലും ശരി, നമ്മളെ അന്യ പിള്ളേരായാലും ശരി, എല്ലാം അമ്മ മക്കളെ പോലെ നമ്മളവരെല്ലാം വഴിവിട്ടു പോകുമ്പോഴേ ഒരു രാത്രി ഒരു 10 മണി കഴിയുമ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ വന്ന് സാറ് നോക്കണം. 15, 16, 18 വയസ്സുള്ള പിള്ളേരുകൾ മൊത്തം അവിടെ മൊബൈൽ കണക്കോ, എന്നിട്ട് ഓരോന്നിനെ പറ്റി ചിരിച്ചു കളിക്കും അവര്. ഞാൻ പറഞ്ഞില്ലേ ഉത്സവത്തിന് പോയെന്ന്, പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ട കാഴ്ചകളായത്.
4: അതായത് അവര് വീട്ടിൽ നിന്ന് അല്ല, അതായത് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിൽ വന്നു, അല്ലെങ്കിൽ പറഞ്ഞക്ക് ഇല്ലേ കടയുടെ തിണ്ണയിലോ ഇവിടെ
5: ഒരു കടയുണ്ട്, ചന്തയിലിപ്പോഴത്തെ ഒരു കടയുണ്ട്, തുറന്നിട്ടിരിക്കുക, അതിനകത്ത് ആർക്കും കയറിയിരിക്കുക. ഞാൻ നോക്കിയപ്പോ ഒരു 10-12 പിള്ളേരുണ്ട് അതിനകത്ത്.
4: അവര് നിരന്നിരുന്ന് മൊബൈൽ കാണുന്നു, ആസ്വദിക്കുന്നു, ചിരിക്കുന്നു,
5: ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുന്നു. പിന്നെ ഞാൻ ആലോചിക്കും എന്റെ മക്കൾ അന്നേരം വീട്ടിൽ ഇരിക്കുക, നമുക്ക് അങ്ങനെ ഒരു സങ്കടം ഇല്ല.

0: പറയാ, ഇതെന്തായാലും ആ വൃത്തിയായിട്ട് റീൽസ് ഒക്കെ അങ്ങ് അവസാനിപ്പിക്കണം. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം.
1: അല്ലയോ?
0: ആ പിന്നെ സാറും കൂടെ പറയണം, ഈ ഞങ്ങൾ ഈ പറയുന്നതൊക്കെ സാറും കൂടെ ഒന്ന് പറയണം.
1: ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ, ഞാൻ നിരന്തരം പറഞ്ഞോണ്ടിരിക്കല്ലേ.
0: കൈ വിട്ടു പോവും, നമ്മളെ കൈ വിട്ടു പോവും, ചിലപ്പോ അവര് ആത്മഹത്യയിലേക്ക് പോവും, അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ.
1: അങ്ങനെ
0: പിന്നെ അതിന്റെ കൂടെ മയക്കുമായിരുന്നു, ഇതെല്ലാം ഉണ്ട്.
1: ഇതിനെക്കാട്ടി വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന്. തെരുവിലൊക്കെ കിടന്ന് അടി കൂടുന്നു, അക്രമാസക്തമാകുന്നു അല്ലേ?
0: ഒന്ന് പറയണ്ട, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കൈ എടുക്കും, കന്നകാരനെ കുറ്റി പോയി കൊടുക്കും.
1: അല്ല, അവർക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, അവര് പെട്ടെന്ന് വല്ലാതെ. ഈ അടുത്ത ദിവസം നടന്ന കാര്യം ശരിയാണ്. ഓക്കെ മതി, അത്രയും പറഞ്ഞില്ലേ? ഒരു വീട്ടമ്മ അത്രയും പറഞ്ഞു അല്ലെ, അത്രയും ശ്രദ്ധിച്ചിട്ട് അത്രയും കാര്യങ്ങൾ പറഞ്ഞു, അത് വലിയ കാര്യമാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ് അല്ലേ. ഓക്കെ, ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പറഞ്ഞോളൂ.
2: കർഫ്യൂ ടൈം ടേബിൾ ഒക്കെ വരേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞ സമയമാണ്.
1: അതെ അതെ,
2: സാറ് ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെടും കുറച്ച് പേരെന്ന് എനിക്ക് തോന്നുന്നു.
1: ഓ ശരിയാ.
2: അല്ല, കർഫ്യൂ ടൈം ടേബിൾ ഒക്കെ കൊണ്ടുവരണം, ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് നമ്മുടെ നാട് പുറകോട്ട് പോവും, ഒരുപാട് വൃത്തികെട്ട പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും.
1: അല്ല, ഞാൻ എന്റെ ഒരു ചോദ്യം ശ്രോതാക്കളോടുള്ളത്, ശ്രോതാക്കളുടെ വീട്ടിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടോ? ഇത് നടപ്പാക്കാൻ കുട്ടികളുമായി കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള പുതുമയുള്ള ആശയങ്ങളുണ്ടോ? അത് അങ്ങനെയുള്ള എന്തെങ്കിലും ആശയങ്ങളുണ്ടോ?
2: എന്റെ വീട്ടിൽ എനിക്ക് നിയന്ത്രണമുണ്ട്. ഫോൺ അധികമായിട്ട് ആരും ഉപയോഗിക്കാൻ പറ്റില്ല, അത് നിയന്ത്രണമുണ്ട്. ഞാൻ അധികമായിട്ട് ഉപയോഗിക്കുന്നത് എന്റെ ജോലി ചിലപ്പോൾ ആദ്യം 12 മണിക്കാണ് കഴിയുക, രാത്രി 12 മണിയാണ് കഴിയുമ്പോൾ. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ നോക്കി, ഇനി അപ്പോഴേ ടൈം കിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് നേരത്തെ കഴിയുന്നുണ്ട്, നേരത്തെ ഞാൻ ഇവിടെ നിന്ന് കടയിൽ നിന്ന് അത് അവസാനിപ്പിക്കുകയും.
1: അതായത് രാത്രി ചെന്നിട്ട് 2 മണിക്കൂർ കാണും മൊബൈല്?
2: 2 മണിക്കൂറല്ല, 1 മണിക്കൂർ. അത് ഞാൻ നമ്മള് നോക്കുന്നത് നമ്മള് വേണ്ടപ്പെട്ട ലോകത്തിലെ കാര്യങ്ങളും.
1: അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ സാറ് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് 1-2 മണിക്കൂർ മുമ്പ് ഈ മൊബൈൽ നോക്കല്ലോ എന്ന് വെച്ചാൽ, നമ്മുടെ ഉറക്കത്തെ, നമ്മുടെ ഒരു എന്താ പറയാ, ക്വാളിറ്റി സ്ലീപ്പ് എന്നൊക്കെ പറയും, നല്ല ഗുണമുള്ള.
2: ഞാൻ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, എന്റെ ജോലിയും എന്റെ എപ്രാവളം എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം റിലാക്സ് ആകുന്നത് എന്റെ വീട്ടിൽ ചെന്നിട്ടാണ്. ആ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് 1 മണിക്കൂർ ഞാൻ നോക്കുന്നത്. ഓക്കെ, അങ്ങനെയേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ മുതിർന്നവരാണ് ആദ്യം ഇത് കൺട്രോൾ
1: വരുത്തേണ്ടത്. എനിക്ക് തോന്നുന്നു പലർക്കും ആ ഒരു എന്താ പറയാ, ഒരു മാതൃക എന്താ പറയാ, അച്ഛനും അമ്മയോ ഒക്കെ, അല്ലെങ്കിൽ ആരോ അപ്പൂപ്പനും അമ്മൂമ്മയോ ഒക്കെ ആവാൻ സാധിക്കുന്നില്ല പലപ്പോഴും. അവര് അഡിക്റ്റ് ആയിരിക്കും.
2: അതെ അതെ, നമ്മൾ രക്ഷിതാക്കൾ തന്നെ ഇത് നമ്മൾ ഈ അഡിക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ കൊച്ചുങ്ങളുടെ അടുത്ത് എങ്ങനെ ഈ മൊബൈല് നീ എന്തിനാ നോക്കുന്നു ചോദിക്കാൻ പറ്റും. ചോദിച്ചാൽ തിരിച്ചിങ്ങോട്ട് ചോദിക്കും, തിരിച്ചിങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യണം, അമ്മ എന്താ ചെയ്യുന്നത്, അച്ഛൻ എന്താ ചെയ്യുന്നത്, അച്ഛൻ ഇത്ര നേരം മൊബൈൽ നോക്കിയിരുന്നില്ലേ, അമ്മ ഇത്ര നേരം മൊബൈൽ നോക്കിയിരുന്നല്ലേ, അപ്പൊ ഞാൻ എന്താ നോക്കിയ, എനിക്കെന്താ നോക്കിക്കൂടെ, അങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരുമല്ലോ. തീർച്ചയായിട്ടും ചോദിക്കും.
1: അല്ല, അത് ആ ചോദ്യങ്ങൾ പല മാതാപിതാക്കളും ഇപ്പൊ അഭിമുഖീകരിക്കുന്നുണ്ട്. സത്യമാണ്,
2: നിങ്ങൾ
1: നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാം, ഞങ്ങൾക്ക് എന്താ ഉപയോഗിച്ചുകൂടാത്ത എന്ന വളരെ
2: അതില്
1: അച്ഛനായിട്ട് ചോദിക്കുന്നുണ്ട് കുട്ടികൾ.
2: പണ്ടുള്ളവര് പറഞ്ഞു കണക്ക് മുളയിലേ നുള്ളണം പറഞ്ഞാൽ, ഈ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ തന്നെ ചോറ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൊബൈൽ എടുത്ത് കൈ കൊടുക്കുക, എന്തിനെങ്കിലും പിടിവാശി കാണിച്ചു പറഞ്ഞാൽ മൊബൈൽ എടുത്ത് കൈ കൊടുക്കുക, കരഞ്ഞാൽ മൊബൈൽ എടുത്ത് കൈ കൊടുക്കുക, ആ ഒരു ശീലം ഒഴിവാക്കിയാലേ പറ്റുള്ളൂ. ആ ഒരു ശീലം, അവര് എന്തെങ്കിലും ഒരു പിടിവാശി പറഞ്ഞിട്ട് കരയുകയാണ് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലാണ്ട് എടുത്തുകൊണ്ട് മൊബൈൽ എടുത്ത് കൊടുത്ത് റീൽസ് വെച്ച് കൊടുക്കലൊന്നും അല്ല. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് അത് പിന്നീട് ഇങ്ങനെ ഓരോരോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തിന്റുവാഴ്ച മിണ്ടിയും പറഞ്ഞ പരിപാടി ഉണ്ട്, എനിക്കതിൽ വിളിക്കാൻ പറ്റില്ല, ഞാനൊന്ന് അവധിയായിരുന്നു. അപ്പൊ അതിൽ വിളിക്കാൻ പറ്റും, ഞാൻ മൊബൈൽ കേട്ടാണെങ്കിൽ വിളിച്ചില്ല, പക്ഷെ അതിൽ ഞാൻ സംസാരിച്ചു പറഞ്ഞാൽ സ്ത്രീ കൊച്ചുകുട്ടികളുടെ കാര്യം, ഇതിന്റെ ഒരു സാമ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ സംസാരിക്കും, നമ്മളൊരു പുരുഷൻ കേൾക്കുക, അതിൽ സംസാരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു രീതിയിലോട്ട് വരണ്ടെന്നുണ്ട് ഞാൻ മെയിനായിട്ട് അത് വിളിക്കാറ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ നമ്മുടെ ഈ ചെറിയ വയസ്സോട്ടെ മൊബൈല് കണ്ടിട്ടാണ് പിന്നീട് അതൊരു ടീനേജിലൊക്കെ പോകുമ്പോ ബാക്കിയുള്ള ഇങ്ങനെ മൊബൈൽ ചാറ്റിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി പല പ്രണയങ്ങൾ ഉണ്ടാകുന്നതും, ഈ പ്രണയം പറയുന്നത് ഒരു പരിചയമില്ലാത്തവരുടെ അടുത്ത് പ്രണയിക്കുക, ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമേ പോയി കിടക്കുക, ഇപ്പോ ആരാണെന്ന് പോലും അറിയത്തില്ല. നാലോ അഞ്ചു ദിവസം പരിചയപ്പെടും.

0: അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നേരിട്ട് കാണുന്നു, വഴിവിട്ട ബന്ധങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ആദ്യം മുതിർന്നവർ വീട്ടിലാരെ മുതിർന്നവർ അവരാദ്യം ടൈം ടേബിൾ വെച്ചിട്ടും അവർ ടൈം ടേബിൾ വെച്ചിട്ട് മക്കൾക്ക് ടൈം ടേബിൾ കൊടുക്കണം. അത് എനിക്ക് പറയാനുള്ള, എന്നാലും അവർ അത് അംഗീകരിച്ചുള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് മക്കളുടെ അടുത്ത് നീ മൊബൈൽ എടുക്കരുത് എന്ന് പറയുമ്പോ അവർ അംഗീകരിക്കത്തില്ല.
1: കൊള്ളാം കൊള്ളാം, പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മള് അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ,
2: ഹലോ,
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ, പേരൊന്ന് പറയോ. ആ, പറഞ്ഞോളൂ.
2: പിന്നെ ഈ പറഞ്ഞ എല്ലാം ഞാനേ വളർന്ന് സ്കൂളിൽ പഠിച്ചവനാ ഞാൻ. അതെ, പല പരമ്പനാത്ത്. ഈ പറഞ്ഞെല്ലാം ഞാൻ വളർന്ന സ്കൂളിനകത്ത് രണ്ട് ഒരു ചെറുക്കനെ സ്കൂൾ നടന്നോണ്ടിരിക്കുന്നു. അന്നേരം എന്റെ ഒരു ചോദിച്ചതാ, ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് പട്ടില്ലടേ, അയാ ആ കൊച്ചു എഴുതോ അതെന്റെ കണ്ടു എന്റെ തള്ളം നോക്കുമെന്ന്. സത്യോ? അങ്ങനെ പെമ്പിളെ പറ്റിയാണ് പറയുന്നത്. മക്കളെ എങ്ങനെ പറഞ്ഞത്? മക്കൾക്ക് മുതൽ വെച്ച് കൊടുത്താ പോരാ, എന്തിനാ മുതൽ വെച്ച് കൊടുക്കുന്നത്? അത് തെറ്റില്ലേ?
1: അല്ല, അത് ഏത് പ്രായത്തിൽ കൊടുക്കാമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം?
2: ഒരിക്കലും ഇല്ല. ഞാന് 67 വയസ്സാ എനിക്ക്. ഈ 67 വയസ്സിനകത്ത് ഞാൻ ഒരുപാട് ഞാൻ കച്ചവും ചുമന്ന് കൊയ്ത് കൊണ്ടുവരുന്നവനാ ഞാൻ. ഇപ്പൊ എനിക്ക് വയ്യ. ഈ പെമ്പിളറ എന്ന് പറയുന്നത് തള്ളൻ തന്നെയാണ് പാഴാക്കുന്നത്. 100% തള്ളൻ തന്നെയാണ്. അത് ആദ്യം ചിന്തിക്കുക. യഥാർത്ഥ ഇരുവരും ചില്ലക്കത്ത് ജനിച്ചു വളർന്നവനാ ഞാൻ. ഇരുവരെന്നല്ല, രഘുപുരം എന്നാണ് യഥാർത്ഥ പേര്. പിന്നെ അത് പറയാൻ പറ്റത്തില്ല. സന്തോഷം
1: അറിയാം.
2: അത് ഇവര് പറഞ്ഞ പെണ്ണ് പറഞ്ഞ മുട്ട 100% തെറ്റാ പറഞ്ഞത്.
1: ഇത്രയും നാള് ഇത്രയും നേരം പറഞ്ഞു
2: കാശ് കൂടുമ്പഴേ ഞങ്ങൾ ഞാൻ തന്നെ തന്ന, അതായത് മുട്ട മുട്ട ശശി വരാൻ മുട്ട മുട്ട എന്നത് നമ്മുടെ അടുത്ത് തോന്നിയാൽ ഞാൻ കരുവത്തോടുള്ളവനാ ഞാൻ. ഈ പറഞ്ഞത് 100% 110% കള്ളത്തരാണ് പറഞ്ഞത്.
1: ആര് പറഞ്ഞത് കള്ളത്തരാന്ന്?
2: ഈ ഈ ഇത്രയും കേട്ടോണ്ടിരിക്കേ ഞാൻ പലപ്പോഴും വെച്ചിട്ടുണ്ട് ഞാൻ എസ്എഫിനകത്ത്.
1: ആരാണ് കള്ളത്തരം പറഞ്ഞെന്നാണ് ചേട്ടൻ പറയുന്നത്? എന്തോ എന്താണ്
2: ഈ പറഞ്ഞ പെണ്ണാലാണാലും തന്തൻ തള്ളയും മൊബൈലിൽ വിളിച്ചു കൊടുക്കുന്നത് തെറ്റാണ്. കൊച്ചുങ്ങൾക്ക് മൊബൈൽ വെച്ച് കളിപ്പിക്കുക അത് തെറ്റായിട്ട് വരുന്നത്.
1: ശരി,
2: അവർക്കറിയോ.
1: ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അതിലോട്ട് കിടക്കാം.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
3: ജനശബ്ദം.
5: ഇന്ന് രാവിലെ തിരുമുല്ലാവരം അമ്പലത്തിൽ വെച്ചിട്ട് പുറത്ത് ബാഗ് വെച്ചിട്ട് അകത്ത് തൊഴാൻ കയറിയതാണ്. ഒരു ഹാൻഡ് ബാഗ് മെറൂൺ കളറ് നഷ്ടപ്പെട്ട്, അതിനകത്ത് ഹോസ്പിറ്റലിലെ കുറേ ഡോക്യുമെന്റ്സും പിന്നെ ആധാർ ID പാസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ബാഗിനകത്ത് ഇരിപ്പുണ്ട്. അതിനകത്ത് മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. അത് ആരാണ്ട് എടുത്തോണ്ട് പോയതാണ്. എവിടെയെങ്കിലും അവർക്ക് ആവശ്യമുള്ള പൈസയോ മൊബൈലോ എടുത്തിട്ട് ആ ബാഗ് എവിടെയെങ്കിലും ഉപേക്ഷിച്ച നിലയിലോ എവിടെയെങ്കിലും കണ്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ട് കിട്ടുന്നവര് പിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഈ ബാഗ് നഷ്ടപ്പെട്ട ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസറാണ്. അപ്പൊ തിരുവനന്തപുരം RCC ഇന്നലെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരം RCC ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ആ ബാഗിനകത്താണ്. അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ബുധനാഴ്ച അവർക്ക് പോകാനുള്ളതാണ്. വെറും പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഒന്ന് സഹായിക്കണം, ഒന്ന് റേഡിയോയിലൂടെ പറഞ്ഞ്.
3: ജനശബ്ദം.
1: ഓക്കെ, നമ്മൾ തുടരുകയാണ്. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. കമ്മിങ് ടു റേഡിയോ ബെൻസീർ എന്ന് പറഞ്ഞ പേജ് യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം, ലൈവായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ വീട്ടിൽ മൊബൈൽ ഫോണിന് സോഷ്യൽ മീഡിയയ്ക്കും കർഫ്യൂ ഏർപ്പെടുത്തണോ? അതിന് ടൈം ടേബിൾ ആവശ്യമാണോ? ഇതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രോതാക്കൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തര അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്റെ സൗണ്ട് കേൾക്കുന്നില്ലെന്നാണോ? അത് മഴയുടെ
6: കുഴപ്പമില്ല. നമ്മൾ കുടുംബാംഗങ്ങളുടെ മാനസികാരോഗ്യത്തിനും പരസ്പരമുള്ള ബന്ധങ്ങൾ ദൃഢമായി ഉറപ്പിക്കുന്നതിനൊക്കെ ഈ തീരുമാനം നല്ലതാണ്. പക്ഷേ അത് ആദ്യമേ വേണമായിരുന്നു. ഇപ്പം കതിരെ കൊണ്ടിട്ട് വളം വെച്ചിട്ടൊന്നും കാര്യമില്ല. എന്നാൽ ഇതൊരു ശിക്ഷന്റെ ഇത് നമ്മള് കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. ഇത് ഒരു ശിക്ഷ എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കാതെ എല്ലാവരും ചേർന്ന് എടുക്കുന്ന ഒരു നല്ല തീരുമാനമായി നടപ്പാക്കിയാണ് വേണ്ടത്. ഈ ഡിജിറ്റൽ സർവേ കാർഡ് ഏർപ്പെടുത്തുന്നതിന്റെ ഗുണങ്ങൾ തന്നെ കുടുംബ ബന്ധങ്ങൾ ശക്തമാകും. എല്ലാവരുടെയും ഫോൺ സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുന്നതിന് പകരം പരസ്പരം സംസാരിക്കാനുള്ള സമയം കണ്ടെത്താൻ നോക്കണം. എന്നിട്ട് അത് സംസാരിക്കാനും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കാനും ഉള്ള സമയം കുറച്ചു നേരമേ ലഭിച്ച്. അല്ലേലും നമ്മൾ രാത്രി നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ 8:30 ആകുമ്പോഴേ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്റെ മോന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഇങ്ങനെ ഫോണൊന്നും നോക്കത്തില്ല. അവന് +2 വരെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ചേർന്നപ്പോഴാണ് അവന് ഫോൺ വരെ ആവശ്യപ്പെട്ടതും അത് അവർക്ക് പഠന സംബന്ധമായി അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ഉപയോഗിക്കുന്നതിനാണ് എനിക്കാണ് നിയന്ത്രണം അവൻ ഏർപ്പെടുത്തുന്നത്. ഉമ്മ കൂടുതൽ സമയം ഉപയോഗിക്കരുതെന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ വന്ന് നോക്കും. കൊച്ചു വഴി തെറ്റുമെന്ന് അല്ലാത്ത ഈ വഴി തെറ്റാനായിട്ടിരിക്കാന്നൊക്കെ അവൻ പറയാം. എനിക്ക് പൊതുവെ തരുന്ന അവനാണ്. പക്ഷെ മോനങ്ങനെ ഉപയോഗിക്കാറില്ല. അവൻ ചിലപ്പോഴൊക്കെ ഈ പ്രോജക്റ്റ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ചേരും കമ്പ്യൂട്ടറിനകത്ത് ഇതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അവൻ കയറി കിടന്നങ്ങ് ഉറങ്ങും. നേരത്തെ കുറച്ച് ഉറങ്ങാനുള്ള സമയമുണ്ടെങ്കിൽ അവനങ്ങ് ഉറങ്ങും, വെളുപ്പിനെയും ചെയ്യും. പക്ഷേ നമ്മള് ഓരോരുത്തരുടെ കാര്യം, അപ്പൊ നമ്മൾ മാത്രം തീരുമാനം എടുത്താൽ പോലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരേപോലെ തീരുമാനം എടുക്കണ്ടേ? ഓരോ കുടുംബ ബന്ധങ്ങള് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയും. ഈ രാത്രി വൈകിയൊക്കെ ഉറങ്ങുമ്പം ഉറക്കക്ഷീണം ഉണ്ടാവും, പല പല അസുഖങ്ങളും അതിന് കാരണമാവും. BP പോലുള്ള ഇതൊക്കെ ഹൈപ്പർ ടെൻഷൻ ഒക്കെ കാരണമാവും. ഇതിങ്ങനെ ഒരു കറക്റ്റ് ഇങ്ങനെ അത് ഓരോരുത്തരിങ്ങനെ നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇപ്പൊ അതിനുള്ള സമയം നമ്മൾ നേരത്തെ ജോലിയൊക്കെ ഒരുക്കി അധികമുള്ള സമയം ആകുമ്പോൾ ഒരാളുടെ ഫോൺ കോൾ വരികയും അത്യാവശ്യ കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം ഫോൺ വഴിയല്ലേ നമ്മൾ ചെയ്യുന്ന എല്ലാ ഫോൺ ബില്ലുകളെല്ലാം അടയ്ക്കുന്നത്? അത് വഴിയല്ലേ അതിന് ഉപയോഗിച്ചിട്ട് പിന്നെ പരസ്പരം വിശേഷം വിദേശത്തൊക്കെ ഉള്ളവരോടുമായിട്ട് പരസ്പരം ബന്ധങ്ങൾ പുലർത്തുക. മാനസിക അങ്ങനെ ആകുമ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയ നൽകുന്ന അനാവശ്യമായ ചിന്തകളിൽ നിന്നും ഈ താരതമ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിന് കുറെ വിശ്രമം ലഭിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ഡിജിറ്റൽ കാർത്തി ഏർപ്പെടുത്തിയാല് അതുപോലെ നല്ല ഉറക്കം ലഭിക്കും. രാത്രി വൈകി ഫോൺ ഉപയോഗിക്കുന്നത് ഉറക്കമില്ലായ്മ കാരണമാവാറുണ്ട്. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഫോൺ മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. നിരന്തരമായ നമ്മൾ ഫോൺ ഉപയോഗിക്കും, കുട്ടികളുടെ പഠനത്തെയും അതിന്റെ ശ്രദ്ധയും അത് ബാധിക്കും. ഈ ഇപ്പം ഞാൻ പറയുന്നത് എൽ കെ ജി പഠിക്കുന്ന ഈ ഒന്നാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണം ഇതോടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ. ഇപ്പോൾ ആരും ഈ പേരൻസ് ഒന്നും ഇത് ശ്രദ്ധിക്കാറില്ല. അവർക്ക് ഫോണാണ് അവരുടെ മുമ്പിൽ കൊടുക്കുന്നത്. ഫോൺ കൊടുത്താണ് അവരുടെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഫോൺ കൊടുത്ത് അവരുടെ തല്ലി ഒഴിവാക്കാനാണ് നോക്കുന്നത്. ഇങ്ങനെ ഈ ഡിജിറ്റൽക്കാർക്കും അതിനൊരു പരിഹാരം ആക്കാൻ ഇപ്പൊ നമ്മള് പോലീസുകാർ പറഞ്ഞോണ്ടോ പിന്നെ ബന്ധപ്പെട്ട അധികാരി പറഞ്ഞോണ്ടോ ഒന്നും കാര്യമില്ല. ഇപ്പൊ ചൈനയിലും വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ 10 മണിക്ക് ശേഷം ഒന്നും ഫോൺ ഉപയോഗിച്ചുകൂടാന്നുള്ളൊരു നിയമം അവിടെ
1: ഇവിടെ വരണമെന്നാണ് പൊതുവെ ഇപ്പൊ എല്ലാരും നിഷ്കർഷിക്കുന്നത്. ഇങ്ങനെ അത് വേണം, ഒരു 10 മണി കഴിഞ്ഞ് എല്ലാരും സ്വയമേ അത് ഓഫ് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. അത് കണക്ക് തന്നെ ഏതെങ്കിലും ദിവസം ഇപ്പൊ ചില ഞായറാഴ്ചകളൊക്കെ വരികയാണെങ്കിൽ അത് ഈ ഉപയോഗം നമ്മൾ എപ്പോഴും രാവിലെ മുതൽ വൈകിട്ട് വരെ ചുമ്മാ ഫോണ് നോക്കിയിരുന്ന് റിലാക്സ് ചെയ്യുന്നതിന് പകരം ആ ഫോണിന്റെ ഉപയോഗം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല രീതിയിൽ ഗുണകരമായിരിക്കും.
6: അതിന്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങണം കുട്ടികൾക്ക് അവരുടെ നിന്ന് ശ്രദ്ധ ഉണ്ടാവണം. ഈ ഫോണിനകത്ത് തന്നെ പല പല ഇതുണ്ടല്ലോ, വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയുള്ളതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അത് അതിന് തന്നെ എന്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ചിട്ട് കഴിഞ്ഞ് സ്കൂളിൽ നിന്നും കൂടെ കൊടുക്കണം. അന്നേരം കൂടുതലും ഈ കുട്ടികൾ ഉൾപ്പെടെ മയക്കുമരുന്നായാലും പിന്നെ പിന്നെ ഫോൺ ഉപയോഗം പോലും അതിന്റെ കുട്ടികൾ വഴിതെറ്റാനും അവർക്ക് ക്രിമിനൽ സ്വഭാവം ഉണ്ടാകാനൊക്കെ കാരണം ഫോണാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ ആരും ഫോൺ ഉപയോഗിക്കരുതെന്നുള്ള നിയമം കൊണ്ടുവെക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. വീട്ടിൽ തന്നെ മുതിർന്ന ആൾക്കാർ തീരുമാനിക്കണം. ഇപ്പം പേരൻസ് ഉപയോഗിച്ചിട്ട് മക്കൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ കേൾക്കാനാ? മുമ്പേ പേരൻസ് ആണ് തീരുമാനിക്കേണ്ടത്. അവര് അവരുടെ നിന്നുള്ള ശീലമല്ലേ കുഞ്ഞുങ്ങൾ
1: പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് വളരെ ശരിയാണ്. എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാരും മുതിർന്നവർ ഇത് നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്.
6: കുഞ്ഞുങ്ങൾ അത് അവരിൽ നിന്നുള്ള പേര് വീട്ടില് പേരൻസ് മാത്രമേ കാണിച്ചു കൊടുക്കണം. എന്നിട്ട്
1: കുഞ്ഞുങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി മൊബൈൽ എടുത്ത് കൈ കൊടുക്കും, നീ ഇത്
6: നോക്കി
1: ആഹാരം കഴിപ്പിക്കാനായിട്ട് കയ്യിലെടുത്ത്
6: ആഹാരം കഴിപ്പിക്കാനായിട്ട് മൊബൈൽ കൊടുക്കും.
1: വലിയ അഭിമാനത്തോടെ അവന് മൊബൈൽ കാണിച്ചെടുത്താ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് എന്നൊക്കെ രീതിയിൽ പറയും അഭിമാനത്തോടെ. അപ്പൊ ഇത് പിന്നെ ഇവർക്ക് പിന്നെ ഇതില്ലെങ്കിൽ പിന്നെ ആഹാരം കഴിക്കാത്ത അവസ്ഥയാവും. പിന്നെ അത് കഴിഞ്ഞ്
6: ഇപ്പൊ തന്നെ കുട്ടികൾ എസ് എൽ സി പാസ് ആവുമ്പോൾ നല്ല മാർക്ക് മേടിച്ചിട്ട് മൊബൈൽ ഫോൺ മേടിച്ചു ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണ്. അത് ആദ്യമേ നിർത്തുക.
1: പണ്ട് നമ്മള് കുട്ടികളെ ആഹാരം കഴിപ്പിക്കാനായിട്ട് മുറ്റത്തിറക്കി അല്ലേ, അമ്പിളി അമ്മാവനെയും കാക്കയും പൂച്ചയും എല്ലാം കാണിച്ച് ഒക്കെയാണ്. ഇന്ന് അത് മാറിയിട്ട് മൊബൈൽ ഫോൺ എടുത്ത് കൈ കൊടുക്കുന്നത്.
6: ഇപ്പം പോലീസ് നടപ്പിലാക്കിയാലും നമ്മുടെ വീട്ടിൽ തന്നെ കർഫ്യൂ ഏർപ്പെടുത്താതെ ഇതിന് ഒരു നല്ല ശീലം ഉണ്ടാകത്തില്ല, നല്ല തീരുമാനം ഉണ്ടാകത്തില്ല. കാരണം നമ്മളാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്തം നമ്മക്കാണ്, നമ്മുടെ പേരൻസിനാണുള്ളത്. ആദ്യം പേരൻസ് നന്നാവുക, പിന്നെ മക്കളെ
1: അനുസരിച്ചിരുന്നു. അവര് നിയന്ത്രണം സ്വയം ഏർപ്പെടുത്തുക, എന്നിട്ട് അത് കണ്ടിട്ട് കുട്ടികളും അത് മാതൃകയാക്കും.
6: നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവരെ കാണിച്ചു കൊടുക്കുക. അവരെ അങ്ങനെ അവര് നല്ല എനിക്ക് വരും. ഇപ്പൊ ഒരാള് നന്നായി കൊണ്ടൊന്നും കാര്യമില്ല, എല്ലാരും അതേപോലെ തീരുമാനം
1: എടുക്കണം. അപ്പം ജീവിത നിലവാരം അല്ലെ താഴുകയാണ് നമ്മുടെ ഈ മൊബൈൽ ഉപയോഗം. ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമല്ല ഉദ്ദേശിക്കുന്നത്, ഈ പറയണക്ക് കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധമായാലും ഞാൻ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധമായാലും സമൂഹവുമായിട്ടുള്ള ബന്ധമായാലും എല്ലാ വിധത്തിലും അത് അതാണ് ജീവിത നിലവാരം. ആ ബന്ധങ്ങളെല്ലാം താഴുകയും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും മാനസികമായിട്ട് നമ്മൾ ഭയങ്കര എന്തോ ഒരു അസ്വസ്ഥതകൾ കാണിക്കുകയും മൊബൈൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ബ്രെയിനിലൊക്കെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ നമസ്കാരം.
7: ഹലോ നമസ്കാരം. ആ
1: പറയൂ, പേരെന്താണ്?
7: പേര് മനു.
1: മനു മനു
7: ഓക്കെ
1: ഓക്കെ മനു പറയൂ.
7: എന്തോ പറയുന്നത്, സംഭവം ഫോണിന്റെ ഉപയോഗത്തിലെ കാര്യല്ലേ പറയുന്നത്, കുട്ടികളുടെ ഫോണിന്റെ.
1: ആ മനു തുടക്കം മുതൽ കേട്ടായിരുന്നോ?
7: ഞാൻ കേട്ടോണ്ടിരുന്ന.
1: പിന്നെന്താ, എന്ത് തോന്നി അതിനകത്ത്? ഒരു ധാരണ ഉണ്ടായില്ലേ
7: എന്തോ വിഷയം? സംഭവം അതായത് യൂസ് ചെയ്തായിട്ട് പറഞ്ഞാൽ അത് ഇത് നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രാവർത്തിക ആവുന്നുള്ള കാര്യമൊക്കെ ചുമ്മാ നടപ്പ് കേട്ടിട്ടൊന്നുമല്ല.
1: അതാണ് മനു തോന്നുന്നത്.
8: അല്ല, ഇപ്പൊ എന്തായാലും പൊതുവെ എല്ലാരും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിയന്ത്രണം എന്ന് പറഞ്ഞാ ഈ നമുക്ക് വീട്ടിൽ ചെന്ന് പിള്ളേരെ നോക്കാൻ പറ്റും.
1: ജോലി സ്ഥലത്ത് നിന്ന് നമുക്ക് വീട്ടിൽ ചെന്ന്
8: 90-99% പിള്ളേരും ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേര് വീട്ടിലുള്ളവർ പറയുന്ന മാക്സിമം കേൾക്കാൻ പോകുന്നില്ല. ഇപ്പൊ പഴയ പണ്ടുള്ളവര് പറയുന്ന വാക്കൊന്നും അങ്ങനെ അധികം ഒന്നും ആരും കേൾക്കത്തില്ല. ഇപ്പൊ എല്ലാം ന്യൂജനുള്ള രീതിയിൽ
1: എല്ലാവരും
8: ഇപ്പൊ അവര് ഞങ്ങൾ ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും മറ്റവർക്കൊന്നും
1: പറയാൻ പറഞ്ഞത് ഒരു കുട്ടി മേളിക്കര ആത്മഹത്യ ഭീഷണി മുഴക്കുകയാണ്. മൊബൈൽ തന്നില്ലെങ്കിൽ കൊടുക്കായിരുന്നപ്പോൾ ഞാനിപ്പോ അത് കയറി ചാടും എന്ന് അങ്ങനെ
8: പൊതുവെ അങ്ങനെ ഇവര് അവര് 7-ാം ക്ലാസ് 8-ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുങ്ങളും അങ്ങോട്ട് പോകുമ്പോ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്. അവര് പറഞ്ഞ അവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് പറയും, എന്തെങ്കിലുമൊക്കെ അവർക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റും. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്ന അവരടുത്ത് പറയാ, വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കുക, കുറെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ പിള്ളേര് കേൾക്കത്തില്ലെന്നുള്ളത് വെറുതെ പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു 10-20 പേരെ എടുത്ത് ഒരു 10-20 അല്ല ഒരു 10 പേരെ എടുത്ത ഒരു 1% ഒറ്റ കൊച്ചു ചിലപ്പം മാറിയേക്കും, അത്രേ ഉള്ളു മാറ്റം എന്ന് പറയുന്നത്. ബാക്കിയുള്ള 90% അത് അവരുപയോഗിക്കാനായി. പിന്നെ ഈ പഠിക്കുന്ന സമയത്ത് ബുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിനെക്കാട്ടിൽ കൂടുതൽ ബുക്കിനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇവരുടെ പിള്ളേർ അങ്ങനൊന്നും ബേസില്ല. അവര് അവർക്ക് പഠിക്കാനുള്ള കാര്യം തന്നെ ഫോണിൽ നടക്കുന്ന പറയുന്നത്
1: അത് വളരെ ശരിയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ യൂട്യൂബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ വിഷയത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ധാരാളം ഉണ്ട്. ഓരോ വിഷയം ഇപ്പൊ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഏത് വിഷയം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്ന് ഗൂഗിൾ ഒരു അധ്യാപകൻ കൂടിയാണ്. ഗൂഗിൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, തെറ്റായ കാര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില ഇൻഫർമേഷൻ ഒന്നും കറക്റ്റും ആയിരിക്കത്തില്ല ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് വരുന്ന. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ശരിയാണ്. പഠന നിലവാരം ഒത്തിരി ഗുണകരമായിട്ട് അത് ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ലോകം നമുക്ക് ഞാൻ തന്നെ അത്ഭുതത്തോടെ തന്നെ കാണുന്നത് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഞാനൊക്കെ പഠിച്ചപ്പോ ഇങ്ങനെ ഒരു സൗകര്യം ഇല്ലായിരുന്നു. അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നെ കുറച്ചും കൂടെ
8: ഒരു കാര്യത്തെ കുറിച്ച് പ്രിഫർ ചെയ്യണമെങ്കിൽ അതിനെ കുറിച്ചുള്ള ബുക്ക് എടുത്ത് ആ ബുക്കിനകത്ത്
1: ഇത് ഞൊടിയിലിടയിൽ നമുക്ക് ഒത്തിരി ഒത്തിരി സോഴ്സിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരികയാണ്. അതുമല്ല, വളരെ നമുക്ക് പ്രയാസമുള്ള ഒത്തിരി കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലെ? വീഡിയോകളും എല്ലാം ഉണ്ട്.
8: അതിന്റെ ഒരു കാര്യം തന്നെ പറയാൻ വിളിച്ചേട്ടാ. സംഭവം ഇപ്പം നമ്മുടെ മുമ്പ് എന്ന് പറഞ്ഞ TV ചാനലുകളിലാണെങ്കിലും നമ്മളെ റേഡിയോ അങ്ങനെയുള്ള മാധ്യമങ്ങളിലാണെങ്കിലും ക്വിസ് മത്സരമൊക്കെ നമുക്ക് അങ്ങനെ ഇപ്പം ഒരാൾ ഫോണിൽ ബന്ധപ്പെട്ട് ക്വിസ് മത്സരമൊക്കെ നല്ലോണം നടക്കുമായിരുന്നു. ഇപ്പൊ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ക്രിസ്മസത്തിന്റെ ഡയറക്റ്റ് പറഞ്ഞോണ്ടിരിക്കുക. അത് മനസ്സിലായതിന്റെ പേരിലാണ് ഈ സമ്മാന ക്രിസ്മത്സരമായിട്ടുള്ള ആ ഒരു കളി നമ്മളെ ടെലിവിഷനിലാണെങ്കിലും റേഡിയോയിലൊക്കെ ആണെങ്കിലും
1: മതിയായിട്ടാണ്. റേഡിയോയിൽ ഇരിക്കുന്നവർക്കും അറിയാം, അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ആരെയും പറഞ്ഞിട്ടാണ് അത് പറയുന്നത് എന്നുള്ളതൊക്കെ അറിയാം. പിന്നെ ഇതൊരു ഗെയിം ആണ്, അത് തുടരുക.
8: അതെല്ലാം അതായത് ഒരു കാര്യത്തിൽ നോക്കിയാൽ അറിവ് കിട്ടുന്നതിനും കാര്യങ്ങൾക്കും നമ്മുടെ ഇന്റർനെറ്റും കാര്യങ്ങളും എല്ലാം നല്ലതാണ്. പക്ഷെ അതിൽ അതേപോലെ തന്നെയാണ് ഈ പിന്നെ വേണം എന്താന്ന് വെച്ചാൽ കാരണം ഓരോരുത്തരുടെ വ്യക്തിമ ഒത്തിരി പേരിപ്പം നമ്മുടെ ഇൻസ്റ്റർഗ്രാം അങ്ങനെയുള്ള ഓരോരോ റീൽസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് കലാകാരന്മാർ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പേർക്ക് നല്ല നല്ല അവസ്ഥ നല്ല നല്ല പ്ലാറ്റ്ഫോമും കിട്ടിയ സ്ഥലമാണ്. അതിനൊരിക്കലും നമ്മളങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. പക്ഷെ ഇതിന് ഒരു നമ്മളെ ഈ മയക്കുമരുന്ന് മദ്യം അതേ കണക്കെ ഉള്ള ഒരു അഡിക്ഷൻ തന്നെയാണ് ഈ റീൽസ് അങ്ങനെയുള്ള സംഭവം വരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രശ്നം എന്താണെന്നറിയാവോ, ഇപ്പം ഒരു റീൽസ് ചെയ്ത് ഒരാൾക്കൊരു 10-20 പേര് അറിഞ്ഞ് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവര് അതിലോട്ട് അങ്ങ് മാത്രം അതിന് മാത്രം അഡിക്റ്റാവും. പിന്നെ ഈ ഫാമിലി പരമായ കാര്യങ്ങളിൽ അവരെ വിട്ടുപോകും. പിന്നെ അത് തന്നെ അവർക്കൊരു ഹാബിറ്റായി മാറും. ഇവരെ ഒരു വർഷം വരെ നല്ല രീതിയിൽ വേറൊരു ലൈഫ് താമസിച്ച് ജീവിച്ചിരുന്നവര് പെട്ടെന്ന് അങ്ങനെ മാറുമ്പോഴത്തേക്കും ഈ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നല്ല രീതിയിൽ ഒരു കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ഒരു കുടുംബിനി തന്നെ ആയിരിക്കും. അവര് ഇപ്പൊ ഈ വീട്ടിൽ ജോലി എല്ലാം കഴിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഒരു റിലാക്സിന് വേണ്ടിയായി ചിലപ്പോ റീൽസ് ചെയ്യുന്നത്. ആ റീൽസിന് അവർക്ക് ഒരു രീതിയിൽ നല്ല ഇതായി. അങ്ങനെയാണ് ഒത്തിരി ഒത്തിരി
9: ബന്ധങ്ങളായി ആ ഒരു മീഡിയ അവർക്ക് അങ്ങ് ഭയങ്കര ഹരമാവുമ്പോഴത്തേക്ക് അവരുടെ ഫാമിലി എന്ന് പറയുന്ന സംഭവം അവിടെ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കൂടുതലും ആ റീൽസിലോട്ട് പോകും, റീലിലോട്ട് മാറിപ്പോവുകയും
1: ചെയ്യും.
9: അങ്ങനെയൊക്കെ ഒരുപാട് എന്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ കണ്ട് മനസ്സിലാക്കി ഒത്തിരി കുടുംബങ്ങൾ അങ്ങനെ തകർന്നതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ചക്കരക്കൂടെ ചക്കരക്കടത്തിൽ കഴിക്കാൻ നക്കാത്ത ആരുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇത് ഇതിപ്പോ ഈ ഒരാളുടെ നമ്മൾ
1: സംസാരിച്ച്
9: അങ്ങനത്തെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളുണ്ട്. കുട്ടികള് മാത്രമല്ല, 90% വലിയവര് ഇതിനകത്ത്
1: അഡിക്റ്റ് ആണ്. ശരിയാണ്, 90% അല്ല
9: 100%
1: അന്നേരം
9: നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എല്ലാരും അവരവരുടെ മനസ്സിക്ക് അത് കൊണ്ടുവന്നാൽ മാത്രം.
1: അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മള് സ്വയം അത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ശരി എന്നാ മനു, ഞാൻ ഒരു കോളും കൂടെ ഉണ്ട്, നമ്മൾ അടുത്തൊരു കോളിലോട്ട് ഇടയ്ക്കാണ്. ഹലോ ഹലോ
10: ഹലോ, നമസ്കാരം സാറേ.
1: ആ നമസ്കാരം,
10: മിനി ആസാ
1: പറയാം. മിനി,
10: ദുരുപയോഗം ചെയ്യാൻ ചെയ്യരുത്. ഫോണ് നമ്മളെ കയ്യിലല്ലേ, നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അത് കണ്ടും വെച്ച് ഇന്നേരെ ഓഫ് ചെയ്യണം. ഒരുപാട് ഉപയോഗിക്കാറില്ലോ ഒരു ഫോണോ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പിന്നെ കോവിഡ് കഴിഞ്ഞിടം തൊട്ട് കുട്ടികളെ എല്ലാ കോളേജിൽ നിന്നായാലും സ്കൂളുകളിൽ നിന്നായാലും അവരൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് വന്നാൽ ഇത്രയും ഫോണുകൾ നമ്മളെ നാട്ടിൽ വിപുലമായത്, അല്ലെങ്കിൽ ഇത്രയും ഫോണുകളൊന്നും ആവശ്യം വരത്തില്ലായിരുന്നു. ഇപ്പം കോളേജിൽ നിന്നൊക്കെ ആ ഇത് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന മൊബൈലില്ല,
1: ഇപ്പൊ
10: കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞ് ആവശ്യത്തിനുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചോദിച്ച് മേടിച്ച് വെച്ച് പൂട്ടണം. അലമാരി വെച്ച് പൂട്ടിക്കഴിഞ്ഞാൽ സന്ധ്യശല്യങ്ങൾ ഇല്ലാതിരിക്കാം. നമുക്ക് നമ്മളെ വീട്ടിലുള്ള മക്കളെല്ലാം നിയന്ത്രിക്കാൻ പറ്റും, നാട്ടിലുള്ള മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, വീട്ടിലുള്ള കുട്ടികളെയൊക്കെ അല്ലേ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. പുറത്തു പോകുന്ന ഒരു കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ലല്ലോ.
1: അത്
10: പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ കുന്താന്നും പറഞ്ഞു വരുന്ന കുട്ടികളെ അല്ല, വഴിയെ നടന്നു പോയാൽ തന്നെ നമ്മളെ ഒന്ന് തട്ടിയാ തന്നെ സോറി എന്ന് പറയാൻ മടിക്കുന്ന പിള്ളേരാ ഇന്നത്തെ പിള്ളേര്. അവര് പറയത്തില്ല കാര്യം, അവര് ആ അവര് അങ്ങനെ ആയിപ്പോയി. അമ്മക്ക് കുറ്റം പറയാൻ പറ്റുന്ന കാലഘട്ടം അല്ല. പിന്നെ ഒന്നാമതായിട്ട് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഈ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞ ഈ വസ്ത്രധാരണ ശരിയല്ല. വസ്ത്രധാരണ ശരിയല്ല, അത് ശരിയായ രീതിയിൽ കുട്ടികള് നടക്കാൻ മാതാപിതാക്കൾ അത് പഠിപ്പിക്കണം. ഈ പെൺകുഞ്ഞുങ്ങളെ രീതിയിൽ നടക്കണം. അത് ആണുമല്ല പെണ്ണുമല്ലാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ അവസ്ഥകൾ ധരിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് ഇന്നാളൊരു കുട്ടി ഇത് വഴി പോയി, ഇപ്പൊ എല്ലാവരും നോക്കും, പോകുന്നവരും വരുന്നവരും വഴിയെ പോകുന്നവരും വണ്ടി പോകുന്നവരും എല്ലാവരും നോക്കുന്നു അതിന്റെ ഡ്രസ് എന്തുവാ. പണ്ട് അമ്മമാരിടുന്ന കണക്കത്തുള്ള റവക്കയില്ലേ, റവക്ക പോലത്തെ ഉള്ള ഒരു ഉടുപ്പ്, ഒരു ഒരു പിന്നെ മുട്ടിന് മീതെ നിൽക്കുന്ന ഒരു പാൻറ് എന്ത്. ഇപ്പൊ ഒത്തിരി വളർന്ന കുട്ടിയ, ഒരു 10-18 കഴിഞ്ഞൊരു പെൺകുട്ടിയ.
1: പണ്ടൊക്കെ
10: സായിപ്പും മാതാമയൊക്കെ ഒന്നിച്ചു വരുമ്പോ അവരങ്ങനെയുള്ള ആയിരിക്കും, അവരെയൊക്കെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അവര് വിദേശികളാ അവള്, അത് നമ്മളിങ്ങനെ കാഴ്ച പോലെ നോക്കി നിക്കത്തേ ഉള്ളു, അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ നോക്കുമ്പോ അത് ഒരു വല്ലാഴ്മ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ ഒന്ന് കുറയ്ക്കാന്നുണ്ടെങ്കിൽ ഒരുപാട്. പിന്നെ അത് മാത്രമല്ലല്ലോ, നമ്മളെ നാട്ടിൽ ഈ മയക്കുമരുന്ന്, കഞ്ചാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരണം. പിന്നെ എല്ലാം നടത്തി വെച്ചിട്ട് നമ്മൾ സർക്കാരിനെ പോലീസുകാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സർക്കാരിനെ നമ്മളെ ഓരോ വീടുകളിലും വന്ന് സർക്കാരിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മളെ വീട്ടിലെ കാര്യം നമുക്കല്ലേ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മളെ വീട്ടിലുള്ളവർ നിയന്ത്രിച്ചു കൊണ്ടുപോകണം. പിന്നെ നമ്മളെ മക്കളെ ഈ മൊബൈൽ കൊടുക്കുമ്പോൾ പ്രാവശ്യത്തിന് കണ്ടിട്ട് ആ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കണ്ടും വെച്ചും മൊബൈൽ മേടിച്ച് തള്ളയായാലും തന്തയായാലും അത് അലമാരയെ വെച്ച് പൂട്ടുക. അതാ വേണ്ടുന്നത്. പിന്നെ തന്തയും തള്ളയും അവരോടൊപ്പം നിൽക്കണം, നിന്ന് അവരോട് സ്നേഹത്തോട് കടിച്ചു കീറാൻ ചെന്നാൽ ഇന്നത്തെ പിള്ളേരെ തരത്തില്ല. സ്നേഹത്തോട് മോനെ ഇഞ്ഞു താ മോനെ, മോളെ ഇഞ്ഞു താ മോനെ എന്ന് പറഞ്ഞ് മേടിച്ച് നമ്മൾ മാറ്റി വെച്ചാൽ അത് കിട്ടും. ഇല്ലെന്നുണ്ടേ കിട്ടത്തില്ല. എങ്കിൽ നിങ്ങൾ വെച്ചോണ്ട് കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിളക്കോളോ അത് വെച്ചോണ്ട് ഇരുന്ന് ഉറങ്ങും. അത് നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അല്ലാതെ എല്ലാം നമ്മൾ വേറുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
1: നമ്മുടെ വീട്ടിൽ നിന്ന്
10: തുടങ്ങണം. ഇപ്പം ഒരാള് ഒരു കുടിയനാവുന്ന ഒരാളിനെ അയാൾക്ക് ഒരാൾ മദ്യം കൊണ്ടുകൊടുത്തിട്ട് അയാൾ കുടിയെന്ന് പറയത്തില്ലല്ലോ. അയാള് സ്വയം കുടിച്ചിട്ടല്ലേ അയാൾ കുടിയനാവുന്നേ അല്ലേ? അതൊക്കെ അവനും സ്വയം നിയന്ത്രിക്കുക. നമ്മളെ കാര്യം പിന്നെ വഴി തെറ്റി പോകുന്ന പറയുന്നത് ഇപ്പൊ ഒരാള് വന്ന് വിളിക്കുമ്പോ അങ്ങ് ഓടി പോവാനെന്തോ അത്രയ്ക്ക് അറിവില്ലായ്മയാണ്. നമ്മളെ നാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ട്, കാര്യങ്ങളുണ്ട്, കാര്യബോധമുണ്ട്, എല്ലാം ഉണ്ട്, വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ കാര്യങ്ങൾ നോക്കാനുള്ള പക്വത ഇന്നത്തെ കുട്ടികൾ അത് മനസ്സിലാക്കണം. അല്ലാതെ വേറുള്ളവർ പറഞ്ഞു കൊടുത്തല്ല, അതിനല്ലേ അവരെ വിദ്യാഭ്യാസത്തിന് വിടുന്നത്,
1: അല്ല
10: വഴി തെറ്റി പോവാനാണ്.
1: അപ്പൊ അങ്ങനെ അല്ലേ ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഞാൻ എന്തായാലും ഈ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് ഈ അവസ്ഥയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം അല്ലെ കുറയുന്നു, ഇതൊക്കെയാണ് സാധാരണ കണ്ട്. പഠന നിലവാരം ഭയങ്കരമായിട്ട് കുറയുന്നു, പഠന നിലവാരം കുറയുന്ന വലിയൊരു ഫാക്ടർ ഇതാണ്. ഇപ്പം അതിനൊക്കെ മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഡിപ്രഷൻ, ആങ്സൈറ്റി, വല്ലാത്ത അസ്വസ്ഥത, അസഹിഷ്ണുത, വല്ലാത്ത ആശങ്ക, ഇങ്ങനെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഇത് കിട്ടിയില്ലെങ്കിൽ ആകെ അസ്വസ്ഥ ആണ്. ഇതൊക്കെ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോവുക, അതൊക്കെ ശ്രദ്ധിക്കുക. അതിലൊക്കെ ടെക് കർഫ്യൂ എന്നും പറഞ്ഞ അല്ലെ വീട്ടിൽ ഡിജിറ്റൽ ഉപയോഗം നിശ്ചിത സമയത്തേക്ക് മാത്രം ഒതുക്കുക, അല്ലെ ഭക്ഷണ സമയത്തും അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോയതിന് ശേഷം ഒന്നും ഉപയോഗിക്കാതിരിക്കും. പിന്നെ ഈ ചിലരും ഉണ്ട് ഇങ്ങനെ പോകുന്നത് കൂടെ ഈ മൊബൈലും കൊണ്ടിങ്ങനെ നടക്കും, പോയി ഒരു സ്ഥലത്ത് ഇരുന്നാൽ അവിടെ കൊണ്ടിടുക, അടുക്കളയിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുപോകും, അങ്ങനെയൊന്നും വേണ്ട. ഒരു മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ മതി, ഒരു കോൾ വന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും, തിരിച്ച് വരുമ്പോൾ അന്നത്തെ മിസ് കോൾ കാണും, മിസ് കോൾ കണ്ടിട്ട് തിരിച്ച് വിളിച്ചാൽ മതി. അല്ലാതെ എപ്പോഴും ഇങ്ങനെ മൊബൈലും നെറ്റ് ഓൺ ചെയ്ത് ഇങ്ങനെ പോകുന്ന സ്ഥലത്തല്ല ഇതിങ്ങനെ റീൽസും കണ്ടിങ്ങനെ നടക്കുമ്പോൾ അതൊരു അഡിക്ഷനായി, അത് വല്ലാത്തൊരു പ്രശ്നമാണ്, മാനസികമായിട്ട് തന്നെ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഇത് ഈ ഉറങ്ങുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഇത് ദൂരെ വെക്കുക, പറ്റുമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ചിലപ്പോൾ ചിലരുടെ കേസിൽ ഓഫ് ചെയ്ത് വെക്കാം, ചിലപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഉറങ്ങുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഓഫ് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും. അതുമൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോഴും ഒക്കെ അല്ലേ വീട്ടുകാർ നമ്മളെ കുടുംബമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഒക്കെ കഴിവതും ഇങ്ങനെ സൈലന്റ് ആക്കിയോ അല്ലെങ്കിൽ ഓഫ് ചെയ്തോ ഒക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അന്നേരം ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സംസാരിക്കാൻ, ആ സംസാരത്തെ ബാധിക്കാതായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫോൺ വരും, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ഫോൺ വരുമ്പോൾ പിന്നെ അന്നത്തെ ശ്രദ്ധയാവും, പിന്നെ എല്ലാവരുടെയും ആ സംസാരം അങ്ങ് നിൽക്കും. അപ്പോൾ നല്ലൊരു സന്തോഷ മുഹൂർത്തമാണെങ്കിൽ എല്ലാ കുടുംബങ്ങളും ഇതിന് തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് മൊബൈലൊക്കെ സൈലൻ്റ് ആയിട്ട് വെച്ച് ആ സംഭാഷണത്തിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നമെന്ന്. നമ്മൾ വീട്ടിൽ പ്രധാനപ്പെട്ട സംഭവം നടക്കുമ്പോഴും നമ്മൾ ഈ മൊബൈലിൽ ഇങ്ങനെ ഓൺ ചെയ്തിരിക്കും, ഫോൺ വരുന്നു, അതിനിടയ്ക്ക് ചിലർ കണ്ടിട്ടില്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി പോകുമ്പോൾ ഫോണുമായിട്ട്, അപ്പോൾ ആ സംഭാഷണം മുറിയും പിന്നെ തിരിച്ചു വരും. അപ്പോൾ അതൊരു അസ്വസ്ഥതയാണ്, അല്ലെ കൂടെ ഇരിക്കുന്നവർക്കും ഒരു അസ്വസ്ഥതയാണ്. ഓക്കെ, അപ്പം ഞാൻ അതിൽ നിന്ന് ഇറപ്പിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ സ്ക്രീനൊക്കെ അല്ലേ പറഞ്ഞ കണക്ക് മൊബൈലൊക്കെ ഉപയോഗം കുറച്ചാൽ, രാത്രി പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്തൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്. ബോണി
11: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്. കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
12: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ, സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കറ്റ് ആർ അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിക്കർ 107.8. 7 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സന്തോഷ് കുമാർ പി എന്ന കൂട്ടുകാരനെ ക്ലാസ്സിൽ കിട്ടുന്നത്. ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു സന്തോഷ് കുമാർ എനിക്കൊപ്പം കൂടിയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അന്ന് കണക്ക് വല്ലാത്ത പ്രയാസമുള്ള ഒരു വിഷയമായിരുന്നു. 1 + 1 = 11 എന്നായിരുന്നു സന്തോഷ് കുമാർ വിചിത്രമായി കണ്ടുപിടിച്ചത്. കണക്ക് എത്ര പഠിപ്പിച്ചിട്ടും സന്തോഷിന്റെ തലയിൽ കയറുന്നേയില്ല. 1, 2, 3, 4, 5 എന്ന് എണ്ണാൻ കൂടി സന്തോഷിന് കഴിയുന്നില്ല എന്നുള്ളത് വല്ലാത്ത വിഷമമായി മാറി. തുടർന്ന് കണക്ക് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് നിരന്തരമായി തല്ലുകൊണ്ട് പൊതുവെ മടിയനായ സന്തോഷ് കുഴിമടിയനായി മാറി. അടികൊള്ളുവാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ വരുന്ന പാവം കുട്ടി. ഇന്നത്തെ പോലെ ചൈൽഡ് ഹറാസ്മെന്റ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് തല്ലുക കുട്ടികളെ നന്നാക്കുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ അതൊക്കെ സ്വാഭാവികമായിരുന്നു. ഇന്ന് കുട്ടികളെ ഉപദ്രവിക്കുന്നതും അനാവശ്യമായി തല്ലുന്നതുമൊക്കെ കുറ്റകരമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെയും ഇന്നത്തെയും കാലത്തെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയിരിക്കെയാണ് അന്നത്തെ ക്ലാസ്സിലെത്തുന്ന എൻ്റെ സ്ലേറ്റ് പെൻസിലുകൾ സ്ഥിരമായി കാണാതെ പോകുന്നത് ശ്രദ്ധിക്കപ്പെട്ടത്. ഓരോ ദിവസവും ഓരോ സ്ലേറ്റ് പെൻസിലാണ് ഞാൻ കൊണ്ടുവരുന്നത്. പക്ഷേ ആ സ്ലേറ്റ് പെൻസിൽ സന്തോഷ് കുമാറിന്റെ കയ്യിലേക്ക് പോവുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ഒരു മായാവിദ്യ കൂടി കാണുവാൻ കഴിയും. എങ്ങനെയാണ് എൻ്റെ സ്ലേറ്റ് പെൻസിലുകൾ മാഞ്ഞു പോകുന്നതെന്നുള്ള അന്വേഷണം ഒടുവിൽ ട്യൂഷൻ മാസ്റ്ററാണ് കണ്ടുപിടിച്ചത്. എന്റെ സ്ലേറ്റ് പെൻസിലുകൾ സന്തോഷ് കുമാർ തന്ത്രപൂർവം കൈവശത്തിലാക്കി അവനത് കഴിക്കുമായിരുന്നു. വിചിത്രമാണെന്ന് തോന്നാം, പക്ഷേ ഈ സ്ലേറ്റ് പെൻസിലുകൾ ചവച്ച് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാവാം അത്. അത് കഴിച്ച് പോകുന്ന ഒരു സ്വഭാവം സന്തോഷിനുണ്ടായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവൻ അനാവശ്യമായ പല സംഗതികളും കഴിക്കാറുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. കുമ്മായം, ചില ചെളി കലർന്ന വസ്തുക്കൾ ഒക്കെ ഇവൻ ഭക്ഷിക്കാറുണ്ട്. മടിയനാണ്. പൊതുവെ ഒട്ടും സ്മാർട്ടുമല്ല സന്തോഷ് കുമാർ. അങ്ങനെ നിരന്തരമായ അന്വേഷണത്തിനിടയിൽ എന്താണ് അവന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ അന്നത്തെ അവന്റെ മാതാപിതാക്കൾക്കോ അവന്റെ അധ്യാപകർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കണക്ക് കൂട്ടുമ്പോൾ 1 + 1 = 11 എന്തുകൊണ്ടാണ് അവനിൽ വരുന്നതെന്ന് മനസ്സിലാക്കുവാനും അന്നത്തെ അധ്യാപകർക്കും അന്നത്തെ മാതാപിതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് കാലം ഏറെ കഴിയുമ്പോൾ നമ്മളത് പുനർവിചിന്തനം ചെയ്യുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നു. കുട്ടികളുടെ പഠനകാലമാണ്. ഈ പഠനകാലത്ത് നമ്മൾ വീണ്ടും ഈ വിഷയം ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്കെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ചില കുട്ടികളെങ്കിലും ക്ലാസ്സിൽ അസ്വസ്ഥരാകുന്നത്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ശ്രദ്ധയോടെ ഭാഷാ പഠനം നടത്താൻ കഴിയാത്തത്? വടിയെടുത്ത് പഠിക്കൂ പഠിക്കൂ എന്ന് പറഞ്ഞ് തല്ലി അവരെ പഠിപ്പിക്കുമ്പോൾ അഥവാ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു സംഗതിയുണ്ട്, പഠന വൈകല്യം എന്ന ഗുരുതരമായ വിഷയം. ഡിസ്ലെക്സിയ എന്ന് പറയുന്ന പഠന വൈകല്യം ബാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കണക്ക് എളുപ്പം വഴങ്ങുകയില്ല. അവർക്ക് അറ്റൻഷൻ കുറവായിരിക്കും. അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുവാൻ കഴിയാതെ പോകും. ഇത്തരം നിരവധി വിഷയങ്ങൾ ഇന്ന് ശാസ്ത്രീയമായി നമ്മൾ തിരിച്ചറിയുമ്പോൾ പാവം അന്നത്തെ സന്തോഷ് കുമാർ, ആ മടിയനായ സന്തോഷ് കുമാർ എന്തുമാത്രം തല്ലാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ആ കുട്ടിക്ക് പഠന വൈകല്യം എന്ന വിഷയം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശാസ്ത്രീയ ബോധം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുഞ്ഞുങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഈ സ്കൂൾ തുറന്ന കാലത്ത് നമ്മൾ വീണ്ടും കുട്ടികളെക്കുറിച്ച്, അവരുടെ മടികളെക്കുറിച്ച്, അവർക്ക് പഠിക്കാൻ കഴിയാതെ പോകുന്നതിനെക്കുറിച്ച്

ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം PCOD ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. ഡോക്ടറോട് ചോദിക്കാം തത്സമയം.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. കുട്ടികളെ ബാധിക്കുന്ന ഡിസ്ലെക്സിയ എന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പലതരം പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളിൽ നിന്നുണ്ട്. കണക്ക് കൂട്ടുവാൻ കഴിയാത്തതിന്റെ പ്രശ്നമുള്ളവർ, ഭാഷാ പഠനം ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിയാത്ത കുട്ടികൾ, ഇങ്ങനെ കുട്ടികളിൽ പഠന വൈകല്യം വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ഇതൊന്നും അറിയാതെ ഒരു വടിയുമെടുത്ത് അവരെ തല്ലിപ്പഠിപ്പിക്കാൻ നോക്കുകയാണ്. അവർക്ക് വേണ്ടുന്നത് ശരിയായ കൗൺസിലിംഗ് ആണ്, ശരിയായി ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധിച്ച് മാറിപ്പോവാൻ, ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുവാൻ അവർക്ക് വേണ്ടുന്നത് ചികിത്സാ സഹായമാണ്. നമ്മുടെ നാട് ഇനിയും ആ രൂപത്തിൽ വികസിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. നമുക്ക് ചെറുപ്പത്തിൽ പഠിക്കുവാൻ തീരെ കഴിവില്ലാത്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഇവന് ശിക്ഷയായി ഒറ്റയ്ക്കൊരു ബെഞ്ചിൽ മറ്റു കുട്ടികളിൽ നിന്നും മാറ്റി നിർത്തുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനായ പാബ്ലോ പിക്കാസോയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയും. ക്ലാസ് മുറികളിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ആ കുട്ടി പിന്നീട് ലോകമറിയുന്ന ചിത്രകാരനായി മാറുന്നു. പഠന വൈകല്യം ബാധിക്കുന്ന കുട്ടികൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അനിതര സാധാരണമായ കഴിവുകളുണ്ടാവും. അവർ പാടുവാൻ മിടുക്കരായിരിക്കും, അല്ലെങ്കിൽ കലാപരമായ ഏതെങ്കിലും കഴിവുകൾ അവർക്ക് വളരെ കൂടുതലായി ഉണ്ടായിരിക്കും. അതൊന്നും തിരിച്ചറിയാതെ അവരെ ഡോക്ടറാക്കുവാനും എഞ്ചിനീയർ ആക്കുവാനുമുള്ള ശ്രമത്തിനിടയിൽ പാവം കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച സന്തോഷ് കുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സന്തോഷ് കുമാർ അതിമനോഹരമായി വീടുകൾ കുട്ടിക്കാലത്തെ ഉണ്ടാക്കുമായിരുന്നു. 4 മരക്കൊമ്പുകൾ കുത്തിവെച്ച് അതിന്റെ മുകളിൽ ഓല വെച്ച് ചെറിയ വീടുകൾ, കൊച്ചു കൊച്ചു വീടുകൾ, കളിവീടുകൾ ഉണ്ടാക്കുവാൻ അന്ന് മടിയനായ സന്തോഷിന് വളരെ കഴിവുണ്ടായിരുന്നു. അതൊന്നും ഒരുപക്ഷെ കൂടെ പഠിക്കുന്ന മിടുക്കരായ പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്ന കുട്ടികൾക്കുണ്ടാകണമെന്നില്ല. കുട്ടിക്കാലത്തെ അവൻ മികച്ച ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. പക്ഷെ അന്നത്തെ കാലവും അന്നത്തെ സാഹചര്യങ്ങളും അവനെ ഒരു ആർക്കിടെക്റ്റ് ആക്കി മാറ്റിയില്ല. പകരം 1 + 1 = 11 എന്ന് പറഞ്ഞ ആ സന്തോഷ് കുമാർ ഇന്ന് ഒരു കോൺട്രാക്ടറാണ്, കെട്ടിട നിർമ്മാണ കോൺട്രാക്ടറാണ്. നാട്ടിലെ കെട്ടിടങ്ങൾ കോൺട്രാക്ടിനെടുത്ത് വീട് വെച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു കോൺട്രാക്ടർ. അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം പോയി പഠിച്ച മിടുക്കരായ ഉദ്യോഗസ്ഥരായ ആളുകളെ പോലെ തന്നെ, സുഹൃത്തുക്കളെ പോലെ തന്നെ സന്തോഷ് കുമാറിന് നല്ല വരുമാനമുണ്ട്. സന്തോഷ് കുമാർ ജീവിതത്തിൽ വിജയിച്ചു. കണക്ക് കൂട്ടാൻ അറിയില്ല, അക്ഷരം കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിയില്ല എന്നതൊന്നും തന്നെ ഒരാളിന്റെ കുറവുകളായി മാറുന്നില്ല എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷ് കുമാറിന്റെ കഥയിലൂടെ, ഡിസ്ലെക്സിയ ബാധിച്ച നിരവധി കുട്ടികളുടെ കഥയിലൂടെ. കുട്ടികളെ ഒരിക്കലും അവരുടെ മടി മാറ്റുവാനും അവരെ മിടുക്കരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആക്കുവാനുള്ള ശ്രമത്തിനിടയിൽ തല്ലിപ്പഴിപ്പിക്കുന്നത് ഒരിക്കലും ശരിയായ ആശാസ്യമായ കാര്യമല്ല. വളരെ കുറച്ചു കാലം മാത്രം സ്കൂളിൽ പഠിക്കുവാൻ പോയ ഒരാളുണ്ട്. അയാളുടെ പേര് ഹെൻറി ഫോർഡ് എന്നാണ്. ഒരു മെഷീൻ കടയിലെ മെക്കാനിക്കായിട്ടാണ് അദ്ദേഹം ജോലി നോക്കിയത്. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം 4 ടയറുകൾ വെച്ച് ഒരു വിചിത്രമായ വാഹനത്തിന് രൂപം നൽകി. പിന്നീട് ആ രൂപത്തിനൊരു എഞ്ചിൻ ഘടിപ്പിക്കുവാൻ അദ്ദേഹത്തിനോടൊപ്പം 12 പേരാണ് കൂടിയത്. അന്നത്തെ 28,000 രൂപയാണ് ഈ വിചിത്രമായ വാഹനം, 4 ടയറുകളിൽ ഒരു എഞ്ചിൻ മൂവ് ചെയ്യുന്ന ആ വിചിത്രമായ വാഹനം ഉപയോഗിക്കുവാൻ ഹെൻറി ഫോർഡിന് 12 പേരാണ് 28,000 രൂപ നൽകിയത്. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ വാഹനത്തിന് കാർ എന്ന് പേരിട്ട് നിർമ്മിച്ചു. പക്ഷെ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി, ആ കാറിന് റിവേഴ്സ് ഗിയർ വയ്ക്കുവാൻ മറന്നുപോയി. റിവേഴ്സ് ഗിയർ ഇല്ലാത്ത കാറായിരുന്നു അദ്ദേഹം നിർമ്മിച്ചത്.
അദ്ദേഹത്തിന്റെ രണ്ട് കമ്പനിയിലായി അദ്ദേഹം പിന്നീട് കാർ നിർമ്മാണം ആരംഭിച്ചു. അത് രണ്ടും പരാജയപ്പെട്ടു. ആരാണ് ആ മഹാനായ മനുഷ്യൻ? പഠന വൈകല്യം കൊണ്ട് ക്ലാസുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഫോർഡ് മോട്ടോർ കമ്പനിയുടെ സ്ഥാപകൻ, ലോകത്തിലെ അതിപ്രശസ്തരായ ധനികരുടെ പട്ടികയിൽപ്പെട്ട ഹെൻറി ഫോർഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പഠന വൈകല്യം ഒരു ദോഷമല്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്. ചെറിയ ഒരു ഇടവേളയ്ക്ക്

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. പഠന വൈകല്യങ്ങളിലൂടെ മടി പിടിച്ചു പോയ കുട്ടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പഠന വൈകല്യം ഒരു രോഗമല്ലെന്നും അതൊരു ഭാവം മാത്രമാണെന്നും അത് തിരിച്ചറിയേണ്ടതാണെന്നും അത് കൃത്യമായി വിശകലനം ചെയ്ത് അതിൽ നിന്നും രക്ഷപ്പെടാമെന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനമാണ്. അവരെ തല്ലിപ്പഠിപ്പിച്ച് നന്നാക്കുവാനല്ല ശ്രമിക്കേണ്ടത്. അവരുടെ വിഷയം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി അവരെ നേർവഴിക്ക് നയിക്കാനാണ് ഓരോ രക്ഷകർത്താക്കളും അധ്യാപകരും ശ്രമിക്കേണ്ടത്. എന്നാൽ ഈ ഭൂമിയിലും ഇങ്ങനെ ഒരു മടിയനുണ്ട്. അത് പഠന വൈകല്യം കൊണ്ടൊന്നും സംഭവിച്ചതല്ല. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മടിയൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ പാണ്ഡകളാണ്. 10ാം ക്ലാസ് തോറ്റ് പണിക്കും പോകാതെ വീട്ടിലിരുന്ന് തിന്നുറങ്ങുന്നവനെ പോലെയാണ് ഇവരുടെ ജീവിതം. യാതൊരു കഴിവുമില്ല, ഒരു പണിയും എടുക്കില്ല, എന്നിട്ടും ഇവർക്ക് ലോകം മുഴുവൻ കോടിക്കണക്കിന് ഫാൻസാണ്. നമ്മളൊക്കെ പണിയെടുത്ത് നടുവൊടിയുമ്പോൾ യാതൊരു ഉടുപ്പുമില്ലാതെ AC റൂമിലിരുന്ന് വെറുതെ മുള തിന്നുന്ന ഈ കറുപ്പും വെളുപ്പും പുതിച്ച തടിയന്മാരെ കാണുമ്പോൾ ശരിക്കും അസൂയ തോന്നും. തിന്നുക, ഉറങ്ങുക, വീണ്ടും തിന്നുക, ഒന്നും ചെയ്യാതെ ഇത്രയും വലിയ സെലിബ്രിറ്റിയായി മാറിയ വേറെ ഏത് ജീവിയുണ്ട് പ്രപഞ്ചത്തിൽ? ഇവരുടെ ഭക്ഷണകാര്യം ആലോചിച്ചാൽ അതിലും വലിയ കോമഡിയില്ല. കരടിയുടെ വർഗത്തിൽ ജനിച്ചിട്ടും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ച മഹാന്മാരാണ് കക്ഷികൾ. കാട്ടിൽ ഇഷ്ടം പോലെ മാംസാഹാരം കിട്ടുമെങ്കിലും യാതൊരു പോഷകവും ഇല്ലാത്ത ചവച്ചാൽ പല്ല് പോകുന്ന മുളന്തണ്ടുകളാണ് ഇവയുടെ ഭക്ഷണം. വേട്ടയാടാനുള്ള മടി കൊണ്ട് മാത്രം 100 കിലോ ഭാരമുള്ള ഒരു ഭീകരൻ ജീവി ഡയറ്റിംഗ് ചെയ്യുന്ന മോഡലുകളെ പോലെ വെറും പുല്ല് തിന്ന് ജീവിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് പാണ്ഡ. ഈ മുള തിന്നുന്ന കാര്യവും വലിയ ടാസ്ക്കാണ്. അതിൽ യാതൊരു ഊർജവും ഇല്ലാത്തതുകൊണ്ട് ജീവൻ നിലനിർത്താൻ ദിവസം 14 മണിക്കൂറോളം ഇവയ്ക്ക് മുള ചവച്ചരയ്ക്കേണ്ടി വരും. അതായത് രാവിലെ എഴുന്നേറ്റാൽ പിന്നെ വായ്ക്ക് റെസ്റ്റില്ല. ഇത്രയും നേരം കഷ്ടപ്പെട്ട് മുള ചവച്ച് കിട്ടുന്ന എനർജി വെച്ച് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത 10 മണിക്കൂർ ഗാഢമായി ഉറങ്ങും. ഇതാണ് ഇവരുടെ ടൈം ടേബിൾ. ഉറക്കത്തിന്റെ കാര്യത്തിൽ പാണ്ഡകളെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ല. എവിടെയിരുന്നാലും ഏത് പൊസിഷനിലായിരുന്നാലും ഇവർ ഉറങ്ങും. മരക്കൊമ്പിൽ ഇരിക്കുകയാണെങ്കിൽ, പാറപ്പുറത്ത് കമിഴ്ന്നു കിടക്കുകയാണെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ ഇവർ കൂർക്കം വരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ മരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനിടയിൽ പോലും പാണ്ഡകൾ സുഖമായി ഉറങ്ങാറുണ്ടത്രേ. അത്രയ്ക്ക് ഡെഡിക്കേഷനാണ് ഉറക്കത്തോട്. ശരീരത്തിന് ഒരു ബാലൻസും ഇല്ലാത്ത കൂട്ടത്തിലാണിവർ. നടക്കുന്നതിനേക്കാൾ കൂടുതൽ താഴെ വീഴാനും ഉരുളാനുമാണ് ഇവർക്കിഷ്ടം. കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ മരത്തിൽ നിന്ന് താഴെ വീഴുക, സ്വന്തം കാലിൽ തട്ടി മറിഞ്ഞു വീഴുക എന്നതൊക്കെ ഇവരുടെ ഹോബികളാണ്. ഭൂഗുരുത്താകർഷണവുമായി ഇവർക്കെന്തോ ശത്രുതയുണ്ടെന്ന് തോന്നും. വീണാലും ഒരു ചമ്മലുമില്ലാതെ അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങുന്നതാണ് ഇവരുടെ ഹൈലൈറ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽ മുൻപന്തിയിലാണ് പാണ്ഡകൾ. അതിന് കാരണം നമ്മൾ മനുഷ്യരാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇവരുടെ വംശം ഇല്ലാതാക്കാൻ പ്രധാന കാരണം ഇവരുടെ മടിയാണ്. ഒരു കുടുംബം ഉണ്ടാക്കാനോ കുട്ടികൾ ജനിക്കാനോ ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. ഇണ ചേരാനുള്ള സമയമാകുമ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കുറച്ച് മുള തിന്നിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ഇവരെ എന്ത് ചെയ്യാനാണ്? പ്രണയത്തെക്കാൾ വലുതാണ് അവർക്ക് മുള. ചാൾസ് ഡാർവിന്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറി പാണ്ഡകളുടെ കാര്യത്തിൽ വെറും കോമഡിയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചു പോകുവാൻ യാതൊരു അർഹതയുമില്ലാത്ത ഇത്രയും മടിയന്മാരായ ഈ ജീവികൾ ഇന്നും വംശനാശം വരാതെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അറിയില്ല. ഒരുപക്ഷെ ഇവരുടെ ഈ ക്യൂട്ടിനെസ് കണ്ട് പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയ ഒരു ബോണസായിരിക്കും ഇവരുടെ ജീവിതം. കാട്ടിലെ മറ്റു ജീവികളൊക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ചുറ്റുപാടുമുള്ള നിറങ്ങളോട് ഇഴുകിച്ചേരും. എന്നാൽ നമ്മുടെ പാണ്ഡയുടെ കാര്യം കണ്ടില്ലേ? പച്ച പുതച്ചു കിടക്കുന്ന കാട്ടിൽ കല്യാണത്തിന് പോകുന്നത് പോലെ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്യൂട്ടിട്ട് നടന്നാൽ ആർക്കായാലും പെട്ടെന്ന് കാണാൻ പറ്റും. ഒളിച്ചിരിക്കാൻ പോലും അറിയാത്ത ഈ പാവങ്ങളെ ശത്രുക്കൾ പിടിച്ചു തിന്നാതിരിക്കുന്നത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കണ്ടാൽ കരടിയെന്ന് പറയുമെങ്കിലും ഇവരുടെ പെരുമാറ്റം കണ്ടാൽ ഒരു വലിയ ടെഡി ബിയറിന് ജീവൻ വെച്ചതുപോലെയുണ്ട്. പ്രത്യേകിച്ച് മുള തിന്നുന്ന സ്റ്റൈൽ, നിലത്ത് കൈയും കാലും വെച്ച് ഒരു കൈ കൊണ്ട് മുള പിടിച്ചു തിന്നുന്ന ഇരിപ്പ് കണ്ടാൽ തിയേറ്ററിൽ പോപ്കോൺ തിന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ തന്നെ നമുക്ക് ഒരു ഓർമ്മ വരും. ഒരു ഭീകര ജീവിയുടെ യാതൊരു ഗാംഭീര്യവും ഈ പാണ്ഡകൾക്കില്ല. ലോകത്തിലെ ഏറ്റവും
മടിയന്മാരായ ജീവികൾ ഏതാണെന്ന് ചോദിച്ചാൽ പാണ്ഡ എന്ന ജീവിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പാണ്ഡയ്ക്ക് പഠന വൈകല്യമൊന്നുമില്ല. ഒരുപക്ഷെ അത്തരം പ്രതിസന്ധികൾ ഇല്ലാത്തതായിരിക്കും പാണ്ഡയുടെ പ്രശ്നം. നമുക്ക് വീണ്ടും കുഞ്ഞുങ്ങളിലേക്ക് മടങ്ങാം. അവർക്ക് അവരുടെ പഠന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുവാൻ എല്ലാ മാതാപിതാക്കൾക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കറ്റ് ടി ആർ അജയ്കുമാർ, ലോഗ് ഔട്ട്.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ കീഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകൃത കമ്മ്യൂണിറ്റി കോളേജുകളിൽ നടത്തുന്ന കൌൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446102775. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയവർ യോഗ്യതാ പരീക്ഷയുടെ 2ാം വർഷ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി മാർക്ക് 7ാം തീയതി വൈകിട്ട് 6 മണിക്കകം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും നിയമനം നേടി അംഗീകാരം കാത്തിരിക്കുന്നവർക്കും 26, 27 തീയതികളിൽ നടത്തുന്ന സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് നാളെ വൈകിട്ട് 5 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ 2 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 10 വരെ അപേക്ഷിക്കാം. മീനാക്ഷി വിലാസം ഗവൺമെന്റ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 8 അഭിമുഖം നടത്തും. ഡോൺ ബോസ്കോ ടെക് സംഘടിപ്പിക്കുന്ന സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സായ ക്ലൌഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7994553

6-2. ജില്ലാ റൈഫിൾ അസോസിയേഷൻ ജില്ലാതല ഷൂട്ടിംഗ് മത്സരങ്ങൾ നടത്തുന്നു. 7 രാവിലെ 9 കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ PG ബ്ലോക്കിന് മുകളിലത്തെ ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ചിലാണ് മത്സരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9605-5941-11. മറ്റൊരു നമ്പർ 9895-7677-70. കനത്ത മഴയ്ക്കും കാറ്റിനും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഫാക്ഷ്യസ്. Factious.
1: Factious is spelled as F A C T I O U S.
2: This is an adjective that describes someone or something that causes division, disagreement or conflict within a large group. It is typically used to describe disruptive behavior, rebellious actions or arguments that treat a community or organization into small opposing factions. മലയാളത്തിൽ വിമത വിഭാഗീയത വിമതകക്ഷിയായ ഛിദ്രവാസനയുള്ള കലഹശീലമുള്ള എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: జనశబ్దం.
1: ഇന്ന് രാവിലെ തിരുമുല്ലാവരം അമ്പലത്തിൽ വെച്ചിട്ട് പുറത്ത് ബാഗ് വെച്ചിട്ട് അകത്ത് തൊഴാൻ കയറിയതാണ്. ഒരു ഹാൻഡ് ബാഗ് മെറൂൺ കളറ് നഷ്ടപ്പെട്ട്. അതിനകത്ത് ഹോസ്പിറ്റലിലെ കുറെ ഡോക്യുമെന്റ്സും പിന്നെ ആധാർ, ഐ ഡി, പാസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ബാഗിനകത്ത് ഇരിപ്പുണ്ട്. അതിനകത്ത് മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. അത് ആരാണ്ട് എടുത്തോണ്ട് പോയതാണ്. എവിടെയെങ്കിലും അവർക്ക് ആവശ്യമുള്ള പൈസയോ മൊബൈലോ എടുത്തിട്ട് ആ ബാഗ് എവിടെയെങ്കിലും ഉപേക്ഷിച്ച നിലയിലോ എവിടെയെങ്കിലും കണ്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ട് കിട്ടുന്നവര് പിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഈ ബാഗ് നഷ്ടപ്പെട്ട ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസറാണ്. അപ്പൊ തിരുവനന്തപുരം RCC ഇന്നലെ അവിടുന്ന് വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരം RCC ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ആ ബാഗിനകത്താണ്. അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ബുധനാഴ്ച അവർക്ക് പോകാനുള്ളതാണ്. വെറും പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഒന്ന് സഹായിക്കണം, ഒന്ന് റേഡിയോയിലൂടെ പറഞ്ഞ്
0: ജനശബ്ദം.

0: പുതിയത് തന്നെ വേണമെന്ന പറയുന്നത്.
1: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
4: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പയെടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
3: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യംവച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
5: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
3: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
6: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേതു ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതു സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
3: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
0: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
3: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് BJP. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ ഇന്നത്തെ നമ്മുടെ സുഗുനോ ഭവന്തുവിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്നും സാധാരണ വിഷയങ്ങൾ കൊണ്ടുവന്ന് സംസാരിക്കുക, ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സുഗുനോ ഭവന്തുവിൽ നമ്മുടെ സുഗുനോ ഭവന്തു കേട്ടിട്ട് ഒരു ശ്രോതാവ് നമ്മുടെ യോഗ ഗുരുവിനോട് ഒരു സംശയം ചോദിച്ചതാണ്. അപ്പൊ എന്തായാലും അതിനുള്ള മറുപടി നമ്മുടെ സുഗുനോ ഭവന്തുവിലൂടെ തന്നെ കൊടുക്കാം. അത് നമ്മുടെ മറ്റ് ശ്രോതാക്കൾക്കും ഒരുപാട് സഹായകരം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ ആ ചോദ്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ?
2: തീർച്ചയായിട്ടും.
1: അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മള് എല്ലാ അസുഖങ്ങളും ഉള്ളവർക്കും യോഗ ചെയ്യാം. ഇപ്പൊ കാൽവേദന, കൈവേദന, മുട്ടുവേദന, നടുവേദന, അങ്ങനെ എന്ത് അസുഖം ഉള്ളവർക്കും യോഗ ചെയ്യാം, ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് യോഗ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഒരുപാട് പേരിൽ സംശയം ഉണ്ടായിരിക്കും, ഈ യോഗ ചെയ്യുന്നതിന് മുന്നേ, ഇപ്പൊ എനിക്കായപ്പോലും ഉണ്ട്, ഈ ഒരുപാട് വയസ്സായവർക്ക് പല അസുഖങ്ങളുണ്ട്, അപ്പൊ അങ്ങനെയുള്ളവർ യോഗ ചെയ്യുമ്പോൾ നമ്മള് ബോഡി വിയർക്കും, ടയേർഡാവും, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ബോഡി റിയാക്ട് ചെയ്യുമോ? അത് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ സപ്പോർട്ടോടുകൂടി മാത്രം, അല്ല ഡോക്ടറിപ്പം ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രമേ യോഗയ്ക്ക് പോകാവൂ, അങ്ങനെയുണ്ടോ?
2: ഇത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് ഞാൻ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, പ്രായമായവരുടെ കാര്യം പറയാം. പ്രായമായവർക്കാണ് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രായമായവരുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടൊരു ഓപ്പറേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രോണിക്കായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ടാവും. ചിലപ്പോൾ അത് ഒരു മാസമായിരിക്കാം, ചിലപ്പോൾ 6 മാസമായിരിക്കാം. അപ്പോൾ ആ ഒരു റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ യോഗ പരിശീലനം ആരംഭിക്കാവുള്ളൂ. ഇനി യോഗ പരിശീലനം ആരംഭിച്ചാൽ തന്നെ വളരെ ലളിതമായിട്ടുള്ള യോഗ പരിശീലനങ്ങളിലെ തുടങ്ങാവുള്ളൂ. അങ്ങനെ ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പരിശീലിച്ചതിന് ശേഷം നമ്മുടെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ മുൻനിർത്തി വേണം യോഗ പരിശീലനങ്ങൾ ചിട്ടപ്പെടുത്താൻ, അല്ലെങ്കിൽ യോഗാസനങ്ങൾ അതിനനുസരിച്ചേ ചെയ്യാവുള്ളൂ. ഇനി അധികം പ്രായമില്ലാത്ത ആൾക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നടുവേദന, കഴുത്തിൻ്റെ വേദന, മുട്ടുവേദന, വീസിങ് ആസ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണും. ചിലപ്പോൾ അവർക്കും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസ്റ്റിംഗ് പീരീഡ് എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഇത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദിവസേനെ ഒരു അല്പസമയമെങ്കിലും യോഗ പരിശീലിച്ചു പോയി കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് ഇനി അധികം ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാമെന്നുള്ളതാണ്. ഇതിനകത്ത് രോഗം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യോഗ ചെയ്യാൻ പാടില്ല എന്നൊരു അവസ്ഥയില്ല. ഏതൊരു പ്രായത്തിലുള്ളവർക്കും ഏതൊരു ശാരീരിക അവസ്ഥയുള്ളവർക്കും യോഗ പരിശീലിക്കാമെന്നാണ് ശാസ്ത്രം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതാണ് യുവ വൃത്തോതി വൃത്തോവ വ്യാധിതോ ദുർബലോ വിഭ അഭ്യാസാൽ സിദ്ധിമാപ്നോതി സർവയോഗേശ തന്ത്രിതേ എന്ന് പറയുന്നത്. യുവാവിനും വൃത്തനും അതിവൃത്തനും യോഗ പരിശീലിക്കാം. അപ്പോൾ അത് ഏത് രീതിയിൽ പരിശീലിക്കണം, എത്ര സമയം പരിശീലിക്കണമെന്നൊക്കെ ഉള്ളത് ഒരു ട്രെയിനറിന്റെ ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം പരിശീലിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം.
1: അതുപോലെ

0: ാണ് ഇപ്പോ നമ്മുടെ ചോദിച്ച ശ്രോതാവ് എന്ന് പറയുന്നത്. ഹാർട്ടിന് അസുഖമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്ക് ഒരു സംശയമുണ്ട്, ഈ യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലരെയും കേട്ടിട്ടുണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതുപോലെ ഈ യോഗ ചെയ്താൽ, ഹാർട്ടിന് അസുഖമുള്ളവർക്ക് യോഗ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
1: ഒരു ബൈപ്പാസോ അല്ലെങ്കിൽ ഓപ്പൺ സർജറിയോ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ വിശ്രമ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ യോഗ ചെയ്യുകയുള്ളൂ. പക്ഷെ ഇത്തരം ആൾക്കാർക്ക് തീർച്ചയായിട്ടും യോഗ പരിശീലിക്കാം. ഡോക്ടേഴ്സ് തന്നെ പറയും അല്പദൂരം ഒക്കെ നടന്നു തുടങ്ങ്, അതിനുശേഷം വളരെ സിമ്പിളായിട്ടുള്ള യോഗാസനാസ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രാണായാമങ്ങൾ, മെഡിറ്റേഷൻസ്, ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ കൊളസ്ട്രോള് അല്ലെങ്കിൽ ബി പി പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കും. അവരുടെ ലൈഫ് സ്റ്റൈല്, ജീവിതശൈലി മോശമാകുമ്പോഴാണ് പല രോഗങ്ങളും നമുക്ക് വരുന്നത്. അപ്പോൾ ആ നല്ലൊരു ജീവിതശൈലിയിലേക്ക് അവർക്ക് തിരിച്ച് വീണ്ടും കടന്നു വരാനായിട്ട് യോഗ അവരെ സഹായിക്കും. ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഫോർവേഡ് ബെൻസ് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അവർ മുന്നോട്ട് കുനിഞ്ഞ് നടന്ന് അധിക സമയം ചെയ്യുന്ന യോഗകളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. കഠിനമായിട്ടുള്ള യോഗ പരിശീലനം ഇവർക്ക് ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജനറൽ വെൽബി, ഹൃദയത്തിൻ്റെ ആരോഗ്യം, ബി പി നോർമലൈസ് ചെയ്ത് നിർത്തണം, മൂവ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം, ഇത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം. അപ്പം അതിനെ മുൻനിർത്തിയുള്ള ഒരു പരിശീലനം ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഹൃദ്രോഗമുള്ളവർക്ക് തീർച്ചയായിട്ടും യോഗ പരിശീലിച്ച് ആരോഗ്യത്തോടുകൂടി തന്നെ അവരുടെ ഹൃദയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും.
0: അതുപോലെ തന്നെ സാധാരണയായി നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ്, യോഗ ചെയ്തു കഴിഞ്ഞാൽ ഈ വണ്ണം കുറയില്ല എന്നുള്ളത്. അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അതോ റിയൽ ആയിട്ടുള്ള സംഭവമാണ്?
1: ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ കൂടുതലും ആൾക്കാർക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമിതവണ്ണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം യോഗ പരിശീലനം സഡൻ ആയിട്ടുള്ളൊരു വെയിറ്റ് റിഡക്ഷൻ തരില്ല. അമിതവണ്ണമുള്ളവർ വരുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് യോഗ മാത്രം പോരാ, ചിട്ടയായിട്ടുള്ളൊരു ജീവിതശൈലി, ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമത്തിലും അവർ വന്നാൽ മാത്രമേ യോഗ പരിശീലനം കൊണ്ടുള്ള മാറ്റങ്ങൾ കൂടുതലായിട്ട് അവർക്ക് ശരീരത്തിൽ കണ്ടു തുടങ്ങിയുള്ളൂ. സാധാരണ നമ്മളിപ്പോൾ ഓടാൻ പോയാലോ അല്ലെങ്കിൽ ജിമ്മിൽ പോയാലോ പെട്ടെന്ന് വണ്ണം കുറയും, യോഗയാകുമ്പം അങ്ങനെ സംഭവിക്കില്ല എന്ന് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം സൂര്യ നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ യോഗയിൽ ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പിനെ അലിയിച്ച് കളയാനായിട്ട് വളരെ ഫലപ്രദമായ ഒരു മാർഗമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, വണ്ണം കുറയാൻ വേണ്ടി അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രാണായാമങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള യോഗാസനങ്ങളുണ്ട്, സൂര്യ നമസ്കാരമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി. അത് കുറച്ച് നാളത്തെ ഒരു പരിശീലനം കൊണ്ട് പതുക്കെ പതുക്കെ ആ വണ്ണം കുറഞ്ഞു കുറഞ്ഞു തുടങ്ങും. മറ്റൊരു വലിയ ഗുണമെന്ന് പറയുന്നത്, മറ്റ് വ്യായാമ മുറകൾ ഒരു പക്ഷേ കുറച്ച് കാലം ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും വണ്ണം പഴയതുപോലെ തന്നെ തിരിച്ചു വരും. എന്നാൽ യോഗ പരിശീലിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറച്ച് ദിവസത്തെ ഒരു ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞ് ഈ വണ്ണം പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല. കാരണം സ്വാഭാവിക തലത്തിലാണ് അവർ അമിതവണ്ണം എന്ന പ്രശ്നത്തെ അവർ പരിഹരിച്ചത്. അപ്പോൾ അതും യോഗ ചെയ്യുന്നവർക്ക് ഒരു വലിയ ഗുണമാണ്.
0: അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്കൊന്ന് ഇപ്പോഴത്തെ യൂത്ത് എല്ലാവരും സംബന്ധിച്ചിടത്തോളം, നമ്മൾ പോയി കഴിഞ്ഞ് ഇപ്പൊ യോഗയ്ക്കായാലും ജിമ്മിനായാലും പോയാലും ഉടനെ നമുക്ക് സഡൻ റിയാക്ഷൻ കിട്ടണം എന്നുള്ളത്. ഇപ്പൊ വണ്ണമായാലും വെയിറ്റ് ആയാലും പെട്ടെന്ന് കുറയണം. ഞാൻ ഒരാഴ്ച കൊണ്ട് നമുക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോണവരുണ്ട്. പക്ഷെ ചിലപ്പോൾ ഒരാഴ്ച പോയാലും ഒരു മാസം പോയാലും വെയിറ്റും കുറയത്തില്ല, വണ്ണവും കുറയത്തില്ല.
1: അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, എല്ലാവർക്കും എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നമുക്ക് തുടക്കം ഒരു ആരംഭശൂരത്വം ഉണ്ടാവും. അത് മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വേണം, എല്ലാ കാര്യത്തിലും പെട്ടെന്ന് റിസൾട്ട് വേണം. അതാണ് ഇപ്പോഴത്തെ ഒരു യുവതലമുറയ്ക്കാണെങ്കിൽ അത് കൂടുതലായിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഗ പരിശീലനത്തിലെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നത് കുറച്ച് നാളത്തെ യോഗ പരിശീലനം കൊണ്ട് മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു പെയിൻ കില്ലർ കഴിക്കുമ്പോൾ ഉടനെ തന്നെ വേദന മാറും. പക്ഷെ ആ വേദന ശരിക്കും മാറുന്നുണ്ടോ? ഇല്ല. ആ വേദനയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രക്രിയ അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എന്നാൽ യോഗ പരിശീലനം എന്ന് പറയുമ്പം നമ്മുടെ ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ എന്ത് ആരോഗ്യ പ്രശ്നമുണ്ടോ അതിനെ സമയമെടുത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ അത് വരാതിരിക്കാനും അതിനെ പരിഹരിക്കാനുമാണ് നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സമയമെടുക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം രണ്ട് മാസം കൊണ്ടൊക്കെ, അത് അവരുടെ ആരോഗ്യ പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കും. ഒരുപാട് പഴക്കം വന്ന രോഗങ്ങളാണെങ്കിൽ സമയമെടുക്കും, അധികം പഴക്കമില്ലാത്ത ഉള്ള രോഗങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ടൊക്കെ തന്നെ അവർക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും. ഒരിക്കലും ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രശ്നം പരിഹരിക്കും യോഗയിൽ എന്ന് വിചാരിക്കരുത്. സ്ഥിരമായിട്ടുള്ള യോഗ പരിശീലനം തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറയുന്നത് കുറച്ച് നാളത്തെ യോഗ പരിശീലനം കൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കും, പിന്നെ അവർ യോഗ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നം തീർച്ചയായിട്ടും വീണ്ടും കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യോഗ എന്ന് പറയുന്ന ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിയെടുത്താൽ മാത്രമേ ഒരു പ്രശ്ന പരിഹാരം എന്നുള്ള രീതിയിൽ യോഗയെ കാണരുത്. യോഗയെ ഒരു ജീവിതശൈലിയായിട്ട് കാണുക, ഇതൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ്.
0: അതുപോലെ തന്നെ നമുക്ക് ഉള്ള വേറൊരു സംശയം എന്ന് പറയുന്നത്, ചിലര് കുളിച്ചതിന് ശേഷം ജിമ്മിലായാലും യോഗയ്ക്കായാലും പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലര് കുളിക്കുന്നതിന് മുന്നേ പോകും, തല വിയർത്ത് കഴിഞ്ഞാൽ പല അസുഖങ്ങൾ വരുന്നവർ കാണും. അപ്പം ഇതിലേതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്?
1: യോഗയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിയർത്ത് ഒഴുകുന്ന ഒരു പരിശീലന രീതിയല്ല, വളരെ സാവധാനത്തിലും സമയമെടുത്തും ശരിയായ രീതിയിലുള്ള ഒരു ശ്വസന രീതിയും ഒക്കെ അവലംബിച്ചുകൊണ്ടുള്ളൊരു പരിശീലനം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വിയർക്കത്തൊന്നുമില്ല. പിന്നെ സൂര്യ നമസ്കാരമൊക്കെ കുറച്ചധികം റൗണ്ടുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരല്പം സ്വെറ്റ് ചെയ്യും എന്നുള്ളതല്ലാതെ കഠിനമായ ഒരു പരിശീലന രീതിയല്ല യോഗ. അതുകൊണ്ട് തന്നെ കുളിച്ചതിന് ശേഷം യോഗ ചെയ്യുന്ന രീതി ചില ആൾക്കാരുണ്ട്, അതും കുഴപ്പമില്ല. യോഗ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് അല്ലെങ്കിൽ മിനിമം ഒരു 20-25 മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുളിക്കാൻ പോകുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിയുടെ ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ. പ്രഭാതത്തിലാണ് യോഗ ചെയ്യുന്നതെങ്കിൽ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒഴിഞ്ഞ വയറിൽ ചെയ്യുന്നത് കുറേ കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരു 2-2.5 മണിക്കൂറിന് ശേഷം മാത്രമേ യോഗ പരിശീലിക്കത്തുള്ളൂ. വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് യോഗ പരിശീലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഡയബറ്റീസ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയും രാവിലെയാണെന്നുണ്ടെങ്കിൽ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചതിന് ശേഷം യോഗ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫലപ്രദം. അവർ ഒഴിഞ്ഞ വയറിൽ ചെയ്യേണ്ട, ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരും.
0: അപ്പൊ ഇന്നത്തെ സുഗുണബോധത്തിൽ നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേർക്കുണ്ടായിരുന്ന സംശയമായിരിക്കും നമ്മളിപ്പോ ഇന്ന് കേട്ടത്. ഈ അറിവുകൾ നമുക്ക് പകർന്നു തന്ന യോഗാ ഗുരു പ്രിയാന്റണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മ.

0: జనశబ్దం.
1: ഇന്ന് രാവിലെ തിരുമുല്ലാവരം അമ്പലത്തിൽ വെച്ചിട്ട് പുറത്ത് ബാഗ് വെച്ചിട്ട് അകത്ത് തൊഴാൻ കയറിയതാണ്. ഒരു ഹാൻഡ് ബാഗ് മെറൂൺ കളറ് നഷ്ടപ്പെട്ട്, അതിനകത്ത് ഹോസ്പിറ്റലിലെ കുറെ ഡോക്യുമെന്റ്സും പിന്നെ ആധാർ, ഐ ഡി, പാസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ബാഗിനകത്ത് ഇരിപ്പുണ്ട്. അതിനകത്ത് മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. അത് ആരാണ്ട് എടുത്തോണ്ട് പോയതാണ്. എവിടെയെങ്കിലും അവർക്ക് ആവശ്യമുള്ള പൈസയോ മൊബൈലോ എടുത്തിട്ട് ആ ബാഗ് എവിടെയെങ്കിലും ഉപേക്ഷിച്ച നിലയിലോ എവിടെയെങ്കിലും കണ്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ട് കിട്ടുന്നവര് പിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഈ ബാഗ് നഷ്ടപ്പെട്ട ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസറാണ്. അപ്പൊ തിരുവനന്തപുരം ആർസിസിന്ന് ഇന്നലെ അവിടുന്ന് വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരം ആർസിസിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ആ ബാഗിനകത്താണ്. അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ബുധനാഴ്ച അവർക്ക് പോകാനുള്ളതാണ്. വെറും പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഒന്ന് സഹായിക്കണം, ഒന്ന് റേഡിയോയിലൂടെ പറഞ്ഞ് ജനശബ്ദം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരുനേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
0: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളും ിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ടുവെക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖയല്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF എഫ് സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര വ്യോമ നാവികസേന ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: Whenever international ATF prices rises above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
0: പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് UPSC. 2026 സിവിൽ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ.

സ്ഥാനം നിലനിർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: 93% പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
1: ലിസണേഴ്സ് ലോഞ്ചിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധുവാണ് സംസാരിക്കുന്നത്. വിളിക്കുന്ന നമ്പർ 0474293111. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സംഗതി, നമ്മുടെ ജീവിതത്തിൽ ദിവസവും എത്ര ഫോൺ കോളുകളാണ് വരുന്നത് അല്ലേ, എത്ര ഫോൺ കോളുകളാണ് വരുന്നത്. ചില കോളുകൾ നമ്മൾ എടുക്കും, ചിലത് നമുക്ക് മിസ് കോളായിട്ട് മാറും, ചിലത് പിന്നീട് വിളിക്കാമെന്ന് കരുതി നമ്മൾ വെച്ചേക്കും, പക്ഷേ പിന്നെ നമ്മളത് വിളിക്കാൻ പോകില്ല, അതങ്ങ് മറന്നുപോകും. രാത്രിയോ അല്ലെങ്കിൽ പകലത്തിനോ അയ്യോ അവൻ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഓർക്കുകയും ചെയ്യും അല്ലേ. പക്ഷെ ചില കോളുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ മറക്കൂല, കാരണം ആ ഒരു കോളിൻ്റെ മറുവശത്ത് വന്ന വാർത്ത അല്ലെങ്കിൽ ആ ആളുടെ ശബ്ദം അല്ലെങ്കിൽ ആ വാക്കുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിൽ നമ്മൾ സംസാരിക്കുന്നത് അത്തരം ചില ഫോൺ കോളുകളെ കുറിച്ചാണ്. ഒരു ഫോൺ കോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച കഥ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചിലപ്പോൾ നമ്മൾ മുമ്പൊക്കെ നമ്മളെ മൊബൈൽ ഫോണൊക്കെ വന്നിരുന്ന സമയത്ത് അന്നൊക്കെ ആരൊക്കെ വിളിക്കുമെന്നൊക്കെ നമ്പർ അതിൽ തെളിയുമായിരുന്നു അല്ലേ. പക്ഷേ എങ്കിലും ആരെയൊക്കെയോ വിളിക്കുമ്പോൾ വഴിതെറ്റി ചില കോൾസ് ആ മൊബൈൽ ഫോണിലൊക്കെ വന്നിരുന്നു. ഇതുപോലെ തന്നെ ലാൻഡ് ഫോണിലും അല്ലേ. അങ്ങനെ ലാൻഡ് ഫോണിൽ വരുന്ന ആ കോൾസും ചിലത് സംസാരിക്കുമ്പോഴത്തേക്കും അതിൽ കൂടെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളും അങ്ങനെയുള്ള ചില കണക്ഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു കണക്ഷനെ പറ്റിയുള്ള ഒരു ഗാനമായാലോ, അതൊന്ന് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: ഒന്നു മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് അനഗ.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഡോക്ടറാണ്.
0: ഡോക്ടറാണ്? എവിടെ?
1: ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു.
0: കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു. ഏത് ഹോസ്പിറ്റലാ?
1: വള്ളിക്കീഴ് ഹെൽത്ത് സെന്ററിൽ.
0: ഓക്കെ, എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലിയൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു.
0: ഫൈൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിഷയത്തെ പറ്റി എന്താ പറയാലേ?
1: ശരിക്കും ജീവിതം മാറ്റിയൊരു ഫോൺ കോൾ എനിക്കുണ്ട്. ഞാൻ മാംഗ്ലൂർ ഇന്റേൺഷിപ്പ് പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ ബ്രദർ വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ.
1: എന്നെ പ്രപ്പോസ് ചെയ്ത്, ഞാൻ ആദ്യം റിജക്ട് ഒക്കെ ചെയ്ത്, പിന്നെ ഇപ്പം പുള്ളിക്കാരനാണ് എന്റെ ഹസ്ബൻഡ്.
0: പോളി. പിന്നെ അല്ല, ഇപ്പൊ ലൈഫ് അടിപൊളിയാണ് അല്ലേ?
1: ഇപ്പൊ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു.
0: ഓക്കെ, നൈസ്. പിന്നെ വേറെ എന്തുണ്ടേ?
1: വേറെ സുഖമായിട്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് അടുത്ത കാണത്തിലേക്ക് പോയാലോ?
1: ഓക്കെ
0: ഓക്കെ, വിളിച്ചിൽ സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും ഇതുപോലെയാണ്, ചില ഫോൺ കോൾസ് ജീവിതം തന്നെ മാറ്റിമറിക്കും അല്ലേ? പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും നമുക്കൊരു ഫോൺ ചെയ്യാണ്, വന്നിട്ട് പറയാണ് ഒരു ജോലി കിട്ടിയ ഒരു വിവരം, നമ്മുടെ അടുത്ത് വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ പറയാണ്, അത് ആ ഒരു വ്യക്തി നമ്മളെ തന്നെ വിളിച്ച് പറഞ്ഞല്ലോ എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചാരിതാർത്ഥ്യം, ആ ഒരു സന്തോഷം അല്ലേ? ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പരീക്ഷയിൽ വിജയിച്ച വാർത്ത, വർഷങ്ങൾക്ക് ശേഷം ഒരു പഴയ സുഹൃത്തിൻ്റെ ഒരു വിളി, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മുമ്പ് സ്കൂളിലോ അല്ലെങ്കിൽ ഡിഗ്രിയിലോ ഒക്കെ പഠിച്ച സുഹൃത്തുക്കൾ ഒരു 55 വയസ്സായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചിട്ട് അളിയാ എന്നെ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ അവരുടെ സൗണ്ടിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും അവർ എന്നിട്ട് അതിനുശേഷം നേരിട്ട് വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒട്ടും പറയാൻ പറ്റാത്ത കുറേ സന്തോഷമുള്ള മുഹൂർത്തങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് പുലിവാൽ കല്യാണം എന്ന സിനിമയിലെ നല്ലൊരു മെലഡി ഗാനമാണ്. ഓക്കെ, അപ്പൊ ഈ ഫോൺ കോൾ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള വാർത്തകൾ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയ വിവരം, നേരെ മറിച്ച് ഒരു വിവാഹാലോചന ഉറപ്പായ വിവരം, ചിലപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഒരു സന്തോഷ വാർത്ത, വിദേശത്ത് നിന്ന് ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉച്ച ബന്ധുക്കളോ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും വളരെ ആകസ്മികമായി വന്നു കയറിയ ആ ഒരു സന്തോഷ വാർത്ത, ഇങ്ങനെ ഒരുപാട് ഫോൺ കോളുകൾ നമുക്ക് പലപ്പോഴും ആയിട്ട് വന്നിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഷാജൻ ചേട്ടാ, സുഖാണോ? പനി അടിച്ചോ?
1: എല്ലാവർക്കും നിങ്ങളാ അവതരിപ്പിക്കുന്ന എല്ലാവർക്കും ഒച്ചയടപ്പ്, മൂക്കടപ്പ്, പനിയൊക്കെ എന്ന്
0: പറയുന്നു.
1: ജോലിയാണെന്ന് തോന്നുന്നു. അവരൊക്കെ ആവി പിടിക്കാൻ പറ. ആവി പിടിച്ചാ മാറും. ഞാൻ ആവി പിടിക്കുന്നുണ്ട്. അതാ എനിക്ക് കുറച്ച് കുറവുണ്ട്.
0: പിന്നെ
1: നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാളികീരങ്ങഴി മണ്ണുണ്ട്. അത് നാരായണക്കിളി കൂട് വെച്ചുള്ള നാലുകാലോല പുരയുണ്ട്.
0: പിന്നെ
1: എനിക്കൊരാൾ ഫോൺ തന്നിട്ട് പറഞ്ഞ ഇത് നിങ്ങൾ കൈ വെച്ചോളാം, ആരും കൊടുക്കല്ലേ.
0: അത് ശരി.
1: അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഫോൺ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക്, എനിക്ക് ഫോൺ വേണ്ട, അതല്ല നിങ്ങൾ ഇത് കൈ വെക്ക്, ഒരു മാസം വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു തന്നാ മതി. സുഹൃത്താണ് തന്നത്. ഞാൻ പറഞ്ഞ ഇപ്പൊ എന്റെ ഒരു ഫോൺ ഇരിപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാ വേറൊരു ഫോൺ? വേറെ പറഞ്ഞ അതല്ല നിങ്ങൾ ഇത് കൈ വെക്കുക. ഞാൻ പറഞ്ഞ ഇതിൽ വല്ല പ്രത്യേകത ഉണ്ടോന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞ ആള് പറഞ്ഞ ഇത് ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു മേടിക്കും. ഇപ്പൊ ഞാൻ മേടിച്ചു വെച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോ വന്ന് ചോദിച്ചു, ഞാൻ എടുത്ത്
0: കൊടുത്തു.
1: അപ്പൊ ഞാൻ ചോദിച്ചത് മേടിച്ചോണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇത് കൈ വെച്ചോണ്ട് എന്താ പ്രയോജനം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പൊ എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. എനിക്ക് 1600 രൂപ ലോട്ടറി അടിച്ചു ബമ്പർ.
0: ഓക്കെ,
1: 1000 രൂപ മോക്കടിച്ച്, 200-300 രൂപ വെളിക്കടിച്ച്, 10 ടിക്കറ്റ് എടുത്തിയ.
0: പിന്നെ
1: നമ്മക്ക് വരാനുള്ള പ്രൈസ് പോയി. കരുതാപ്പള്ളി വീണ്.
0: ഓ,
1: അപ്പൊ ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോന്ന്. അതാണ്.
0: ഓക്കെ
1: ഓക്കെ
0: ഓക്കെ ഏട്ടാ.
1: ആ പേര് ഓർമ്മ ഉണ്ട?
0: പേര് അത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, കഴിഞ്ഞ പ്രാവശ്യം കതറു കതറിട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഷാജാൻ ചേട്ടനെ അന്വേഷിച്ച് ഒരു ശ്രോതാവ് ഒരു പാട്ടിലൊക്കെ ഡിക്കറ്റ് ചെയ്തിരുന്നു, അതാരെന്നാണ് ചേട്ടൻ ചോദിച്ചത്. അപ്പൊ ഞാനിങ്ങനെ നോക്കുക, എനിക്ക് ഓർമ്മ കിട്ടുന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടന് ഒരു ആരോ ഒരാളെ ഫോൺ ഗിഫ്റ്റ് ചെയ്തു, കുറച്ച് നാളൊക്കെ വെച്ചേക്കാൻ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് അദ്ദേഹം വാങ്ങിക്കുകയും ചെയ്തു. ഒരിടയ്ക്ക് ഞാനിപ്പോൾ ഓർക്കുന്നു, നമ്മള് പഠിച്ചിരുന്നൊക്കെ കാലത്ത് ഈ ഫോണ് വന്നിരുന്ന ഒരു സമയം, ഫോണ് മൊബൈൽ ഫോൺ വന്ന് അതങ്ങോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അപ്ഡേഷൻസ് തുടങ്ങി, പുതിയ ഫോൺ വന്ന് തുടങ്ങി, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോൺ വന്ന് തുടങ്ങി, പാട്ട് കേൾക്കാൻ പറ്റുന്ന ഫോൺ തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പുതിയ പുതിയ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഗ്രീറ്റിംഗ് കാർഡ്സും കേക്ക്സും ഒക്കെ മാറി ഫോണായി, ഫോണിലെ ഗിഫ്റ്റിംഗ് ഇറങ്ങി. അപ്പം ഞാനിത് കേട്ടപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. അപ്പോൾ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഫോൺ ഗിഫ്റ്റ് കൊടുത്ത്, പിന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച്, പിന്നെ അവസാനം എന്താ പറയുക, അങ്ങനെ ഫോണിൻ്റെ ഒരു തരംഗമായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് ആ ഒരു ഫോൺ സംബന്ധിച്ചായിട്ടുള്ള ഒരു ഗാനം തന്നെ ആയാലോ.

0: കാലമെല്ലാം കാതൽ വാഴുക എന്ന സിനിമയിലെ നല്ല കിട്ടലവൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഓക്കെ, അപ്പൊ ഈ ഫോൺ കോളുകൾ കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
1: ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം PCOD. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ദേവി ഗായത്രി ഐ കൺസൾട്ടന്റ്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
1: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
3: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
1: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
3: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
1: സീറ്റുകൾ പരിമിതം.
3: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
1: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
3: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
1: 49 വർഷത്തെ പാരമ്പര്യം.
3: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
1: ഫോൺ 0474-274-0503.
3: മൊബൈൽ 9446787715.
1: ജനശബ്ദം.
4: ഇന്ന് രാവിലെ തിരുമുല്ലാവരം അമ്പലത്തിൽ വെച്ചിട്ട് പുറത്ത് ബാഗ് വെച്ചിട്ട് അകത്ത് തൊഴാൻ കയറിയതാണ്. ഒരു ഹാൻഡ് ബാഗ് മെറൂൺ കളറ് നഷ്ടപ്പെട്ട്, അതിനകത്ത് ഹോസ്പിറ്റലിലെ കുറെ ഡോക്യുമെന്റ്സും പിന്നെ ആധാർ, ID, പാസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ബാഗിനകത്ത് ഇരിപ്പുണ്ട്. അതിനകത്ത് മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. അത് ആരാണ്ട് എടുത്തോണ്ട് പോയതാണ്. എവിടെയെങ്കിലും

0: അവർക്ക് ആവശ്യമുള്ള പൈസയോ മൊബൈലോ എടുത്തിട്ട് ആ ബാഗ് എവിടെയെങ്കിലും ഉപേക്ഷിച്ച നിലയിലോ എവിടെയെങ്കിലും കണ്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ട് കിട്ടുന്നവര് പിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാമോ, ഈ ബാഗ് നഷ്ടപ്പെട്ട ചേച്ചിയുടെ ഹസ്ബൻഡിന് ക്യാൻസർ ആണ്. അപ്പൊ തിരുവനന്തപുരം RCC ന്ന് ഇന്നലെ അവിടുന്ന് വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരം RCC ന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ആ ബാഗിനകത്താണ്. അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ബുധനാഴ്ച അവർക്ക് പോകാനുള്ളതാണ്. വെറും പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് ഒന്ന് സഹായിക്കണം, ഒന്ന് റേഡിയോയിലൂടെ പറഞ്ഞ്. ജനശബ്ദം.
1: ശ്രീകുമരം ലിസണേഴ്സ് ലോഞ്ചിലേക്ക് നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പോൾ എന്തായാലും അമ്മ പറയുന്ന പോലെ നഷ്ടപ്പെട്ട രീതിയിൽ അതുപോലെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ സമീപിച്ച് അത് എത്തിക്കേണ്ടത് എത്തിക്കേണ്ടതെന്ന് എന്താ പറയുക, അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലിസണേഴ്സ് ലോഞ്ചിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഫോൺ കോളുകളെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കോളുകളാണെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാ കോളുകളും നമുക്ക് എന്താ പറയുക സന്തോഷകരമായ വാർത്തകൾ തരണമെന്നില്ല. ചില കോളുകൾ നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യും അല്ലേ. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പേ ഒരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
2: നല്ല സുഖമയമായ കാലാവസ്ഥ, മഴ പിടിക്കുന്നുണ്ട്, നല്ലതുപോലെ പെയ്യുന്നുണ്ട്. ചൂടേ പറഞ്ഞു പറഞ്ഞു നല്ല
1: എന്തായാലും മഴ പെയ്യുന്നതിൽ കുഴപ്പമില്ല. എന്തായാലും അത് ആവശ്യമില്ലാത്ത പ്രളയം മറ്റുള്ള സംഭവങ്ങളൊന്നും വരുത്താതെ മഴ പെയ്തോട്ടെ. അപ്പൊ നല്ലൊരു സുഖമായിട്ട് നല്ല എന്താ പറയാ കൂളായിട്ട് ഇങ്ങനെ പോകും. അതെ അതെ അതെ. പിന്നെ അപ്പൊ ഫോൺ കോളുകളെ പറ്റി,
2: നമ്മളെ ഫോൺ കോളുകൾ, ചില ഫോൺ കോളുകൾ വരുമ്പോ നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിച്ച് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രയോജനം
1: ഉണ്ടാകും.
2: എനിക്ക് ഒരു ദിവസം ഒരു ഫോൺ വന്ന്, നീ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച്. കുറെ നാളായി, ഒരു 7 വർഷത്തിന് മുമ്പാ. ഞാൻ അമ്മനാദിന്ന് പറഞ്ഞതിന്
1: ശേഷം
2: ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നു, എനിക്കൊന്ന് കാണാൻ ഇയാളെന്ന് പറഞ്ഞു. അവിടെ വന്ന് വന്നമ്മ എന്റെ ചോദിച്ചു, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതിന്റെ, നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ് 100% ഉണ്ട്. ഇനി ഒരു കാര്യം ചെയ്യും, ഇവിടെ ബ്ലൈൻഡ് കൺട്രോൾ സൊസൈറ്റി എന്ന് പറഞ്ഞ് കൊല്ലത്ത് ഒരു ഓഫീസുണ്ട്, നമ്മളെ TV ഹോസ്പിറ്റലിന്റെ മൂലത്ത് നല്ലതാന്ന് പറഞ്ഞു. അവിടെ പോകാന്ന് പറഞ്ഞു. ഞാൻ അതിന് വേറൊരാളുമായിട്ട് അവിടെ ചെന്ന്, ഞാൻ ചെറിയ കാര്യമൊന്നും അവൻ പറഞ്ഞതില്ല. അവിടെ ചെന്ന് പോകാനൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് ആനുകൂല്യങ്ങൾ വരുന്നു, ഞങ്ങളെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്തോ ചെയ്യുന്നു, ഞാൻ പറഞ്ഞ ചെറിയ കയറുപിടിപ്പ് വീട് നടത്തുന്നുണ്ട്, അത് തുടങ്ങി നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നുണ്ട്. എന്നാലും കാര്യം ഒരു അപേക്ഷ ഇട്ടാ, നിങ്ങൾക്ക് സ്വയം തോന്നുന്നതായിട്ട് ഞങ്ങൾ ഒരു സഹായം തരാം, ഒരു 15,000 രൂപ. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇച്ചേന്ന് എല്ലാം പറഞ്ഞു, അന്ന് വെച്ചോണ്ടല്ല, നാളെ എനിക്ക് വരാൻ പറയാൻ അപേക്ഷ കൊടുത്ത്. ഇച്ചേന്ന് ചെന്നപ്പോ അവിടെ ഒരു വലിയ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്ട്രിക്ട് ഡോക്ടർമാരും ഓരോ മുതലാളിമാരും എല്ലാരും ഉണ്ട്. അങ്ങനെ കമ്മിറ്റി ഇരുന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അതെല്ലാം ചോദിച്ച ഒരു പൊതി തന്നെ 15,000 രൂപയുടെ ഒരു പൊതി
1: ഉണ്ടായിരുന്നു.
2: പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കാളിയിൽ നിന്ന് അത് കിട്ടി. അപ്പൊ തന്നെ വേറെ സുഹൃത്ത് പറഞ്ഞ, നീ നമ്മുടെ കേരള പ്രദേശത്ത് ബ്ലൈൻഡ് എന്നും പറഞ്ഞുള്ള സംഘടനയുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്, കൊല്ലത്ത് അതിന്റെ ഓഫീസ് ഇല്ലടത്തുണ്ട്, ഒരു ദിവസം പോകാൻ പറഞ്ഞു. ഞാൻ അതിന്റെ സെക്രട്ടറി താമസിക്കുന്ന മതിലാണ്, അവിടെ ചെന്ന് ഇവിടെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് അങ്ങനെ ഞാൻ അതിന്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഈ കയറുപ്പിന്റെ കാര്യം അവിടെയും പറഞ്ഞു, അവിടെ നിന്ന് കിട്ടി 10,000 രൂപ.
1: അങ്ങനെ
2: ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു സുഹൃത്ത് 60 വർഷത്തിന് ശേഷം 60 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് അവിടെ വെച്ച് പിരിഞ്ഞതാണ്. അയാൾ ജോലിക്ക് വേണ്ടി മലപ്പുറത്തേക്ക് പോയി, ഞാൻ ജോലിക്ക് വേണ്ടിട്ട് അമനാവിലേക്ക് പോയി. പിന്നെ ഇതുവരെ തങ്ങളിൽ കണ്ടിട്ടില്ല. അവിടെ വീട് ഇവിടെ തോന്നി ഞങ്ങൾ അടുത്തല്ലേ, ഞങ്ങൾ വന്ന് കണ്ടിട്ടില്ല. ഈ ഒരാഴ്ച മുമ്പ് അതേപോലെ റേഡിയോയുടെ ഏത് പരിപാടിയിൽ പറഞ്ഞായിരുന്നു. അങ്ങനെ അങ്ങനെ രാവിലെ വീട്ടിൽ വന്നിട്ട് എന്റെ അനിയനടുക്കെ ചോദിച്ചു, ഞാൻ മുകളിലുണ്ടോ, ഞാൻ ഉണ്ടെന്ന് പറയും, വീട്ടിൽ ഉള്ളത് കാണിച്ചുകൊടുത്ത്. എന്നെ മനസ്സിലായി, ഞാൻ പറഞ്ഞ ഇനി കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് ആള് മനസ്സിലായില്ല, ശബ്ദം കേട്ടിട്ടോ, നമ്മൾ ഇപ്പൊ അടുത്ത സമയത്ത് കേട്ട ശബ്ദം അല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലത്തെ രാജേന്ദ്രനാണെന്ന് പറഞ്ഞു. അന്നാണ് നമ്മളെ എന്തെന്നില്ല എന്താന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത 60 വർഷത്തിന് ശേഷം പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൽ നമ്മള് ചെറുക്ക് വീട്ടിൽ വന്ന് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമാണ്. ഒരിക്കലും നമുക്ക് എങ്ങനെ വിവരിക്കാൻ പറ്റത്തില്ല. അത്ര വരെ അങ്ങനെ സുഹൃത്ത് വന്ന് കൊറേ നേരം ഞാൻ അതിന് സംസാരിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ തിരിഞ്ഞ ആളിപ്പോ തൃശ്ശൂരിലാണ് കറ്റപ്പ തൃശ്ശൂർ താമസം വന്ന് അങ്ങനെ വീട്ടിൽ കുടുംബ വീട്ടിൽ വന്നപ്പോ എന്നെ കാണാൻ വന്നായിരുന്നു. അങ്ങനെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാകും.
3: തീർച്ചയായിട്ടും
1: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. അങ്ങനെ നമ്മളെ ഫോൺ കോളുകൾ കാരണം ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയം, ചില കോളുകൾ എടുക്കാൻ പോലും നമ്മൾക്ക് ഭയം തോന്നും. കാര്യം എന്ന് വെച്ചാൽ രാത്രി വൈകിയുള്ള കോളുകൾ നമ്മൾ അങ്ങനെ അധികം എടുക്കില്ല അല്ലേ. വൈകിട്ടുള്ള അത്യാവശ്യം നല്ല വൈകിട്ടുള്ള കോളുകളൊക്കെ നമുക്ക് എടുക്കാൻ തന്നെ നമുക്ക് നല്ല ഭയമുണ്ട്. അതും പ്രത്യേകിച്ച് നമുക്ക് ഒട്ടും അനുരാത്ത നമ്പേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ എടുക്കത്തില്ല. പക്ഷേ അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ ഒരുപാട് ഭയക്കുകയും ചെയ്യും. എന്തായിരിക്കും ആ വിളിക്കുന്നത്? അപകട വാർത്തയാണോ, അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇനി ഒരു വേർപാടിൻ്റെ വാർത്തയാണോ? ജീവിതത്തെ പെട്ടെന്ന് മാറ്റിമറിച്ച ആ നിമിഷങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ഓർത്തുപോകും അല്ലേ. ഇത്തരം അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. നമ്മൾ വൈകിട്ട് ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ള നമ്മളെ അറിയാവുന്ന നമ്പേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓർക്കുന്നത്. അത് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. പക്ഷേങ്കിലും നമ്മൾ ആ ഫോൺ നമ്മൾ എടുക്കുകയും ചെയ്യും, ആ ന്യൂസ് എന്താണെന്ന് നമ്മൾ അറിയുകയും ചെയ്യും. അവർക്ക് എന്തെങ്കിലും സഹായമാണെങ്കിൽ കൂടി നമ്മൾ ഇറങ്ങി രാത്രിയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും നമ്മൾ ചാടി പുറപ്പെടുകയും ചെയ്യും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ഗാനത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നാലോ. ഗാനം കേൾക്കാം, ഓടി തിരിച്ചു വരാം.

0: ഒരു നോക്ക് കാണാൻ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വന്നാലോ.
1: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം. ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
0: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം. എന്തുണ്ട് ചേച്ചി, സുഖമാണോ? ആ, സുഖമായി പോന്നു. അതെ അതെ,
2: നമുക്കൊരു സർപ്രൈസ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കാനുള്ള ഒരു വിളികള്. അങ്ങനെ എന്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ വിളിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയാൻ എനിക്കൊരു ഭയം. ആദ്യമായിട്ടൊക്കെ വീട്ടിന്റെ വിളിച്ചത് നമ്മൾ കണ്ടിട്ടില്ല, റേഡിയോയിൽ നമ്മൾ സൗണ്ട് മാത്രം കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളവർ നമ്മളെ വിളിക്കുന്ന ആ ഒരു സർപ്രൈസ് ഭയങ്കര ഒരു പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു.
0: എന്റെ
2: എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ആദ്യം വിളിച്ചപ്പോഴേ ഇപ്പോഴും അത് അനുഭവിക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ട്. എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി,
0: റേഡിയോ
2: കേൾക്കുന്ന മാത്രമേ ഉള്ളൂ.
0: അതെ അതെ
2: അതെ അതെ. അപ്പൊ പിന്നെ നമുക്കത് ഒരു ഓരോരുത്തരും വെച്ചപ്പോഴും അങ്ങനെ അതല്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാ എന്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എല്ലാ സന്തോഷമുണ്ട്. അവരോടെല്ലാം ഞാൻ എന്റെ ഹൃദയം തുറന്ന്
0: പറയുന്നു.
2: ഓക്കെ ഓക്കെ,
0: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്നാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ റേഡിയോയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഇതുപോലെ റേഡിയോകളിൽ കൂടെ പരിചയപ്പെടുകയും ആ ഒരു സുഹൃത്ബന്ധം നിലനിർത്തുകയും അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും റേഡിയോയിൽ കൂടെ പ്രത്യേകിച്ചും ഇങ്ങനെ എടുത്തു പറയണം. കാരണം റേഡിയോയിൽ കൂടെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും അതിൽ ഈ ശബ്ദം മാത്രം നമുക്ക് ശബ്ദം വെച്ച് തന്നെ നമ്മൾ ഓരോ രൂപമൊക്കെ ഉണ്ടാക്കും അല്ലേ. അപ്പം പക്ഷെ നേരിട്ട് കാണുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പം ഏതാണ്ടൊക്കെ ഒരു സാമ്യത ഉണ്ടായെന്നിരിക്കും. അങ്ങനെ ഒരു ത്രില്ലൊക്കെ അടിക്കുന്നുണ്ടാവും അല്ലേ, നേരിട്ട് കാണുന്നതിന് മുമ്പ് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ എങ്കിൽ തന്നെയും ആ ഒരു സുർബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു സ്പെഷ്യൽ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ചേട്ടാ ചേച്ചി പറഞ്ഞവണൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു എന്താ പറയുക, സുഹൃത്ബന്ധങ്ങൾക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങ് പോകട്ടെ. ഇനിയും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലുള്ള കണക്ഷൻസ് എല്ലാം അങ്ങനെ നന്നായിട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ചെറിയ ഗാനത്തിലേക്ക് പോയാലോ.

0: കൂട്ട് എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം. ഞാൻ, ഹലോ, ഞാൻ ഇന്ന ബാങ്കിൽ നിന്നാണ്. നിങ്ങൾക്ക് ബിസിനസ് ലോൺ വേണോ? അപ്പൊ ഞാൻ കട്ട് ചെയ്തു. ഹലോ, ഞാൻ ഇന്ന ജ്വല്ലറിന്നാ. നിങ്ങളുടെ മകൾക്ക് സ്വർണം വേണോ? അപ്പൊ കട്ട് ചെയ്തു. ഹലോ, ഞാൻ ഇന്ന ജ്വല്ലറിന്ന. അല്ല, ഞാന് ഡിവേഷൻ ഇതാണ്. നിങ്ങളുടെ മകന് കല്യാണത്തിനുള്ള എല്ലാ പരിപാടിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ കട്ട് ചെയ്തു. അതാണ് എന്റെ സ്വഭാവം. എന്താറിയോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമുള്ള മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ. ആവശ്യമില്ലെങ്കിൽ അപ്പൊ കട്ട് ചെയ്യണം.
0: സത്യം, കറക്റ്റ്.
1: അതാണ് ഒരു ശ്രോതാവിന്റെ കാര്യം. മനസ്സിലായ? വെറുതെ വേണ്ടാത്തതിന് വാരിക്കൂട്ടി ഓരോ, അത് ഓരോ നമ്പർ കിട്ടും. നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ നമ്പറിന് വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ രസമില്ല. ഹലോ, ഞാൻ ഇന്ന ഇവിടുന്ന്. നിങ്ങൾക്ക് ജോബ് വേണോ? ഞങ്ങളുടെ അവിടെ ജോബിനുള്ള എല്ലാ എൻക്വയറി ഉണ്ട്. നിങ്ങൾക്ക് ഏത് ജോബ് വേണോ ഞാൻ നിങ്ങൾ അതിലെ അയക്കാറ്. അങ്ങനെയുണ്ട്. ഇതാണ് ഈ ഫോണും ഞമ്മളെ വീട്ടിൽ ബന്ധം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമറിയോ, ഇവിടുന്ന് ഇവിടുന്ന് ഇതുവരെ കേൾക്ക്. ഞാൻ ഷോപ്പ് പൂട്ടി പോകുമ്പോ തന്നെ നെറ്റും ഓഫീസും എന്റെ ഫോണിന്റെ ഈ ലാൻഡും മോട്ടിലിട്ട് വെക്കും. എന്തിനറിയോ, സമാധാനത്തായിട്ട് കടന്നുറങ്ങാൻ വേണ്ടിട്ട്. മനസ്സിലായോ? രാവിലെ ഞാൻ നെറ്റ് ഓഫ് ചെയ്യും. രാവിലെ ഷോപ്പ് വരുമ്പോ മാത്രമേ നെറ്റ് ഓൺ ചെയ്യുള്ളൂ. അതേപോലെ നെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാനും ഈ കോളും ഓൺ ചെയ്യുള്ളൂ. അതുവരെ സമാധാനത്തോട് കടന്നുറങ്ങാനുള്ള ഒരു പോവഴി മാത്രമാണ് ഇത്. അത്രയും മാത്രമല്ല, അതാണ് ഫോണും ഞമ്മളുമായിട്ടുള്ള ബന്ധം. മനസ്സിലായോ?
0: അപ്പൊ
1: അതിനെ കുറിച്ചിട്ട് എന്ത് വേണേലും പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ്
0: നൈറ്റ്. വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും ആ പറഞ്ഞതും ഒരു വല്ലാത്ത കോളുകളാണ്. നമ്മളങ്ങനെ വലിയ എന്തെങ്കിലും തിരക്കിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കോൾ വരും. സർ, താങ്കൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് എൻ്റെ കറക്റ്റായുള്ള എല്ലാം ഇതായിട്ടുണ്ട്. ഇത്ര ലക്ഷം രൂപ പേഴ്സണൽ ലോൺ വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, എങ്ങനെയാണ്, പിന്നെ ഇത്ര ഇന്ന ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്, ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആണ്, അതാണ് വാങ്ങിയതൊക്കെയാണ്. ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ബിസിയിലാണെങ്കിൽ, തിരക്കിലാണെങ്കിൽ, ആരെ ഇത്രയും വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ആ കോൾ എടുക്കുകയും ചെയ്യും. അപ്പോഴായിരിക്കും ഇതുപോലത്തെ ഓഫർ പറയുന്നത്. പക്ഷേ പേഴ്സണൽ ലോൺ ആണെങ്കിൽ എന്ത് സംഗതിയാണെങ്കിലും നമ്മൾ തിരിച്ചടക്കും കൂടെ വേണം അല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബാധ്യതകളും കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കോളുകൾ എടുക്കുമെങ്കിലും നമ്മൾ അത് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം നമുക്ക് അതിനകത്ത് കൈകൊടുക്കാനും കൂടിയും അല്ലേ. അപ്പൊ ഇങ്ങനെ ഫോൺ കോളുകൾ പല രീതിയിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഒരു തെറ്റായ നമ്പറിൽ നിന്നുള്ള കോൾ പോലും ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്താറുണ്ട് അല്ലേ. ചിലപ്പോൾ അതൊരു നമ്മുടെ പഴയ ഒരു അധ്യാപകനായിരിക്കാം. എപ്പോഴെങ്കിലും അദ്ദേഹം കുറിച്ചെടുത്ത നമ്മുടെ നമ്പർ ചിലപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു അറിയാത്ത നമ്പറിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. പക്ഷെ അത് നമ്മൾ അറിയാത്ത ആരെങ്കിലും ആയിരിക്കും വെച്ചാൽ നമ്മൾ ഇഗ്നോർ ചെയ്താലും അത് പോയി, ആ സൈഡിൽ കൂടെ പോയി. പക്ഷേ നമ്മൾ അറിയാത്ത നമ്പർ ആണെങ്കിൽ കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഒരു പഴയ അധ്യാപകനോ അല്ലെങ്കിൽ ഒരു പഴയൊരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു കൈ സഹായം തന്ന ഒരു ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം അല്ലേ. ചിലപ്പോൾ അങ്ങനെ പല ഫോൺ കോൾസും അങ്ങനെയും വരുന്നുണ്ട് അല്ലേ. പക്ഷേ ഒരിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു ഹിന്ദിക്കാരുടെ ഒരു ഫോൺ കോൾ അല്ലേ. ഹലോ, അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇത് ഇന്ന ഇന്നതൊക്കെ അല്ലേ, ഇന്ന ആധാർ നമ്പർ അല്ലേ, നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വന്ന് സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ വെർച്വലി അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോൺ കോളുകൾ അല്ലേ. അങ്ങനെ ഫോൺ കോളുകൾ പലവിധമാണ്. നമ്മളെ ഭയപ്പെടുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു, നമ്മളെ എല്ലാം കൊണ്ടും നമ്മൾ എന്താ പറയുക, വീർപ്പ് മുട്ടിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ എന്താ പറയുക, പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ ബിസിനസ് ലോൺ എന്നൊക്കെ പറയുന്നുള്ള സംഗതികളെല്ലാം നമ്മൾ ഈ പറയുന്ന ആ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ മാധുര്യത്തിലൂടെ നമ്മൾ ആ അങ്ങ് ശരി, ഞാൻ ലോൺ കണ്ടെത്തേക്കാം, നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് ഇട്ടോളൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ അതങ്ങ് ഓക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറക്കം തളികെ പോലെ ഇങ്ങനെ പറക്കേണ്ടി വരും അല്ലേ. നല്ല ഉഷാറായിട്ട് നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ലൈഫായിരിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ബാധ്യതകളെല്ലാം കൂടെ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംഗതി വന്ന് ദിലീപേട്ടൻ ആ പറക്കം തളികയിൽ പോയതുപോലെ ആയിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു ഗാനം കേൾക്കാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: ഹലോ എവരിവൺ, ഐ എം
1: അങ്ങനെ നമ്മളിപ്പോൾ കേട്ടുപോയത് ഈ പറക്കും തലകയിലെ നല്ലൊരു ഗാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: ഇതാരാ സംസാരിക്കുന്നേ?
2: ഇത് യമുന.
1: ഓക്കെ അമ്മ, എന്തുണ്ട് വിശേഷം?
2: ഇന്നത്തെ ഇത് കേട്ടപ്പോ ഒന്ന് വിളിക്കണം തോന്നി.
1: ഫോൺ കോളുകളെ പറ്റി അല്ലേ?
2: അതെ.
1: ഓക്കെ,
2: എനിക്ക് കുറച്ച് ഞാൻ സംസാരിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് നീണ്ടുപോകും, അതാണ് പേര് വിഷമാവും.
1: അത് കുഴപ്പമില്ല, മാക്സിമം രണ്ട് മിനിറ്റിൽ ഒതുക്കാൻ അങ്ങ് ശ്രമിച്ചാൽ മതി.
2: ഒതുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വലുതായിട്ടുള്ള രസമുള്ള സംഗതിയൊക്കെ അങ്ങ് നിർത്തിയിട്ട് സംസാരിക്കാം.
1: എന്നാലും ഒരു കോമഡി ഉണ്ടെങ്കിൽ പറഞ്ഞോ.
2: ആ, ഒരു ചെറിയൊരു കോമഡി എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. ഞങ്ങള് എനിക്കൊരു 35-36 വയസ്സൊക്കെ ഉള്ള സമയത്താണ് വീട് വെച്ച് മാറി, എനിക്ക് ഫോൺ കിട്ടി, ലാൻഡ് ഫോൺ. അങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ ഫോണിന്റെ ഇതുണ്ടല്ലോ, നമ്പേഴ്സ് വരുന്ന ബുക്ക് ഡയറക്ടറി, അതിൽ പോലും എന്റെ നമ്പർ വന്നില്ല. പക്ഷെ എന്നിട്ടും എങ്ങനെയോ ഒരുത്തന് എന്റെ നമ്പർ കിട്ടി. രാത്രി 10-10 മണിയാകുമ്പോ ഒരു ഫോൺ വരും, എസ്ടിഡി ബില്ലാണെന്ന് കേൾക്കുമ്പോ അറിയാം, നീണ്ട ബില്ലാ വരുന്നത്. അപ്പൊ ആ എടുത്തപ്പോ എനിക്ക് രാത്രി 10:30 മണിക്ക് ശേഷമൊക്കെ വരുന്ന ഫോൺ എടുക്കുമ്പം തന്നെ പേടിയാ. എന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഉണ്ടാതിരിക്കും. അപ്പൊ ഒരാളായിരിക്കും ഇങ്ങോട്ട് ചോദിക്കുന്നത്, ഹലോ എന്ന് ചോദിക്കും. ഉമ്മനാമോഹനാണോ എന്ന് ചോദിക്കും. ഫോൺ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യും. അപ്പൊ എനിക്കറിയാത്ത ശബ്ദമല്ലേ, എന്നിട്ട് അതിന്റെ ബാക്കിൽ ഉണ്ടല്ലോ അതിന്റെ വയറ്, ഞാൻ ഊരിയിടും. ഊരിയിട്ടച്ച് കന്നുറങ്ങും. അങ്ങനെ കുറച്ച് 2-3 അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി, എന്താ വേണം ആരെങ്കിലും പറയണോ. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് ആയിരുന്നു ഈ ഫോണിന്റെ എല്ലാം ശരിയാക്കി തന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ ആണെന്നോട് പറയാം ഞാച്ച്, ടെലിഫോൺസിൽ വർക്ക് ചെയ്യുക, പിന്നെ ചേച്ചി വേണ്ട, എന്നെത്താനൊന്ന് ഡീൽ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് ഒരു ദിവസമായപ്പം പകല് വിളിച്ചപ്പോ ഇത് കൊറേ ദിവസം കഴിഞ്ഞു, ഞാൻ ആരോടും പറയുന്നില്ല, അമ്മയോടും പറയുന്നില്ല, മോളോടും പറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം പകല് വിളിച്ചപ്പം ഇതുപോലെ നീണ്ട ബെല്ല് വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തു. അത് അങ്ങനത്തെ കോഴ്സ് വല്ലപ്പോഴേ വരുവുള്ളൂ, തിരുവനന്തപുരത്ത് നിന്ന് പോകാനൊരു സിസ്റ്റർ വിളിക്കും. അപ്പൊ നമുക്കറിയാമല്ല അവനായിരിക്കും എന്നൊരു സംശയം തോന്നിയിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ മിണ്ടായിരുന്നു. അപ്പൊ ഒരാള് വീണ്ടും അയാള് തന്നെ ഹലോ പറഞ്ഞു. ഞാൻ ഹലോ പറഞ്ഞു. ഹലോ പറഞ്ഞിട്ട് ചോദിച്ചു, യമുനാ മോഹനാണോ? ഞാൻ പറഞ്ഞ ആരാ ഇത്? ഇവള് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് യമുനാ മോഹന്റെ വീടല്ലേ, ഞാൻ പറഞ്ഞാണ്, ഇതാരാ സംസാരിക്കുന്നത്? അപ്പൊ എനിക്ക് പെട്ടെന്ന് റേഡിയോ തോന്നി, ഞാൻ പറഞ്ഞേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല, ഞാന് യമുനാ മോഹന്റെ മരുമകളാണ്. അമ്മ സുഖമില്ലാതെ ഹോസ്റ്റലിൽ കിടക്കുക, മെഡിക്കൽ കോളേജില്, ഞങ്ങൾ പോവാൻ പോവാ, പിന്നെ ആരാണെന്ന് ആര് വിളിച്ചെന്ന് പറയണം ചോദിച്ചു. അപ്പൊ അയാൾ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞു കേട്ടാ, ആറ്റിങ്ങൽ നിന്ന് വിളിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ ആര് വിളിച്ചെന്ന് പറയണം, അമ്മ പഠിപ്പിച്ച കുട്ടി വല്ലതാണോ? അപ്പൊ ഞാനങ്ങ് ഒരു റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് ആയി
1: കേട്ടാ.
2: എന്നിട്ട് ഞാൻ ചോദിച്ച, അമ്മ അമ്മയോട് ഞങ്ങൾ എന്താ പറയാ, ആര് വിളിച്ചെന്ന് പറഞ്ഞ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവാന്ന്. അല്ല ടപ്പെന്ന് ഫോണങ്ങ് കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ദിവസം പോലും വിളിച്ചിട്ടില്ല. ഞാൻ തന്നെ തന്നെയാണ് ഡീൽ ചെയ്തു. അപ്പൊ എനിക്ക് 36 വയസ്സ് കണ്ടേ ഉള്ളു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്റെ ഇതിൽ വരുന്നത് ഇതിന് മുന്നേ ഉള്ള സംഭവമാണ്. ഇതേപോലെ രാത്രി 11 മണി, 10:30 കഴിഞ്ഞ് 11 മണിയായി, ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുക. അങ്ങനെ 87 സംഭവം, ജൂലൈ 15. അപ്പൊ രാത്രി ചേച്ചി ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, ഞാൻ ചേച്ചി എടുത്തിട്ട് പോകുന്നു, ഫോണിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ കാണാം ഫോൺ വന്ന്, ഞാൻ എടുത്തു. എടുത്തപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞ, മോഹന് ഒരു ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് ഏന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു. അപ്പത്തെ എനിക്ക് അങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചോദിക്കണം എന്നറിയാൻ വേണ്ട ഒരു ആയിപ്പോയി. അപ്പൊ എന്താ എപ്പോഴാ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് അയാൾ എന്നോട് പറഞ്ഞ് വേറെ ആരും ഇല്ല അവിടെ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ചേച്ചിയുടെ ഒരു ഫോൺ കൊടുത്തു. ഫോൺ കൊടുത്തപ്പോ ചേച്ചിയോട് പറയുന്ന അതാണ് ആ ആക്സിഡന്റ് കാര്യം. എന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു ഫോൺ കോള്. നേരത്തെ പറഞ്ഞല്ലോ രാത്രി വരുമ്പോ ഉള്ള ഫോൺ കോൾസ് എടുക്കാൻ പേടിയാണെന്ന്. അത് കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പിന്നെ പല ഫോൺ കോൾസ് സന്തോഷം തരുന്നതുണ്ട് എനിക്ക് ഒരുപാട്. എനിക്കൊരു ഇതുണ്ട്, ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വാതോരാ ഇങ്ങനെ സംസാരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. പക്ഷെ എല്ലാരോടും അങ്ങനെ ഇല്ല, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആലോചിക്കത്തില്ല ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളാണ് അവർക്ക് തിരക്കുണ്ട് എന്നൊന്നും ഞാൻ ചിന്തിക്കത്തില്ല. ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും, അവരവസാനം അവര് വിട്ടിട്ട് പോകും. അപ്പൊ അതൊന്നും നമുക്ക് ഭയങ്കര ദുഃഖമാവും. അങ്ങനെ ദുഃഖവും സന്തോഷവും എനിക്ക് കൂടുതലും ദുഃഖമാണ് വന്നിട്ടുള്ള ഫോൺ. നീണ്ടുപോയോ
1: സംസാരം?
2: പിന്നെ ശബ്ദം കേൾക്കുമ്പോ ഒരുത്തരെ കാണണമെന്നൊക്കെ തോന്നും, പക്ഷേ കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരിക്കൽ കാണാൻ പറ്റുമായിരിക്കും
0: തീർച്ചയായിട്ടും.
2: അങ്ങനെ നമുക്ക് ടെൻഷനും പിന്നെയാണ് ഈ കോളർ ഐ ഡി ഒക്കെ വരുന്നത്. കോളർ ഐ ഡി വരുമ്പോ നമുക്ക് നമ്പർ നോക്കിട്ട് നമുക്ക് എടുക്കാമല്ലോ. അത് എടുക്കാൻ കാര്യം തന്നെ ഈ രാത്രി 10 മണിക്ക് ശേഷം എടുക്കാൻ കാര്യം തന്നെ മരണന്റെ ഒരു സിസ്റ്റർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടും ആയിരുന്നു. അപ്പോ അത് എന്റെ അസുഖങ്ങളൊക്കെ അന്ന് എനിക്കിങ്ങനെ തൈറോയിഡ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ അണപ്പ് കിടപ്പൊക്കെ തുടങ്ങി, എനിക്കെന്താന്ന് ആരും കണ്ടുപിടിച്ചില്ല അസുഖം 4 വർഷം വരെ ഇങ്ങനെ കൊണ്ടു നടന്നു. അപ്പൊ അത് എന്റെ അത് ചോദിക്കാൻ വിളിക്കുന്ന എല്ലാം 10 മണിക്ക് ശേഷമാണ്. അതിന്റെ ഫോണാന്ന്, അവര് മെഡിക്കൽ കോളേജ് ട്യൂട്ടറായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് തിരക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് സമാധാനമായിട്ടിരുന്ന് വിളിക്കും, ഇവിടെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഞാനും മോളും അമ്മയേ അല്ലേ ഉള്ളു എന്ന് വിചാരിച്ചിട്ട് വിളിക്കുമ്പോ അതിന്റെ കോളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയി എടുക്കുന്നത്. അങ്ങനെ ഒരു ഇപ്പഴും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. അങ്ങനെ അങ്ങനെ തന്നെ ഒരുപാട് കോൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം നമ്മള് ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടി നീക്കുക. അന്ന് വലിയൊരു പേടി സ്വപ്നമാണ്, അറിയാത്ത നമ്പർ എടുക്കാൻ എനിക്ക് പേടിയാണ്, ഞാൻ എടുക്കത്തില്ല. ഇതൊക്കെയാണ് എന്റെ സംഭവങ്കള്. റേഡിയോ ബെൻസുകാരിൽ തന്നെ അങ്ങനെ എന്റെ നമ്പർ ഉഷ ശിവൻ ഒരുപാട് തവണ വിളിച്ചു, ഞാൻ എടുത്തില്ല. അത് പക്ഷെ ഇനി പിന്നീട് ഒരു വിഷമായിപ്പോയി. ജോർജ് പപ്പയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചത്. ജോർജ് പപ്പ യമുനയും യമുനയുടെ കൊച്ചുമോളും നീലാംബരി അന്വേഷിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ, എനിക്ക് അറിയാൻ വേണ്ട നമ്പർ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷെ എന്റെ നമ്പർ കൊടുത്ത ആളെന്നാ പറയണമായിരുന്നു, ഞാൻ അവർക്ക് നമ്പർ കൊടുത്തു, അതും പറഞ്ഞില്ല. അപ്പം നമ്മളോട് ചോദിച്ചിട്ടാണ് നമ്മൾ ആ കോള് പ്രതീക്ഷിക്കും. അപ്പൊ എടുക്കും. 1-2 വർഷം കഴിഞ്ഞ് ജോർജ് പപ്പ ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് ആ ഫോൺ എടുക്കണം തോന്നിയത്. അപ്പൊ എടുത്തപ്പോഴത്തേക്ക് ജോർജ് പപ്പ പോയി. അതൊരു വലിയ വിഷമായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. അവിടെ നിന്നാണ് എന്റെ നമ്പർ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലോട്ടും പോയി തുടങ്ങിയത്. അതിൽ പലരെയും ഞാൻ കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെങ്കിലും എപ്പോഴെങ്കിലും
0: നടക്കുമായിരിക്കും.
1: സുഖമായിരിക്കുന്നോ? ഇനിയും ഫോൺ കോളുകളുടെ ഒരു കൂട്ടം തന്നെ അമ്മ വിവരിച്ചു അല്ലേ? ആദ്യം തന്നെ ഒരു റോങ് നമ്പർ പറഞ്ഞു, പിന്നെ അതിനുശേഷം അമ്മയ്ക്ക് അമ്മയുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച ഒരു സംഗതി പറഞ്ഞു, അതിനുശേഷം അങ്ങനെ അറിയാൻ വയ്യാത്ത കോളുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന ആ ഒരു സംഗതി അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫോൺ കോളുകളുടെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സന്തോഷമായിട്ടുള്ള കോളുകൾ, വേദനിപ്പിക്കുന്ന കോളുകൾ, ഭയപ്പെടുത്തുന്ന കോളുകൾ, അങ്ങനെ പല പല പല രീതിയിൽ ഫോൺ കോളുകൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ ഇന്ത്യൻ എന്ന സിനിമയിലെ നല്ലൊരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാര സംസാരിക്കുന്നത്?
1: ഇത് ചാത്തന്നൂരിന്ന് വനജ.
0: വനജ, ഓക്കെ. എന്ത് ചെയ്യുന്നു? പറഞ്ഞോളൂ ഫോൺ കോൾസിനെ പറ്റി.
1: നേരത്തെ ഒരു ആന്റി പറഞ്ഞല്ലോ, രാത്രിയില് ഫോൺ കോൾ വരക്കും ഭയങ്കര
0: ശല്യമൊക്കെ.
1: അത് കേട്ടോണ്ട് വിളിച്ചതാണ്. അത് ഭയങ്കര ശല്യായിരുന്നു സാറേ. രാത്രി 11:30 മണി 10:30 കഴിയുമ്പം വന്ന് ഫോൺ കോള് നമ്മൾ എടുക്കുമ്പോ അനങ്ങാതിരിക്കും. അനങ്ങാതിരുന്നിട്ട് പിന്നെ ചോദിക്കും അടുത്ത് ആരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംസാരം. അപ്പോഴും ഞാൻ എന്റെ ചേട്ടന്റെ അടുത്ത് പറയും, ചേട്ടാ ഇന്നതുപോലെ സംസാരിക്കുന്ന. അപ്പോഴും ചേട്ട അവിടെ കിടന്ന് നീ സംസാരിക്കും എന്തോ പറയുന്നെന്ന് അറിയാന്ന് ആരാണ്. അങ്ങനെ സംസാരിക്കുമ്പോ ഒരുമാതിരിയുള്ള സംഭാഷണങ്ങളാ. അപ്പോഴും എന്റെ ചേട്ടൻ മേടിച്ചിട്ട് പറയുന്ന, നീ ആരടാ, ഞങ്ങൾ ഈ നമ്പർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ശല്യം ചെയ്യുന്നല്ലോ എന്നൊക്കെ. അങ്ങനെ ഭയങ്കര ശല്യങ്ങളായിരുന്നു.
0: അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും
1: അങ്ങ് പോയി. എന്നിട്ട്
0: വീണ്ടും
1: ഒരു ഉച്ചയായപ്പോ കാണാൻ വീണ്ടും വിളിച്ചിട്ട് ചോദിക്കുന്ന, ഇപ്പൊ ആരൊക്കെ ഉണ്ട് വീട്ടില് ഇങ്ങനെ. അപ്പഴേ എന്റെ ഭർത്താവിന് കന്നുകാഴ്ച ഇല്ലാത്തായിരുന്നു. അപ്പോഴെപ്പോഴും ചേട്ട അടുത്ത് കാണും നല്ല ഇതായിരുന്നു. അപ്പോഴും ഞാൻ ചേട്ടന്റെ, ചേട്ട ഇന്നലെ രാത്രി വിളിച്ച ആൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്നെന്ന്. അങ്ങനെ നീ സംസാരിക്ക്, ആരാ എന്തോ ഏതാന്നറിയാം, അവനെ നമുക്ക് പിടിപ്പിക്കാം. അതുകൊണ്ട് ഇനി വിളിക്കുമ്പോ നീ പറ, ഇന്നടുത്ത് വാ, ഞാൻ അവിടെ എത്താന്ന് പറയാം. ചാത്തന് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് വിളിക്കാൻ പറ. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ശല്യം ഇങ്ങനെ നമ്മളൊരുപാട് പേരെത്തിയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴൊക്കെ ചേട്ടൻ നല്ല വഴക്ക് വെച്ച് വെട്ടി പിന്നെ അതോടുകൂടി അങ്ങ് നിന്ന്. അങ്ങനെ നല്ല വഴക്ക് പറയുമായിരുന്നു. ഭയങ്കര ശല്യമായി ഈ രാത്രി ഫോൺ വരുന്നത്.
0: ഇപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഫോണ് സൈലന്റ് ആക്കിയൊക്കെ ഉറങ്ങാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. എന്നുവെച്ചാൽ അത്യാവശ്യത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും വിളിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ കിട്ടില്ല.
1: അപ്പൊ
0: അങ്ങനെയൊക്കെ ഉള്ള
1: ഭയങ്കര ശല്യാണ്. അപ്പൊ ഞാൻ എന്റെ മോളടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ പറയാം, അമ്മ എന്റെ ഫോണിലും ഇങ്ങനെ വരും, ഞാൻ അത് ഉടനെ അണ്ണൻ അയച്ചു കൊടുക്കും. അണ്ണൻ വിളിക്കുമ്പോ അനങ്ങത്തില്ല. നമ്മള് പെണ്ണുങ്ങൾ എടുക്കുവാണെങ്കിൽ മാത്രം സംസാരിക്കും, ആണുങ്ങളെ കൊടുത്താൽ സംസാരിക്കില്ല.
0: പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫോണിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ അവര് വേറെ നമ്പറിൽ നിന്ന് വിളിക്കുമായിരിക്കും. എന്നാലും പോട്ടെ, 3-4 നമ്പറിൽ നിന്ന് വല്ലപ്പോ വിളിക്കുമായിരിക്കും. 10 നമ്പറിൽ നിന്ന് വിളിക്കാൻ
1: പോകും.
0: അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ മുമ്പൊക്കെ എന്ന് പറയുമ്പോ ഹിന്ദിക്കാര് ഇതുപോലെ പല പല നമ്പർ ചുമ്മാ അങ്ങ് ഡയൽ ചെയ്തിട്ട് അങ്ങ് വിളിക്കും. വിളിക്കുമ്പോ കിട്ടുന്നത് ചിലപ്പോ ആണാണെങ്കിൽ ചിലപ്പോ അങ്ങ് വെക്കും, പെണ്ണാണെങ്കിൽ പിന്നെയും പിന്നെയും അവർ വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ ചുമ്മാ ഇങ്ങനെ റാൻഡംലി ഇങ്ങനെ വിളിക്കുന്നതാണ്. പിന്നെ ഇന്നാരെ വിളിക്കാൻ?
1: ആദ്യം വിളിച്ചിട്ട് നമ്മളത് കാരുണ്ട് ഒറ്റയ്ക്കാണ് എങ്ങനെ, പിന്നെ കല്യാണം കഴിഞ്ഞതാണ് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു ചേട്ടാ അടുത്തിടന്നോണ്ട് ഇങ്ങനെ അവ എന്തോ പറയുന്ന നമുക്ക് കേട്ടിട്ട് നമുക്കിത് നേരെ അവിടെ കൊടുക്കാന്ന് പറയും നമ്പര്.
0: കംപ്ലൈന്റ് അപ്പൊ തന്നെ പോക്കാൻ പറ്റും, സൈബർ സെല്ലിലേക്കൂടെയൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പം എന്തായാലും ഒരുപാട് എന്താ പറയാ, ഒരുപാട് ലൂപ്പ്ഹോൾസ് ഉണ്ട്, അതിലേ കൂടെയൊക്കെ നമുക്ക് അവരെ പിടിക്കാനും പറ്റും. മുമ്പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 8, 10, 30 കോളാണെങ്കിലും നമുക്കൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റില്ല. പിന്നെ ആ നമ്പറിൽ
1: നമ്മളിപ്പൊ പിന്നെ പ്രായം ചെന്ന ഇതായോണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഇത് പിള്ളേർ വഴിതെറ്റി പോന്നൊരു ഫോളാണ്. ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ഇവിടെ ഒരുപാട് അബദ്ധങ്ങൾ, ഒരേ തരം നമ്മള് വാർത്തയെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഒറ്റങ്ങനെ വിളിച്ചല്ലേ നമ്മളെ ചാത്തന്നെ കല്ലു, അതൊക്കെ ഒരു പെണ്ണ് പേരായി പോയത്. ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അവന്റെ കൂടെ ഏതാന്ന് പോലും അറിയാൻ വയ്യ, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് പ്ലേ ചെയ്തേക്കാം. വിളിച്ചാൽ സന്തോഷം, ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഫോൺ കോളിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഒരുപാട് നമുക്ക് നല്ല കാര്യങ്ങളെ കൂടുതൽ, നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും, ഇപ്പോൾ ഫോൺ കോളാണെങ്കിലും അല്ലെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സന്തോഷമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മൾ എന്താ പറയുക ഓവർവെൽമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് തന്നെ ഭയപ്പെട്ട് അല്ലെങ്കിൽ വിഷമിച്ച് അല്ലെങ്കിൽ അത്രയ്ക്കും ഫീലിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുക. അപ്പം അതൊക്കെ തന്നെയും ഇതായിട്ട് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞു, ചേട്ടന്മാരും ഒക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിൽ തട്ടിക്കിടക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രി നമ്മളിങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആരുടെ ഫോൺ കോളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക? നമ്മളെ ഒരു പഴയൊരു സുഹൃത്തായിരിക്കുമോ, അതോ അകന്നുപോയ ഒരാളായിരിക്കുമോ, ഒരു കുടുംബാംഗമായിരിക്കുമോ, അതോ വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത ആരെങ്കിലും ആയിരിക്കുമോ? അപ്പോൾ അങ്ങനെ ആരെങ്കിലും നമ്മൾ ഒരു ഫോൺ കോൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഇങ്ങനെ എന്തായാലും നമ്മളിന്ന് ഫോൺ കോളിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നൊസ്റ്റാൾജിക്ക്, ചിലപ്പോൾ പലർക്കും നൊസ്റ്റാൾജിക്ക് കാണിച്ചിട്ടുണ്ടാവും. ആ സംസാരിക്കാത്ത ഒരാൾ അങ്ങനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അയാളോട് നൂറ് നൂറൊക്കെ ആയിരം ആയിരം കാര്യങ്ങൾ പറയാമായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും അല്ലേ. അപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു മനോഹരമായ ഒരു കാര്യം കേട്ടാലോ, അതായത് ടെലിഫോണിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്ത നല്ലൊരു നമുക്ക് മനസ്സിനെ ഇച്ചിരി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആണെങ്കിലോ ഒരു കാര്യം കേൾക്കാം.
2: വേറെ പ്രശ്നമൊന്നുമില്ല, പോയിക്കാം.

ജീവിതം പലപ്പോഴും വലിയ സംഭവങ്ങളാലല്ല മാറുന്നത്, ചിലപ്പോൾ ഒരു ചെറിയ ശബ്ദം കൊണ്ടാണ്, ഹലോ എന്ന് തുടങ്ങുന്ന ഒരു സംഭാഷണം കൊണ്ടാണ്. ഒരു ഫോൺ കോൾ ചിലപ്പോൾ ഒരു ജോലി ചിലപ്പോൾ തന്നിരിക്കും, ചിലപ്പോൾ ഒരു പ്രണയം നൽകും, ചിലപ്പോൾ പ്രതീക്ഷ നൽകും, ചിലപ്പോൾ ജീവിതത്തെ പുതിയ വഴിയിലേക്ക് തിരിച്ചും വിടും. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഫോൺ കോളുകളുടെ കഥകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. എന്തായാലും അടുത്ത ആഴ്ച മറ്റൊരു മനോഹരമായ വിഷയവുമായി വീണ്ടും കാണാം. ലിസണേഴ്സ് ലോഞ്ച്, എല്ലാ ശബ്ദങ്ങൾക്കും ഒരു കഥയുണ്ടാവും. അതെ, എവറി വോയിസ് ഹാസ് എ സ്റ്റോറി. ആ സ്റ്റോറിയെപ്പറ്റി നമ്മൾ ഇന്ന് ഒരുപാട് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളെ ചിന്തിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇനിയും ഞാനിതുപോലെ ലിസണേഴ്സ് ലോഞ്ചിലെത്താം. അതുവരേക്കും സൈനിങ് ഓഫ്, ആർ ജെ മഹേഷ് മധു.

11:55 അറിയിപ്പുകൾ, 12 മണിക്ക് കാതോട് കാതരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3 മണിക്ക് അജായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടർ ലൈവ്, 6 മണിക്ക് അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താപേക്ഷണം, 7 മണിക്ക് വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9 മണിക്ക് നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച കനേഡിയൻ ചലച്ചിത്രകാരനായ നോർബൻ മക്ലാറിന്റെ മറ്റൊരു ചിത്രമാണ് ദ ചെറി ടെയിൽ. ഒരു കസേര കഥ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കഥ ഇതാണ്. ഒരിക്കൽ ഒരിടത്ത് ഒരു വായനക്കാരൻ പുസ്തകവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് വായിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ക്ഷീണം തോന്നി. ഒരു കസേരയിലിരുന്ന് വായിക്കാമെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ ഇരിക്കാൻ ചെന്നു. ഇരിക്കുമ്പോഴേക്ക് കസേര തെന്നി മാറിക്കളഞ്ഞു. അയാൾ താഴെ വീഴുകയും ചെയ്തു. അയാൾ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് കസേര ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഒന്നുകൂടി കസേരയിലിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ കസേര സമ്മതിച്ചില്ല, ഓടിക്കളഞ്ഞു. അദ്ദേഹം ബലപ്രയോഗം നടത്തി കസേരയിലിരിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷേ കസേര അനുവദിച്ചില്ല. അയാൾ ചിന്തിച്ചു, എന്താണ് കസേര ഇങ്ങനെ പെരുമാറുന്നത്? ഒരു ഉപായം അദ്ദേഹം ആലോചിച്ചു. കസേരയെ അനുനയിപ്പിക്കുവാൻ വേണ്ടി പല കോമിക്കുകളും പല ഫലിതങ്ങളും ഒക്കെ അദ്ദേഹം നടത്തി. അപ്പോഴെല്ലാം കസേര അത് ആസ്വദിക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ എപ്പോഴെങ്കിലും കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചാൽ അന്നേരം കസേര ഓടിക്കളയും. അയാൾ ആലോചിച്ച്, എന്താണ് കാരണം? ഒട്ടും പിടികിട്ടിയില്ല. ഒടുവിൽ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കസേരയിൽ ഇരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ലേ ഈ കസേര ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എനിക്ക് കസേര വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, തറയിലിരുന്ന് വായിക്കാം എന്ന് വിചാരിച്ച അയാൾ തറയിൽ ഇരുന്ന് വായന തുടങ്ങി. അപ്പോൾ പിണങ്ങിപ്പോയ ഒരു കുഞ്ഞ് മടങ്ങി വരുന്നത് പോലെ ഈ കസേര അയാൾ അടുക്കലേക്ക് വന്നു. അയാൾ അതിനെ ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ആ കസേര അയാളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി അങ്ങും ഇങ്ങുമൊക്കെ തൊട്ടും ഉരസിയൊക്കെ നടന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു, ആ അങ്ങനെ വഴിക്ക് വാ, കസേര ഇപ്പോൾ മര്യാദ പഠിച്ചു കാണും എന്ന് വിചാരിച്ചാൽ അയാൾ എഴുന്നേറ്റ് വീണ്ടും കസേരയ്ക്ക് ഒന്ന് പൊടിതട്ടിയിട്ട് ഇരിക്കാൻ ആരംഭിച്ചു. പക്ഷേ കസേര ഓടിക്കളഞ്ഞു. അങ്ങനെ എന്തെല്ലാം ഉപായങ്ങൾ ശ്രമിച്ചിട്ടും കസേര അയാളെ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. ഒടുവിൽ അയാൾ ചിന്തിച്ചു, എന്താണ് കസേര ഇങ്ങനെ പെരുമാറുന്നതിനുള്ള കാരണം? അപ്പോൾ അയാൾക്ക് തോന്നി, ഞാൻ എല്ലാ ദിവസവും ഈ കസേരയിൽ വന്നിരുന്ന് വിശ്രമിച്ചു കൊണ്ടാണ് വായിക്കുന്നത്. പക്ഷേ കസേരയെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കസേരയും എന്നെ പോലെയല്ലേ, അതിനെ ശ്രദ്ധിക്കണം, അതിനെ ബഹുമാനിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരിക്കാം. അപ്പോഴാണ് അയാൾ ചിന്തിച്ചത്, ശരി, ഞാൻ കസേരയുടെ പുറത്ത് എല്ലാ ദിവസവും ഇരിക്കുന്നു. ഒരു ദിവസം പോലും കസേരയെ എൻ്റെ മടിയിൽ ഞാൻ ഇരുത്തിയിട്ടില്ല. അങ്ങനെ അയാൾ ഇരുന്നിട്ട് അയാളുടെ മടിയിലേക്ക് കസേരയെ കയറ്റിയിരുത്തി. കസേരയ്ക്ക് സന്തോഷമായി. കസേര ഉടനെ തന്നെ ഇറങ്ങി അദ്ദേഹത്തെ ഇരിക്കാൻ അനുവദിച്ചു. അങ്ങനെ അവർ സുഖമായി ഇരുന്ന് വായിച്ചു എന്നാണ് കഥ അവസാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സുഖപ്രദമാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. വ്യക്തികളുണ്ട്, വസ്തുക്കളുണ്ട്, ഈ പ്രകൃതിയുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം സുഖപ്രദമാക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അവഗണിക്കാറാണ് പതിവ്. അതതിൻ്റെ കടമ നിർവഹിക്കുന്നു, എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നും നമുക്കില്ല. വസ്തുക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ലോകം കാണുവാൻ നാം ധരിക്കുന്ന കണ്ണട, നമ്മെ പുതപ്പിക്കുന്ന വസ്ത്രം, ഇതൊക്കെ നമുക്ക് എത്രയോ ഉപകാരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഉപകാരങ്ങളെക്കുറിച്ചൊന്നും നാം ഒരിക്കലും ചിന്തിക്കാറില്ല, നന്ദി ഉള്ളവരായിത്തീരാറുമില്ല. അതുപോലെ തന്നെ വ്യക്തികളും, ഏതെല്ലാം വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സുഖപ്രദമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു വേലക്കാരനായിരിക്കാം, ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ എൻ്റെ അമ്മ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോ പെങ്ങളോ ആയിരിക്കാം. ഇവരൊക്കെ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നവർ, എനിക്ക് ജീവിതം സുഖപ്രദമാക്കുവാൻ വേണ്ടി മറ്റുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിച്ചു തരുന്നവർ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെയൊക്കെ നമ്മൾ അവഗണിക്കാറാണ് പതിവ്. ദേ ആർ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അവർ ആ സേവനം

0: ചെയ്യുന്നുവെന്നതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും കൃതജ്ഞത ഉണ്ടാകാറില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ചലച്ചിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വസ്തുക്കളായാലും വ്യക്തികളായാലും ചുറ്റുമുള്ള പരിസരമായാലും നമ്മുടെ ജീവിതത്തെ സുഖപ്രദവും ആനന്ദഭരിതവുമാക്കുന്നതിന് വേണ്ടി ധാരാളം ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഉപകാരങ്ങളൊക്കെ നമുക്ക് വില കൊടുത്ത് വാങ്ങാവുന്നതല്ല, വിലമതിക്കാനാവാത്തതാണ്. വിലമതിക്കാനാവാത്ത ആ സംഭാവനകളെ എന്നും നമ്മൾ ബഹുമാനത്തോടെ തിരിച്ചറിയുവാനും ആദരവ് പ്രകടിപ്പിക്കുവാനും പരിശ്രമിക്കണം.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷേ നമ്മൾ ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം, ഒരു മലയാളം പാട്ടടിക്കുമോളേ.

ഫ്രീക്വൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ചാച്ചിക്കോ ചാച്ചിക്കോ ചാച്ചിക്കോ.

0: ഫ്രീക്വൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ബിസി സിറ്റി വിത്ത് ബസി സിറ്റിസൻസ്.

0: Yeah.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.